ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 21, കൊല്ലവർഷം 1201, മിഥുനം 28, 2026 ജൂലൈ 12 ഞായറാഴ്ച, സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 53 സെക്കൻഡും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.

0: വ്യക്തികൾക്കിടയിലും സംഘങ്ങൾക്കിടയിലും കാത്തുസൂക്ഷിക്കപ്പെടുന്ന ബന്ധങ്ങളാണ് ഏതൊരു സമൂഹത്തിന്റെയും ആഭ്യന്തര ഭദ്രതയെയും കെട്ടുറപ്പിനെയും നിർണയിക്കുന്നത്. ഉപാധികൾക്കതീതമായി പരസ്പരം ആശ്രയിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും പാകത്തിൽ മനസ്സുകളെ വൈകാരികമായി ഉത്ഗ്രഹിക്കുക എന്ന ധർമ്മമാണല്ലോ ഏതുതരം ബന്ധങ്ങളും നിർവഹിച്ചു പോരുന്നത്. അതുകൊണ്ടുതന്നെ പ്രകൃതിയുടെ നിശ്ചയങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നതാവും ശരി. ബന്ധങ്ങളെല്ലാം പവിത്രവും പാവനവുമാണ്. ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബബന്ധം. കുടുംബത്തിനകത്ത് ശാന്തിയും സ്വസ്ഥതയും ഐശ്വര്യവും സമൃദ്ധിയുമെല്ലാം കുടുംബാംഗങ്ങൾക്കിടയിലെ പാരസ്പര്യത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന നിലയിലാണ് കുടുംബം പരിഗണിക്കപ്പെടുന്നത്. ഏതൊരു വ്യക്തിയുടെയും ബാല്യശൈശവങ്ങൾ പിച്ചവെക്കുന്നത് കുടുംബത്തിനകത്താണല്ലോ. വളരുന്നതും വലുതാകുന്നതും അവിടെ തന്നെ. അപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള, സഹോദരങ്ങൾ അന്യോന്യമുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യമേറുന്നു. ഒക്കെയും കണ്ടുമടങ്ങുമ്പോഴാണല്ലോ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു. നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം എന്ന് കവി പാടുമ്പോൾ പ്രവിശാലമായ ലോകത്തെക്കാളും വലുതായി നമുക്ക് മുന്നിൽ തെളിയുന്നത് വീടും കുടുംബവുമാണ്. പക്ഷേ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കുടുംബകലഹങ്ങളുടെയും ദാമ്പത്യ ശൈഥില്യങ്ങളുടെയും ഭാര്യ ഭർതൃവേർപിരിയലുകളുടെയും കൂട്ട ആത്മഹത്യകളുടെയും വാർത്തകൾ നമുക്കിപ്പോൾ വായിക്കേണ്ടി വരുന്നു. കൊച്ചുകൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ, മുൻവിധികൾ, ഊഹാപോഹങ്ങൾ, അവിശ്വാസങ്ങൾ, ധാരണപ്പിശകുകൾ, ഇവയൊക്കെയാണ് പലപ്പോഴും കുടുംബത്തിനകത്ത് സംഘർഷങ്ങളുടെ കരിനിയൽ വീഴ്ത്തുന്നത്. ഒന്നു ക്ഷമിച്ചാൽ തീരുന്ന പ്രശ്നമായിരിക്കും പിടിവാശി കാരണം കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ നയിക്കുന്നത്. ജീവിതത്തിന്റെ സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന ഇടങ്ങളായിരുന്നു മുമ്പ് നമുക്ക് വീടുകളും കുടുംബങ്ങളും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന്റെ അഭയകേന്ദ്രങ്ങളായിരുന്നു വീടുകൾ. ഇന്നവിടെയും അരക്ഷിതാവസ്ഥയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അണുകുടുംബ സങ്കല്പവും ആഗോളവൽക്കരണവും ഉപഭോഗ സംസ്കാരവും കൂടിച്ചേർന്ന് നമ്മുടെ മൂല്യസങ്കല്പങ്ങളെ അട്ടിമറിക്കുന്നതാണ് അടിസ്ഥാന പ്രശ്നം. ബന്ധങ്ങളെ പവിത്രീകരിച്ച് നിർത്തിയിരുന്ന മൂല്യബോധം ഭൗതിക പ്രമത്തതയാൽ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് അനാഥരാവേണ്ടി വരുന്നത്. ബന്ധങ്ങളെയും ബന്ധങ്ങളുടെ പ്രാധാന്യത്തെയും വേണ്ടതുപോലെ തിരിച്ചറിയാത്ത പ്രശ്നവും നമുക്കിടയിലുണ്ട്. അറിഞ്ഞും ആദരിച്ചും കൊടുത്തും വാങ്ങിയുമൊക്കെയാണ് ബന്ധങ്ങൾ സുദൃഢമാകുന്നത്. മധുരമായ വർത്തമാനം കൊണ്ടു മാത്രം ബന്ധങ്ങൾ വളരില്ല. അവകാശങ്ങൾ കൊടുക്കാതെയും ബാധ്യതകൾ നിർവഹിക്കാതെയും നമുക്കിടയിൽ എങ്ങനെയാണ് ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത്? കണ്ടുമുട്ടിയാൽ അഭിവാദ്യം ചെയ്യാനും ക്ഷണം കിട്ടിയാൽ സ്വീകരിക്കാനും ഉപദേശം തേടിയെത്തിയാൽ സതുപദേശം നൽകി സഹായിക്കാനും രോഗിയാണെന്നറിഞ്ഞാൽ സന്ദർശിച്ച് സാന്ത്വനം അറിയിക്കാനും പരസ്പരം കഴിയുമ്പോഴേ നമുക്കിടയിലെ ബന്ധങ്ങൾക്ക് അർത്ഥമുണ്ടാവൂ. ബന്ധങ്ങൾ നന്നാകാൻ ശ്രമിക്കുന്നത് ഈശ്വര ആരാധനയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പൂർവസൂരികൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യബന്ധങ്ങൾ തകർന്നടിഞ്ഞാൽ പിന്നെ ആരാധനകൾക്കെന്ത് പ്രസക്തി? കുടുംബവും അയൽപ്പക്കവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അപ്രത്യക്ഷമായൊരു ലോകത്ത് ദേവാലയങ്ങൾ ഉയർന്നു നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം? എല്ലാതരം ബന്ധങ്ങളെയും കാത്തുസൂക്ഷിക്കുന്ന കരുതലുകളാകേണ്ടതുണ്ട് മനുഷ്യന്റെ ഈശ്വരവിശ്വാസവും ആരാധനകളും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6 മണി.
4: ആകാശവാണി എഫ് എം വാർത്തകൾ.
3: തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീത ഗായികയായിരുന്നു അവരെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പി യു എസ് എ ക്യാമ്പസിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എം എൽ എ

0: അവാർഡ് 2026 അനുമോദന പരിപാടി തൃശൂർ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണയുടെ കൃഷിദർശൻ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ സമകാലികം, ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുദ്രം, ചിന്താശകലം. 8:30 വിചാരം, സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്, നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ R ആശാലതയുമായി അഭിമുഖം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 ഇന്നലെ വിട പറഞ്ഞ മലയാളത്തിന്റെ പ്രിയ ഗായിക S ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് S ജാനകി പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 10:30 റിയൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാരയിൽ ഇന്റർവെർട്ടേബ്രൽ ഡിസ്ക് പ്രോലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത്, 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി കാഞ്ഞിരമറ്റം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ഹരിതശലഭങ്ങൾ, പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ, 7:20 തമിഴ് ചലച്ചിത്രഗാനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. അല്പസമയത്തിനകം ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, ഡൽഹി റിലേ.
4: The news read by Subhadra Ramachandran. Prime Minister Narendra Modi has concluded his historic 2-day visit to New Zealand and departed for India. The visit, the first by an Indian Prime Minister to New Zealand in over 4 decades, gave a major boost to bilateral ties. During the visit, Mr. Modi held talks with his New Zealand counterpart, Christopher Luxon. The two leaders witnessed the exchange of 5 memoranda of understanding in areas including defence, tourism, sports, disaster management, dairy and animal husbandry. A major highlight of the visit was the community event at Auckland Spark Arena, attended by over 10,000 members of the Indian diaspora. Addressing the gathering, Mr. Modi stated that the future of India and New Zealand is intertwined and the bilateral trade agreement will accelerate India's journey towards a developed nation.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗായകൻ കെസ്റ്റർ, രചന ബേബി ജോൺ കാലയന്താനി, സംഗീതം ജോൺ പോൾ ആദം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ലീലാമ മാത്യു ആലപിച്ച ഗാനം, വരികൾ ഷൈനി തോമസ്, ചിട്ടപ്പെടുത്തിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

പ്രഭാതഗീതം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകി പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീത പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാവിലെ 9:30 കേൾക്കാം. ഓർമ്മകളുടെ സംഗീതം പുനഃപ്രക്ഷേപണം ഇന്ന് രാവിലെ 9:30. ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച് ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ഈ മാസം 15 മുൻപായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കണം. അപേക്ഷാ ഫോം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0481-2-30-12-31 0481-2-30-31. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനു ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും പ്രോസസ്സിംഗ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BB380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 1 ന് 175 രൂപ. വിളിക്കേണ്ട നമ്പർ 85 47 07 07 73, 85 47 07 07 73. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. www.celkau.in. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15-ന്. വിളിക്കേണ്ട നമ്പർ 85 47 83 72 56, 85 47 83 72 56. കർഷകരുടെയും കർഷക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി

0: കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. agriinfra.dac.gov.in. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 81 37 00 81 97 89 21 54 02 33. നമ്പറുകൾ ആവർത്തിക്കാം: 81 37 03 81 97, 89 215 40 233. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപ, കൊപ്ര ക്വിന്റലിന് 13,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,500 രൂപ, റബ്ബർ RSS 4 27,600 രൂപ, RSS 5 27,200 രൂപ. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 18 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം. യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു. ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര വ്യോമ മിസൈൽ, അത്യാധുനിക അന്തർവാഹിനി വേധ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ടാകും. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേമാതരവും ജനഗണമനയും പൂർണ്ണമായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കായികം, ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സെമിയിൽ പ്രവേശിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി FM 102.3.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കൃഷി ദർശൻ എന്ന കവിത.

കുഞ്ഞധികം കറുക്കുക. അന്യനാണിന്നും മണ്ണിൽ കിളച്ചും നട്ടും കളനുള്ളിയും വിളകാത്തും കഴിയും പണിയാൾ.

0: ചിലമലരന്നം വെളുത്ത കുപ്പിക്കിണ്ണം വെച്ചതിലിരിക്കുന്നിതത്താഴ പൂജയ്ക്കായി. ഞാനിതു കെടുത്തട്ടെ നമ്മൾക്കു നേരം പോക്കി കാണുന്നതെല്ലാം കൃഷിഭൂമിയിൽ വിളയുന്ന പച്ചിലമലരന്നം വെളുത്തു കുപ്പിക്കിണ്ണം വെച്ചതിലിരിക്കുന്നിതത്താഴ പൂജയ്ക്കായി.
1: ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ കൃഷി ദർശൻ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് ജെസ്സി ബെന്നി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ആലാപനത്തിൻ്റെ അഴക് എന്തെന്ന് വിവിധ ദേശങ്ങളെ, വിഭിന്ന ജനതകളെ, വ്യത്യസ്ത തലമുറകളെ പാടി അനുഭവിപ്പിച്ച എസ് ജാനകി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകി പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാവിലെ 9:30 കേൾക്കാം.
1: മറക്കുവാനാവാത്ത വിരഹമാണോ, ആശ്രയമില്ലാതെ ജീവിത വീഥിയിൽ അലയുന്നവർ. 1938
0: ഓർമ്മകളുടെ സംഗീതം ഇന്ന് രാവിലെ 9:30.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:35 മുതൽ 9 വരെ FM ഈവനിങ് സമകാലികം ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റിയാനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം.

0: യുവതയുടെ സ്വരം. ഞായർ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30-ന് വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം. വിചാരം സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായുള്ള അഭിമുഖം ഇന്ന് രാവിലെ 8:30-ന്.

0: 8:25 സേവന വാർത്തകൾ 8:30 ഈവനിംഗ് മെലഡി 8:45 നോവൽ പാരായണം യു കെ കുമാറിന് എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം 8:50 അഹിതം മലയാളം ഇന്നത്തെ ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 9:15 അഭിപ്രായവേദി 9:30 നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ 10:00 ഗാനമഞ്ജുഷ പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം.

സമയം 6:43. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരും. 6:55 അറിവും ആനന്ദവുമായി FM ഡയറി നിങ്ങളെ കാത്തിരിക്കുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകി അമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവും അടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
5: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീത മഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകി അമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്കു കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളിയല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ

0: അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകി അമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
1: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 ഏപ്രിൽ 23-നായിരുന്നു എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീത വാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2nd സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനെ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കു വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയൻഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി 1000 ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണ ശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസാ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000 വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷ സംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം

0: മാർഗരറ്റ് ജോർജ്.
1: ചമ്പുവിലെ ഗദ്യം കേരളത്തിൽ മണിപ്രവാള കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാന സാഹിത്യശാഖയാണ് ചമ്പു. ഗദ്യവും പദ്യവും കൂടി ചേർന്ന കാവ്യരൂപമാണ് ചമ്പു. കഥാഭാഗങ്ങൾ ഗദ്യത്തിലും നീതിസാരങ്ങൾ പദ്യത്തിലുമുള്ള പഞ്ചതന്ത്ര രീതിയിൽ നിന്നായിരിക്കണം ചമ്പുവിലെ ഗദ്യപദ്യ മിശ്രണ രീതി സ്വീകരിച്ചത്. കഥാഭാഗം പദ്യവും വർണ്ണന ഗദ്യവും എന്നതാണ് ചമ്പുവിന്റെ സ്വഭാവം. മലയാളത്തിലെ ആദ്യകാല ചമ്പുക്കൾ 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുണ്ടായതാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം തുടങ്ങി ആദ്യകാല ചമ്പുക്കൾ അച്ചി ചരിതങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ചമ്പുക്കൾ സ്ത്രീ സൗന്ദര്യ വർണ്ണനയിലായിരുന്നു അഭിരമിച്ചിരുന്നത്. മിക്കവാറും ദേവദാസികളായിരുന്നു അതിലെ നായികമാർ. മധ്യകാല ചമ്പുക്കളിൽ പുരാണകഥകളെ ആസ്പദമാക്കി രചനകളുണ്ടായി. രാമായണം, നൈഷതം, ഭാരതം തുടങ്ങി പുനത്തിൻ്റെയും മഴമംഗലത്തിൻ്റെയും മറ്റും ചമ്പുക്കൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അക്കാലത്ത് ഗദ്യമെഴുതുക പ്രയാസമേറിയ കാര്യമായാണ് കണക്കാക്കിയിരുന്നത്. കവിതകളും പദ്യങ്ങളും ശ്ലോകങ്ങളും എല്ലാം ഇഷ്ടംപോലെ എഴുതുന്നവർക്കും ഗദ്യമെഴുതാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഗദ്യം കവീനാം നികഷം വദന്തി എന്ന ചൊല്ലുണ്ടായത്. അതായത്, സ്വർണത്തിൻ്റെ മാറ്റ് ഉരകല്ലിൽ ഉരച്ച് നോക്കുന്നത് പോലെ കവിയുടെ മാറ്റ് അറിയണമെങ്കിൽ ആ കവി ഗദ്യത്തിൽ കാണിച്ച മികവ് കാണണം എന്നർത്ഥം. അത്രയധികം പ്രാധാന്യം ചമ്പുവിലെ ഗദ്യത്തിനുണ്ടായിരുന്നു. പ്രധാനമായും താളനിബദ്ധവും അലങ്കാരമയവുമായ ഗദ്യശൈലിയാണ് ചമ്പുവിലെ ഗദ്യം. പാദങ്ങൾ തിരിച്ചിട്ടില്ലെങ്കിലും പദ്യം എന്ന പോലെ ചൊല്ലാവുന്ന ഗദ്യം ആണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. തരംഗിണി മുതലായ ഭാഷാവൃത്തങ്ങളാണ് ഇവയിൽ പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. നിരണം കൃതികളിലെയും തുള്ളൽ കൃതികളിലെയും പദ്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഗദ്യത്തിൻ്റെ താളഘടന. അക്കാലത്തെ സാമൂഹ്യ അവസ്ഥകളും വിവിധ ജനവിഭാഗങ്ങളുടെ സാമാന്യ ജീവിത രീതിയും നർമ്മരസ പ്രധാനമായി വിവരിക്കുന്നവയാണ് ഗദ്യങ്ങളിൽ അധികവും. ചില ഉദാഹരണങ്ങൾ നോക്കാം. നായാട്ടുവിശേഷത്തിൽ നായാടി വൃന്ദങ്ങൾ കാടിളക്കുമ്പോൾ വർത്തമാനം പറയുന്നത്, നില്ലു നില്ലങ്ങട നല്ല വന്നിക്കടും കൂറ്റഞ്ചിറ്റുന്നതേ എന്നും മറ്റും തുടങ്ങുന്ന ഭാഗങ്ങൾ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലും കാണാം. ചമ്പുവിലെ അയോധ്യ വർണ്ണന ഗദ്യം, ഹരഹര ശിവശിവ നാനാ നഗരി തിലകമയോധ്യാ നഗരി വിചാരേ എന്ന്, ഹരഹര ശിവശിവ പുകഴരുതോർത്താൽ അഭിഷേകോത്സവ മഹിമ വിശേഷം എന്ന് തുടങ്ങുന്ന നമ്പ്യാരുടെ വർണ്ണനയും തമ്മിലുള്ള സാമ്യം അതിശയകരമത്രേ. വായുവിൻ്റെ അഭാവത്തെപ്പറ്റിയുള്ള വർണ്ണന കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ചമ്പുവിലെ ഗദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ പദ്യസാഹിത്യത്തിൻ്റെയും സമ്പത്താണ്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം.
6: പോകാൻ പറ്റില്ല.
7: താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിലേക്കുള്ള ഒരു നല്ല സൂചനയാണ്, അതല്ലെങ്കിൽ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മെട്രോ സിസ്റ്റം കൊച്ചിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
6: ഈ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ഈ പോർട്ട് ഹോൾസ് അടയ്ക്കണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് അതിന് വേണ്ടി വരും. അപ്പൊ പ്രോപ്പർ ആയിട്ട് റീഹാബിലിറ്റേഷൻ ഇപ്പം നടത്തണം. അപ്പൊ അങ്ങനെ പേയ്മെന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്
3: കേൾക്കാൻ മറക്കരുത്. ഇന്ന് രാവിലെ 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം.
6: റിക്വസ്റ്റ് വരുന്ന അനുസരിച്ച് റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: എൻജറിക്സ് ബി വാക്സിന്റെ പാർശ്വഫലങ്ങൾ തെളിയിക്കാനായില്ല. ദേശീയ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് ശരിവച്ച് സുപ്രീം കോടതി. ഹെപ്പറ്റൈറ്റിസ് ബി ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധശേഷി നേടുന്നതിനായി പരാതിക്കാരനായ പ്രകാശ് ബാങ്ക് തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കുടുംബ ഡോക്ടറായ ഡോക്ടർ സത്യജിത്ത് പഥക്കിനെ സമീപിച്ച് എൻജറിക്സ് ബി വാക്സിന്റെ ആവർത്തന ഡോസ് സ്വീകരിച്ചു. 4 സിംഗിൾ ഡോസ് വാക്സിനുകൾ ഡോക്ടർ സത്യജിത്ത് പഥക് പ്രകാശ് ബാങ്കിനും ഭാര്യയ്ക്കും 2 ആൺമക്കൾക്കും ഓരോന്നു വീതം നൽകി. പ്രകാശ് ബാങ്കിന്റെ കുടുംബങ്ങൾക്ക് ഈ മരുന്നു മൂലം യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹം വാക്സിൻ സ്വീകരിച്ച് 4 ദിവസത്തിന് ശേഷം കുത്തിവയ്പ് എടുത്ത ഇടത് തോളിൽ കഠിനമായ വേദന അനുഭവപ്പെടുകയും തോൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. കുത്തിവയ്പ്പെടുത്ത ഭാഗത്തെ ചർമ്മം തിളങ്ങുന്നതായും നേരിയ ചുവപ്പും വേദനയും ഉള്ളതായും കണ്ടെത്തുകയും ചെയ്തു. പരാതിക്കാരൻ ചില വേദന സംഹാരികൾ കഴിക്കുകയും ഒരു ഓർത്തോപീഡിക് സർജനെ കാണുകയും ചെയ്തു. എക്സ്റേ, സിടി സ്കാൻ തുടങ്ങിയ പരിശോധനകൾ ചെയ്യുകയും ചെയ്തു. പക്ഷേ എല്ല് സംബന്ധിയായ തകരാറുകൾ കണ്ടെത്തിയില്ല. തുടർന്ന് ജനറൽ ഫിസിഷ്യനെ കണ്ടു. ജനറൽ ഫിസിഷ്യൻ പരിശോധിച്ച് ഒരു ന്യൂറോ ഫിസിഷ്യന്റെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം കുറച്ചുനാൾ ചികിത്സിച്ചു. നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് നടത്തി. കുറച്ച് സ്റ്റിറോയിഡ്സ് നൽകി. പരാതിക്കാരൻ ആരോപിക്കുന്നത് എതിർകക്ഷികളായ ഗ്ലാക്സോ ഫാർമ ലിമിറ്റഡ് തനിക്ക് നൽകിയ എൻജറിക്സ് ബി വാക്സിന്റെ പാർശ്വഫലം കാരണമാണ് തന്റെ തോളിൽ പെട്ടെന്ന് സ്ഥിരമായ വൈകല്യം ഉണ്ടായതെന്നാണ്. ഈ സമയം പരാതിക്കാരൻ ചീഫ് എക്സിക്യൂട്ടീവായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. തനിക്കനുഭവപ്പെട്ട വേദന മരുന്നിന്റെ പാർശ്വഫലമായി ഉണ്ടായ മയോസൈറ്റിസ് അവസ്ഥ കാരണമാണെന്ന് പരാതിക്കാരൻ മനസ്സിലാക്കി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും എതിർകക്ഷിയായ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമ ലിമിറ്റഡ് പ്രതികരിച്ചില്ല. അതുകൊണ്ട് പരാതിക്കാരൻ 920,557 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. എതിർകക്ഷികൾ ഗ്ലാക്സോ ഫാർമസ്യൂട്ടിക്കൽസ് ദേശീയ ഉപഭോക്തൃ കോടതിയിൽ ഹാജരായി. പരാതിക്കാരന്റെ വാദങ്ങളെ എതിർത്തുകൊണ്ട് ഗ്ലാക്സോ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ സ്വഭാവം, അതിന്റെ ഗുണനിലവാരം, ശുദ്ധത എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി. പരാതിക്കാരൻ ആരോപിക്കുന്ന മരുന്ന് വാങ്ങിയതിനോ അത് കുത്തിവെച്ചതിനോ ഉള്ള എന്തെങ്കിലും തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ലെന്നും എൻജറിക്സ് ബി വാക്സിൻ എടുത്തതുമൂലമുണ്ടായ പാർശ്വഫലം കൊണ്ടാണ് പരാതിക്കാരന് മയോസൈറ്റിസ് ബാധിച്ചതെന്നും തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നും പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ലെന്ന് ഗ്ലാക്സോ കമ്പനി വാദിക്കുകയും ചെയ്തു. ദേശീയ ഉപഭോക്തൃ കോടതി ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി പരിശോധിച്ചു. പ്രസ്തുത മരുന്ന് മയോസൈറ്റിസ് മിനിമൽ ലെവലിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പാർശ്വഫലമാണെന്നും വാക്സിനോടൊപ്പമുള്ള ലഘുലേഖയിൽ അതിന്റെ കുപ്പിയിലോ ഇത് പാർശ്വഫലമായി രേഖപ്പെടുത്താത്തത് സേവനത്തിലെ വീഴ്ചയായി കണക്കാക്കാനാവില്ലെന്നും കോടതി വിലയിരുത്തി. ഗ്ലാക്സോ ഫാർമയുടെ ലബോറട്ടറിയിൽ നടത്തിയ വിവിധ തരത്തിലുള്ള പരിശോധനകളുടെ വിശദമായ വിശകലനം കോടതിയിൽ ഹാജരാക്കി. പക്ഷേ പരാതിക്കാരൻ അനുഭവിച്ചതായി പറയപ്പെടുന്ന തരത്തിലുള്ള യാതൊരുവിധ തകരാറുകളും കണ്ടെത്താനായില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അതിനാൽ ദേശീയ ഉപഭോക്തൃ കോടതി പരാതി തള്ളിക്കളഞ്ഞു. ഇതിനെതിരെ പരാതിക്കാരനായ പ്രകാശ് ബങ്ക് സുപ്രീം കോടതിയിൽ സിവിൽ അപ്പീൽ സമർപ്പിച്ചുവെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരവിൽ ഇടപെടാൻ തക്കതായ യാതൊരു കാരണവും ദേശീയ ഉപഭോക്തൃ കോടതി വരുത്തിയിട്ടില്ലെന്നും തെളിവുകളുടെ അഭാവം മൂലം സുപ്രീം കോടതി ഇടപെടാതെ സിവിൽ അപ്പീൽ തള്ളി ഉത്തരവാവുകയും ചെയ്തു.
0: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: സമയം 7 മണി കഴിഞ്ഞ് 10:08. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
5: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
6: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.

0: കറിമസാലകൾ പ്രകൃതിയുടെ രുചി.
1: പാട്ടോർമ്മയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പി.
2: ഞാൻ പാട്ടെഴുതുന്ന അഞ്ചാമത്തെ പടമാണ് മിഴുപടി. റോസ്ബെൽറ്റ് മണി എന്നറിയപ്പെട്ട വേലാസ് നായരാണ് അതിൻ്റെ സംവിധായകൻ. കണ്ടു പരിചയമുള്ള എനിക്ക് മദ്രാസിലെ ന്യൂ ഡാൻസ് ഹോട്ടലിൽ പി സുബ്രഹ്മണ്യം താമസിക്കുന്ന കോട്ടേജിൽ അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് എന്നെ ഈ മണി കാണുന്നത്. മണി എൻ്റെ തൊണ്ട് പറഞ്ഞത് ഇങ്ങനെ ഞാൻ ഒരു പടം സംവിധാനം ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട്, അതിൽ നിങ്ങൾ വേണം പാട്ടെഴുതാൻ. മിടുമിടിക്കുന്ന കെ ജി സേതുദാസ് എന്നുള്ള എഴുത്തുകാരൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. എൻ്റെ ആദ്യ സംഗീത സംവിധാനം ബാബുക്കയാണ്, എം എസ് ബാബുരാജാണ് കാട്ടുമല്ലിക. അത് കഴിഞ്ഞ് പിന്നെ ബാബുക്കായിട്ട് ഞാൻ ചേരുന്ന രണ്ടാമത്തെ പടമാണ് മിടുമിടുക്കി. അപ്പം ആദ്യം ഈ അകലകല നിരാകാശം എന്നുള്ള പാട്ട് ട്യൂൺ ചെയ്തത് ഇങ്ങനെയല്ല, ആ ട്യൂൺ എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് ബാബുക്കയോട് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ബാബുക്കയുടെ ഇട്ടൊരു ട്യൂൺ കൊള്ളൂല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ദയനീയമായിട്ട് ശേഖറിനെ നോക്കി. ശേഖറിന് മനസ്സിലായി ട്യൂൺ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ശേഖർ പറഞ്ഞു, ബാബുക്ക നമുക്ക് വേറൊരു ട്യൂൺ നോക്കാം. എന്തായിക്കോ ട്യൂണ് കുഴപ്പം എന്ന് ചോദിച്ചു ബാബുക്ക. അപ്പോൾ ശേഖർ തമിഴ് പറഞ്ഞു, കവിഞ്ഞെനിക്ക് പിടിക്കലേ, എന്താ കുഴപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബുക്ക വിഷമം തോന്നരുത്, പറയാനുള്ളത് അകലെ ആകാശം വളരെ അകലെയല്ലേ, അത് ബാബുക്കയുടെ ആകാശം വളരെ അടുത്തുപോയി എന്ന് പറഞ്ഞു. ബാബുക്ക എൻ്റെ തുടയിൽ ഒരു അടിയടിച്ചു. 100% അഭിനന്ദനമായിരുന്നു അടി. എന്നിട്ട് അദ്ദേഹം ചെയ്തത് ആ ഹാർമോണിയത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം, ഇന്ന് കേൾക്കുന്ന അകലെ എന്നുള്ള ഏറ്റവും ടോപ്പിൽ അകലെ എന്നുള്ള പാടി ഇപ്പം നമ്മൾ കേൾക്കുന്ന ആ ട്യൂണിൽ രണ്ടാമത്തെ ട്യൂണാണിത്.

0: സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറിമസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകി പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാവിലെ 9:30 കേൾക്കാം.
1: ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യേണ്ട ഫാന്. മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച് ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ആയിരിക്കും.
0: കേൾക്കുക ഓർമ്മകളുടെ സംഗീതം പുനഃപ്രക്ഷേപണം ഇന്ന് രാവിലെ 9:30.
1: ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും.
2: ആരോഗ്യക്കുറിപ്പുകൾ.
3: ചിലരുടെ ശരീരത്ത് രണ്ട് ജീൻ വ്യത്യാസങ്ങൾ വേണ്ട ക്യാൻസറുകളുണ്ട്. അതിൽ ഒരു ജീൻ വ്യത്യാസം നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന് പേരൻസിൽ നിന്ന് കിട്ടും, രണ്ടാമത്തേത് പുറമേ നിന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടും. അങ്ങനെയുള്ളതിനാണ് ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ക്യാൻസേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാമിലിയിൽ ഒന്നിലധികം ആൾക്കാരിൽ ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുക, ഇപ്പോൾ ഏറ്റവും കൂടുതലായി കേൾക്കുന്നതാണ് BRCA1 മ്യൂട്ടേഷൻ, BRCA2 മ്യൂട്ടേഷൻ. അത് വെച്ച് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ ഉണ്ടാവുന്ന ഒരു രോഗമാണ്. ഫാമിലിയിൽ ഒത്തിരി അധികം ആൾക്കാർക്ക് ഉണ്ട്, അമ്മയ്ക്കുണ്ട് അല്ലെങ്കിൽ സിസ്റ്ററിനുണ്ട്, ഇനി എനിക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ളവരാണ് നമ്മളുടെ അടുത്തേക്ക് വരേണ്ടത്. അതിന് അതിൻ്റെ ട്യൂമർ ടിഷ്യൂ ടെസ്റ്റിങ്ങിലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊരു ഡോക്ടറിനെ കൃത്യമായി ജനറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ അവരും മെഡിക്കൽ ഓങ്കോളജിസ്റ്റും എല്ലാം കൂടെ അത് മുന്നോട്ട് ജനറ്റിക് ആവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള ടെസ്റ്റിംഗ് എടുക്കാം. ഉപകാരം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ക്യാൻസറുകൾ വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വളരെയധികം റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില ക്യാൻസറുകൾക്ക് 80 മുതൽ 90% വരെ ഈ മ്യൂട്ടേഷൻ നമ്മളുടെ ശരീരത്തുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ വളരെ ഏർലിയായി ഒരു റെഗുലർ മോണിറ്ററിങ് അല്ലെങ്കിൽ സർവേലൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, റിസ്ക് റെഡ്യൂസിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഹൈ ചാൻസ് ഉള്ളവർക്ക് ബ്രസ്റ്റ് റിമൂവൽ സർജറീസ് ചെയ്യാം, ഉവറി റിമൂവൽ സർജറീസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൂന്നാമതായി, ചില മരുന്നുകൾ ഇതിൽ പ്രത്യേകമായി നല്ല ഔട്ട്കം ഉണ്ടാക്കും. അതായത് ബ്രസ്റ്റ് ക്യാൻസറിൽ പാർപ്പ് ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് മരുന്നുകളുണ്ട്, അത് കുറച്ചുകൂടെ നല്ലൊരു ഔട്ട്കം തരും.
4: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദേവി ശരണ്യ എസ്.
5: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
6: ദീപസ്തംഭം മഹാശ്ചര്യം.
7: തങ്ങമേ, കട്ടൻ
8: നാരങ്ങ ഉള്ള എടുക്കട്ടെ?
7: കട്ടൻ ചോദിച്ചാ നാരങ്ങ ഉള്ളതാണോ തരുന്നേ?
8: ഞാൻ വർക്കിച്ച അതിന്റെ ആരോഗ്യം മാത്രം ആലോചിച്ചുകൊണ്ട് ചോദിച്ചു.

0: ഞാൻ നാരങ്ങയോട് ഇത്രയേ ഒരു പ്രിയം.
1: ആപ്പിളും വാഴപ്പഴവും ഒക്കെ തോറ്റു, നാരങ്ങ ഫസ്റ്റ് അടിച്ചു.
0: അവര് തമ്മിൽ വല്ല ഓട്ടമത്സരവും നടത്തിയോ?
1: നോനു, അമേരിക്കയിലെ വില്യം പാറ്റേഴ്സൺ സർവകലാശാല ഒരു റാങ്കിംഗ് നടത്തി, അതില് ഫസ്റ്റ് അടിച്ചു.
0: അതേത് റാങ്കിംഗ്?
1: ന്യൂട്രീഷൻ റാങ്കിംഗ്. ഏറ്റവും പോഷക സമൃദ്ധം നാരങ്ങ.
0: ഈ മത്സരത്തിലെ എത്ര പഴങ്ങൾ ഉണ്ടായിരുന്നു?
1: 41 പഴങ്ങൾ. പ്രതിരോധ ശേഷി കൂട്ടുക മാത്രമല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ബെസ്റ്റ് ആണ് നമ്മുടെ നാരങ്ങ.
0: എനിക്ക് സത്യത്തിൽ തങ്കമ്മയോട് വല്ലാത്തൊരു ആരാധനയാണ്. ആരാധന?
1: ഓ, ഉപദ്രവിക്കാതിരുന്നാ മതി.
0: സത്യം, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ തങ്കമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കുന്നത്.
1: ഓ, മതി, തൃപ്തിയായി, നാരങ്ങളെടുക്കാം.
0: ഒരു രഹസ്യം പറയട്ടെ?
1: ഓ, വേണ്ടേ.
0: കേൾക്ക്, എന്റെ പല പ്രസംഗവും നടന്നു പോകുന്നത് തന്നെ തങ്കമ്മ ഉള്ളത് കൊണ്ടാ.
1: ഏ, ഉള്ളതാണ് ഈ പറയുന്നേ?
0: പക്ഷെ പരമാർത്ഥം, തങ്കമ്മ ഒരു യൂണിവേഴ്സിറ്റിയാണ്.
1: ചുമ്മാ പറയല്ലേ.
0: എന്നും ഞാൻ ചായക്കടയിന്ന് പോയി വീട്ടിൽ ചെന്ന് തങ്കമ്മ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കും.
1: എന്നാത്തിന്?
0: പ്രസംഗിക്കുമ്പോ ഞാൻ അത് എടുത്തു വെച്ചല്ലേ കാച്ചുന്നത്.
1: യോ, ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇതുവരെ.
0: തങ്കമ്മയുടെ ഒരു ഫോട്ടോ കിട്ടുമോ?
1: എന്നാത്തിനാ?
0: പേഴ്സിൽ വെക്കാനാ.
1: ഈ വർക്കിച്ചാൻ അതൊന്നും വേണ്ടെന്നേ.
0: ഒരെണ്ണം താ, പേഴ്സിൽ വെച്ചാ ഇടക്കിടക്ക് എടുത്തു നോക്കാലോ.
1: അതെന്തിനാ ഇടക്കിടക്ക് നോക്കുന്നേ?
0: ആശ്വാസം കിട്ടാൻ.
1: മനസ്സിലായില്ല, ഫോട്ടോ നോക്കുമ്പോഴോ?
0: അതെ, ഇതിലും വലുത് ജീവിതത്തിൽ വരാനില്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കാൻ.
2: ദീപസ്തംഭം, മഹാശ്ചര്യം, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം,

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം. വിചാരം ഇന്ന് രാവിലെ 8:30. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയമുണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 22.

കോട്ടയം ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമുള്ളവർ നാളെ രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ടെത്തണം. വിളിക്കേണ്ട നമ്പർ 0481 2 31 25 04 0481 2 31 25 04. കുസാറ്റിൽ MBA ഈവനിംഗ് ID MPM പ്രോഗ്രാമുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 9 മണിക്ക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നടക്കും. www.admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. www.admissions.kusat.ac.in ഫോൺ നമ്പർ 0484257510 0484257510. പ്രിശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 44 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ.

സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ മൂന്നാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിലെ സെന്തൂരപ്പൂവേ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൾ തൻ സ്വർണമുകിലെ, സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനിയിലഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷെ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിനുണ്ടായിരുന്നു. മൂടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടു കൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിന്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരണ സംരക്ഷണം

0: സങ്കൽപ്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3rd റോറോ വെസലിൽ 14 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
0: വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹൂ. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3rd റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3 സമയം 7:35

0: സമകാലികം.
1: സമാധാനകാലത്തെ തയ്യാറെടുപ്പ് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിൽ ലഘൂകരിക്കുമെന്ന് പറയാറുണ്ട്. ദുരന്തങ്ങളെ സംബന്ധിച്ചും ഈ പാഠം പ്രസക്തമാണ്. ദുരന്തങ്ങളെ പ്രവചിക്കാനും ഒഴിവാക്കാനും ലഘൂകരിക്കാനും ഇന്ന് മാനവലോകത്തിന് കഴിയുന്നുമുണ്ട്. കൃത്യമായ കാലാവസ്ഥാ പ്രവചനമൊക്കെ ഇക്കാര്യത്തിൽ സഹായകമാകുന്നു. എന്നാൽ ശാസ്ത്ര സമൂഹം നൽകുന്ന ഇത്തരം വിവരങ്ങൾ നാം എത്രമാത്രം പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ശരിയായ തയ്യാറെടുപ്പില്ലാത്തതും അശ്രദ്ധമായ ചില നടപടികളുമല്ലേ പല ഒഴിവാക്കാവുന്ന ദുരന്തങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണം? സമകാലികം ഇന്ന് അന്വേഷിക്കുന്നത് ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു എന്നതാണ്.
2: കേരളം ഒരു ബഹുമുഖ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്.
1: ഇത്തരം ദുരന്തങ്ങളെ നേരിടുന്നതിന് പ്രത്യേക ചട്ടങ്ങൾ നിലവിലുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്.
2: കേരളത്തിൽ പ്രളയ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതകളുണ്ട്, കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ വേണമെന്നില്ല, ശക്തമായ കാറ്റ് കേരളത്തിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അത് ചുഴലിയൊന്നുമല്ല, മിന്നൽ ചുഴലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രതിഭാസങ്ങൾ ഒട്ടനവധി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടിമിന്നൽ കൊണ്ട് നഷ്ടമുണ്ട്. വരൾച്ചയുടെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. തീരശോഷണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കേരളത്തിൽ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യ വന്യജീവി സംഘർഷം. ഇപ്പോ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായും ഇവയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇവയൊക്കെയാണ് പ്രധാനമായും ഉണ്ടാകുക. എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ മനുഷ്യനിർമ്മിതമായ ദുരന്ത സാധ്യതകളുണ്ട്. കേരളത്തിൽ കേട്ടുകേൽവിയില്ലാത്ത തരത്തിലുള്ള ചൂട് നമ്മളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോ ബഹുമുഖ തലത്തിലുള്ള ദുരന്ത സാധ്യതകളുള്ളൊരു പ്രദേശമായി കേരളം കണക്കാക്കപ്പെടുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾക്ക് കേരളത്തിൽ ഓറഞ്ച് ബുക്ക്, നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായി വർഷാവർഷം പുതുക്കുന്ന ഓറഞ്ച് ബുക്ക് ലഭ്യമാണ്. ഈ ഓറഞ്ച് ബുക്കിൽ ഓരോ വകുപ്പുകളും ഒരു ദുരന്ത സാഹചര്യത്തിലും ദുരന്ത സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് മൺസൂണിനെ പരിഗണിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളിലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതിന് എന്തുമാത്രം സാമ്പത്തികം ലഭ്യമാണെന്നും എവിടുന്ന് ലഭ്യമാണെന്നും ഒക്കെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു വളരെ വ്യക്തമായ പ്രോട്ടോകോൾ ഈ കാര്യത്തിനുണ്ട്. നമ്മൾ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതാണ്ട് മെയ് മാസം ആദ്യം തന്നെ ആരംഭിക്കാറുണ്ട്, ഈ മൺസൂൺ കാലത്തെ നേരിടുന്നതിന് വേണ്ടി. അപ്പോ പ്രോട്ടോകോളുകൾ എഴുതപ്പെട്ടതാണ്, അത് ഓരോ സ്റ്റേക്ക് ഹോൾഡറും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വിശദമായി തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഒരു ചുരുങ്ങിയ പ്രഭാഷണത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദുരന്ത നിവാരണം എന്നത് ഒരു ചാക്രികമായ പ്രവൃത്തിയാണ്. ഒരിക്കലും അതിൽ ഇതോടുകൂടി നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് എന്ന ഒരു അഭിപ്രായം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. രാജ്യത്ത് സ്വതന്ത്രമായ ഒരു അവലോകനം ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരുന്നു 2022. ആ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവലോകനം നടത്തുമ്പോൾ നമ്മൾക്ക് രാജ്യത്ത് 4-ാം സ്ഥാനമാണ് ഇത്തരം ദുരന്ത പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അതിൽ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ രാജ്യത്തെ ഒട്ടുമിക്ക ദുരന്ത നിവാരണ അതോറിറ്റികളും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്ന് സന്ദർശിച്ച് പല കാര്യങ്ങളിലും പഠനം നടത്തുകയും അത്തരം പ്രവർത്തനങ്ങൾ അവരവരുടെ സംസ്ഥാനത്ത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത് നമ്മളോട് അത്തരത്തിൽ സമീപിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനമുള്ള ഒറീസ സർക്കാരാണ്. ഒറീസ സർക്കാരിന്റെ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകളുടെ പ്രവർത്തനം, അത് ആ സംവിധാനം നമ്മളുടെ കേരളത്തിലെ കവചം സംവിധാനത്തിന് തത്തുല്യമാക്കണം എന്നാഗ്രഹിച്ച് നമ്മളുടെ സാങ്കേതികമായ സഹായം അവർ തേടിയിട്ടുണ്ട്. അപ്പോ നമ്മൾ അവരുടെ ചില സാങ്കേതിക സഹായങ്ങൾ തേടുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിനേക്കാൾ വളരെ മികച്ചു നിൽക്കുന്നു ഇല്ലയോ എന്നതിനേക്കാൾ എറിയും കുറഞ്ഞും ചില മേഖലകളിൽ നമ്മൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു, മറ്റു ചില മേഖലകളിൽ മറ്റു ചില സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു. ഒരിക്കലും ദുരന്ത നിവാരണത്തിൽ, പ്രത്യേകിച്ചും ദുരന്ത നിവാരണ പ്രവർത്തകർ, ഞങ്ങൾ ഈ മേഖലയിലെ ഏറ്റവും മികച്ചവരാണ് എന്ന അഭിപ്രായം പുറപ്പെടുവിക്കില്ല. കേരളത്തിൽ നമ്മൾ അത്തരം ഒരു അഭിപ്രായ പ്രകടനത്തിന് തയ്യാറാകാറുമില്ല.
1: പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇത്തരം ദുരന്തമുഖങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധി ലിബി ജോൺസൺ.
3: ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അനുഭവിക്കുന്നത് ജനങ്ങളാണ്, ആ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളാണ്. അവര് ഒരു ഭരണ സംവിധാനത്തെ എത്രത്തോളം കാര്യക്ഷമമായിട്ടും എത്രത്തോളം അവരുടെ കോൺഫിഡൻസ്

0: കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. കെട്ടുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്നവര്, ബാങ്കിൽ അക്കൗണ്ടിൽ പണം ലഭ്യമായിട്ടുള്ളവര്, ഇപ്പൊ ഉരുൾപൊട്ടൽ വേറൊരവസ്ഥയാണ്, എന്നാലും പലതരത്തിലുള്ള സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ വളരെ നെറ്റ്വർക്ക്ഡായിട്ടുള്ള വിഭാഗങ്ങൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കരകയറുകയും പാവപ്പെട്ട, പ്രത്യേകിച്ച് പാവപ്പെട്ട സ്ത്രീകൾ മാത്രം വസിക്കുന്ന കുടുംബങ്ങളുണ്ട്, പ്രായമായവർ മാത്രമുള്ള കുടുംബങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ അവരുടെ ക്യാമ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തവും അതിന് ശേഷം ഉണ്ടാകുന്ന അതില് ഭരണ സംവിധാനം ഒന്ന്, ജനകീയ സംവിധാനം രണ്ട്. ഇപ്പം 2018 പ്രളയത്തിന്റെ സമയത്ത് എനിക്കറിയാം കുടുംബശ്രീ സംവിധാനം വളരെ മെച്ചപ്പെട്ട നിലയിൽ നാട്ടിലുള്ള പാവപ്പെട്ടവരെയും ഏറ്റവും വീക്കായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭരണ സംവിധാനവും ജനകീയ സംവിധാനവും തമ്മിലുള്ള ഒരു ഏകോപനവും, ജനകീയ സംവിധാനത്തിന് ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസുമാണ് പലപ്പോഴും ദുരന്ത സമയത്തും അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് റിക്കവറി സമയത്തും പിന്നീട് പുനരധിവാസം, റീഹാബിലിറ്റേഷൻ മുതലായ സംഗതികൾ നടക്കുമ്പോൾ സമയത്ത് ഈ ഒരു ഏകോപനം, അവരുടെ വിശ്വാസവും ഏകോപനവുമാണ് എനിക്കിപ്പോഴും വളരെ പ്രധാനപ്പെട്ടതായിട്ട് മുഖ്യമായിട്ടുള്ള ഒരു വസ്തുതയായി തോന്നിയിട്ടുള്ളത്. ഭരണ സംവിധാനത്തിന് പലപ്പോഴും സെലക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏറ്റവും പാവപ്പെട്ടവനാരെ, ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നവനാരെ എന്നുള്ളത് ഒരു ഭരണ സംവിധാനത്തിൽ കൂടി മാത്രം കണ്ടെത്തുക എന്നുള്ളത് ഒരിടത്തും നടക്കുകയില്ല. അതിൽ വളരെ ശക്തമായിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനകീയ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണ സംവിധാനത്തിന് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: പ്രകൃതി ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ കാലോചിതമായ മാറ്റങ്ങളും ആവശ്യമാണ്. സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
2: രാജ്യത്ത് ദുരന്ത നിവാരണ നിയമം നടപ്പാക്കിയപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച ഒരു കാര്യം, ദുരന്തമുണ്ടായതിനു ശേഷമുള്ള അതിന്റെ കൈകാര്യം ചെയ്യലല്ല, മറിച്ച് ദുരന്ത ലഘൂകരണത്തിലൂടെ ദുരന്ത സാധ്യതകൾ നേരത്തെ തന്നെ കണ്ടെത്തി അത് വളരെ ചിട്ടയായ പ്ലാനിനോടുകൂടി അത് ഇല്ലാതാക്കുന്നതിനോ അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജില്ലാതലത്തിലുള്ള ഒരു അതോറിറ്റി, സംസ്ഥാന തലത്തിലുള്ള അതോറിറ്റി, ദേശീയ തലത്തിലുള്ള അതോറിറ്റിയും ഏതാണ്ട് എല്ലാ നിയമങ്ങൾക്കും മുകളിൽ പ്രത്യേക അധികാരങ്ങൾ നൽകിക്കൊണ്ട് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതത് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ദുരന്തമുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി പ്ലാനുകൾ ഉണ്ടാക്കി അവ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എപ്പോഴും ദുരന്തമുണ്ടായതിനു ശേഷം വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. എന്നാൽ നേരത്തെ തന്നെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രകൃതി ജന്യമായിട്ടുള്ള ദുരന്തങ്ങളും പ്രത്യേകം പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് ലഘൂകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ അതോറിറ്റികൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്ലാനുണ്ട്, സംസ്ഥാന തലത്തിൽ ഒരു പ്ലാനുണ്ട്, ജില്ലാതലത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനുകൾ 5 വർഷം കൂടുമ്പോൾ അത് പുതുക്കേണ്ടതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റും അത് നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിച്ച് അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി കേസെടുക്കാനുള്ള വ്യവസ്ഥ പോലും ഈ നിയമത്തിനകത്തുണ്ട്. കേരളത്തിൽ അടിക്കടിയായിട്ട് ഇത്തരം ദുരന്തങ്ങൾ വരുന്നതിന്റെ ഒരു കാരണം നമ്മുടെ പഴയ രീതിയിലുള്ള കാലാവസ്ഥയല്ല. ഇപ്പോ ലോകത്തെമ്പാടും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മൺസൂൺ നമ്മൾ വിചാരിക്കുന്നത് പോലെ പല ദിവസങ്ങളിലായി ചെതറിപ്പോകുന്ന മൺസൂൺ അല്ല, വളരെ പെട്ടെന്ന് വന്ന് ഒറ്റയ്ക്ക് മഴ പെയ്ത് അല്ലെങ്കിൽ കൂട്ടമായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജല വർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയാണ്. അപ്പൊ നമ്മുടെ മണ്ണിന് അത് ശേഖരിച്ചു വെക്കാനുള്ള കഴിവില്ലാതാവുകയും പലയിടത്തും നമ്മൾ നേരത്തെ ഉള്ള മണ്ണിന്റെ സ്റ്റെബിലിറ്റി ഇളക്കി മാറ്റി റോഡ് പണിക്കോ കെട്ടിട നിർമ്മാണത്തിനോ മറ്റേതെങ്കിലും വൻകിട പ്രോജക്ടുകൾക്കോ വേണ്ടി നിലനിൽക്കുന്ന കുന്നുകൾ ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അത് വെള്ളത്തിന് താങ്ങാൻ പറ്റാതെ അത് താഴേക്ക് ഒലിച്ചു വന്ന് വലിയ മണ്ണൊലിപ്പോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചിട്ടുള്ള 2018 ദുരന്തത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് വെള്ളപ്പൊക്കം കൊണ്ടല്ല, മറിച്ച് മണ്ണിടിഞ്ഞു വീണിട്ടാണ്. അത്തരത്തിലുള്ള ആഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോജക്ടുകൾ നടപ്പാക്കുന്നതിലുള്ള സമയബന്ധിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ്. ഈ ദുരന്തം നേരത്തെ കണ്ട് മണ്ണ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കേരളം വളരെ ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അറബിക്കടലിലേക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് ചരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 3000 മില്ലിമീറ്ററോളം മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ മഴ കൃത്യമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം. അത് തടയുന്ന നിർമ്മാണങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഈ ആഘാതം ഉണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും പല വകുപ്പുകളും ഈ ദുരന്തം നേരത്തെ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ചെയ്യാറില്ല. വാസ്തവത്തിൽ കേരളം ഉണ്ടാക്കിയ ദുരന്ത മുന്നറിയിപ്പ് സൈറൺ അതുപോലെയുള്ള ദുരന്ത മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വോളണ്ടിയർ ആക്കുന്നത് എങ്ങനെയാണ്? ഏർലി വാർണിംഗ് സിസ്റ്റം, നേരത്തെ തന്നെ ആളുകൾക്ക് സൈറൺ കൊടുത്ത് അറിയിപ്പ് നടത്തി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളം ആ കാര്യത്തിലൊക്കെ നല്ല മോഡലാണ്.

0: പക്ഷെ ഇപ്പോഴും നമ്മൾ സർക്കാർ തലത്തിൽ പല വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ദുരന്ത ലഘൂകരണം സമയത്തിന് ചെയ്യാൻ നമുക്ക് ഒരു വീഴ്ച പലപ്പോഴായി കാണാറുണ്ട്. ആ വീഴ്ച കൂടി വാസ്തവത്തിൽ കേരളം പരിഹരിക്കേണ്ടതാണ്. നമ്മുടെ പഴയ നിയമങ്ങൾ 1970കളിലും 80കളിലും ഉണ്ടാക്കിയ നിയമം കൊണ്ട് നമ്മൾ ഇനിയും പരിസ്ഥിതിയെ കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് പരാജയം സംഭവിക്കും. പുതിയ കാലത്ത്, പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് നമ്മുടെ പ്രോജക്ടുകളെല്ലാം അതിന്റെ നടത്തിപ്പ് ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ദുരന്തം ഏറ്റുവാങ്ങുന്ന ഒരു ജനതയായിട്ട് മാറും.
1: സാമൂഹികമായ അവബോധവും പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ മേധാവി ഡോക്ടർ താര കെ ജി.
2: എത്രത്തോളം നമ്മൾ പര്യാപ്തരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മാത്രമുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒരു നല്ല ദുരന്ത നിവാരണം ഉണ്ടാവണം എന്നില്ല. ഈ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിലെ ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോ അഗ്നിശമന സേനയുണ്ട്, പോലീസ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ഇങ്ങനെ നിരവധി ഏജൻസികളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ദുരന്ത നിവാരണത്തിൽ സംഭവിക്കേണ്ടത്. അതിനെത്രത്തോളം പര്യാപ്തരാണ് നമ്മൾ എന്നുള്ളതും കൂടി ഇതിനകത്തൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ തയ്യാറെടുപ്പുകൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ദുരന്ത നിവാരണം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത്. നമ്മൾ എപ്പോഴും ഈ ദുരന്തം വന്നു കഴിഞ്ഞിട്ടുള്ള പ്രതികരണ, പിന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിൽ നമ്മൾ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ദുരന്ത നിവാരണത്തില് ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് തയ്യാറെടുപ്പുകൾ ഫലപ്രദമായി നടത്തുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് മൈക്രോ സ്കെയിലുള്ള മാപ്പുകൾ, ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ പ്രദേശത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, പിന്നെ അതിന്റെ തീവ്രത ഓരോ ഭാഗത്തും എത്രയുണ്ടാകും എന്ന് നമ്മൾ മൈക്രോ സ്കെയിലിൽ ചെറിയ ഭൂപടങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ മൈക്രോ സ്കെയിലിലെ മാപ്പുകൾ ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും വളരെ വലിയ സ്കെയിലിലുള്ള മാപ്പുകളാണ് തയ്യാറാക്കി ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. അത് പ്രാദേശികമായി നമുക്ക് തീരുമാനമെടുക്കാൻ പര്യാപ്തമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ജനങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് സംവിധാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത്, ഈ ഏജൻസികൾ എത്തുന്നതിന് മുമ്പ് പ്രതികരിക്കേണ്ടത്, സ്വയം രക്ഷയ്ക്ക് ഓടി പോകേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതോ ജനങ്ങളാണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചിട്ടില്ല. രാജ്യത്തിന്റെ മൊത്തം നമ്മൾ ഒരു സ്ഥിതി വിവരം എടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി അവയർനെസ് വളരെ പരിമിതമാണ് എന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും സ്ഥിതി. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു റെഡ് അലർട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണം, ആ പ്രദേശത്ത് താമസിക്കുന്നവര് എങ്ങോട്ടാണ് പോകേണ്ടത്, അതോ ഏജൻസികൾ വന്ന് പറയുന്നത് വരെ കാത്തിരിക്കണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പോ നമ്മളൊരു കമ്മ്യൂണിറ്റി ദുരന്ത നിവാരണ പ്ലാനുകൾ ഉണ്ടെങ്കിൽ രണ്ട് അലർട്ട് കിട്ടിയാൽ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക, നിങ്ങൾ ഇന്ന ഷെൽട്ടറിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അപ്പൊ നമുക്ക് ഇപ്പോ ചുഴലിക്കാറ്റുകളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതികൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള രൂപകൽപ്പന പ്ലാനുകൾ, ഡിസൈനുകൾ ഇന്ത്യയിൽ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഈ ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ പ്ലാനുകൾ, മൾട്ടി ഡിസാസ്റ്റർ റെസിസ്റ്റൻസ് ബിൽഡിംഗ് പ്ലാൻ, അതില്ല. അപ്പൊ ഇവിടെയും അത് വാസ്തവത്തിൽ ഇന്ത്യ മൊത്തം അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ പരിസ്ഥിതിക്ക് അനുസൃതമായിട്ട് ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ നേരിടാൻ പര്യാപ്തമായ വീടുകളുടെ ഡിസൈനുകൾ, കെട്ടിട നിർമ്മാണ ഡിസൈനുകൾ വാസ്തവത്തിൽ ഉണ്ടാക്കാം. പക്ഷെ ഒരു നാഷണൽ കോഡ് ഉണ്ടെങ്കിൽ, ഒരു കെട്ടിട നിർമ്മാണ ചട്ടം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫലപ്രദം. പിന്നെ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു രംഗം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ഒരു ഘടനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് ആ ദുരന്ത നിവാരണ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരോ മന്ത്രിമാരോ ഒക്കെ ചേരുന്ന ഒരു ഘടനയാണ് എല്ലായിടത്തും നിലവിലുള്ളത്. ഇതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് അഗ്നി ബാധ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, വെള്ളപ്പൊക്കം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, ചുഴലിക്കാറ്റ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, അല്ലെങ്കിൽ ആ രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ സർക്കാരുകളെ ഫലപ്രദമായി ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും വേണ്ട കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിനെ ധരിപ്പിക്കാനും അവർക്ക് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് സാധിക്കും.
1: ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അവ ആവർത്തിക്കുക തന്നെ ചെയ്യും. ദുരന്തങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല,

0: എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അടുത്ത ദുരന്തത്തിനായി കാത്തിരിക്കാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സമകാലികം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്, കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, മൈജി ഫ്യൂച്ചർ എപ്പിക്കൽ, മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
7: ഇനി നോവൽ പാരായണം.
8: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: രാമറിന് വലിയ നിരാശ തോന്നി. താൻ കൂടി അപ്പോൾ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കേളപ്പന്റെ നിർദ്ദേശപ്രകാരം അടിയെങ്കിലും ഏറ്റുവാങ്ങാൻ കഴിയുമായിരുന്നല്ലോ. പിന്നീട് അവിടെ എത്തിയ കുഞ്ഞിക്കേളുവാണ് അടിച്ചവരെക്കുറിച്ചുള്ള വിശദ വിവരം രാമറോട് പറഞ്ഞത്. കുഞ്ഞിക്കേളു പതിവ് ശാന്തഭാവം വിട്ട് അപ്പോൾ വിറളി പൂണ്ടു നിൽക്കുകയായിരുന്നു. കേളപ്പനെ മർദ്ദിച്ചതിൽ ഇയാൾ ഇത്രമാത്രം ദേഷ്യം കൊള്ളുന്നത് എന്തിന്? അവിടെ ചിതറി നിൽക്കുന്നവരെയെല്ലാം കുഞ്ഞിക്കേളു ഒന്നിച്ച് കൂട്ടുന്നതാണ് പിന്നീട് കണ്ടത്. എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ രാമർ വിഷമിച്ചു. പെട്ടെന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നവർക്ക് നടുവിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കുഞ്ഞിക്കേളു വിളിച്ചു പറഞ്ഞു, ഭാരത് മാതാ കീ ജയ്, അമ്പലത്തിൽ പ്രവേശനം തന്നേ തീരൂ. അവിടെ കൂടി നിൽക്കുന്നവർ ഒന്നിച്ച് അതേറ്റു വിളിച്ചു. കുഞ്ഞിക്കേളുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് രാമർ തിരിച്ചറിഞ്ഞു, അതേ ശബ്ദം. എന്നും അസമയങ്ങളിൽ തക്ഷൻകുന്നിന്റെ പലയിടത്തുനിന്നും കേൾക്കാറുള്ള ശബ്ദം ഇതുതന്നെയാണ്. രാമർ അന്നേരം നിയന്ത്രിക്കാൻ കഴിയാത്ത ആവേശത്തോടെ കുഞ്ഞിക്കേളുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അയാളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അത് നിങ്ങളായിരുന്നില്ലേ? എന്നാൽ കുഞ്ഞിക്കേളു ഒന്നും പറഞ്ഞില്ല. രാമറുടെ ചോദ്യം കേൾക്കാതെ നിർവികാരതയോടെ പകൽ തണുപ്പിലൂടെ എങ്ങോട്ടേക്കോ നടന്നു പോവുകയായിരുന്നു. പിന്നീട് കുറെ നാളുകൾ തക്ഷൻകുന്നിൽ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പുലർകാലത്തെ ഇരുളിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചായിരുന്നു. ആരാണത് നടത്തിയതെന്ന് ഇപ്പോൾ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാർ രഹസ്യം പറയുമ്പോൾ ആ പേരുകളും അവർ പറഞ്ഞു തുടങ്ങി. നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിരുന്നു. ഒരാൾ മറ്റൊരാളെ മർദ്ദിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ആ ദേശത്ത് വളരെ അപൂർവമായ കാര്യങ്ങളായിരുന്നു. ചെറിയ ചെറിയ കളവുകൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. തേങ്ങയും വാഴക്കുലയും അടക്കയുമാണ് മോഷണം പോകാറുള്ളത്. അത് നടത്തുന്നവരെ നാട്ടുകാർക്ക് അറിയാം. എന്നാൽ അവരോട് ഒട്ടും ദേഷ്യം കാണിക്കാറില്ല. അമ്പലനടയിൽ നടന്ന കയ്യേറ്റം അവരുടെ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഒന്നായിരുന്നു. അതുകൊണ്ടായിരിക്കാം അത് മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ അവർ മടി കാണിച്ചു. പകലുകളും രാത്രികളും പതിവ് പോലെ തന്നെയായിരുന്നുവെങ്കിലും അവരുടെ കാലബോധത്തിൽ വലിയൊരു വിഭജനം വീണു കഴിഞ്ഞിരുന്നു. അമ്പലനടയിലെ അടിക്ക് മുമ്പും പിമ്പും എന്നതിലാണ് അവർ കാലത്തെ ഇപ്പോൾ നിർണയിക്കുന്നത്. ആറാട്ട് അടുത്തതോടെയാണ് ഈ ചിന്തയിൽ അല്പം ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ആറാട്ടും ഉത്സവവും എത്തിക്കഴിഞ്ഞാൽ തക്ഷൻകുന്നുകാർക്ക് പിന്നെ ചിന്തയും സംസാരവും അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് ഓരോ കൊല്ലവും അവർ കണക്ക് കൂട്ടുന്നത്. മൂരികളുടെ കുടമണികൾ കൂടുതൽ കിലിങ്ങും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഉത്സവത്തിനും ചന്തയ്ക്കും പതിവിൽ കവിഞ്ഞ തിരക്കായിരിക്കും എന്നും. ജുമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കുവാൻ പോയ പോക്കർ ഹാജിയെ കാത്തു നിൽക്കുകയായിരുന്നു രാമർ. തേങ്ങയുടെ പണം ഏൽപ്പിക്കുവാൻ വേണ്ടി ഹാജിയെ തിരഞ്ഞു നടന്നപ്പോഴാണ് അദ്ദേഹം പള്ളിയിലുണ്ടെന്നറിഞ്ഞത്. പോക്കർ ഹാജി പള്ളിയിൽ നിസ്കരിക്കുന്നത് പുറത്തുനിന്നും കാണാമായിരുന്നു. തലയിൽ എപ്പോഴും കെട്ടിയിരുന്ന മുണ്ട് അഴിച്ച് വിടർത്തി നെറ്റിയോട് ചേർത്ത് ഇരു ചെവികൾക്ക് പിറകിലൂടെ താഴ്ത്തി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തെ മറ്റാരെയോ പോലെ തോന്നിപ്പിക്കുന്നുവെന്ന് തമാശയോടെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് മൂർച്ച കുറഞ്ഞ പഴയ കത്തികൾ ശേഖരിച്ച് പണിപ്പുരയിലേക്ക് പോവുകയായിരുന്ന കൊല്ലൻ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്. ഇങ്ങനെ വെറുതെ നിൽക്കുന്ന നേരത്ത് ഇങ്ങക്ക് ചന്തയൊക്കെ ഒന്ന് പോയി കണ്ടൂടെ, വലിയ പത്ത്.

0: ടെറസിലാണ് ഇക്കൊല്ലത്തെ ചന്ത. പൂവെടിത്തറയ്ക്ക് ചുറ്റും ഭഗവതിയുടെ അമ്പലം വരെയും ചന്തയാണ്. നാട്ടിൽ കാണാത്ത എന്തൊക്കെയോ ആടെ കാണാനുണ്ട് പോലും. ആടെ കിട്ടാത്തതായി ഒന്നുമില്ലാന്നും കേൾക്കുന്നു. കുഞ്ഞിക്കണ്ണൻ സംസാരിക്കുന്നതിനനുസരിച്ച് ചാക്കിൽ കിടന്ന കത്തികൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നു. ആറാട്ടായാൽ എല്ലാവരും കത്തികൾക്ക് മൂർച്ച കൂട്ടും, പാത്രങ്ങൾക്ക് ഈയം പൂശും. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കണ്ണനും ഈയം പൂശുകാർക്കും വലിയ തിരക്കായിരിക്കും. തനിയെ നിന്നുകൊണ്ട് രാമർ ചിന്തിച്ചു, ചന്തയിൽ പോകണോ? ആറാട്ടുകാലത്ത് ചന്തയിൽ പോയിട്ട് ഒരുപാട് കാലമായി. പോക്കർ ഹാജിക്ക് പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തോന്നി വെറുതെ ഒന്ന് ചന്തയിലേക്ക് പോവുക തന്നെ. പോയേ തീരൂ എന്നൊരു തോന്നലും മനസ്സിലപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. പ്രാക്കൂഴം പാട്ടുതറ കഴിഞ്ഞ് താന്നിമരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ എന്തിൻ്റെയോ മുകളിൽ വലിയ കല്ലുകൾ പതിക്കുന്ന ശബ്ദം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു. അടുത്തെത്തുന്നതുവരെ അതെവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടു മാതാമ്മയുടെ ബസ് നിരത്തിന്റെ തെക്കുവശത്ത് നിറം കെട്ട് അവശനിലയിൽ കിടക്കുന്നു. ബസ്സിന് മുകളിലേക്ക് കുട്ടികൾ തമാശയ്ക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻഭാഗത്തെ ചില്ലുകൾ പാടെ തകർന്നിരിക്കുന്നു. ബസ്സിന്റെ മുന്നോട്ട് നീണ്ടുകിടക്കുന്ന ഭാഗത്തിന്റെ ആകൃതി മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുന്നു. ടയറുകൾ നിലത്തോട് പൂർണ്ണമായും അമർന്നു കഴിഞ്ഞു. വാതിലുകളും കാണാനില്ല. കേടായതിനാൽ പിന്നെ ബസ് ഓടിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. മാതാമിക്ക് കച്ചവടവും കുറഞ്ഞു. ഇനി ബസ്സിന് ഓട്ടമുണ്ടാകില്ല. ബസ്സിന്റെ ദയനീയ അവസ്ഥയിലേക്ക് നോക്കി രാമർ ദുഃഖിച്ചു. അതിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ തുടർഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ,
4: ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുവാണേ.
3: മോന്
4: വേണ്ടിയിട്ടായിരുന്നു. എന്റെ മോൻ ബികോം ഈ വർഷം കഴിഞ്ഞ് പാസ്സായി നിൽക്കുവാണ്. ബാങ്ക് കോച്ചിങ്ങിന് പോകണം. അപ്പൊ സെന്റർ നല്ലത് ഏതാണ്?
3: ബാങ്ക് കോച്ചിംഗ്
4: എസ്എസ്സിയും ഒക്കെ
3: ആ എല്ലാം ബാങ്ക് കോച്ചിങ്ങിന് പോവാം. അമ്മയ്ക്ക് ചെയ്യേണ്ടത് പോകേണ്ട സ്ഥലം കൊല്ലം, കുറെ സ്ഥാപനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ഗൂഗിളിൽ പോയിട്ട് നല്ല സ്ഥാപനം കണ്ടുപിടിച്ച് ചേരുക. ആ കൊല്ലത്തോട്ട് അയച്ചാൽ, കൊല്ലം ഒരു ഹബ്ബാണ്. അവിടെ മുഴുവൻ ഈ ബാങ്ക് കോച്ചിങ്ങിന് ഏറ്റവും കൂടുതൽ പാസ്സാകുന്ന ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ പോയാൽ നമുക്ക് കൊല്ലം സിറ്റി പോയി എല്ലാം ഉണ്ട്. എല്ലാം കൂടിയുള്ള പരീക്ഷ കോച്ചിങ്ങും ഉണ്ട് അവിടെ. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ മതി, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. മക്കളോട് നോക്കാൻ പറയുക. പറ്റുകയാണെങ്കിൽ കൊല്ലത്തോട്ട് ഓഫ്ലൈൻ അവിടെ പോയിട്ട് പഠിക്കാൻ ഉള്ള ഒരു സൗകര്യം അമ്മ ഉണ്ടാക്കി കൊടുത്താൽ 6 മാസം കൊണ്ട് അയാൾക്ക് ജോലി കിട്ടും. എന്ത് പഠിച്ചാളാ, അങ്ങനെ ചെയ്തോളൂട്ടോ. ഓൾ ദി ബെസ്റ്റ്.
5: പ്രിയ ശ്രോതാക്കളെ, കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം വരുന്ന ബുധനാഴ്ച 15-ാം തീയതി 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97, 944-6-5-5-8-8-8. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. സമയം 8 മണി.
6: ആകാശവാണി FM വാർത്തകൾ.
5: ഇന്ത്യ ന്യൂസിലാൻഡ് ഉഭയകക്ഷി വ്യാപാര കരാർ വികസിത രാഷ്ട്രമെന്ന നിലയിലേക്ക് ഇന്ത്യയുടെ മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലൻഡിലെ

സ്പാർക്ക് അരീനയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ MLA അവാർഡ് 2026 അനുമോദന പരിപാടിയിൽ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു.

0: ഐടി സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം കാക്കനാട് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പീളയിടം ഉദ്ഘാടനം ചെയ്തു. 2026-28 വർഷത്തെ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് ലൈൻമാൻ മരിച്ചു. പുത്തൂർ KCB ഓഫീസിലെ ലൈൻമാൻ ജവറ പന്മന തറയിൽ പീടികയിൽ വൈ അൽത്താഫാണ് മരിച്ചത്. കായികം. ഏഷ്യൻ അണ്ടർ 19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: മിസ്റ്റർ സുമേഷ്, കൺട്രോൾ യുവർ സെൽഫ്. ട്രീറ്റ് എന്റേതാണെങ്കിലും വയറ് തന്റെയാ, പയ്യെ കഴിച്ച് തീർത്താൽ മതി.
2: എന്നാലും സാറിന് ഈ 5-സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇതറിഞ്ഞിരുന്നേ ഞാൻ 2 ദിവസം പട്ടണി കടന്നേനെ.
3: അയ്യോ, പൊറോട്ട ഒറ്റയ്ക്ക് ഇരിക്കുന്നു.
2: സാർ 2 ചിക്കൻ ഫ്രൈ കൂടെ ഓർഡർ ചെയ്തേ.
1: ആ, ഓർഡർ ചെയ്യാം, ഓർഡർ ചെയ്യാം. പിന്നെ ഇതെല്ലാം ഞാൻ ഏൽപ്പിച്ച പണി താൻ ചെയ്യുന്നതിനുള്ള ചെലവാണ് കേട്ടോ. നാളെയെങ്കിലും ഫിനിഷ് ചെയ്യണം. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ.
3: സാർ, ഈ സൂപ്പർ സുമേഷിനെ പറ്റി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നെ? ഞാൻ ആ പണി ഇന്നലെയാ തീർത്തു. ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്.
1: ആഹാ, വെരി ഗുഡ്. ബട്ട് താനത് ഇന്നലെയാണ് ഫിനിഷ് ചെയ്തതെങ്കിൽ പറഞ്ഞത് ശരിയായില്ല.
3: അതെന്താ സാർ അങ്ങനെ ഒരു ടോക്ക്? നേരത്തെ തീർത്തത് കുറ്റമാണോ? കുറച്ച് പൊറോട്ടയ്ക്കും കോഴിക്കറിക്കും വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന ആളല്ല സാർ ഈ സുമേഷ്. സുമേഷിന്റെ ഉദ്ദേശ ശുദ്ധിയാണ് സാർ ചോദ്യം ചെയ്തത്.
1: അയ്യോ, യു കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ് മീ മിസ്റ്റർ സുമേഷ്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പാസ്റ്റിൽ തീർന്നെങ്കിൽ ഐ ആം ഫിനിഷ്ഡ് എന്ന് പറയില്ല. ഐ ഫിനിഷ് ദ വർക്ക് ഓൾറെഡി എന്നാണ് പറയേണ്ടത്.
3: ഓ, എന്ന്? അപ്പോ ഞാൻ ഫിനിഷ് ദ വർക്ക് ഓൾറെഡി യെസ്റ്റർഡേ കേണൽ സാർ. ഇപ്പോ ഐ ഫിനിഷ് ദ പൊറോട്ട ഓൾസോ.
1: മിസ്റ്റർ സുമേഷ്, താൻ ആ പറഞ്ഞതും ശരിയായില്ല.
3: ഓഹോ, ഇത്രയും വലിയൊരു പണി സമയത്തിന് മുന്നേ തീർത്തതിന് 5 പൊറോട്ടയും 2 ചിക്കൻ ഫ്രൈയും ലൈറ്റായി കഴിച്ചത് ശരിയായില്ല അല്ലേ? പാടില്ല സാർ, പാടില്ല. കേണൽ ഗജേന്ദ്രൻ ഇത്രക്ക് കണക്ക് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് വിഷമമായി.
1: ഓ മൈ ഗോഡ്, അതല്ലടോ താൻ പ്രസന്റിൽ, അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഐ ആം ഫിനിഷ്ഡ് എന്നാണ് പറയേണ്ടത്. ഐ ആം ഫിനിഷ്ഡ് ഈറ്റിംഗ്, ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു എന്ന്.
3: ഓ ഓ ഓ ഓ, വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പോ ഇന്നലെ കഴിഞ്ഞത് ഐ ഫിനിഷ്ഡ്, ഇപ്പൊ കഴിഞ്ഞത് ഐ ആം ഫിനിഷ്ഡ്. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ സാറേ, ഒരു മട്ടൻ ബിരിയാണി കൂടി അങ്ങ് പറ.
1: അതെന്തിനാ? താനല്ലേ ഇപ്പോൾ ഐ ആം ഫിനിഷ്ഡ് എന്ന് പറഞ്ഞത്?
3: അതുണ്ടല്ലോ സാറേ, മനസ്സ് വിഷമിച്ച അപ്പൊ എനിക്ക് പിന്നെയും വിശക്കും. എന്തോ രോഗമാ. കൈയാണങ്ങ സാറേ, പെട്ടെന്ന് ആയിക്കോട്ടെ.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 വിചാരത്തിൽ സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്, നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആർ ആശാലതയുമായി അഭിമുഖം. വിചാരം രാവിലെ 8:30. ആകാശവാണി കൊച്ചി എഫും 102.3 നിന്നുള്ള പ്രഭാത പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. വിടരുന്ന മുട്ടുകളിൽ ഇന്ന് അമരാവതി ജെ യു പി എസിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നവർ അങ്കത എം ബി, ശ്രീലക്ഷ്മി ടി പി, ആദിത്യൻ ബി, ക്രിസ്റ്റി ആന്റണി ബി, മുഹമ്മദ് ഫസ ഹംദാൻ, അവന്തിക കെ പ്രവീൺ.

അമ്പാടിക്കണ്ണൻ നിന്റെ പൊന്നോടക്കുഴലൂതി, അഞ്ജനാ കണ്ണെഴുതി വിളിച്ചപ്പോൾ.

0: blotting out to the lack of air and meal. Indents of voice and hover that are hidden from the spree. I wonder, would the apathy of wealthy men enter? Were all their windows level with the faces of the poor? Amen, and slaves, your knee shall knock, your heart in terror be, when God demands a reason for the sorrow of the street, the wrong sins and the bad things and the sad things that we meet. In the filthy lane and alley and the quarrel, heartless read. Once I cry, O God Almighty, if thy my doubts still endure, now show me in a vision for the wrong suffered, a cure, and law, which shocks, O shudder, I beheld a city spread, and in the warning distance saw the tramp of many feet, coming near to drums dull distant speed. And soon I saw the army that was marching down the street. Then like a swollen river that has broken bank and vow, the human flood came pouring down with red flags of all, and kindled eyes, all blazing bright, did revolution seed, and flashing shots reflecting the rigid faces in the street. Pouring on to a drum's loud distant beat. And the war hymns and cheering of people in the street. And the war hymns and cheering of people in the street.
1: അടുത്തത് മോണോ ആക്ട്. അവതരിപ്പിക്കുന്നത് അംഗത എം ബി.
2: നമസ്തേ പ്രിയപ്പെട്ടവരെ, ലോകാഹ സമസ്താഹ സുഖരോ ഭവന്തു. ഞാൻ ദൈവം, ഇതാണ് എന്റെ സ്വന്തം നാട്. താ നോക്കൂ, ഇവിടം എത്ര സുന്ദരമാണ്. നന്ദിയുള്ള മനുഷ്യർ, സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവികൾ. ഞാനാണ് ചകുത്താൻ, ദൈവത്തിന്റെ സ്വന്തം നാടൊത്തു. ഇരുപ്പോ ചകുത്താന്റെ നാടായിട അറിഞ്ഞില്ലേ? വാ, ഞാൻ കാണിച്ചു തരാം.
3: ഹായ് ഹായ്, എന്ത് നല്ല കാട്. പാക്കൂട്ടുകാരെ, നമുക്കിവിടെ ഓടിക്കളിക്കാം. ദാനോഗ്യ കൂട്ടുകാരെ, ഒരു ചിത്രജാലം, നമുക്ക് അതിനെ പിടിക്കാം.
2: പ്രിയപ്പെട്ട കുട്ടി, പൂമ്പാറ്റേനെ പിടിക്കാൻ പോകരുത്. ഇത് കാടാണ്, അപകടമുണ്ട്.
3: എനിക്ക് പൂമ്പാറ്റയെ വേണം, ഞാൻ പിടിക്കട്ടെ.
4: അമ്മോ അമ്മോ, നീ എവിടെയാ? കളിക്കുന്നതിനിടയിൽ കാണാനായിരാ. വാ കൂട്ടുകാരെ, നമുക്ക് നോക്കാം.
2: ദാനോഗി കൂട്ടുകാരെ, ഒരു ചിത്രശലഭം, നമുക്കരനെ പിടിക്കാം.
4: അയ്യോ അമ്മ, കല്ല് പോലെ നിൽക്കുന്നു. ഈ കാട്ടിലേക്ക് പൂമ്പാറ്റയുടെ പുറകെ വരണ്ടായിരുന്നു.
5: തെച്ചിമാല മേലെ പോകാതെ വെണ്ണെ, തീ കോരിച്ചൊരു കീറ ഭൂതമുണ്ടേ.
6: നിങ്ങളാരാ, എന്തിനാ ഇങ്ങോട്ട് വന്നത്?
3: ഞങ്ങൾ അമ്മൂനത്തേടി വന്നതാ മുത്തശ്ശി. ഞങ്ങളുടെ കൂടെ ഒരു ഭംഗിയുള്ള ചിത്രശലഭം ഉണ്ടായിരുന്നു.
6: ഭംഗിയുള്ള ചിത്രശലഭം? ചിത്രശലഭത്തിന്റെ പുറകെ പോകരുത്. ഇത് തന്നെയാ നിങ്ങളൊരു കൂട്ടുകാരിക്കും പറ്റിയത്. ഞാൻ അവളെ ശിലയാക്കി മാറ്റി.
4: സിംഹത്തിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മുത്തശ്ശി ആരാണ്?
3: മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്.
6: ഇതുപോലെയുള്ള ചിത്രശലഭങ്ങളും മറ്റു ആകർഷക വസ്തുക്കളും നിങ്ങളെ വഴിതെറ്റിക്കും. മാതാപിതാക്കൾ, അധ്യാപകർ, നല്ല മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല വഴികളിലൂടെ നടത്തുന്നവരാണ്. ഇവിടെ നിങ്ങളെ രക്ഷിക്കാൻ ഞാനുണ്ടായി.
4: മുത്തശ്ശി ആരാണ്?
2: ഞാനാണ് നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ, പ്രകൃതി, ദൈവം.
3: വാക്കൂട്ടാരെ, ഞാൻ നിങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തരാം.
4: ഹലോ, എക്സ്ക്ലൂസീവ് ന്യൂസ്, കാണാതായ കുട്ടികളെ കണ്ടിട്ടിരിക്കുന്നു. നമുക്ക് അവരോട് ചോദിക്കാം, എന്താ പറ്റിയെന്ന്. എന്താ മോളെ പറ്റിയത്?
7: അത് കാട്, കല്ല്, ചിത്രശലഭം, എല്ലാം ഒരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു.
4: മോളെ വ്യക്തമായി പറയൂ.
7: അത് പൂമ്പാറ്റയുടെ പുറകെ പോകരുത്. ഇത് സത്യമായും ചകുത്താന്റെ നാടല്ല, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്.
1: ഇനി കന്നഡ പദ്യം ചൊല്ലുന്നത് ക്രിസ്റ്റി ആന്റണി ബി.
8: നമസ്കാര. കുമാരവ്യാസനെന്തു പ്രസിദ്ധ നാദാഗതികന നാരായണപ്പ കവി ഭരീത ഭാരത കഥാ

മദകലി മുരുകി സുവനുബിനലി കളവലി സുവനു കോടിയലി അറിയു തജ്ഞര ഗുണപദോഷവ നരസുവൻ.

പരിയം തസവുദേ ഭുവനദലി ജീവപ്രസര വിത്തുതു ദുഃഖസൗഖ്യത താരതമതയലി ഉസുരു പസരണവില്ലതന്നുപ്പസദ പീത്തിയ വേഗേ മികദാഹിസൂദൈ

ദൈത്യമദന മുകുന്ദമുരഹര ഭക്തവത്സല ധനകൃപാജലധി നെന്തേനൈനു കാതലൈ ഗോവിന്ദ കൃപമാടകടനുദാ പൂർണേന്ദു മുഗീഹലു ബിദളു ബലുദലദിന്ദലച്ചുതന ഇത്തത്വാര അവധിയൊളകെ ദേവോ തമനുബ കുതരിയെ തന്നനുദന്തു ബെതുകുവനമ്പ പരമവ്യസന നിഷ്ഠകിനു ചിത്തതലി നിലകൊളിസി രുക്മിണി സത്യഭാമയനൊളു സമ്മേളനത്താ സാരി അരഹി ഹാസംഗിയനു ദാളി സുധ

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് അമരാവതി ജി യു പി എസ്സിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

1936 സ്ഥാപിതമായി. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഉദ്യാനം 520 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതും ഇന്ത്യയുടെ പ്രോജക്ട് ടൈഗർ സംരംഭത്തിന്റെ ജന്മസ്ഥലവുമാണ്. ദേശീയോദ്യാനത്തിന്റെ ഏകദേശം 73% ഇടത്തോർന്ന് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 50 ഇനം സസ്തനികൾ 580

9 പക്ഷികൾ, 25 ഉരഗങ്ങൾ എന്നിവ ഇവിടെ വസിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം 1936 സ്ഥാപിതമായി ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഉദ്യാനം 520 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതും ഇന്ത്യയുടെ പ്രൊജക്ട് ടൈഗർ സംരംഭത്തിന്റെ ജന്മസ്ഥലവുമാണ്. ദേശീയോദ്യാനത്തിന്റെ ഏകദേശം 73% ഇടതൂർന്ന ഈർപ്പമുള്ള ഇലപുഴിയും വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 50 സസ്തനികൾ, 580 പക്ഷികൾ, 25 ഉരഗങ്ങൾ എന്നിവ ഇവിടെ വസിക്കുന്നു. ഇനി ചിന്താശകലം. പഠനം നിർത്തുന്ന ഏതൊരാളും വൃദ്ധനാണ്. 20 വയസ്സായാലും 80 വയസ്സായാലും പഠനം തുടരുന്ന ഏതൊരാളും ചെറുപ്പമായി തുടരുന്നു. ഹെൻറി ഫോർഡിന്റെ ഈ വാക്കുകളോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ
1: വിചാരം.
2: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
3: സുവർണ ജൂബിലിയുടെ നിറവിൽ നാറ്റ്പാക്ക്.
4: ഇന്ന് വിചാരത്തിൽ നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി MV ശശികുമാർ നടത്തുന്ന അഭിമുഖമാണ്.
5: ഇന്ന് വിചാരത്തിലെ അതിഥി നാറ്റ്പാക്ക് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ആശാലത ആർ മാഡമാണ്. മാഡത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരത്തോടെ സ്വാഗതം ചെയ്യുന്നു.
6: നന്ദി.
5: കേരളത്തിലെ ഗതാഗത മേഖലയ്ക്ക് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഗവേഷണ സാങ്കേതിക പിന്തുണ നൽകി വരുന്ന സ്ഥാപനമാണ് നാറ്റ്പാക്ക് അഥവാ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. 50 വർഷം പിന്നിടുമ്പോൾ അതൊരു നാഴികക്കല്ലാണല്ലോ. ഒരു ഗവേഷണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ് 50 വർഷം എന്ന് പറയുമ്പോൾ. ഈ സുവർണ ജൂബിലി വേളയിൽ നാറ്റ്പാക്കിൻ്റെ നേട്ടമായിട്ട് മാഡം എന്താണ് കാണുന്നത്?
6: 50 വർഷം എന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പ്രായം മാത്രമല്ല, സമൂഹത്തിനും സർക്കാരിനും രാജ്യത്തിനും നൽകിയ സംഭാവനകളുടെ ഒരു അളവുകോല് കൂടിയാണ്. നാറ്റ്പാക്കിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് 1976 കേരളത്തിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്, അതിനുവേണ്ടിയുള്ളൊരു സ്ഥാപനം വേണമെന്ന് നമ്മുടെ വിഷനറി ആയിട്ടുള്ള ലീഡർഷിപ്പ് തീരുമാനിച്ചതാണ്. ഇന്ത്യയിൽ തന്നെ അത് ആദ്യമാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം നിലവിൽ വരുന്നത്. ആദ്യകാലത്ത് കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലെ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് അതാണ് നാറ്റ്പാക്ക് ചെയ്തിരുന്നത്. അതുകൂടാതെ തന്നെ കേരളത്തിൻ്റെ പുറമെയുള്ള സംസ്ഥാനങ്ങളിലും പല വർക്കുകളും, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഏഷ്യാഡ് ഗെയിംസിലെ ട്രാഫിക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ വാട്ടർവേ 3, അത് പ്രഖ്യാപിച്ചത് എല്ലാം നാറ്റ്പാക്കിൻ്റെ സ്റ്റഡിയുടെ ബേസിസിലാണ്. ഇപ്പോൾ നാറ്റ്പാക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏറ്റവും മെയിനായിട്ട് പറയുന്നത് റോഡ് സേഫ്റ്റി, അതുപോലെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അത് ക്ലൈമറ്റ് റെസിലിയൻ്റ് പേയ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ കോറീസൊക്കെ നമുക്ക് റോഡുണ്ടാക്കാൻ ടൺ കണക്കിനാണ് ഈ കല്ലുകൾ വേണ്ടതെന്ന്. അപ്പം നമ്മുടെ ടേമിൽ പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ്സ്. അപ്പം നമ്മുടെ പാറമടകളൊക്കെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, അതിനെ പൊട്ടിക്കുന്നതുകൊണ്ട് പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ, അപ്പം അതിൻ്റെ റിസർച്ചും നമ്മുടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ റോഡ് നെറ്റ്വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ബൈപ്പാസ്, അതിന് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റ് ഏതാണ്, അതുപോലെ തന്നെ ഇപ്പം മെട്രോ റെയിൽ വരുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ്, മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള അലൈൻമെൻറ്റ്, ഇതെല്ലാം നാറ്റ്പാക്കിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പം ഇതിലൊക്കെ പല സന്ദർഭങ്ങളിലും നാറ്റ്പാക്കിൻ്റെ ഒരു ഒപ്പീനിയനും നാറ്റ്പാക്ക് പ്രപ്പോസൽസ് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്.
5: തീർച്ചയായും ഈ 50 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാഹനങ്ങളുടെ എണ്ണം തന്നെ ഇരട്ടിയിലധികമായിട്ടുണ്ട്. പണ്ട് 76 ആ കാലഘട്ടത്തിൽ ഒരു കാറ് ഒരു അപൂർവ വസ്തുവായിരുന്നു. ഇന്ന് ഒരു വീട്ടിൽ 2 കാറുള്ള അവസ്ഥ വരെയുണ്ട് പല വീടുകളിലും. അതുപോലെ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ നാറ്റ്പാക്കിന് എങ്ങനെയാണ്, കാരണം പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സംസ്ഥാനമാണ്, ജനസാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പരിസ്ഥിതിയിലോല പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സങ്കീർണമായ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സംസ്ഥാനത്ത് ഗതാഗത വികസനം എങ്ങനെ നമുക്ക് സാധ്യമാക്കാം, നാറ്റ്പാക്ക് ഇത് എങ്ങനെയാണ് കാണുന്നത്?
6: ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലീനിയർ ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. നമ്മുടെ റോഡുകൾ നോക്കി, നമ്മൾ നോർത്ത് ഇന്ത്യൻ റോഡ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡ് സൈഡ് ഡെവലപ്മെൻറ്റ് വളരെ അധികമാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സൈഡിൽ മൊത്തം ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള വാഹനങ്ങൾ ഈ നമ്മുടെ ഒരു ഹൈസ്പീഡ് ഫെസിലിറ്റി കയറുകയും ഇറങ്ങുകയും അത് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുകയും, പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഒരു ഒരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചായാലും ഇപ്പോൾ നമുക്കൊരു എയർപോർട്ടിൽ പോകണം, നമുക്ക് മിനിമം ഇത്ര ടൈമിലൂടെ എത്തണം. പക്ഷേ നമ്മൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ഹൈസ്പീഡ് കോറിഡോർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ NH66 ഒക്കെ. പക്ഷേ അത് നഷ്ടപ്പെടുകയാണ് നമ്മൾ റോഡ് സൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ. അപ്പം നമ്മൾ ഫൈനലി ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ബൈപ്പാസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അർബൻ റോഡ് പോലെ ആയി, ഒരു 25-30 km/h ആയി. അപ്പം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വരികയാണ്. അപ്പൊ ഇതില് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു വീട്ടില് ഒരു വണ്ടി എന്നുള്ള പണ്ട് അപൂർവമായിരുന്നത് ഇപ്പം ഓരോ വ്യക്തിക്കും ഓരോ വണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് എക്കാലം തുടർന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സിംഗപ്പൂർ പോലെ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എഫിഷ്യൻ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അത് നമ്മൾ എന്തായാലും അവിടെ എത്തിച്ചേർന്നേ പറ്റുള്ളൂ. നമുക്കിങ്ങനെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് റോഡിൻ്റെ വീതി കൂട്ടി കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ലാൻഡ് അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നാണ്, നമുക്ക് നല്ല ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അപ്പം ആൾക്കാർ സ്വയമേ അവരവരുടെ പേഴ്സണൽ എന്നാണ് കാറുകളും ടൂ വീലറും ഉപേക്ഷിച്ച് ഈ വണ്ടിയിൽ കയറണം. അപ്പം അങ്ങനെ കയറണമെങ്കിൽ അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് പല പഠനങ്ങളും നെറ്റ്പാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ സർവേ ഒക്കെ നടത്തി അവരുടെ അഭിപ്രായം, പിന്നെ കുറേ ഹൈപ്പോത്തെറ്റിക് ക്വസ്റ്റ്യൻ, ഡിലേ ഇത്രയും കുറഞ്ഞാൽ നിങ്ങൾ പോകുമോ, ഏതാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇതിനോട് അട്രാക്ട് ചെയ്യുന്ന മാനദണ്ഡം, സേഫ്റ്റി, റിലയബിലിറ്റി, കംഫേർട്ട്, അതൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് അതിൽ ആൾക്കാരുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഒരു നല്ല ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കാറിൽ പോകുന്ന അതേ ഒരു സുഖം കിട്ടണം, പിന്നെ ക്ലീൻലിനെസ് ഇതെല്ലാം കൂടെ ഒത്തുചേർന്നാൽ മാത്രമേ ആൾക്കാർ അവരോട് പോവുള്ളൂ. അല്ല, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒരു ബസ്സിൽ കയറുക, പിന്നെ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി ഒരു കണക്ടിവിറ്റി ഇല്ല, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും എൻഷുർ ചെയ്തിട്ട് എല്ലാ മോഡ്സ്, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ വാട്ടർ ട്രാൻസ്പോർട്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പം നല്ലൊരു വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക, നല്ല റോഡ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക, പിന്നെ ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങൾക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇത് തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ, അതിനൊരു കോമൺ ടിക്കറ്റിംഗ് സിസ്റ്റം, അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഓഫീസിലെത്തുകയും അതിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ഓഫീസിലെത്താൻ പറ്റുകയും ചെയ്താൽ നമ്മൾ എല്ലാവരും തന്നെ, എനിക്ക് 100% ഉറപ്പാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മാറും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനോട്ട് എത്തിയേ പറ്റുള്ളൂ. അതിന് നല്ലൊരു മുതൽ മുടക്കുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പേഴ്സണൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം അങ്ങനെ പോകാൻ പറ്റില്ല.
5: താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിലേക്കുള്ളൊരു നല്ല സൂചനയാണ്, അതല്ലെങ്കിൽ നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ മെട്രോ സിസ്റ്റം കൊച്ചിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം റോഡ് ട്രാൻസ്പോർട്ട് മാത്രമാണോ നമ്മളുടെ ഈ ഗവേഷണ പരിധിയിൽ വരുന്നത്, അതല്ലാതെ വാട്ടർ ട്രാൻസ്പോർട്ടായാലും റെയിലായാലും ഇതുപോലെ മെട്രോ പോലെയുള്ള ആൾട്ടർനേറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയാലും അതെല്ലാം നമ്മുടെ ഗവേഷണ പരിധിയിൽ വരുന്നതാണോ? നാറ്റ്പാക്ക് ശരിക്കും എന്താണ് ഈ മേഖലയിൽ ചെയ്യുന്നത്, അതേക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ?
6: താങ്കൾ ചോദിച്ച പോലെ നമ്മൾ റോഡിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൽ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ റോഡ് അതിൽ ഒരു ഭാഗമാകുന്നേ ഉള്ളൂ. റോഡ്, റെയില്, എയർ, ഇപ്പം നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം കൊച്ചി വാട്ടർ മെട്രോ വന്നപ്പോൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എത്ര പേര് അതിലോട്ട് ഷിഫ്റ്റ് ആവുന്നു, ആ മോഡൽ ഷിഫ്റ്റ് നമ്മൾ ടെക്നിക്കലി പറയും. അപ്പം ചിലവർക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ആകാൻ താല്പര്യമുണ്ട്, അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് എന്താണ് അത് പഠിക്കുക, അത് സോൾവ് ചെയ്ത് എത്ര പേര് അങ്ങോട്ട് വരും, ഈവൻ അതിൻ്റെ ഫെയർ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യും. പിന്നെ കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും നമ്മുടെ ബസ് ട്രാൻസ്പോർട്ട് സിസ്റ്റവും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഫ്രീക്വൻസി ഷെഡ്യൂളിംഗ്, കോമൺ ടിക്കറ്റിംഗ് ആക്കിയുള്ള അഡ്വാൻറ്റേജസ്, ആ ഫെയർ ഫിക്സേഷൻ, ഇതെല്ലാം നെറ്റ്പാക്കിൻ്റെ സ്റ്റഡി വരും. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് ഡിസൈൻസ്, പിന്നെ നമുക്കറിയാം പോർട്ട് ഹോൾസ് ഒക്കെ വരുന്ന റോഡിലുള്ള ഓരോരോ ഫെയിലിയേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ റോഡ് നമ്മൾ ഈ അസറ്റ് മാനേജ്മെൻറ്റ് ഏതാണ് ഈ ഒപ്റ്റിമൽ ടൈം, കൃത്യമായിട്ട് ഏത് സമയത്ത് നമ്മൾ ഇൻ്റർവീൻ ചെയ്ത് ഈ പോർട്ട് ഹോൾസ് അടയ്ക്കണം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടി വരും. അപ്പോൾ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേഷൻ എപ്പോൾ നടത്തണം, അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ GIS ആപ്ലിക്കേഷൻസ്, പിന്നെ റോഡ് സേഫ്റ്റി, അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ്. നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയിലെല്ലാം റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് നെറ്റ്പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ പലയിടത്തും നമുക്ക് റിക്വസ്റ്റ് വരുന്നതനുസരിച്ച് റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വരെ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി അതിൻ്റെ ഡിസൈൻ സ്റ്റേജിൽ വേണം, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് വേണം, ഓപ്പണിങ്ങിന് മുന്നേ നമ്മൾ റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണം, പിന്നെ വണ്ടികൾ പോയി തുടങ്ങുന്നത് നമ്മൾ റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻ ചെയ്യുന്ന ടീം അല്ല ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എക്സ്പേർട്ടാണ് അതിനൊരു സേഫ്റ്റി ആംഗിളിൽ കൂടെ നോക്കിയിട്ട് ഒരു അസസ്മെൻ്റ് നടത്തും. അപ്പോൾ അതിൽ എന്തൊക്കെ പോരായ്മകൾ കാണുന്നു അത് അപ്പോൾ അപ്പോൾ പരിഹരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി എൻഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ റോഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് വളരെ ആവശ്യമാണ്, അത് നാറ്റ്പാക്ക് അതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള അക്കാഡമീഷ്യൻസിനും PWD എഞ്ചിനീയേഴ്സിനും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. പിന്നെ സ്കൂൾ സ്റ്റുഡൻസിനെ ഒക്കെ നമ്മൾ ഒരു 100 സ്കൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് 40-60 വരെയുള്ള സ്റ്റുഡൻസിന് റോഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, ജാനുവരി ഫെബ്രുവരി പീരീഡിലാണ് റോഡ് സേഫ്റ്റി മന്ത് നമ്മൾ നാഷണൽ ലെവലിൽ ആഘോഷിക്കുന്നത്, ആ പീരീഡിൽ നമ്മൾ വിവിധ തരം ആക്ടിവിറ്റീസ് റോഡ് സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്.
5: നമുക്ക് നാറ്റ്പാക്കിന്റെ ഒരു റിസർച്ച് ഫൈൻഡിങ് സാധാരണക്കാരന്റെ ജീവിതത്തെ സ്പർശിച്ചു എന്ന് പറയാവുന്ന എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുമോ? ഉദാഹരണ സഹിതം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോ അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് നാറ്റ്പാക്കിന്റെ ഗവേഷണ ഫലം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ?
6: അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് റോഡ് സേഫ്റ്റി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, കേരളത്തിലാണ് നമുക്കൊരു സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്ന് പറയുക. അത് ഒരു വേൾഡ് ബാങ്ക് ഫണ്ടഡ് പ്രോജക്റ്റാണ്. 146 crore സ്പെൻഡ് ചെയ്ത് കഴക്കൂട്ടം തൊട്ട് അടൂര് വരെ ഉള്ള ഒരു സ്ട്രെച്ച്, 80 km സ്ട്രെച്ച്. അപ്പോൾ അതിൽ എല്ലാ ഫീച്ചേഴ്സും, സേഫ്റ്റി ഫീച്ചേഴ്സും മൊത്തം നാറ്റ്പാക്കിൻ്റെ ഡിസൈനിൻ്റെ ബേസിസിലാണ് ആയത്. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ കാണാം. സേഫ് കോറിഡോർ എന്ന് പറഞ്ഞാൽ എൻ്റയർ സ്റ്റേറ്റിന് അതൊരു മോഡൽ റോഡാണ്. അവിടെ കൂടെ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും, അവിടുത്തെ സൈനേജസ്, മാർക്കിങ്സ്, സൈഡ് റോഡ്സ് വന്ന് മീറ്റ് ചെയ്യുന്നത്, ജംഗ്ഷൻസിലുള്ള മാർക്കിങ്സ്, ഇതെല്ലാം നാറ്റ്പാക്കിൻ്റെ സജഷൻ്റെ ബേസിസിലാണ്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൻ്റെ ഗൈഡ്ലൈൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ സജഷൻസ് എല്ലാം കൊടുത്ത് നമ്മുടെ സജഷൻസ് അതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കോറിഡോറാണ് അത്. എന്ന് മാത്രമല്ല, അവിടുത്തെ ലൈറ്റിങ്സ്, ഷോൾഡേഴ്സ്, ഇതെല്ലാം നാറ്റ്പാക്കിൻ്റെ സജഷൻ്റെ ബേസിസിലാണ്. പിന്നെ നമ്മളൊരു സിഗ്നലിൽ ചെല്ലുമ്പോൾ സിഗ്നൽ ഡിസൈൻസും അതിനുള്ള സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഈവൻ ബസ് ഷെഡ്യൂളിംഗ്, ബസ് റൂട്ടിംഗ്, ഡിമാൻഡ് ഉള്ളിടത്തൂടെ ബസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ബസ്സസ് അവിടെ എത്തുക, അത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പോകണം, KSRTC പോലുള്ള പിന്നെ സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം നാറ്റ്പാക്കിൻ്റെ ഒരു ഒപ്പീനിയൻ വിവിധ ഘട്ടങ്ങളിൽ അവരെടുത്തിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ നാറ്റ്പാക്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഡയറക്റ്റ്ലി അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇവിടെ എല്ലാം ഈവൻ റോഡ് ഡിസൈൻ ഉൾപ്പെടെ.
5: റോഡ് സേഫ്റ്റി കോറിഡോറിനെ കുറിച്ച് മാഡം പറഞ്ഞല്ലോ, അവിടെ അതിനുശേഷം ശരിക്കും ആ ഒരു 80 km അവിടെ ആ 80 km എങ്ങനെയാണ് അപകടങ്ങളുടെ നിരക്ക്, അങ്ങനെ ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടോ?
6: ഞാൻ സീറ്റിലെ പ്രൊഫസറായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഡിവിഷനിൽ. അപ്പൊ അവിടെ ഞങ്ങൾ IRC കോഡൽ പ്രൊവിഷൻസ് പ്രകാരം ഒരു മൂവിംഗ് വിൻഡോ അനാലിസിസ് ഉണ്ട്. അപ്പൊ അതിന് ചെയ്തപ്പോഴത്തേക്കും ആക്സിഡന്റ് ബ്ലാക്ക് സ്പോട്ട് ഓർഡർ 1, പണ്ട് ഈ നമ്മൾ സേഫ്റ്റി ഇമ്പ്രൂവ്മെന്റിന് മുന്നേ ഒരു 4 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ഒന്നുമില്ല. ഓർഡർ 2 ഇപ്പോൾ 2 ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടായിക്കോണം ജംഗ്ഷനാണ്. അവിടെ ശരിക്കും ഒരു ലാൻഡ് അക്വിസിഷൻ നടത്തിയാൽ മാത്രമേ ആ ജംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ കണ്ട ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നാറ്റ്പാക്കിൻ്റെ സജഷന് ശേഷവും അതിന് മുന്നേ ഉള്ള ആക്സിഡൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്തപ്പം ഗണ്യമായിട്ട് ഫെറ്റാലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ ആ ഡെത്തിലോട്ട് പോകുന്ന കണ്ടീഷൻസ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മൈനർ ആക്സിഡൻറ്റ്സ്, പ്രോപ്പർട്ടി ഡാമേജസ് കൂടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ റിസ്ക് ഇല്ല, ചെറിയൊരു ഒരസിലും അതിലൊക്കെ നിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഡെത്തിൽ നിന്ന് അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്.
5: ഈ റോഡ് അപകടങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന 4-5 സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ്. ഏകദേശം 49,000 മുതൽക്ക് 50,000 വരെ റോഡ് ആക്സിഡൻസ് ഒരു വർഷവും ഇവിടെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും മാഡം ഇപ്പോൾ പറഞ്ഞ പോലെ ഫെറ്റാലിറ്റി, മരണനിരക്ക് കുറവാണ്. അപേക്ഷിച്ച് നോക്കുമ്പോൾ 100 in 8.5 കേരളത്തിലെ നിരക്ക് പറയുന്നത്. 30+ വരുന്നുണ്ട് ഓൾ ഇന്ത്യ ശരാശരി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് അപകടങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ മരണനിരക്ക് കുറയ്ക്കാനും കഴിയുന്നു? അത് നമ്മളുടെ ഈ റോഡ് ഡിസൈനിലുള്ള വ്യത്യാസം കൊണ്ടാണോ അതോ മറ്റ് ആശുപത്രി സൗകര്യങ്ങൾ അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപകട സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു വ്യക്തിയെ ചികിത്സയ്ക്കായി എത്തിക്കാൻ കഴിയുന്നു, ഇതൊക്കെയാണോ കാരണം, അതോ ഇത് നമ്മുടെ റോഡുകളുടെ ഡിസൈനിൻ്റെ ഒരു പ്രത്യേകതയാണോ?
6: ഇത് റോഡ് ആക്സിഡന്റ് അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട് മാത്രമല്ല, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഉണ്ട്, എമർജൻസി കെയർ ഉണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു ലെവലിലോട്ട് ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റും.

0: ഉള്ളൂ. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ആഹ്വാന പ്രകാരം 2030 50% നമ്മൾ റോഡ് ആക്സിഡൻസ് കുറയ്ക്കണം എന്നാണ്. അപ്പൊ ആ രീതിയിലുള്ള ടാർഗറ്റഡ് ആക്ഷൻ നമ്മുടെ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡേറ്റ പരിശോധിക്കുമ്പോൾ ഫെറ്റാലിറ്റി കുറഞ്ഞ്, നമ്പർ ഓഫ് ആക്സിഡൻസ് കൂടിയിട്ടുണ്ട്. ഫെറ്റാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇന്ത്യയിലെ 8th സ്ഥാനത്താണ് നിൽക്കുന്നത്, നമ്പർ ഓഫ് ആക്സിഡൻസിൽ 3rd. അപ്പം ഫെറ്റാലിറ്റി കുറയ്ക്കുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് അതിൽ നല്ല പങ്ക് വഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്ട്രിക്റ്റർ എൻഫോഴ്സ്മെന്റും അതുപോലെ അവയർനെസ്, കുഞ്ഞുങ്ങളെ ദാറ്റ് ഈസ് ക്യാച്ച് ദം എന്ന് നമ്മൾ പറയില്ലേ, ചെറിയ കുട്ടികൾക്ക് അവരൊരു കൾച്ചറിന്റെ ഭാഗമാകണം ഈ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ, ഫുട് പാത്ത് ഉള്ളപ്പോൾ ഫുട് പാത്തിൽ കൂടെ നടക്കണമെന്നും സീബ്ര ക്രോസിംഗ് കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നും, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുതെന്നും, ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ചിൻ സ്ട്രാപ്പ് ധരിക്കണമെന്നും, കാറ് കയറി ഓട്ടോമാറ്റിക്കലി ആദ്യം സീറ്റ് ബെൽറ്റ് ഇടും, ഇതൊക്കെ അത് കൾച്ചർ. രാവിലെ എണ്ണീട്ട് പല്ല് തേക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് ദിസ് ഷുഡ് ബിക്കം പാർട്ട് ഓഫ് ദ കൾച്ചർ ഓഫ് ദ പീപ്പിൾ. കൺസേർഡ് എഫേർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളും എടുക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു കുറവുണ്ടായത്. പക്ഷേ ഇനിയും കുറയാണ്, അത് നമുക്കൊരു ഇപ്പോൾ തന്നെ നമ്മൾ പല പല ആക്സിഡൻറ്റ്സ് നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് സ്ട്രിക്റ്ററാണ്, എഞ്ചിനീയറിംഗ് മെഷേഴ്സ് വേണ്ടിയെടുത്ത് അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ നെറ്റ്പാക്ക് ഒരു ബ്ലാക്ക് സ്പോട്ട് സ്റ്റഡി 2021 ചെയ്തു. അങ്ങനെ ഒരു 75 ബ്ലാക്ക് സ്പോട്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 25 ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്റ്റഡിയുടെ ബേസിസിൽ. ബാക്കിയുള്ളതിൽ എനിക്ക് തോന്നുന്നു പലതും ഈ ലാൻഡ് അക്വിസിഷന്റെ ഒരു ഇഷ്യൂ വന്നിട്ടാണ് തട്ടി നിൽക്കുന്നത്. അപ്പോൾ അതിലൊക്കെ കുറച്ചും കൂടെ ലാൻഡ് അക്വിസിഷനുള്ള എമൗണ്ട് അതിനുള്ള AS ഇടേണ്ട ആവശ്യം, അത് PWD അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതും കൂടെ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഗണ്യമായിട്ട് ഒരു കുറവ് വരും, വരുത്തിയേ പറ്റുള്ളൂ. ബിക്കോസ് ഇതിൽ വേറെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആക്സിഡൻറ്റിൻ്റെ ഫെറ്റാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി പെഡസ്ട്രിയൻസ് ആണ്. അതിലൊരു നല്ലൊരു പങ്ക് എനിക്ക് തോന്നുന്നു മോർ ദാൻ 30% നമ്മുടെ ഈ യങ് ജനറേഷൻ ആണ് എന്ന് പറഞ്ഞാൽ, അവരാണ് നമ്മുടെ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ വൈപ്ഡ് ഓഫ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാകാത്തത്. ശരിക്കും ഒരു ജംബോ ജെറ്റ് ഓരോ ദിവസവും തകർന്നു വീഴുന്ന പോലാണ് നമ്മുടെ ഈ റോഡ് ആക്സിഡൻറ്റ്, ഇന്ത്യയിലുണ്ടാകുന്ന റോഡ് ആക്സിഡൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, ഇറ്റ് ബിക്കംസ് എ ബിഗ് ന്യൂസ്. പക്ഷേ നമ്മൾ റോഡ് ആക്സിഡൻസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു ജംബോ ജെറ്റ് വീണ എല്ലാവരും മരിക്കുന്ന ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. ആ ഒരു ആംഗിളിൽ കണ്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഉണർന്ന് കുറേ കൂടെ പ്രവർത്തിച്ച് നമ്മുടെ നാട്ടിൽ 0 death എന്നുള്ള ടാർഗറ്റോട് നമ്മൾ എത്തണം.
1: ഈ ഗതാഗത രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് ചോദിക്കട്ടെ, റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം എന്താണ്?
0: അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റോഡ് കൾച്ചർ നമുക്ക് വേണം. ഒരു സ്പീഡ് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്തല്ല വണ്ടി ഓടിക്കുന്നത്, അത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ റോഡിൻ്റെ ജോമെട്രിക്സ് അനുസരിച്ച് മാക്സിമം സേഫായിട്ട് എത്ര സ്പീഡിൽ പോകാൻ പറ്റും അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്? അപ്പോൾ ഈ പറഞ്ഞ മോഡൽ റോഡിൽ ഈ സൈനേജസ് ഉണ്ട്, അതിൽ എനിക്ക് തോന്നുന്ന അവയർനെസ് കുറച്ച്, ഓരോ സൈനേജ് എന്താണ് കൺവേ ചെയ്യുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യുന്നത്, സെൻട്രൽ ലൈനിൽ ഒരു ബ്രേക്ക് ഇല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒരിക്കൽ അവിടെ തന്നെ ഒരു സ്റ്റഡി നടത്തി, ഒരു സോഷ്യൽ മീഡിയ വഴി തന്നെ ക്വസ്റ്റ്യൻ സർക്കുലേറ്റ് നടത്തിയപ്പം ഒരു 30% അതിനെക്കുറിച്ച് അൺഅവെയർ ആണ്. ഈ അവെയർ ആകുന്നവർ പോലും ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറകെ പോവുകയാണ്. അപ്പം ഒരു അവയർനെസ്സും വേണം, ഇത് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സും വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാഡം പ്ലീസ് ഗോ എന്നുള്ള രീതി, ഇതൊരു കോമ്പറ്റീഷൻ ആകരുത്. നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വലിയ വണ്ടിക്കാണ് റോഡിൻ്റെ അവകാശം, അങ്ങനല്ല. റോഡ് ഉപയോഗിക്കുന്ന പെഡസ്ട്രിയൻസും സാധാരണക്കാരനും നമുക്കും എല്ലാവർക്കും ഈ വലിയ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഓൾവേസ് ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന രീതി വേണം നമ്മളെ റോഡിൽ വണ്ടി ഓടിക്കാൻ. അപ്പോൾ അതിൽ എൻഫോഴ്സ്മെൻ്റ് കാര്യം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും കുറച്ചൊരു പേടിയുടെ എലിമെൻ്റ് ആവശ്യമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റ് സ്ട്രിക്റ്റ് ആകണം, പിന്നെ ഇൻ കേസ് പിന്നെ ടു എറർ ഈസ് ഹ്യൂമൻ, ആക്സിഡൻസ് ഉണ്ടാകാം. പക്ഷേ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി എത്രയും പെട്ടെന്ന് അടുത്ത ട്രോമാ കെയറിൽ കൊണ്ടുപോയി അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൂടി നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ അതിൽ നമ്മൾ റോഡ് സേഫ്റ്റി ഓഡിറ്റ് കോഴ്സിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിയുമ്പം ആദ്യം കാണുന്ന നമ്മുടെ ഈ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും, അവരെ തൊട്ട് എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പം ഒരു ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ വ്യക്തി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ചിലപ്പോൾ ഒരു സ്പൈനൽ ഇഞ്ചുറി നമ്മൾ അവർ കെയർഫുൾ അല്ല ഹാൻഡിൽ ചെയ്താൽ ചിലപ്പോൾ വലിയ പ്രശ്നമില്ലാതെ രക്ഷപ്പെടുന്ന ആൾ നമ്മൾ കെയർഫുൾ അല്ല ഹാൻഡിൽ ചെയ്താൽ ചിലപ്പോൾ അവന് സ്പൈനൽ ഇഞ്ചുറി വന്ന് പിന്നെ വർഷങ്ങളോളം ആ കിടപ്പായി പോകും. അപ്പം ആ ഒരു എഡ്യൂക്കേഷൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൊടുക്കണം. പിന്നെ സ്വന്തം ഒരാൾ ആക്സിഡൻറ്റ് പെട്ട രക്ഷിക്കാനുള്ള ഒരു മനസ്സ്. അപ്പോൾ ഈവൻ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവർ വേറൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ എത്ര പേർ അത് അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വീഡിയോ ക്യാമറയിൽ പകർത്തുക എന്നുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ചെറുപ്പക്കാരിൽ ഈ മെസ്സേജ് പോകണം, ഹ്യൂമൻ

0: വാല്യൂസ്, ഹ്യൂമൻ ലൈഫും അതിൻ്റെ വാല്യൂവും കുറെ കൂടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം.
1: അപ്പോൾ ഈ റോഡ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡ് നിയമങ്ങൾ പാലിക്കാത്തതാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: ഒരു പരിധിവരെ. പിന്നെ ഈവൻ നമ്മുടെ ക്ലൈമറ്റ്, ഇപ്പം നമുക്ക് മഴ ധാരാളം കിട്ടുന്നൊരു സംസ്ഥാനമാണല്ലോ, അപ്പോൾ ഈ ഡ്രെയിനേജ് ഇഷ്യൂസും ഒക്കെ റീസൺ ആണ്.
1: റോഡ് നമ്മൾ പല സ്ഥലങ്ങളിലും ഈ അപകട സാധ്യതയുള്ള സൈൻ ബോർഡ്സ് കാണാറുണ്ട്. ഇതെങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് കണ്ടെത്തുന്നത്? ഇത് നിർദ്ദേശിക്കുന്നതിൽ നാറ്റ്പാക്ക് എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ പറയുകയുണ്ടായി മാഡം. ഇപ്പോൾ എങ്ങനെയാണ് ഓരോ വളവിലും നമ്മൾ സൂക്ഷിച്ചു പോവുക, അപകട സാധ്യത എന്നൊക്കെ പറയുന്നത്? ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടുത്തെ ഭൂമിയുടെ കിടപ്പാണോ, അതോ ഈ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും റോഡിൻ്റെ പ്രത്യേകതകളാണോ ഇതിന് നിദാനം?
0: അതിന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൻ്റെ കോഡ്സ് ഉണ്ട്. ആ കോഡിൻ്റെ ബേസിസിലാണ് സയൻസും മാർക്കിങ്സും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വളവിൻ്റെ ഡിഗ്രി അനുസരിച്ച് ആ സയൻസ് കൊടുക്കും, പിന്നെ വിസിബിലിറ്റി അനുസരിച്ച് കൊടുക്കും. സ്കൂൾ സോൺസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് എങ്ങനെയാണ് സ്കൂൾ സോണിൽ സൈനേജസ് മാർക്കിംഗ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അതനുസരിച്ച് തന്നെയാണ് നാറ്റ്പാക്ക് സജഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം IRC സജഷൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈവൻ അവിടെയുള്ള മാർക്കിങ്സിൻ്റെ കളറ്, റോഡിൽ വെച്ചിരിക്കുന്ന ഈ ഫ്ലൂറസിൻ്റെ ആയിട്ടുള്ള സ്റ്റഡ്സ് നമ്മൾ പറയും, അത് രാത്രി സമയത്ത് പോലും റോഡിൻ്റെ എഡ്ജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അത് നാറ്റ്പാക്ക് IRC പറയുന്നതാണ് ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യേണ്ടത്. IRC റെക്കമെൻഡേഷൻസ് നാറ്റ്പാക്ക് വഴി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്.
1: നമ്മുടെ ഗതാഗത രംഗം വലിയ മാറ്റങ്ങളാണ് വരുന്നത്. പണ്ട് വളരെ സാവധാനം പോയിരുന്ന മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് അതിവേഗം ആർജിക്കുന്ന മോട്ടോർ വാഹനങ്ങളുണ്ട്. ഇനി ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലത്ത് ഡ്രൈവർ പോലും ഇല്ലാത്ത വാഹനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാലത്തിന് അനുസരണമായിട്ട് റോഡുകളെയും നമ്മുടെ യാത്രാ സൗകര്യങ്ങളെയും സജ്ജമാക്കുന്നതിന് എന്ത് ഗവേഷണമാണ് നാറ്റ്പാക്ക് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്?
0: ഇപ്പോൾ ഇതിൽ വരുന്നത് AI ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഈ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം അതൊക്കെ നാറ്റ്പാക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് ഒരു സിഗ്നലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അതിന് മുന്നേ കിടക്കുന്ന, അപ്പോൾ ഇപ്പോൾ റെഡ് സിഗ്നലാണ്, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ ആംബുലൻസ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ആംബുലൻസ് വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലുള്ള വണ്ടികൾക്ക് അപ്പോൾ ഇത് ആംബുലൻസ് കടന്നു പോകുന്നവരെ ഉള്ള ഗ്രീൻ കൊടുക്കുക. സോ ആംബുലൻസ് അങ്ങ് ഡിലേ ഇല്ല കടന്നു പോകാൻ പറ്റും. പിന്നെ AI ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ആക്സിഡൻറ് മോഡലിംഗ് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഡേറ്റ കളക്ഷൻ നമുക്ക് നല്ല റിസർച്ച് ചെയ്യാൻ നല്ല ഡേറ്റ വേണം. ഡേറ്റ കളക്ഷൻ പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ റോഡ് സൈഡിൽ നിന്ന് ഡേറ്റ എടുത്ത കാലം മാറി. ഇപ്പോൾ നമുക്ക് ഡ്രോണും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇമേജിങ് വണ്ടികളെ കൗണ്ട് ചെയ്തെടുക്കുന്ന പോലും നമുക്ക് ഇമേജിങ് വഴിച്ച് ചെയ്യാം. അപ്പോൾ അവിടേക്ക് ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒത്തിരി സഹായകരമാണ്. അതുപോലെ ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ പറയാം, അത് ഒരു സെൻട്രൽ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ഈ പുതുതായിട്ടുണ്ടായ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് സഹായിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, താങ്കൾ ഈ ഓട്ടോണമസ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞു, അതിനൊക്കെ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ലെയിൻ ഡിസിപ്ലിൻ ട്രാഫിക്കാണ്. നമ്മളവിടെ ലെയിൻ ഡിസിപ്ലിൻ ഒട്ടും ഫോളോ ചെയ്യാത്ത ഒരു സമൂഹമാണ് നമ്മൾ. ഒന്നാമത്തെ നമുക്ക് നമ്പർ ഓഫ് ലെയിൻസ് അധികം ഉള്ള റോഡ്സ് കുറവാണ്, പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ മീഡിയൻ ലെയിനിൽ കൂടെ ഏറ്റവും സ്ലോ മൂവിങ് വെഹിക്കിൾസ് പോകുന്നത്, അത് തന്നെ വലിയ റിസ്ക് ആണ്. അപ്പോൾ അവിടെ ഈ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയിൻ ഡിസിപ്ലിൻ ട്രാഫിക്കിലൊക്കെ ഈ ഓട്ടോണമസ് വെഹിക്കിൾസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യയുടെ കണ്ടീഷൻ ജനറലി നമ്മൾ പറയുന്നത് ഒരു ഹെറ്ററോജീനിയസ് ട്രാഫിക് ആണ്. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കാളവണ്ടി തൊട്ട് നമ്മൾ കാളവണ്ടി തൊട്ട് മോസ്റ്റ് മോഡേൺ കാറ് വരെ ഒരേ റോഡ് സ്പേസ്, ഒരു സെഗ്രിഗേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പിന്നെ കാളവണ്ടി ഒന്നും ഇല്ല, എന്നാൽ പോലും നമുക്ക് പറയാം ഏറ്റവും ലോ ടെക്നോളജിയിൽ ഓടുന്ന വണ്ടി തൊട്ട് ട്രക്സ് വരെ മോഡേൺ ടെക്നോളജി കാഴ്സ് വരെ എല്ലാം ഒരേ സ്പേസിൽ ഒരു സെഗ്രിഗേഷൻ ഇല്ലാതെ പോകുന്നു. അതിൻ്റെ കൂടെ ഈ കാൽനടക്കാർക്ക് അവരെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിസൈനിൽ മറന്നു പോകുന്നു എന്ന് തോന്നുന്നു. റോഡെന്ന് പറഞ്ഞാൽ വണ്ടികൾക്ക് വേണ്ടി മാത്രം ഒരു തോട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ പെഡസ്ട്രിയൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡ്സ് വേണം, അതും വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്.
1: കേരളത്തിൻ്റെ ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല വിവാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എക്സ്പ്രസ് ഹൈവേ വേണമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ടിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽ വേണമെന്ന് പറയുന്നു. ശരിക്കും കേരളത്തിന് ഏറ്റവും അഭികാമ്യമായ ഒരു ഗതാഗത നിർദ്ദേശം പറഞ്ഞാൽ എന്തായിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുക?
0: അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു എഫിഷ്യൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഹൈ സ്പീഡ് റെയിൽ. അത് ഇനി നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. പക്ഷേ മിനിമം സമയം കൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തും. പിന്നെ അതുപോലെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്ട്രെങ്ത്താണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ട്. അത് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ആക്സിഡൻസ് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഒരു 80% നമുക്ക് അതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ ഇത്തവണ ബഡ്ജറ്റിലൊക്കെ അതിനൊക്കെ കോസ്റ്റൽ ഷിപ്പിങ്ങിനും പ്രൊവിഷൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വരികയാണെങ്കിൽ നമുക്ക് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ആക്സിഡന്റ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ റോഡിലുള്ള കൺജഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും,
1: ഒരുപക്ഷെ ഫ്യൂവലും നമുക്ക് കുറച്ച്
0: ഫ്യൂവലും സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ

0: ഇതൊന്ന് സ്റ്റാൻഡ് അലോൺ ഡെവലപ്മെന്റ് ആകാൻ പാടില്ല, ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എന്റെ ആ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ.
1: നമ്മൾ അടുത്ത ഒരു 10 കൊല്ലത്തേക്ക് 50 വർഷം പിന്നിടുകയാണ് നാറ്റ്പാക്ക്. ഇനിയുള്ള ഒരു വരുന്ന ഒരു ഡിക്കേഡ് 10 വർഷം എന്തെല്ലാം മാറ്റങ്ങളാണ് നാറ്റ്പാക്ക് പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചുള്ള എന്തെല്ലാം ഗവേഷണ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്?
0: ഇനി വരുന്നതിൽ ഏറ്റവും ഒരു ചലഞ്ച് നമുക്കുണ്ടാകുന്ന ഈ മെറ്റീരിയൽസിന്റെ യൂസേജസ് ആണ്. ഈ പുതിയ ടെക്നോളജി നാനോ മെറ്റീരിയൽസ്, ഗ്രാഫൈൻ പോലുള്ളതൊക്കെ എങ്ങനെ നമ്മുടെ പേയ്മെന്റ് മെറ്റീരിയൽസ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റോഡ് ഡിസൈനിൽ എങ്ങനെ സഹായിക്കും, അതിൻ്റെ സ്റ്റഡീസ്, പിന്നെ അതുപോലെയുള്ള ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ്സ്, റോഡ് സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ NH-66 ഒക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾ പലയിടത്തും ആക്സിഡൻറ്റ് ഇഷ്യൂസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിലൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഹൈ സ്പീഡ് ഫെസിലിറ്റി ഉപയോഗിച്ചൊരു ശീലമില്ല. അതുമല്ല, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിബൺ ഡെവലപ്മെൻറ്റ്, അപ്പം നമ്മുടെ ഓരോ സ്ഥലത്തും എൻട്രി എക്സിറ്റ് പോയിന്റ്സ് വരികയാണ്, അതെല്ലാം ഓരോ അപകട മേഖലകളാകും. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു സജഷൻസ് കൺസെപ്റ്റ് നോട്ട്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അത് ഗവൺമെൻറ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഹൈ സ്പീഡ് ഫെസിലിറ്റീസ്, റോഡ്, റെയിൽ, വാട്ടർ ആൻഡ് എയർപോർട്ട്, ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സിസ്റ്റം, ഇങ്ങനെയുള്ള സജഷൻസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും, പിന്നെ GIS AIയുടെ ആപ്ലിക്കേഷൻ, പിന്നെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. അത് നമുക്ക് പണ്ടൊക്കെ നമ്മൾ മാസങ്ങളോടെ എടുത്ത ഡേറ്റ നമുക്കിപ്പോൾ 3-4 അല്ല മാക്സിമം 1 ആഴ്ച കൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എല്ലാ യൂസേജോടു കൂടി ഉള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
1: ഒരു കാലത്ത് പ്ലാസ്റ്റിക് നമ്മുടെ റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാം, അത് നമ്മുടെ പരിസ്ഥിതിക്ക് കൂടുതൽ സംരക്ഷണത്തിന് ഇടയാക്കും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എന്തെങ്കിലും റോഡ് നിർമ്മാണത്തിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് എന്തെങ്കിലും ഗവേഷണം നമ്മൾ നടത്തിയിട്ടുണ്ട്?
0: നെറ്റ്പാക്ക് അതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ചില സ്ട്രെച്ചസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2% ഒക്കെ പ്ലാസ്റ്റിക് ബിറ്റുമിലോട്ട് ആഡ് ചെയ്തപ്പം കുറെ കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് ഉള്ള റോഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം, അത് കൂടിക്കഴിഞ്ഞാൽ സേഫ് ആയിരിക്കില്ല, സ്കിഡിങ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. എന്നാലും ഒരു പരിധിവരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും.
1: ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എന്തെല്ലാം പരിപാടികളാണ് നാറ്റ്പാക്ക് ആവിഷ്കരിച്ചിട്ടുള്ളത്?
0: നമുക്ക് ഒരു ഒറ്റ പരിപാടിയല്ല, നമ്മൾ ഒരു ഇയർ ലോങ് പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് ഈ July 14 നമ്മുടെ കർട്ടൻ റേസാണ്. ഈ പരിപാടിയുടെ ഇവൻസിനെ കുറിച്ച് ഒരു കലണ്ടർ പ്രകാശനം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഓണറബിൾ PWD മിനിസ്റ്റർ, അദ്ദേഹം അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു പാനൽ ഡിസ്കഷൻ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കേരള ഓൺ ദ മൂവ്, 2047 കേരള ട്രാൻസ്പോർട്ട് സിനാരിയോ എങ്ങനെ ആയിരിക്കണം, അതിനെക്കുറിച്ച് ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. ഇന്ത്യയിലുള്ള പ്രൊമനൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്സ്പേർട്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിലുള്ള റിപ്പോർട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിലോട്ട് സമർപ്പിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾ December 18-19 ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോൾ ഫോർ ഓൾറെഡി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നാഷണൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സും അവരുടെ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുകയും അതിലും നമ്മളൊരു പാനൽ ഡിസ്കഷൻ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് സിനാരിയോ കുറിച്ച് ഒരു വൈഡർ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതാണ് മേജർ 2 ഇവൻറ്റ്സ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ റോഡ് സേഫ്റ്റി അവയർനെസ് ഞങ്ങൾ ഗോൾഡൻ ജൂബിലി ഇയറിൻ്റെ ഭാഗമായിട്ട് കുറേ കൂടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസിനെയും കൂടെ ചേർത്ത് പിടിച്ച് സ്കൂൾ സ്റ്റുഡൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് സൊസൈറ്റിയിലോട്ട് ഇറങ്ങി തന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ വേൾഡ് സൈക്കിൾ ഡേ, പെഡസ്ട്രിയൻ ഇങ്ങനെയുള്ള ഡേയ്സ് ആഘോഷിക്കുന്ന ഉൾപ്പെടെ അതിൻ്റെ കൂടെയുള്ള മെസ്സേജസും കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യാനും, അതുപോലെ കുട്ടികളുടെ ഇടയിൽ ഇന്നവേറ്റീവ് ഐഡിയാസ് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് അതിനുള്ള ഹാക്കത്തോണുകൾ കണ്ടക്ട് ചെയ്യാൻ, അങ്ങനെ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊരു കോമിക് മാഗസിൻ, അതും ഞങ്ങളുടെ പ്രിപ്പറേഷനിലാണ്. അതുവഴി ഈ റോഡ് സേഫ്റ്റി, സസ്റ്റൈനബിലിറ്റി, പിന്നെ ഹൗ ടു ബി എ ഗുഡ് റോഡ് യൂസർ, പിന്നെ പരിസ്ഥിതി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, അതിനെ പ്രൊമോട്ട്, അങ്ങനെ ഒരു കോമിക് സീരീസും കൂടെ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
1: താങ്കളൊരു സെമിനാറിന്റെ വിഷയം പറഞ്ഞു, 2047 എങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാകേണ്ടതെന്ന്. താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം 2047 ആകുമ്പോഴേക്കും?
0: 2047 ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു എഫിഷ്യൻറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വിത്ത് ഹൈ സ്പീഡ് ഫെസിലിറ്റീസ് എല്ലാം അതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടൊരെണ്ണം വേണം. എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മൾ ഈ പേഴ്സണലൈസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് മാറണം. അത് ആൾക്കാർ നിർബന്ധപൂർവ്വം എല്ലാം വരണം, അവർ സ്വമേധ്യാ അതിലോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അത്രത്തോളം സേഫ്, കംഫർട്ടും എഫിഷ്യൻറ്റും റിലയബിളും ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണം. അതിലൊക്കെ നല്ല ഒരു മുതൽ മുടക്ക് ആവശ്യമാണ്. അത് നമ്മൾ എന്തായാലും അത് കണ്ടെത്തേണ്ട വളരെ അനിവാര്യമാണ്. നമുക്ക് അതെല്ലാം മുന്നോട്ട് പോകാൻ പറ്റില്ല.
1: താങ്കൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമായത് റോഡ് ഉപയോഗിക്കുന്നവരും എല്ലാവരും ഈ റോഡ് നിയമങ്ങൾ പാലിക്കണം.

0: വാഹനങ്ങൾ ഓടിക്കുന്നവർ മാത്രമല്ല, അതല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമല്ല, എല്ലാവർക്കും റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു അവബോധം വേണം എന്ന നിലയ്ക്കാണ് താങ്കൾ ഇതുവരെ സംസാരിച്ച്. നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് ഈ അവസരത്തിൽ?
1: നമ്മുടെ റോഡ് ആക്സിഡൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഡെത്ത് ഉണ്ടാകുന്ന നമ്മുടെ യങ് ജനറേഷൻസ് ആണ്. അപ്പം വീട്ടിലെ മക്കളെ റോഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമ്മൾ ഡൈനിങ് ടേബിളിന് ചുറ്റിന് ഇരിക്കുമ്പോഴും അത് അവരിൽ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ഓരോ വീടുകളിൽ നിന്ന് തന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് പോകണം. ഇതിൽ നാറ്റ്പാക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിയും കൂടുതൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ അത് കുടുംബത്തിൽ നിന്ന് തന്നെ അത് വരണം, സ്കൂൾസും അതിന് മുൻകൈ എടുക്കണം. അതാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്.
0: ഇന്ന് ഈ നാറ്റ്പാക്കിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഈ തിരക്കിനിടയിൽ ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്ന് വിചാരം പരിപാടിയിൽ പങ്കെടുത്ത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച ആശയങ്ങളും അതിൻ്റെ ശാസ്ത്രീയതയും എല്ലാം വിശദമാക്കിയതിന് താങ്കളോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
2: നാറ്റ്പാക്ക് ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. വിചാരം
3: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 കഴിഞ്ഞ് 22 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സിസ്ല ശ്രീരാമമൂർത്തി ജാനകി. ഇന്ത്യയിലെ സംഗീതാസ്വാദകരുടെ എസ് ജാനകിയുടെ വേദനാജനകമായ വിടവാങ്ങൽ ഇന്നലെ രാത്രിയായിരുന്നു. ആ ശബ്ദവും ശബ്ദത്തിലെ വികാരങ്ങളും എങ്ങനെ വർണ്ണിക്കും? എത്രയെത്ര കാലഘട്ടങ്ങളിലെ ഹൃദയങ്ങളെ നിർവൃതിയിലേക്ക് നയിച്ച ശബ്ദം, തലമുറകൾ നെഞ്ചേറ്റിയ ശബ്ദം. തെലുഗുവിൽ നിന്ന് തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലൂടെ തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഗായിക. ദേശകാല ഭേദങ്ങളില്ലാതെ ആസ്വാദകർ ജാനകിയെ സ്നേഹിച്ചു. മോഹങ്ങളും മോഹഭംഗങ്ങളും കുട്ടിത്തവും മാതൃത്വവും ഭക്തിയുമെല്ലാം തൻ്റെ തേൻ ശബ്ദത്തിൽ നിറച്ചു. കൊങ്ങിണിപ്പൂവ്, സൂര്യകാന്തി, താമരക്കുമ്പിൾ, കവിളത്തെ കണ്ണീർ, മലർക്കൊടി, തുമ്പി, ഇവയെല്ലാം എസ് ജാനകിയുടെ ശബ്ദത്തിലൂടെ നമുക്ക് ലഹരിയായി മാറി.

0: ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജെറി അമൽദീപ്.
1: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവ്.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ,
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും, പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: കാമുകിയുടെയും മകളുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും അമ്മയുടെയും നിലയ്ക്കാത്ത സുന്ദര ശബ്ദമായി എസ് ജാനകി ഇനിയും തുടരും. കാറ്റത്തേക്കൾ കൂടെ എന്ന ചിത്രത്തിലെ ഗാനം, കാവാലത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: 48,000 ഗാനങ്ങൾ, 6 പതിറ്റാണ്ട്. എസ് ജാനകി നമുക്ക് തന്നത് 1000 കണക്കിന് ഗാനങ്ങൾ. ആസ്വാദകരുള്ളിടത്തോളം ഇവയെല്ലാം നിലനിൽക്കും.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രകാർ PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: FM മോർണിംഗ് സെലക്ഷൻസ് ഇനി നാളെ രാവിലെ 9 മണിക്ക് കേൾക്കാം.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം ദിവസവും രാവിലെ 5:55.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 9:15:10.
4: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അഭിപ്രായവേദിയിലേക്കുള്ള ആദ്യത്തെ കത്തയച്ചിട്ടുള്ളത് ഇടപ്പള്ളിയിൽ നിന്ന് ആലുങ്കൽ ദേവസിയാണ്. പ്രിയപ്പെട്ട അഭിപ്രായവേദിക്ക് ഞാൻ ആദ്യമായാണ് ആകാശവാണിയിലേക്ക് ഒരു കത്ത് എഴുതുന്നത്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആകാശവാണിയും ഞാനും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ഇക്കഴിഞ്ഞ June 28 ഞായർ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഫോണൗട്ട് ഗാനോത്സവം അവതരണ രീതി കൊണ്ട് മികച്ച നിലവാരം പുലർത്തി. ശ്രോതാക്കളെ ആകാശവാണിയോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സാജുവിന്റെ അവതരണ ശൈലി ഏറെ ഹൃദ്യമായി തോന്നി. ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ, മുൻപ് ഓർമ്മചിന്ത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സാജു തന്നെയല്ലേ ഇത്? അഭിനന്ദനങ്ങൾ. അതെ, മുൻപ് ഓർമ്മചിന്ത പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള സാജു തന്നെയാണ് ആ ഫോണൗട്ട് ഗാനോത്സവം അവതരിപ്പിച്ചത്. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇദ്ദേഹം മറ്റു ചില പരിപാടികളെ കുറിച്ചുകൂടി കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും എന്നും എപ്പോഴും ഉന്നത നിലവാരം പുലർത്തുന്നവയാണ്. ആരോഗ്യം, കല, കായികം, സാഹിത്യം, യുവവാണി, കുട്ടികളുടെ പരിപാടി, ശാസ്ത്രദീപ്തി എന്നിങ്ങനെ ഏത് വിഭാഗത്തിലെ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. അവയെല്ലാം അണിയിച്ചൊരുക്കുന്ന ആകാശവാണി കുടുംബത്തിന് ഞങ്ങളുടെ ഏവരുടെയും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. ആലുങ്കൽ ദേവസ്യയുടെ കത്തായിരുന്നു ഇത്.
6: ഈ അഭിപ്രായം അയച്ചത് TV ഹരികുമാർ കണിച്ചുകുളങ്ങരയാണ്. വാട്സാപ്പിൽ വന്നതാണ്. ആകാശവാണി പരിപാടികളിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് സമകാലികം. അതിൽ ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ളതും സൗജന്യ യാത്രയെക്കുറിച്ചുള്ളതും ശ്രദ്ധേയമായിരുന്നു. പിന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തെക്കുറിച്ചുള്ള സമകാലികം. സത്യത്തിൽ വിദ്യാർത്ഥികൾ ധാരാളം പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട്. അവധി ദിനം ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് കൺസെഷൻ ലഭിക്കുന്നത് ഇതിൽപ്പെടുന്നു.

0: പിന്നെ റിയ ചെയ്ത ആ സമകാലികം നന്നായിരുന്നു. ആകാശവാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉച്ചാരണ ശുദ്ധിയാണ്. എന്നാൽ വിദ്യാർത്ഥി ഉച്ചാരണം കേട്ടത് വിദ്യാർത്ഥി എന്നാണ്. ആത്യന്തികം അർത്ഥം അവസാനത്തേത് എന്നൊക്കെയാണ്. അത് ഉച്ചരിച്ച് കേട്ടത് അത്യന്തികം എന്നാണ്. മറ്റൊന്ന് ഇതിനു മുന്നേ കത്തുകളിൽ കൂടി പറയുകയും കേൾക്കുകയും ചെയ്തതാണ്. നോവൽ പാരായണം ബോബി അല്ലേ ബാബു എന്നാണ് കേൾക്കുന്നത്. ആകാശവാണി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇത് ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര അയച്ച അഭിപ്രായമാണ്. ബോബിയുടെ പേര് പറയുന്നതിനെ കുറിച്ച് മറ്റൊരു കത്തും വന്നിട്ടുണ്ട്. മിനി കേസ് ആളം തിരുത്തുന്ന അയച്ചതാണ്. യു കെ കുമാറിന്റെ തക്ഷൻകുന്ന് സ്വരൂപം വായിക്കുന്നത് ബോബി സി മാത്യു ആണല്ലോ. എന്നാൽ അനൗൺസർ പലപ്പോഴും ബോബി എന്ന് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല ചിലപ്പോഴൊക്കെ ഉച്ചാരണം ബാബു എന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വായിക്കുന്നത് ബോബി സി മാത്യു എന്ന് പൂർണ്ണമായും പറയണമെന്നാണ് മിനി കേസ് പറയുന്നത്.
1: തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന കോഴിക്കോട് നിലയത്തിന്റെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത് ബോബി സി മാത്യു ആണ്. അവിടെ നിന്ന് ശബ്ദലേഖനം ചെയ്ത പരിപാടി രണ്ടാമത് പുനഃപ്രക്ഷേപണം ചെയ്യുകയാണ് കൊച്ചി നിലയം ചെയ്യുന്നത്. എന്തായാലും പരിപാടി ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര ഒന്നിലധികം സമകാലികത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: ദൈവത്തിന്റെ മനോഹരമായ കവിതയാണ് ബാല്യം എന്നും ബാലവേല നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം കടമയല്ലെന്നും ഓരോരുത്തരുടെയും കടമയാണെന്നും വ്യക്തമാക്കിയ ഡോക്ടർ തൊമ്മച്ചൻ സേവ്യരുടെ സുഭാഷിതം അവസരോചിതമായി. ആ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള വറ്റല്ലൂർ മലപ്പുറത്തു നിന്നാണ്. സാഹിത്യ സുരഭിയിൽ ചങ്ങമ്പുഴ കൃതികളെക്കുറിച്ച് പ്രിയ എസ് നടത്തിയ പ്രഭാഷണം അത് ശ്രദ്ധേയമായിരുന്നു. കെ ആർ മീര അവതരിപ്പിച്ച കഥയും ആന്റണി കൂട്ടാലിക്കലിന്റെ കവിതയും മികച്ചതായി. കവിധാരയിൽ പാലാ നാരായണൻ നായരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ അശ്വമേധം എന്ന കവിത ഉൾപ്പെടുത്തിയത് സന്ദർഭോചിതമായി. ഒളപ്പമണ്ണയുടെ കവിത ജിഷാമേരി ആലപിച്ചതും ആർ രാമചന്ദ്രന്റെ അജന്ത യു ശാര്യകൃഷ്ണ ആലപിച്ചതും ഹൃദ്യമായി എന്നും രാമചന്ദ്രൻപിള്ള എഴുതിയിട്ടുണ്ട്.
1: സാഹിത്യ സുരഭി, സുഭാഷിതം എന്നീ പരിപാടികൾ രാമചന്ദ്രൻപിള്ളയ്ക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹം അതുപോലെ കാവ്യധാരയെക്കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്ന് കോട്ടൂർ ബാഹുലേയനും എഴുതിയിട്ടുണ്ട്.
1: ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിന് നന്ദി. അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് എം എസ് രാജൻ സൗത്ത് വാഴക്കുളമാണ്. ഒരു പരാതിയോടുകൂടി തുടങ്ങട്ടെ, ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായവേദിയിലേക്കുള്ള കത്ത് തുടങ്ങുന്നത്. ഇത് നാലാമത്തെ കത്താണ്. 1970 മുതൽ റേഡിയോ ശ്രോതാവാണ്. ഇപ്പോൾ 5 വർഷമായി ഒരു ഇടവേളയില്ലാതെ രാവിലെ 6:30 മുതൽ രാത്രി 9 മണിവരെ കേൾക്കും. കാരണം കിടപ്പിലായതുകൊണ്ടാണ് എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. റേഡിയോ മാത്രമാണ് ശരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാനോത്സവത്തിലേക്ക് ഏതാണ്ട് 13 ഗാനങ്ങൾക്കായി കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ചില ശ്രോതാക്കളുടെ കത്തുകൾ അടുപ്പിച്ച് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പരാതിയായി പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം 5 വെള്ളിത്തിര തുടങ്ങിയിട്ട് 20 ദിവസത്തിനുള്ളിൽ 2 വിളിച്ചവരുമുണ്ട്. ഇങ്ങനെ ഒരു പരാതിയോടുകൂടിയാണ് അദ്ദേഹം തന്റെ കത്ത് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില്ലുജാലകം വളരെ നന്നാവുന്നുണ്ട്. അതുപോലെ സമകാലികം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാവുന്നു. FM ഹെൽത്ത് ലൈനെ കുറിച്ചും അദ്ദേഹം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ജൂലൈ 4 സമകാലികത്തിൽ അവതാരക വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശങ്ങളെ പറ്റി പറയുന്നത് കേട്ടു. ഇത് എഴുതിയത് ഗിരിനഗറിൽ നിന്ന് സുഷമയാണ്. മാത്രവുമല്ല ബസ് മുതലാളിമാർക്കും ലാഭമുണ്ടാക്കാതെ ജീവിക്കാൻ പറ്റുമോ? കുട്ടികൾ നന്നായി പഠിക്കൂ, നല്ല ഒരു നിലയിലെത്തുമ്പോൾ മനസ്സിലാകും ആ ബസ് കാശ് നഷ്ടമായില്ല എന്ന്. സമകാലികത്തെക്കുറിച്ചാണ്. പിന്നെ KSRTCയോട് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുപ്പിക്കുകയല്ലേ ഭേദം എന്നും സുഷമ ചോദിക്കുന്നുണ്ട്.
1: സമകാലികത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചാണ് സുഷമ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അഭിപ്രായത്തിന് നന്ദി.
0: അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്തിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. തക്ഷൻകുന്ന് സ്വരൂപം വായന വളരെയധികം നന്നാകുന്നുണ്ട്. പാട്ടിന്റെ നാട്ടുവഴിയിലൂടെ കാക്കനാടിന്റെ ചരിത്രം പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 1979 കാലഘട്ടത്തിൽ എന്റെ കോളേജ് പ്രൊഫസർ കാക്കനാടിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. സുഭാഷിതം മുടങ്ങാതെ കേൾക്കുന്നുണ്ട് എന്നും അബ്ദുൽ ജലീൽ എഴുതിയിട്ടുണ്ട്.
1: സുഭാഷിതം, പാട്ടിന്റെ നാട്ടുവഴി എന്നീ പരിപാടികൾ ശ്രോതാവിനെ ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തയച്ചിട്ടുള്ളത് ആലങ്ങാട് നിന്ന് ജബ്ബാറാണ്. വെള്ളിത്തിര തത്സമയ ഫോണിൻ പരിപാടി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നാണ് ജബ്ബാർ അറിയിക്കുന്നത്. അതോടൊപ്പം 28 ഫോൺ ഔട്ട് ഗാനോത്സവം ഗംഭീരമായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. വിടരുന്ന മുട്ടുകൾ എല്ലാം തന്നെ ഇഷ്ടമായി എന്നാണ് ഈ കത്തിലൂടെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. 4 മണിപ്പൂക്കളും ഓർമ്മ ചിന്തും അസലായി എന്നും അറിയിക്കുന്നുണ്ട്. പരിപാടികളെ കുറിച്ച് അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പ്രേമലത അയ്യപ്പൻ കാവിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-5 പ്രക്ഷേപണം ചെയ്ത കൊങ്കണി ഗാനങ്ങൾ കേട്ടിരുന്നു, വളരെയധികം ഇഷ്ടമായി. പാടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ പ്രതീക്ഷിക്കുന്നു.

0: എന്നും പ്രേമലത എഴുതിയിട്ടുണ്ട്.
1: കൊങ്ങണി ഗാനങ്ങൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഒരു കത്ത് കൂടി ജബ്ബാർ ആലങ്ങാട് അയച്ചിട്ടുണ്ട്. June 27 ഫോൺ ഔട്ട് ഗാനോത്സവം KV ലീല അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നാണ് ഈ കത്തിൽ ജബ്ബാർ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പിറ്റി ജെയിൻ കടുത്തുരുത്തി അയച്ച അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. നോർവേയിലെ സമറോയ് ദ്വീപിന്റെ അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങളുമായി June 11 കേൾപ്പിച്ച ശാസ്ത്രദീപ്തി ഡോക്ടർ കൊച്ചു ബേബി മാഞ്ഞൂരാൻ പറഞ്ഞു തന്നത് ഇഷ്ടപ്പെട്ടു. June 13 കിസാൻ വാണി, പശു ഫാം നടത്തുന്ന ലേഖ, ടെറസിൽ പച്ചക്കറി കൃഷി നടത്തുന്ന ജോർജ് മാത്യു ഇവരുമായുള്ള അഭിമുഖം കേട്ടിരുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് വിജയക്കൊടി പാറിക്കുന്ന ഇവരുടെ മനസ്സും അതുപോലെ സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം മെനക്കെടുന്ന ഇവരെ മനസ്സാ നമിക്കുന്നു എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. പിന്നെ 14 ഞായറാഴ്ച രാവിലെ കേട്ട സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഗാനങ്ങൾ കേട്ടപ്പോൾ പഴക്കം അല്പം കൂടിപ്പോയോ എന്ന് തോന്നി, എങ്കിലും പരിപാടി ഇഷ്ടമായി എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ മറ്റേ കണ്ണ് മൂടിക്കെട്ടി വന്ന വർക്കിച്ചായൻ. June 14 ദീപസ്തംഭ മഹാശ്ചര്യം, ചിരിയുടെ അമിട്ട് പൊട്ടിച്ചു. ആശംസകൾ.
1: പി ടി ജയൻ കടുത്തുരുത്തി എഴുതിയ കത്തുകൾ തീരുന്നില്ല. ഷിഗല്ല രോഗത്തെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടമായെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതുപോലെ പ്രഭാതഗീതത്തിൽ ചിത്ര, ഉണ്ണിമേനോൻ, ഗണേശ് സുന്ദരം എന്നിവർ പാടിയ ഗാനങ്ങൾ കേട്ടു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ആ പ്രഭാതഗീതം സമ്മാനിച്ചു എന്നാണ് പി ടി ജയൻ പറയുന്നത്. കാവ്യധാര, ശാസ്ത്രദീപ്തി, ദീപസ്തംഭ മഹാശ്ചര്യം, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് പി ടി ജയൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ചന്ദ്രൂർ താഹ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന് അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത അഭിമുഖ പരിപാടി, അത് ഒത്തിരി പേർക്ക് ഗുണം ചെയ്യും എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മഹിത മലയാളത്തിൽ കിട്ടുന്ന അറിവ് ഹൃദയഹാരിയും രസകരവുമാണ്, ഈ സർഗയാത്ര തുടരട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. രക്തദാനം മഹാദാനം, രക്തദാനത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിയതും അതിനെക്കുറിച്ച് സംസാരിച്ചതും മഹത്തരമായി എന്നും ചന്ദ്രൂർ താഹ എഴുതിയിട്ടുണ്ട്.
1: ആരോഗ്യ പരിപാടികളെ കുറിച്ചാണ് കൂടുതൽ അഭിപ്രായം ചന്ദ്രൂർ താഹ എഴുതിയിട്ടുള്ളത്. ആ പരിപാടികൾ ഇഷ്ടമായി, പ്രയോജനകരമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദിയട്ടുവെന്നുമാണ്. FM മോർണിംഗ് സെലക്ഷനെ കുറിച്ചാണ് അദ്ദേഹം തന്റെ അഭിപ്രായം ആദ്യം അറിയിക്കുന്നത്. June 15 പ്രക്ഷേപണം ചെയ്ത സത്യനെ അനുസ്മരിച്ചുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. നീലക്കുയിൽ, ചെമ്മീൻ, ഓടയിൽ നിന്ന്, യക്ഷി എന്നീ ചിത്രങ്ങളിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് ഉചിതമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം സമകാലികത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ബ്ലഡ് ഡോണേഴ്സ് ഡേ, അതായത് രക്തദാതാ ദിനം, ഉചിതമായി സമകാലികം ആചരിച്ചു എന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. ആരോഗ്യ പരിപാടികൾ, കാർഷിക ജീവനം, FM മോർണിംഗ് സെലക്ഷൻസ്, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: സുരേഷ് CG NAD ആലുവയിൽ നിന്നും അയച്ച കത്ത് ഇങ്ങനെയാണ്, 7 ഓർമ്മചിന്ത് റിയ, ഉണ്ണികൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ചത് നന്നായിരുന്നു. റിയ, ലൗലി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മചിന്തിൽ അതിന്റെ തുടക്കത്തിൽ നടത്തിയ ആമുഖ അവതരണം, അത് വേണ്ട ഒരു വിഷയമായിരുന്നു നന്നായി ഇതിൽ തുടങ്ങിയത്. പ്രത്യേകിച്ച് മരണ വീടിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. പിന്നെ വെള്ളിത്തിരയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാറ്റം വരുത്തിയ വെള്ളിത്തിരയുടെ സിമ്പൽ എന്നാണ് സുരേഷ് എഴുതിയിരിക്കുന്ന സിഗ്നേച്ചർ ട്യൂൺ. പ്രതീക്ഷിച്ചതുപോലെ നന്നായില്ല എന്നാണ് അഭിപ്രായം. പിന്നെ വെള്ളിത്തിരയിൽ ഇപ്പോഴും സ്ഥിരം വിളിക്കുന്ന ചിലരുണ്ട്. അവരുടെ സംഭാഷണ രീതി ഒന്നാണ്, പേരും ജോലിയും സ്ഥലവുമൊക്കെ അവർ മാറ്റി പറയുന്നു. അത് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതെന്തുകൊണ്ട് FM മാത്രം മനസ്സിലാക്കുന്നില്ല എന്നാണ് സുരേഷ് ചോദിക്കുന്നത്.
1: തീർച്ചയായും ഈ വിഷയം പലവട്ടം അഭിപ്രായവേദിയിലും വെള്ളിത്തിരയിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കളാണ് ഇക്കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മാത്രം വെള്ളിത്തിരയിൽ പങ്കെടുക്കുക എന്നത് സ്വയം തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ FM പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു തത്സമയ പരിപാടിയിൽ ഒരു ശ്രോതാവ് പങ്കെടുക്കുമ്പോൾ അവരെ നിർദ്ദയം ഒഴിവാക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരേ ശ്രോതാവ് തന്നെ വിളിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടും ആ കോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇനിയെങ്കിലും തുടർച്ചയായി ഇങ്ങനെ തത്സമയ പരിപാടികളിൽ വിളിക്കുന്ന ശ്രോതാക്കൾ ഇക്കാര്യത്തിൽ ഒരു കരുതൽ പുലർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: പതിയപോലെ ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിശദമായി എഴുതിയിട്ടുണ്ട്. July 2 കീമോതെറാപ്പിയെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി കേട്ടു, ഇഷ്ടമായി. ഭ്രൂണഹത്യ, മുട്ടയെക്കുറിച്ച് റിയാസ് ചെയ്ത സമകാലീയം കേട്ടിരുന്നു. എയർ ഫ്രയർ എന്ന നൂതന പാചക ഗാഡ്ജറ്റിനെ കുറിച്ച് പ്രൊഫസർ രമാദേവി നൽകിയ വിവരണം അറിവ് നൽകുന്ന ഒന്നായിരുന്നു.
1: ശാസ്ത്രദീപ്തിയായിരുന്നു അത്.
0: അതെ, ഈ ആഴ്ചയിലെ ചിത്രപതംഗം, ആ പരിപാടി ഗാനരചയിതാവ് മുരളി നീലാംബരി, അഭിനേതാവ് ശ്രീജിത്ത് രവി എന്നിവർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേട്ടു. മറ്റൊന്ന് കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടി July 3 രാത്രി 9:30 കേട്ടിരുന്നു. അഭേഷ് രഘുവരൻ ചെയ്ത ശാസ്ത്രദീപ്തി മനുഷ്യന്റെ നഖത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. കുട്ടികളിലെ ന്യൂറോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് MV ശശികുമാർ ഡോക്ടർ ഡേവിഡ്സൺ ദേവസിയുമായി നടത്തിയ സംവാദം

0: ഇഷ്ടപ്പെട്ടു. ഡോക്ടർ രമ്യ വിജയൻ പങ്കെടുത്ത ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടി കർക്കടക ചേരിയെക്കുറിച്ചുള്ളത്. ആ വൈദ്യോപദേശങ്ങൾ വിലപ്പെട്ടതാണ്, റിയയുടെ പെർഫോമൻസും എക്സംപ്ലറി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ഹലോ കൊച്ചി എഫ് എം ആയിരുന്നു പരിപാടി. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ഗോപൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. വിശദമായ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു.
0: ജൂൺ 24 വിടരുന്നമുട്ടുകളിൽ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ എല്ലാം തന്നെ വളരെയേറെ നന്നായിരുന്നു എന്നാണ് ജബ്ബാർ ആലങ്ങാട് എഴുതിയിരിക്കുന്നത്.
1: ഈ കത്തയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനാണ്. കിസാൻവാണിയിൽ പ്രക്ഷേപണം ചെയ്ത സിസിൽ ചന്ദ്രനുമായുള്ള അഭിമുഖം ഇഷ്ടമായി എന്നറിയിക്കാനാണ് അദ്ദേഹം ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതുപോലെ പി ടി മാധവൻ തുരുത്തിക്കര അയച്ചിട്ടുള്ള കത്തുകളാണ് ഇനി. ഓർമ്മച്ചിന്ത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. തൃക്കാക്കരയുടെ വിശേഷങ്ങൾ അറിയാൻ സാധിച്ച പാട്ടിന്റെ നാട്ടുവഴി ഇഷ്ടമായി എന്ന് പി ടി മാധവൻ പറയുന്നുണ്ട്. കാവ്യധാരയിൽ ഓൻവി കുറുപ്പിന്റെ കവിത കേട്ടു ഇഷ്ടമായി. മഹിത മലയാളം ഡോക്ടർ പി ആന്റണി സാർ അവതരിപ്പിച്ചത് വിജ്ഞാനപ്രദമായി. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ കത്തുകളിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: എൻ കെ വിജയൻ കിഴക്കമ്പലം ജൂലൈ 6 സമകാലികത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ പരിപാടി ജനശ്രദ്ധ ആകർഷിക്കും വിധം അവതരിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയില്ല. മഴയുടെ കുറവ് സമസ്ത മേഖലയും തളർത്തുമെന്ന് ഉറപ്പാണ്. 35% മഴയുടെ കുറവാണ് ഇക്കൊല്ലം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അച്ചടി മാധ്യമങ്ങൾ പറയുന്നത്. മഴവെള്ളം സംഭരിച്ചു വെക്കാനും ഒഴുകിപ്പോകുന്ന ജലം പറമ്പുകളിലും മറ്റും തടസ്സമുണ്ടാക്കി ഭൂഗർഭ ജലസ്രോതസ് വർദ്ധിപ്പിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. ഇത് സംബന്ധിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ആകാശവാണി ശ്രമിക്കുമല്ലോ എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: മഴക്കുറവിനെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി സമകാലികത്തിലായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം തന്നെയായിരുന്നു അന്ന് സമകാലികം കൈകാര്യം ചെയ്തത്. എല്ലാവരും അർഹിക്കുന്ന ഗൌരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അഭിപ്രായവേദിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 9447 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: അഭിപ്രായവേദിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 9:15 കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9:30 30 min 9 s.
5: ആകാശവാണി കൊച്ചി.

സംഗീതരംഗത്തെ പ്രശസ്ത വ്യക്തികളുടെ ഓർമ്മകളിലൂടെയും വിലയിരുത്തലുകളിലൂടെയും പൂരിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ് മലയാള ചലച്ചിത്ര പിന്നണി ഗാന ചരിത്രം. ഇപ്പോഴും അപൂർണമായി കിടക്കുന്ന ആ ചരിത്രത്തിന്റെ പൂർണ്ണത തേടുന്ന ചിത്രീകരണ പരമ്പര ഓർമ്മകളുടെ സംഗീതം.

ആസ്വാദകരുടെ ചേതനയിൽ മധുരം പകരാനും സങ്കല്പങ്ങൾക്ക് പീലിവിടർത്തിയാടാനും പാകത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടിയ ഒരു ഗായക നമുക്കുണ്ട്. നമ്മുടെ ഗായികയോ ഇത് എന്ന് തെല്ലുപോലും സംശയിക്കാതെ ഇത് നമ്മുടെ ഗായിക എന്ന് തെന്നിന്ത്യയിലെ ഓരോ ദേശക്കാരനും ഊറ്റം കൊള്ളുന്നത് ഈ ഗായികയുടെ ആലാപന മാധുര്യത്തെക്കുറിച്ചാണ്. അനുരാഗ ഗാനമാകട്ടെ, കഥനഗാനമാവട്ടെ, കളിചിരിയുടെ പാട്ടാകട്ടെ, വിരഹഗാനമാകട്ടെ, ഈ ഗായികയുടെ കണ്ഠനാളത്തിൽ നിന്നും വെളിയിൽ വരുന്ന സ്വരരാഗ സുന്ദരിമാർക്ക് എന്തൊരഴകാണ്.

ആലാപനത്തിൻ്റെ അഴക് എന്തെന്ന് വിവിധ ദേശങ്ങളെ, വിഭിന്ന ജനതകളെ, വ്യത്യസ്ത തലമുറകളെ പാടി അനുഭവിപ്പിച്ച എസ് ജാനകി.

0: ആശ്രയമില്ലാതെ ജീവിതവീഥിയിൽ അലയുന്നവർ തന്നെ.
1: 1938 April 23 ശ്രീറാമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ റെപ്പലെ താലൂക്കിൽ പല്ലപ്പട്ലയിൽ ജനനം. പൈഡിസ്വാമിയാണ് സംഗീതത്തിൽ ഗുരു. അല്പകാലം മാത്രം നീണ്ടുനിന്ന ശാസ്ത്രീയ സംഗീത പഠനം. 1956 അഖിലേന്ത്യാ തലത്തിൽ നടന്ന ആകാശവാണി സംഗീത മത്സരത്തിൽ 2nd കരസ്ഥമാക്കി. സിനിമയിൽ സന്ദർഭം തേടി മദ്രാസിൽ വന്നപ്പോൾ തെലുങ്ക് തമിഴ് സംഗീത സംവിധായകൻ ചലപതി റാവു വിധിയൻ വിളയാട്ട് എന്ന ചിത്രത്തിൽ പാടാൻ അവസരം നൽകി. എന്നാൽ ചിത്രം വെളിച്ചം കണ്ടില്ല. ജാനകി പാടിയ പാട്ടുമായി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം മഗ്നല നാട്ടുമേരി, വർഷം 1957. 1957 AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു.
0: ആദ്യമായിട്ട് AVM സ്റ്റുഡിയോയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ആയി. AVM സ്റ്റുഡിയോ വളരെ വലിയ കൺസേൺ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുമല്ലോ AVM എന്നാൽ വലിയ ഇത്.

അപ്പോൾ അവിടെ ജോയിനായി, എന്നാൽ സാധാരണമായ ആർട്ടിസ്റ്റ് അവർ എടുക്കുന്നില്ല എന്ന ഒരു പേരുണ്ട്. അതുകൊണ്ട് പുറത്തെല്ലാവരും എന്നെ പാടാൻ വിളിച്ചു. എ വി എമ്മിലെ പാടുന്നതിന് മുൻപേ പുറത്തെല്ലാം പാടി, അല്ലേ, എല്ലാം പാടി. തമിഴ് ആദ്യമായിട്ട് പാടി, പിന്നെ തെലുഗു,

തുടർന്ന് മണമാലി, ദൈവഫലം, അബലയഞ്ചുകം, ദൈവപ്പിറവി തുടങ്ങി അനേകം ചിത്രങ്ങൾ, പല ഹിറ്റ് ഗാനങ്ങൾ. ജാനകിയെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച ചിത്രം 62 കൊഞ്ചം ശലങ്കേ.

പ്രസിദ്ധ നാദസ്വര വിദ്വാൻ കാരയെക്കുറിച്ച് അരുണാചലത്തിൻ്റെ നാദസ്വര വായനയ്ക്കൊത്ത് ജാനകി പാടിയ സുബ്രഹ്മണ്യ സ്തുതിയാണ് ശിങ്കാര വേലനെ വാവ എന്ന ഗാനം.

തമിഴ്നാട്ടിൽ മാത്രമല്ല തെന്നിൻ്റെ മുഴുവൻ പ്രശസ്തി നേടി ചരിത്രം കുറിച്ച ഈ ഗാനത്തിൻ്റെ ചരിത്രം ഇങ്ങനെ. ടി എ സമ്പങ്കമൂർത്തി ആചാര്യ മന്ദിരമാവതു നീറു എന്ന ദേവാര പദത്തെ ആസ്പദമാക്കി രചിച്ച വർണ്ണവും പാട്ടിനു ചേർന്ന സ്വരസ്ഥാനങ്ങളും കരയെക്കുറിച്ച് അരുണാചലം ആദ്യം നാദസ്വരത്തിൽ വായിച്ച് റെക്കോർഡ് ചെയ്തു. അതിനനുസൃതമായി പ്രസിദ്ധ ഗാനരചയിതാവ് ബാലസുബ്രഹ്മണ്യൻ രചിച്ച ശിങ്കാരവേലനെ ദേവ എന്ന പാട്ടുപാടാൻ ഗായകമാരെ ഓരോരുത്തരെയായി പരീക്ഷിച്ചു നോക്കി. ഉച്ചസ്ഥായിയിൽ ആലപിക്കേണ്ട ആ ഗാനം ഗായകന്മാർ നിരാകരിച്ചു എന്ന് തന്നെ പറയാം. പീലിയിലയെ സമീപിച്ചപ്പോൾ എസ് ജാനകിയാണ് അതിനു ചേർന്ന സ്വരമെന്ന് സിനിമാ നിർമ്മാതാവ് എം വി രാമനെ ലീല ഉപദേശിച്ചു. അതനുസരിച്ചാണ് ആ സുവർണ അവസരം ജാനകിക്കു ലഭിച്ചത്. ആ അവസരം ജാനകി പാഴാക്കിയതുമില്ല. ഒരു നിത്യഹരിത ഗാനമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പ്രസിദ്ധ നടി സാവിത്രിക്കു വേണ്ടി പാടിയ പിന്നണി ഗാനം.

0: വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ടുമായി സാദൃശ്യമുള്ള മറ്റൊരു ഗാനം മലയാളത്തിലും വന്നു.
1: സിംഗാരവേലനെ ദേവ വളരെ പോപ്പുലറായി. അതേപോലെ മലയാളത്തിലെ ഞാൻ ഒരു പാട്ട് പാടി വിത്ത് നാദസ്വരം, ദക്ഷിണാമൂർത്തി അവരുടെ മ്യൂസിക്കിൽ, അനുരാഗ നർത്തനത്തിൻ അരങ്ങേറ്റം, അതാണ് നാമഗിരിപേട്ടൈ കൃഷ്ണൻ നാദസ്വരം നന്നായിരിക്കുന്നു.

1959 മിന്നൽ പടയാളി എന്ന ചിത്രത്തിൽ രാഘുയിലെ എന്ന യുഗ്മഗാനം എ എം രാജയോടൊപ്പം പാടി മലയാള സിനിമാരംഗത്തെത്തുന്നു.

0: തുടർന്ന് അനേകം മലയാള ചിത്രങ്ങൾ, അനേകം ഹിറ്റ് ഗാനങ്ങൾ.
1: അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയി പാടുന്നതെല്ലാം.
0: ആദ്യകാല ഗാനങ്ങളെക്കുറിച്ച് എസ് ജാനകി.

0: പോൽ, അത് ഒരു ഹിന്ദി ട്യൂണാണ്. നാഗിൻ, നാഗിനിലെ ഒന്നല്ലേ, മേരാ ദിൽ യേ പുകാര രാജ, ആ ട്യൂൺ. അത് ഒരു ശോകപ്പാട്ട്. എല്ലാം ആദ്യമായിട്ട് തമിഴിലെ ശോകപ്പാട്ട് പാടി, തെലുഗിലെ അങ്ങനെ, മലയാളത്തിലെ അങ്ങനെ, എല്ലാം ആദ്യമായിട്ട് പതാസ് പാടി.
1: 15 ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങൾ പാടിയ ഈ ഗായിക മലയാളത്തിൽ 500-ലധികം ചിത്രങ്ങളിൽ പാടി. ആയിരക്കണക്കിന് വരുന്ന ആ ഗാനസാഗരത്തിൽ നിന്ന് ഓരോ കൈക്കുമ്പിൾ കോരിയെടുത്ത് ഓർമ്മയിലുള്ള ഗാനങ്ങളെയും ഗാനശില്പികളെയും അനുസ്മരിക്കുകയാണ് എസ് ജാനകി.

ഇങ്ങനെ ചെയ്ത് ആ കാലത്തിലേ ഈ വെസ്റ്റേൺ സ്റ്റൈലായിട്ട് വളരെ നന്നായിട്ട് ചെയ്തു. എം ബി ശ്രീനിവാസൻകൂടെ പാവം നല്ല മ്യൂസിക് ഡയറക്ടർ, എത്രയോ സോങ്സ് പാടി അവർ കൂടെ. പാവം അവർ അവരുടെ പാട്ട് ഏതോ ഒരു പാട്ട് ആ വിശ്വമഹാക്ഷേത്രത്തിൽ, ആ പാട്ടിന് അവാർഡ് കിട്ടി എനിക്ക്, ഗവൺമെൻറ് അവാർഡ്, കേരള ഗവൺമെൻറ് അവാർഡ്.

ചിരിക്കുമ്പോൾ 1000 പേർ വരും. വളരെ നന്നായിരുന്നു. അങ്ങനെ മലയാളം സോങ്സ്, ലിറിക്സ്, ട്യൂൺസ് കൂടെ, അതും അവർ തന്നെ, MB ശ്രീനിവാസൻ, ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയത്, വളരെ നന്നായിട്ട് എഴുതി.

പിന്നെ പാടുന്നു പുഴ എന്നൊരു പാട്ട്. പാടുന്നു

പിന്നെ ഒരു പാട്ട് ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു രാക്കുയില ഏതോ ഒരു പിക്ചർ, ഏതോ ഒരു പിക്ചർ ഓർമ്മയില്ല, അതിലെ ഒരു പാട്ട് ചെയ്തു.

ഹിന്ദുസ്ഥാനി സ്റ്റൈലേ, അത് വളരെ നന്നായിട്ട് ചെയ്ത പാട്ട്. അത് റെക്കോർഡ് വന്നിട്ടില്ല, കാസറ്റ് വന്നിട്ടില്ല പിക്ചറോട്. പക്ഷെ ഞാൻ റിപ്പീറ്റായിട്ട് ചില സോങ്സ് തിരിച്ച് എച്ച് എം വിക്ക് പാടി, അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്തു, കാസറ്റിൽ വന്നു. പിന്നെ രാഘവൻ മാസ്റ്റർ അമ്മയെ കാണാൻ, ഉണരുണരു ഉണ്ണിപ്പൂവേ.

0: അന്യഭാഷാ ഗായികയാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ മലയാള ഭാഷയുടെ ഉച്ചാരണത്തിൽ പ്രാവീണ്യം നേടാൻ ജാനകിക്ക് കഴിഞ്ഞു. മലയാള ഭാഷയെ വഴക്കിയെടുത്തതിൻ്റെ രഹസ്യം ജാനകി പങ്കുവയ്ക്കുന്നു.
1: ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ മലയാളം സോങ്സ് എല്ലാം പാടുന്നു, പിന്നെ എല്ലാവരും സംസാരിക്കുമല്ലേ. അതില്ലാതെ ഒരു കുട്ടി, ലീല ചാക്കോ എന്ന ഒരു കുട്ടി, ബോംബെയിലെ ടെലിഫോൺസിലെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ലീല പണിക്കരായി, ലീല പണിക്കർ. ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫാൻ മലയാളം തന്നെ സംസാരിക്കും. അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച്, ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ, ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഈ വേർഡ് എങ്ങനെ, ഇത് നാനാ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ പനി നീർ, രണ്ട് നാ ഉണ്ടല്ലേ. ഞങ്ങൾക്ക് തെലുങ്കിലെ ഒരേ നാ തന്നെ, തമിഴിലെയും ഒന്ന് തന്നെ. പക്ഷേ ഈ മലയാളത്തിൽ രണ്ട് വരും. റാ കൂടെ, റാ ഞങ്ങൾക്കുണ്ട്, റാ ഉണ്ട്, രാ രണ്ടും ഉണ്ട്.

ഒരേ പോലെ ഞങ്ങൾ പ്രൊനൗസ് ചെയ്യും. മലയാളത്തിൽ രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് പ്രൊനൗസ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊനൗസ് ചെയ്യും. എന്നാൽ മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പാട്ടി ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും. ഉണരു വേഗം നീ സുമരാണി വന്നു നായകൻ. ഷാഖന്ന മ്യൂസിക്കിലെ അവരെ

ഈ പാട്ടിലെ വരെ ഒരു തെറ്റുപാടി, വെറുതേ എന്ന് പാടാൻ വരുതേ എന്ന് പറഞ്ഞ അവർ വരുതേ വരുതേ എന്ന് പാടി. എനിക്ക് എന്താണ് അറിയാം, എപ്പോഴോ പാടി, ഇപ്പോഴായാൽ കുറച്ച് മനസ്സിലാകും ഇത് തെറ്റെന്ന്. ഞാനേ പറയും അത് വരുതേ വരുതേന്ന് വരും ആ പാട്ടിലെ. പിന്നെ ഭാസ്കരൻ മാസ്റ്റർ തന്നെ, അവർ വന്നിട്ടില്ലല്ലോ റെക്കോർഡിങ്ങില്, ബോംബെയിലെ പാടി ഞാൻ. അങ്ങനെ അറിയാതെ ചിലത് പാടും, പക്ഷെ ലിറിക് റൈറ്റേഴ്സ് മലയാളം അറിഞ്ഞവരും അവിടെ ഇരുന്നാൽ അവർ കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പാടും.

0: ഗാനാലാപനത്തിന് ഭാവപരത കൂടി വേണം. ആലാപനത്തിൻ്റെ വിവിധ ഘടകങ്ങൾ സമ്മോഹനമായി സമന്വയിപ്പിച്ചുകൊണ്ട് ആ ശബ്ദം പതിറ്റാണ്ടുകൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ആ ആലാപന സിദ്ധിയെ സാർത്ഥകമായി ഉപയോഗിച്ച ചില സംഗീത സംവിധായകരെക്കുറിച്ചും ചില ഗാനങ്ങളെക്കുറിച്ചും എസ് ജാനകി തുടരുന്നു.
1: പ്രദീപ് സിംഗ് മ്യൂസിക്കിലൂടെ കുളിച്ചിട്ട് കുളിക്കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ, നല്ല പാട്ടാണ്, വളരെ നന്നായിരിക്കും.

0: കൂടുതലായിട്ട്
1: സ്വർണമുകിലുകൾ,
0: പിന്നെ തുഷാര ബിന്ദുക്കൾ.
2: തുഷാര ബിന്ദുക്കളേ നിങ്ങൾ തനൻ
0: ഇതെല്ലാം ഓർമ്മയില്ലേ?

അർജുനൻ മാസ്റ്റർ കൂടെ വളരെ നല്ല സോങ്സ് പാടി അല്ലേ. ഒരു യദുകുലരതി ദേവന് വീട്, ജയചന്ദ്രൻ ഞാൻ പാടി. ജയചന്ദ്രൻ കൂടെ വളരെ നല്ല വോയിസ്, വളരെ നന്നായിട്ട് പാടും. തമിഴ് പിക്ചേഴ്സിലെ ഞങ്ങൾ നിറയെ പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ. ഞാൻ തെലുങ്കിലെ കൂടെ പാടി.

0: പിന്നെ എം എസ് വിശ്വനാഥൻ കൂടെ നല്ല സോങ്സ് എല്ലാം പാടി.
1: ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ
0: വളരെ നല്ലായിരിക്കും ശ്രീകുമാരൻ തമ്പിയുടെ. പിന്നെ വീണപ്പൂവേ.

0: ഇവിടെ വളരാൻ നല്ല പാട്ട്. ഇത് കൂടെ നന്നായിരിക്കും. പോകാം നമുക്ക് പോകാം, സെയിം പിക്ചർ. അത് കൂടെ
1: എല്ലാറ്റിലും ഉപരി എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ

എസ് ജാനകി എന്ന ഗായികയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനങ്ങൾ ഒരുക്കിയത് ബാബുരാജാണെന്നതിൽ സംശയമില്ല. പി ഭാസ്കറിനെ കൂടി ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയാൽ പൂർണമായി രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും പൂർണ്ണത കൈവരിച്ച ഒട്ടേറെ ഗാനങ്ങൾ.

ഗുരുരാജുടെ നിറയെ പാടിയാ ഞാന്. അതില് ഒരു പാട്ടുണ്ട്, ഈറൻ ഒടുത്തും കൊണ്ടുവന്നു. പിന്നെ അതേ സെയിം പിക്ചർ, ഇരുട്ടിന്റെ ആത്മാവ്. അതിലെ ഒരു കണ്ണീരെ പറ്റി ഒരു പാട്ട് എഴുതി.

ഇങ്ങനെ ഒരു ലവേഴ്സ് പോലെ രണ്ട് പേര്, രണ്ട് കണ്ണീരും രണ്ട് ലവേഴ്സ് പോലെ ഇങ്ങനെ എഴുതി അവർ വളരെ നന്നായിട്ട്. ആ അഭിപ്രായം വരുന്നതേ വളരെ ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ എഴുതി, ആർക്ക് തോന്നും ഇത് ലവേഴ്സ് പോലെ കണ്ണീരെ പറ്റി എഴുതണമെന്ന്. പിന്നെ ഇനിയൊരു പാട്ട്,

ഇത് നോക്കൂ, കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്ന് കരുതി വില പേശാൻ ഓടി വന്നു. പിന്നെ കഥനത്തിൻ തേങ്ങൽ കേട്ടു പുതുരാഗമെന്ന് കരുതി ശ്രുതി ചേർക്കാൻ ഓടി വന്ന് വഴിയാത്രക്കാർ. എന്ത് ഈ ഐഡിയ വരുന്നില്ല ആർക്കും, അത്ര വലിയ ലിറിക് റൈറ്റേഴ്സ്.

ഇരിക്കുന്നു. അതുകൊണ്ട് ഇൻസ്പിറേഷൻ വരുന്ന ഞാൻ അതിൽ എത്ര ആനന്ദമല്ലേ, ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ എനിക്ക് സന്തോഷം. അത് അല്ലാതെ എല്ലാ സോങ്സും മലയാളത്തിൽ മെലോഡി, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം. ഹൃദയം അങ്ങനെ നിറഞ്ഞു പോകും. അവർ പാടി നന്നായിട്ട് പാടി പഠിപ്പിക്കും.

ഓരോ പാട്ട് പാടുമ്പോഴും ബാബുരാജ് ഒരു പാട്ട് ഓരോ പാട്ടുക്കും റെക്കോർഡിങ് കഴിഞ്ഞ് നേരെ വരും, എത് നേരെ നിൽക്കും, ഇങ്ങനെ എന്തിനെ എങ്ങനെ അത്ര നന്നായിട്ട് പാടി എന്ന് ചോദിക്കും. അത് നിങ്ങളുടെ ട്യൂൺ അത്ര നന്നായിരിക്കും.

ഈ സാങ്കുകൾ കഴിഞ്ഞ കഥയിലേ കഥാനായകൻ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ കഴിയാത്ത കഥ. എനിക്ക് പാടാനേ സാധ്യമില്ല, എന്തിനാ എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെ. കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കനിഞ്ഞു നൽകിയ നിധിയല്ലേ, കഴിയാത്ത കഥയിലെ കണ്ണീർ കഥയിലെ കഥാനായകൻ നീയല്ലേ. ഇപ്പോൾ ഇതിന് മുൻപ് എൻ്റെ ഭർത്താവ് തന്നെ എല്ലാ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും, റെക്കോർഡിംഗ് സമാചാരങ്ങൾ. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖം നോക്കും, എനിക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന ആ സാങ് സിറ്റുവേഷനിലായിട്ട്. എവിടെയായിരുന്നു ഇത് പോയി പരിപാടിയിലെ പാടണം എന്നാൽ എനിക്ക് വളരെ വേദനയാകും.

0: ഹിന്ദുസ്ഥാനി ടിഞ്ച് തന്നെ.
1: ബാലികാ ബാലന്മാരുടെ സ്വരത്തിലും വൃദ്ധയുടെ സ്വരത്തിലും എന്തിന് പുരുഷ സ്വരത്തിൽ പോലും പാടാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എസ് ജാനകി.
0: അങ്ങനെ അതേ ഒരു ചെറുക്കൻ, ഒന്നും അറിയാത്ത ചെറുക്കൻ പാടും.

0: കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അത് തന്നെ ഞങ്ങൾക്ക് ആനന്ദം. നിങ്ങൾ കേട്ട് രസിച്ചാൽ തന്നെ ആർട്ടിസ്റ്റുകൾ ആനന്ദമായിട്ടിരിക്കും. കേൾക്കുന്നവരും നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ആശീർവാദങ്ങൾ ഞങ്ങൾക്ക് വേണം. കേൾക്കണം, രസിക്കണം. മലയാളം ഈ പരിപാടി, ഈ പ്രോഗ്രാം കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ.
1: ആരാർക്ക് ആശംസകൾ നേരണം, ആരാരോട് നന്ദി പറയണം എന്നൊരവസ്ഥയുണ്ട്. ഗായികയും ആസ്വാദകരും തമ്മിലുള്ള ഹൃദയപൂർവമായ ഊഷ്മള ബന്ധത്തിൽ നന്ദി വാചകങ്ങൾക്ക്, ആശംസാ വചനങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങളുണ്ട്. മലയാളി മൂളിപ്പാടുന്ന ഗാനങ്ങൾക്ക്, കാലം മായ്ക്കാത്ത ഗാനങ്ങൾക്ക്, വികാരതാരള്യത്തിൻ്റെ, ഹൃദയ ഐക്യത്തിൻ്റെ ശബ്ദമാധുര്യം പകർന്നു തന്ന ഈ ഗായികയോട് മലയാളം എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. ഓർമ്മകളുടെ സംഗീതം ഈ പരമ്പരയിൽ എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് നിങ്ങൾ കേട്ടത്. ആഖ്യാനം വി എം ഗിരിജ, സാങ്കേതിക സഹായം അശോകൻ, സഹകരണം ടി മോഹൻ, കെ ടി ഉണ്ണികൃഷ്ണൻ, ഗവേഷണം ബി വിജയകുമാർ, നിർവഹണ സഹായം എൻ അജിത്, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ വിട പറഞ്ഞ മലയാളത്തിന്റെ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എസ് ജാനകി പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,230 രൂപ നിരക്കിലും പവന് 1,05,840 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ സ്മൃതിരാഗം. എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിരാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്മൃതിരാഗത്തിൽ ഇന്നാദ്യം പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനം, ചിത്രം ഭാർഗവീ നിലയം.

ഇന്ന് സ്മൃതിരാഗത്തിൽ എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച് എ ടി ഉമ്മർ സംഗീതം പകർന്ന ഗാനം ചിത്രം അവളുടെ രാവുകൾ.

0: സ്മൃതിരാഗം തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്കമുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് അർഷിയ അജയ് അവതരിപ്പിക്കുന്ന ഭരതനാട്യം.
1: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
2: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം മറീൻ ഡ്രൈവ് കൊച്ചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ് കൊച്ചി.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
8: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
7: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
8: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
7: സന്ദർശിക്കൂ www.irctctourism.com.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ആകാശവാണി FM വാർത്തകൾ.
10: അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ വനവൽക്കരണ യജ്ഞത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ശബരിമലയിലെ എല്ലാ വിഷയങ്ങളിലും കോടതിയുടെ അമിത ഇടപെടൽ ഉണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇത്തരം ഇടപെടൽ വേണോയെന്ന് കോടതി ചിന്തിക്കണമെന്നും ഗവൺമെന്റിന് പോലും ശബരിമലയിൽ പരിമിതമായ റോളാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര പൂനെയിലെ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ഉയർന്നു. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. വെനിസ്വലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവർ 4,300 16,740 പേർക്കാണ് പരിക്കേറ്റതെന്ന് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ്ഹിൽ ശ്മശാനത്തിലെ പുക കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. വെസ്റ്റ്ഹിൽ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് BJP വെസ്റ്റ്ഹിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പുലിയെ കണ്ടെത്തി. CCTVയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിയിൽ. സ്വിറ്റ്സർലാന്റിന് 1-3

0: 3 ഗോളിന് തോൽപ്പിച്ചാണ് സെമി പ്രവേശം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റും 17 സെക്കൻഡും.

3:17. ശ്രുതി രാഗം തുടരുന്നു. ഇന്ന് സ്മൃതിരാഗത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകിയത്. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. സ്മൃതിരാഗത്തിൽ ഇനി നഗരമേ നന്ദി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ വരികളെഴുതി, കെ രാഘവൻ സംഗീതം പകർന്ന ഗാനം.

തകര എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഗാനം.

സ്മൃതിരാഗത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദനോത്സവം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് വരികളെഴുതി സലിൽ ചൗധരി സംഗീതം നൽകിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം. സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കൊച്ചി എഫ്എം 102.3. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഓട്ടോ രാജ എന്ന ചിത്രത്തിൽ നിന്ന്. വരികൾ പുലമൈപത്തിൻ, സംഗീതം ഇളയരാജ, പാടിയത് ജാനകി ഇളയരാജ.
1: സംഘത്തിൽ പാടാതെ കവിതയ

0: പാടാത കവിത അംഗത്തിൽ യാർ തന്നത്.
1: ഗാനരചന വാലി, എസ് ജാനകി, കമൽഹാസൻ എന്നിവർ പാടിയത്. സംഗീതം ഇളയരാജ, ചിത്രം തേവർ മകൻ.

തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ചിത്രം അവതാരം. വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ജാനകി ഇളയരാജ എന്നിവർ പാടിയത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ വ്യോമാക്രമണം. പുലർച്ചെ യുഎഇ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. വയനാട് കല്ലാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരയാത്ര പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നിയമസഭാ ഉപനേതൃസ്ഥാന വിഷയത്തിൽ കീഴ്വഴക്കം പറഞ്ഞ് ആർക്കും ഒഴിയാനാകില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ സ്ഥാനവും ഒരു പാർട്ടിക്കെന്ന രീതി മാറണമെന്നും കീഴ്വഴക്കങ്ങൾ മാറേണ്ടതാണെങ്കിൽ മാറണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തരിച്ച ഗായിക എസ് ജാനകിയുടെ ഭൌതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുഡി ഫാം ഹൌസിലാണ് സംസ്കാരം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വിദ്യാർത്ഥിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. യമനിലേക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തി പുറപ്പെടുവിച്ച 2017 വിജ്ഞാപനം വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. യമനിലെ ആഭ്യന്തര യുദ്ധവും സായുധ സംഘർഷങ്ങളും വഷളായതിനെ തുടർന്നായിരുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം ഡബിൾസിലും ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ലണ്ടനിൽ. ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമായാണ് രാത്രി 8:30 ഫൈനലിൽ ഏറ്റുമുട്ടുക.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: 12:40 പ്രകാശധാര. ഇന്റർവെർബിട്രൽ ഡിസ്ക് പ്രൊലാപ്സ്. കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ.

0: ഡിസ്ക് പ്രൊലാപ്സ്. കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 1 മണിക്ക് ഫോണൌട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മച്ചിന്ത്. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സപ്പ് സന്ദേശകാല പരിപാടി 4 മണിപ്പൂക്കൾ.
1: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്, കൊച്ചി.
0: 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി കാഞ്ഞിരമറ്റം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ഹരിത ശലഭങ്ങൾ, പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ, വിസ്ലിംഗ് സംഗീതം. പ്രൊഫഷണൽ ആയി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു. അവസാന ഭാഗം.
1: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
3: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ. 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറിൻ ഡ്രൈവ്, കൊച്ചി.
0: 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9:30 എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി, തിരുവനന്തപുരം റിലേ. 10 മണിക്ക് നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 8:00 യേശുദാസ് പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://

0: awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, മറ്റൊരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കണ നമ്പർ 0484242638 7, 0484242639 7, അല്ലെങ്കിൽ 9444455888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484242463 7, 0484242463 7, അല്ലെങ്കിൽ 9444455888. സമയം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 27 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. MBA, IDM PM പ്രോഗ്രാമിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 9 മണിക്ക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484257513 0, 0484257513 0. കോട്ടയം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപ്പിയൽ ഡോക്ടറെ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്കും കോരുത്തോട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും മുൻഗണന. അഭിമുഖം നാളെ ഉച്ചകഴിഞ്ഞ് 2:30. കൂടുതൽ വിവരങ്ങൾക്ക് 0482228010 4.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈറ്റി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈറ്റി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLCയും മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഗ്രേഡിലുള്ള ITI NTCയുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
4: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
7: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
4: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
1: സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷ വനിതാ ശിശു വികസന വകുപ്പ് ഓൺലൈനായി ക്ഷണിച്ചു. ഇവരെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് പ്രതിമാസം 1,000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477296014 7, 0477296014 7.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി

വിദ്യാർത്ഥികൾക്ക് അയ്യൻകാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ഈ മാസം 15 വരെ ഇ ഗ്രാൻഡ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. അനശ്വര ഗായിക എസ് ജാനകി വിടവാങ്ങി. ഇന്നലെ രാത്രി മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകരിൽ ഒരാളാണ്.

0: അനുരാഗത്തിന്റെ ആനന്ദത്തിലും നഷ്ടപ്പെടലിന്റെ വിങ്ങലിലുമെല്ലാം മലയാളിക്കൊപ്പം ചേർന്നു നിന്ന നാദപൂർണിമയാണ് എസ് ജാനകി. ആ ശബ്ദം താരാട്ടായും പ്രണയമായും വിരഹമായും നിറഞ്ഞു നിന്നു. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം ആസ്വാദകരിൽ പെയ്തിറങ്ങിയ ഈണങ്ങളുടെ മഹാറാണി പാടിത്തീർത്തത് 48,000 ഗാനങ്ങളാണ്. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് ശബ്ദമായി മാറി. ഒരു കൊച്ചു സ്വപ്നത്തിൻ, ഉണരുടരു ഉണ്ണിപ്പൂവേ, നാഥാ നീവരും കാലോച്ച തുടങ്ങി ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ ആ ഇതിഹാസ ഗായിക സംഗീത ലോകത്തിന് സമ്മാനിച്ചു. ഓരോ ഗാനവും അനുഭൂതിയാക്കി മാറ്റിയ എസ് ജാനകി എന്ന ഗാനകോകിലം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ചിരകാലം ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ച എസ് ജാനകിയുടെ ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സിനിമാ സംഗീത സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ആരാധകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. എസ് ജാനകിയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര സംഗീതരംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തലമുറകളെ അസാധാരണമായ ഗാനങ്ങളിലൂടെ ആകർഷിച്ച എസ് ജാനകിയുടെ സംഗീത ജീവിതം കാലാതീതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. എസ് ജാനകിയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് അവർ മലയാളിക്ക് സമ്മാനിച്ചത്. മലയാളിയുടെ പ്രിയപ്പെട്ട എസ് ജാനകിയെക്കുറിച്ച് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നണി ഗായകനുമായ ജി ശ്രീറാം ആകാശവാണി വാർത്തകളോട്.
2: നമ്മെ എല്ലാം വിട്ടുപിരിഞ്ഞ് ജാനകിയമ്മ പോയി കഴിഞ്ഞു. 40

0: ആയിരത്തിലേറെ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അമ്മ യാത്രയായത്. ഓരോ പാട്ടും ഓരോ ലൈബ്രറിയാണ്. പുതുതലമുറയ്ക്കും നമുക്കെല്ലാം തന്നെ ആ പാട്ടിനെ വിശകലനം ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഭാവത്തിനനുസരിച്ച് എങ്ങനെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങൾ കൂടുകയാണ്.
1: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ, വ്യവസായ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ അടങ്ങിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിച്ചത്. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി കെഎസ്എഫ്ഇയിൽ ഒരു പ്രത്യേക പിൻചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേയർ വി കെ മിനിമോൾ, എംഎൽഎമാരായ ടി ജെ വിനോദ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് കള്ളാടിയിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു വിക്രം റാണി. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSI സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന സെമിയിൽ. സ്വിസ് പടയെ 3-1 കീഴടക്കിയാണ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന 4 ഇടം പിടിച്ചത്. സെമിഫൈനൽ മത്സരങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൌട്ടറോ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചി തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67-ാം മിനിറ്റിൽ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു.
1: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനൽ വൈകുന്നേരം 5:30 ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവ സ്വന്തമാക്കി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. ബൽരാജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയാണ് അധ്യാപകന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് കുട്ടിയുടെ കൈയെല്ല് പൊട്ടിയത്. കടലുണ്ടിപ്പുഴയിലെ നാംബ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതിലൂടെ ജലലഭ്യത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമല നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ പുലിയെത്തിയ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവുമുള്ള CCTV പരിശോധനയിലാണ് ദേവസ്വം ജീവനക്കാർ പുലിയുടെ ദൃശ്യം കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പമ്പിന്റെ സമീപത്താണ് അട്ടത്തോട് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ വെള്ളിയാഴ്ച അർദ്ധരാത്രി

0: യോടെയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
2: നമുക്കറിയാം, നമ്മുടെ നട്ടല് 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. 33 കശേരുക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കശേരുക്കൾക്കിടയിലും ഡിസ്ക് ഇല്ല. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. അതായത് കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാറ്, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കോക്സിജൽ എന്ന് പറയുന്നു. അതില് ഈ സെർവൈക്കലിലെ C1 C2 ഇടയിൽ ഡിസ്ക് ഇല്ല, സേക്രത്തിനും ഓക്സിജന് ഇടയിൽ ഡിസ്ക് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാം കൂടി 23 ഡിസ്കാണ് ഒരു മനുഷ്യനുള്ളത്. അതിലെ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിന്റെ ഭാഗത്തും ലോ ബാക്ക് എന്ന് പറഞ്ഞ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. അതിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലംബാർ ഏരിയയിലാണെങ്കിൽ, ലംബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോ ബാക്ക് ആ ഏരിയയിൽ L4 L5 എന്ന് പറയും. അതായത് 4-ാമത്തെ കശേരിനും 5-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. കഴുത്തിലാണെങ്കിലോ അത് C5/C6 എന്ന് പറയും. അത് കഴുത്തിലെ 5-ാമത്തെ കശേരിനും 6-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തുള്ള ഡിസ്പ്രലാപ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഡിസ്പ്രലാപ്സ് തന്നെ 4 സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. 1-ാമത്തെ സ്റ്റേജിനെ ബൾജ് എന്ന് പറയുന്നു. അതായത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് ആനുലസ് ഫൈബ്രോസിസ് എന്നും ന്യൂക്ലിയർ പർപ്പോസസ് എന്നും പറഞ്ഞ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് നല്ല 90% വെള്ളമാണ്. അപ്പൊ ഈ വാട്ടറിന്റെ പ്രഷറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിന്റെ കണ്ടന്റ് കുറയുക, അതായത് അതിനകത്തുള്ള ജലാംശം കുറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രഷർ കുറയുമ്പോഴത്തേക്കാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. സാധാരണ അത് ഫ്രണ്ടിലോട്ട് തള്ളാറില്ല, പോസ്റ്റീരിയർലി എന്ന് പറയും, പിൻഭാഗത്തോട്ടാണ് ഇത് തള്ളുന്നത്. അപ്പൊ പിന്നിലോട്ട് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെയുള്ള ലിഗമെന്റ്സിനെയും, അത് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡ് ലിഗമെന്റ്, ലിഗമെന്റ് ഫ്ലേവ്, അങ്ങനെ പല സ്ഥലത്തും ഞരമ്പുകളുണ്ട്, ഈ നെർവ്സിന്റെ ഉണ്ട്. അപ്പൊ അത് കാരണം വേദന ഉണ്ടാവുന്നു. അതും അല്ലാണ്ട് തൊട്ടടുത്താണ് നമ്മുടെ റൂട്ട്സ് പോകുന്നത്. അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഓരോ നെർവ് റൂട്ട് എന്ന് പറയും, ഞരമ്പുകളുടെ ഓരോ റൂട്ടുകൾ അതുവഴിയാണ് പോകുന്നത്. അതിനും കംപ്രഷൻ ഉണ്ടാവുന്നു. അത് കാരണം ഈവൻ നമുക്ക് പരാലിസിസ് പോലും വരാം. അതായത് കാലുകൾ തളർന്നു പോകാം, സ്പർശന ശക്തി കുറയാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡിസ്പ്രലാപ്സ്. 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിനെ ബൾജ് എന്നും പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, അവസാനം സെക്യുസ്ട്രേഷൻ എന്നുള്ള സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ നമ്മൾ MRI എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബൾജ് കാണാൻ സാധിക്കുന്നു, ചിലർക്ക് പൊട്രൂഷൻ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഡിസ്ക് നോർമൽ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പഠനം തന്നെ പറയുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ 100 പേരുടെ MRI എടുത്താൽ 70% ആൾക്കാർക്കും ഡിസ്പ്രലാപ്സിന്റെ ഫൈൻഡിങ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അവർക്കാർക്കും സിംറ്റംസ് ഇല്ല, അതായത് ലക്ഷണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു MRI എടുത്തിട്ട് നമുക്ക് വേദന ഇല്ലാതെ വെറുതെ ഡിസ്പ്രലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ മാനുവൽ ലേബറേഴ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം, ഒത്തിരി ഭാരം എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ജോലി, ഉദാഹരണമായി ഈ ടെക്കേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്ട്സ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുന്നു. അത് മാത്രമല്ല, ഇൻട്രാ ഡിസ്കൽ പ്രഷർ എന്ന് പറയും, അതായത് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ഡിസ്കിനെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യത.

ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 മിനിറ്റ് കൂടുതൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. ഫ്രീക്വന്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് മൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ, ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കഴുത്തിലാണെങ്കിൽ ഈ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും അതുപോലെ ലംബാർ ഏരിയ നടുവിന്റെയും ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമുക്കറിയാം ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1000 വിഷം കലർന്ന കെമിക്കൽസ് ആണ് പുറത്തോട്ട് തള്ളുന്നത്. ഇത്രയും നോക്സിസ് സാധനങ്ങൾ കാരണം നമ്മുടെ ഡിസ്കിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഫിസിയോളജിക്കൽ ആയിട്ട് ഒരു കോസ് പറയുകയാണെങ്കിൽ, അതായത് ഗർഭിണികളിൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ശക്തിയായി നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയോ ചുമയ്ക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ചെയ്യാം. യൂഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും വിചാരിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് പെട്ടെന്ന് വന്നതാണെന്ന്. ഒരിക്കലുമല്ല, ഇത് നോർമൽ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കൊരു ഡീജനറേഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പല സ്റ്റേജസിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും ഡിസ്ക് നോർമൽ അല്ല. പക്ഷേ അതൊരു 12-14 വയസ്സ് തൊട്ട് ഡിസ്കിന്റെ ബൾജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും ഇതിനെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരാൾ പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്നായിട്ട് വേഴ്സ് ആവുന്നത്. പലപ്പോഴും ഒരു ട്രിഗർ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നടുവേദനയായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കഴുത്ത് വേദനയായിട്ടാണ് വരുന്നത്. കഴുത്തിന്റെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപക്ഷെ കഴുത്തിൽ വേദന വരണമെന്നില്ല, പലപ്പോഴും ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയോ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു കൈ മുഴുവൻ പെരിപ്പോ മരപ്പോ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഏത് നെർവിനെയാണോ ഇമ്പിഞ്ച് ചെയ്യുന്നത്, ഏത് നെർവിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ആ നെർവിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഈ രോഗി പെയിൻ പറയുന്നത്. അപ്പോൾ രോഗി പലപ്പോഴും പറയും, അയ്യോ എനിക്ക് കഴുത്ത് വേദനയൊന്നുമില്ല, പക്ഷെ കൈ നല്ല പെരിപ്പുണ്ട് തരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാണ്, അതായത് കഴുത്തിലെ കശീരകൾക്കിടയിലുള്ള ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങളാണ്. ലംബാർ ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള കശീരകൾക്കിടയിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനെയാണ് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണെങ്കിലോ ചിലപ്പോൾ നട്ടലിന്റെ നടുക്ക് തന്നെ വേദന വരണമെന്നില്ല, സൈഡിലായിരിക്കും വേദന വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ബാക്കിൽ നിന്ന് കാലിന്റെ പുറകിലോട്ട് സയാറ്റിക്ക എന്ന് പറയും, അതായത് നമ്മുടെ സയാറ്റിക് നെർവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെർവ് പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും പെയിൻ വരുന്നത്. അതായത് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിന്റെ പുറകിലോട്ട്, നമ്മുടെ തുടയുടെ പുറകിൽ വഴി കാഫിന്റെ ഏരിയ വഴി ഉപ്പൂറ്റി വരെ പെരുപ്പോ തരിപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ആണ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും അത് നെർവിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പല റൂട്ട്സ് ചേർന്നിട്ടാണ് മെയിൻ നെർവ് ആവുന്നത്. അപ്പൊ ഇതിലെ ഓരോ നെർവും സ്പൈനൽ കോഡിന്റെ ഓരോ ലെവലിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്. അത് പോയി അവിടെ ബൾജ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ പോയി ഇരുന്ന് കംപ്രസ് ചെയ്താണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്. അപ്പോൾ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? യൂഷ്വലി കാലിലോട്ട് ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഉപ്പൂറ്റി മേൽപോട്ടാക്കുന്ന ഞരമ്പിനെയാണ് നമ്മൾ L4 നെർവ് റൂട്ട് എന്ന് പറയുന്നത്. പത്തി താഴോട്ടാക്കുന്നതിന് S1 റൂട്ട്, അങ്ങനെ പല നെർവ് റൂട്ടുകളുണ്ട്. അപ്പൊ ഉപ്പൂറ്റി ഊന്നി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ ടോ വാക്കിംഗ് പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്ന ആ വിരലിന്റെ അവിടെ ബലക്ഷയം വരാം, കാലില് തന്നെ സ്പർശനം കുറയാം, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇതിന് വരാം. ഇതൊന്നും അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്രൊലാപ്സ് വരികയാണെങ്കിൽ കാലിലോട്ട് പോകുന്ന എല്ലാ ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കുകയും അതിനെ കോഡയക്വേന സിൻഡ്രോം അഥവാ രണ്ട് കാലും തളർന്നു പോകുന്ന ഒരവസ്ഥ തന്നെ വരാം. അവർക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസും വരാം, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം, മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യത ഉള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൌരവമായിട്ട് വേണം അത് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പേഷ്യന്റ് വന്നു എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ഞാൻ കുനിഞ്ഞിട്ട് ഒരു വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ഇത് വരുന്നത്. പലപ്പോഴും നമ്മൾ കുനിഞ്ഞിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു, നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കുനിയുമ്പോൾ തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. യൂഷ്വലി ഡിസ്ക് പ്രൊലാപ്സ് ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് വരുന്നത്. ബാക്കിലോട്ട് നമ്മൾ ആർച്ച് ചെയ്തല്ലേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വരാറില്ല. ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നത്. അപ്പൊ ആ ഒരു പോസ്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട 90% ഡിസ്ക് പ്രൊലാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ പല സ്റ്റേജിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പൊ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച്
നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ ഇത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ സാധിക്കും.

ഇൻട്രോവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകിയമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയമ്മയാണ്. എസ് ജാനകിയിൽ ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയമൊന്നും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
0: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹൂ. ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9.

0: ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് നാലാം ദിവസമാണ് ഏഴുപേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമിഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 2 ആഴ്ച മുമ്പ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000-ലേറെ പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000-ത്തോളം പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷം

ത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 1 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, അകലങ്ങളിലിരുന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന കുഞ്ഞു വിശേഷങ്ങളിലൂടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രശ്മി രഘുരാജ്.
1: ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ,
1: ഇത് മാത്യുവിന്റെ നമ്പറാണോ?
2: ഇല്ല, മാത്യുവിന്റെ ഭാര്യയുടെ നമ്പറാണ്.
1: ശരി, കുഴപ്പമില്ല. മാത്യുവിന്റെ ഭാര്യയുടെ പേരൊന്ന് പറയാമോ?
2: ഭാര്യയുടെ പേര് ചിന്നമ്മ.
1: ചിന്നമ്മ, തിരുവാങ്കുളാണോ വീട്?
2: അതെല്ലോ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. കേട്ടിട്ടൊരു സന്തോഷമില്ലല്ലോ.
2: പറയേ,
1: എന്താ ചിന്നമ്മ, എന്താണ് അമ്മയ്ക്കൊരു സന്തോഷമില്ലായ്മ? എന്റെ പേര് രശ്മി എന്നാണ്. ഒരു കത്ത് അയച്ചിരുന്നു ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക്. അപ്പോ 2 നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോ കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ചിന്നമ്മനെ കിട്ടിയത്. അല്ല, അത് കുഴപ്പമില്ല, എനിക്ക് ആദ്യം ചിന്നമ്മയുടെ അടുത്ത് സംസാരിക്കണം. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, എടുത്തപ്പോ ഒരു ക്ഷീണം പോലെയായിരുന്നല്ലോ.
2: അറിയണ്ടേ,
1: എങ്കിലും അങ്ങനെയാണോ?
2: ഓർക്കാൻ വരുമ്പോ പിന്നെ അങ്ങനെയല്ലേ.
1: അതെ, അപ്പൊ ഒരു ക്ഷീണം പോലെ. ഹലോ, ഇപ്പൊ നല്ല ഉഷാറായില്ലോ.
2: ഉഷാറായി.
1: ആ, എന്താ കഴിച്ചപ്പോ?
2: ഞങ്ങൾ ചായ കുടിച്ചു, കപ്പ കഴിഞ്ഞു.
1: നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ അവിടെ?
2: ഞങ്ങൾ കൂടെ രണ്ടുപേരും. ഞങ്ങൾ വേണ്ട മക്കളൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ താമസിച്ചു.
1: നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട്?
2: ഒറ്റയ്ക്കുള്ളത് കഴിച്ചു, ഇല്ലെങ്കില്ല, ഉണ്ടെങ്കി ഉണ്ട്, അങ്ങനെ പോകുന്നു.
1: മക്കളൊക്കെ വരാറില്ലേ?
2: വരാറുണ്ട്, അടുത്ത ആർമിറ്റത്ത് തന്നെയാണ്.
1: ആ, അടുത്ത് തന്നെയാണ്, അപ്പൊ എപ്പോഴും വരും അല്ലേ.
2: ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇങ്ങനെ വയസ്സായില്ലേ, ഞങ്ങൾ വയസ്സായ പോലെ ഇങ്ങനെ ജീവിക്കണം. അവര് ചെറുപ്പക്കാരെ പോലെ ജീവിക്കണം. അവര് സന്തോഷമായിട്ട് കഴിയാ ജീവിക്ക, എങ്ങടെ അടുത്ത് വരിക, വർത്താനം പറയാ ജീവിക്ക. ഇപ്പൊ ഒരാളങ്ങ് പോയുള്ളൂ.
1: ആണല്ലേ, അപ്പോ വയസ്സായി എന്ന് പറഞ്ഞ് സന്തോഷത്തിന് കുറവൊന്നും വേണ്ട.
2: വയസ്സാകുമ്പോ അങ്ങനെയല്ലേ, കുറച്ചൊക്കെ നമുക്കൊരു ഇതില്ലേ.
1: ഏയ്, ഒന്നുമില്ല, വയസ്സൊക്കെ എന്ത്,
2: വയസ്സായാ പിന്നെ നമുക്ക് അസുഖത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ചെയ്യാൻ നടക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. അത് വയസ്സാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ചെറുപ്പക്കാർക്ക് അറിയില്ല.
1: ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ഓരോ വേദനകളൊക്കെ, ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാർക്കും
2: പ്രഷറ്, ഷുഗർ, അതങ്ങ് അപ്പുറം. ഷുഗർ 200, പ്രഷറ് 80 ഉള്ളു.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ ഈ ഷുഗറിന് കപ്പ നല്ലതാണോ? ഷുഗർ ഉള്ളവർക്ക് കപ്പ
2: ഇല്ല,

0: കൊതി കൊണ്ട് അപ്പുറേ ഇപ്പുറം പിന്നെ നമുക്കൊരു കൊതി അപ്പം പോയി പുഴുങ്ങിട്ടുണ്ട്.
1: അത് ശരിയല്ല കേട്ടോ, കഴിക്കരുതെന്ന് പറഞ്ഞത് നമ്മൾ കഴിക്കാൻ പാടില്ല.
0: കഴിക്കരുതെന്ന് പറഞ്ഞത് അപ്പൊ എന്താ അങ്ങനെ കഴിക്കരുത് പറഞ്ഞ അപ്പം ശേഷം പിന്നെ തിന്നില്ല.
1: അപ്പൊ ഷുഗറിന് മരുന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കപ്പയൊക്കെ കഴിക്കും എന്നല്ലേ?
0: അതെ, രണ്ടു നേരവും കഴിക്കുന്നുണ്ട് മരുന്ന്, പക്ഷെ കുറയുന്നില്ല
1: കുറയുന്നില്ല.
0: രാത്രി മക്കള് ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ.
1: അതൊന്നും സാരല്ലേ, സന്തോഷായിട്ട് ഇരിക്കുന്നേ. സന്തോഷമില്ലേ? ആ പിന്നെന്താ കുഴപ്പം, സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ വേദനകളൊക്കെ പകുതി നമ്മൾ മറക്കും ഇല്ലേ.
0: അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്ന് വെള്ളം കഴിക്കും, ഭർത്താനം പറയും, ചിരിക്കും, കളിക്കും, കിടന്നു ഉറങ്ങും, അങ്ങനെ പോകണം. നേരം വെക്കണം, എണീക്കണം, പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിക്കണം. അത് എന്നാ വിചാരം.
1: ആഹാ, ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു.

0: പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം കഴിക്കണം, അത് എന്നെ വിചാരം.
1: ആഹാ, ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ എഴുതിയിരിക്കുന്ന എന്റെ ഭാര്യ ചിന്നമ്മയുടെയും എന്റെയും 54-ാം വിവാഹ വാർഷികമാണ് എന്നായിരുന്നു. കഴിഞ്ഞില്ലേ?
0: കഴിഞ്ഞു
1: കഴിഞ്ഞു
0: കഴിഞ്ഞു
1: കഴിഞ്ഞു. മെയ് മാസത്തിലായിരുന്നു അല്ലേ?
0: അതെ അതെ, അതൊക്കെ അപ്പന എഴുതി അയച്ചിട്ടുണ്ടായിരുന്നോ?
1: ആ പിന്നില്ലേ, എല്ലാം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു.
0: അതെ, 56 വർഷമായി, എങ്ങനെ കുഴപ്പമില്ലാതെ എങ്ങനെ പോണം.
1: ആ നല്ല കാര്യല്ലേ, 54 അല്ല, ഇനിയും പോകും അല്ലേ.
0: അതെ,
1: 54-ാം വിവാഹ വാർഷികമായിരുന്നു മെയ് 5-ന്. അപ്പൊ കഴിഞ്ഞു പോയെങ്കിലും ആകാശവാണി കൊച്ചി FM-ന്റെയും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ.
0: പിന്നെ അറിയണ്ടേ, ഇവിടെ കത്ത് വന്നിട്ടുണ്ടെന്ന് അപ്പൻ അറിയണ്ടേ?
1: അപ്പനാണ് കത്തയച്ചിരിക്കുന്നെന്ന് തോന്നുന്നു.
0: അപ്പനെ കൊടുക്കാൻ കുറച്ച്, അപ്പൻ കേക്കട്ടെ, കൊടുക്കട്ടെ.
1: ആ കൊടുക്കൂ.
2: ഹലോ
3: ആരാ?
1: ഹലോ
3: അല്ലേ,
1: ഹലോ, ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
3: അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ.

0: ആ വെവ് പറഞ്ഞു, എല്ലാവരുമായിട്ട് നല്ലൊരു വിവാഹം വാർഷികമൊക്കെ ആഘോഷിച്ചു അല്ലേ?
1: ഞാൻ അവിടെ ഒരുപാട് കഷ്ടമായിട്ടുള്ള ആളാ.
0: ആ തിരുവാങ്കുളം.
1: കഷ്ടമായിട്ടും പിന്നെ ഓർമ്മച്ചെണ്ടൊക്കെ അയച്ചിട്ടുണ്ട്.
0: ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
1: ആ പാട്ട് പറഞ്ഞ നമ്മുടെ ഇതിന്റെ പാട്ടാ, ഏതാ ഭാര്യയിലെ
0: കത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഭാര്യ എന്ന ചിത്രത്തിലെ ഓമന കയ്യിൽ എന്ന.
1: ആ ഓമ

0: ചിന്നമ്മ അടുത്തുണ്ടോ? ആ, ഒന്ന് കൊടുക്കോ? പാട്ടൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ.
1: ഹലോ
0: ഹലോ,
1: പാട്ട് കേട്ടാ?
0: പാട്ട് കേട്ടു കേട്ടു. അപ്പച്ചൻ നന്നായിട്ട് പാടിയിട്ടാ?
1: നേരം വെച്ചാ 10 മണിയാത്തേരം പാട്ടല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, പിന്നെ പാടില്ലേ?
0: അത് ശരി ശരി, എന്തായാലും കൊള്ളാം. നന്നായിട്ട്
1: പാടില്ലാതെ ഒരു പണി എടുക്കില്ല, അങ്ങനെ കിടപ്പോ ഇരുമ്പോ ഈ പാട്ട് കേൾപ്പോ ഉള്ളു.
0: അത് ശരി. ഇനിയിപ്പൊ എന്ത് പണിയെടുക്കാൻ ഇത്ര വയസ്സൊക്കെ ആയില്ലേ?
1: അല്ല, പണിയൊന്നുമില്ല, എന്നാലും പുള്ളി ഇത് മാത്രമേ ചരവുള്ളൂ.
0: നല്ല കാര്യം. അപ്പോ ആ പാട്ട് തന്നെയാണ് വേണ്ടത്, ഓമനക്കയ്യിൽ ആ പാട്ട് തന്നെയാണ് വെച്ച് തരേണ്ടതും. ഓക്കെ, ഒക്കെ സന്തോഷായോ?
1: സന്തോഷായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേക്കാട്ടോ.
1: ശരി
0: ശരി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ,
2: ലത അല്ലേ?
1: അതെ അതെ.
2: ലത, എന്താ ഒരു ദേഷ്യം പോലെയൊക്കെ? ലത, ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
1: അയ്യോ സോറി ഏട്ടാ, അയ്യോ ഒട്ടും വിഷയമില്ല. ആരാ തന്നത്?
2: ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാതെയൊക്കെ വിളിക്കുള്ളൂ.
1: ഓക്കെ, താങ്ക് യു. ദൈവമേ, എന്തെന്നാ, ഞാനേ ഈ വോഡാഫോൺ നമ്പർ വരുമല്ലോ, അപ്പൊ അതൊന്നു കട്ടാക്കാൻ നോക്കിയതാ വെച്ചത്.
2: അത് ശരിയായില്ല, ആദ്യം ഞാൻ വിളിച്ചപ്പോ ഒന്ന് കട്ട് ചെയ്തു, ഞാൻ വീണ്ടും വിളിച്ചു.
1: സോറി സോറി, എല്ലാരും പ്രതീക്ഷിച്ചിരിക്കണ, എന്ത് ഭാഗ്യം. അപ്പോഴും കേക്കുണ്ടാവില്ല തുടങ്ങി.
2: ലതയുടെ പിറന്നാൾ ജൂലൈ 15 ശരിയാണോ?
1: ജൂലൈ
2: 14 അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന 15
1: ഡേറ്റ് ഓഫ് ബർത്ത് ആണ്.
2: ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജൂലൈ 15. കൊറേ കൺഫ്യൂഷൻ ആണ്. രാജി, കല,
1: എന്റെ സിസ്റ്റർ, സഹോദരിമാരെ, ഞങ്ങൾ 4
2: ഓക്കേ. പോണേക്കരയിലുള്ള രാജിയുടെയും കലയുടെയും സുഷമയുടെയും സഹോദരി.
1: അതെ അതെ, ഞങ്ങൾ 4.
2: ലതയുടെ പിറന്നാളാണ്. അയച്ചിരിക്കുന്നത് സുരേഷ് സിജി.
1: അത് ഞങ്ങളെ ഒരു കസിൻ ഉണ്ട്, അമ്മായിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡായിട്ട് വരും.
2: അത് ശരി, അദ്ദേഹമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: അതെ, അപ്പഴേ കൊടുത്തിട്ടുണ്ടാവും, ജയിച്ചു കൊടുത്തിട്ടുണ്ടാവും പണി. ഒന്നാലും പ്രതീക്ഷിക്കാണ്ട് എന്നോട് ഡേറ്റ് പുറത്ത് ചോദിക്കണ്ട നിങ്ങൾ, അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു തരാനെന്നുള്ള ചിന്തിക്കുന്നില്ല.
2: അങ്ങനെയൊക്കെയാണ്, സർപ്രൈസ് ആയില്ലേ?
1: അതെ അതെ, എല്ലാ കോളും കേൾക്കുമ്പോ ഞാൻ ഓർക്കും ഇങ്ങനെ എങ്ങനെ ഇതാകണെന്നുള്ള.
2: എന്താണ് 15 പിറന്നാൾ ആഘോഷം?
1: ആഘോഷം പിന്നെ ഇളയ പോലെ എന്തായാലും പിള്ളേർ, രണ്ടാൺമക്കളെ എനിക്ക് ചെയ്തോളും, കേക്ക് കഴിച്ചു മുറിക്കും, വേറെ ഇതൊന്നുമില്ല. അമ്പലത്തിൽ പോകാൻ രാവിലെ.
2: ഇത്രയും സഹോദരിമാരുണ്ടല്ലോ, രാജി, കല, സുഷമ്മ.
1: ഞങ്ങൾ 4 ചേച്ചിയാണ് രാജി, ഞാൻ ലത, 3 സുഷമ്മ,
2: സുഷമ്മ
1: 4 കല.
2: അപ്പൊ എല്ലാവരും കൂടെ കൂടി പിറന്നാളൊക്കെ ആഘോഷിക്കണ്ടേ?
1: അങ്ങനെ ചെയ്യാറില്ല.
2: ഇതുവരെ ചെയ്തിട്ടില്ല.
1: പിന്നെ അവര് വിളിക്കും, വിഷു രാവിലെ തന്നെ വിളി തുടങ്ങാം. അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു ഞങ്ങളെ അമ്മ, അങ്ങനെ നാലുപേരുടെ എടുത്ത് മാറി മാറി നിക്കും. വിളയെ ഇത്ര എടുത്താ കല എടുത്താണ് മക്കരയില്.
2: അപ്പൊ പിറന്നാളായിട്ട് അമ്മ വരുമോ?
1: അമ്മ വരൂല, വിളിക്കും രാവിലെ, വിളിപ്പിന് നോക്കിയിരിക്കും. എന്നിട്ട് എണീക്കണം പറഞ്ഞ ഞങ്ങള് വിളിച്ചു പറയാം. അത് എല്ലാ മക്കളുടെയും നോക്കിയിരിക്കും, മക്കളുടെയും പേരക്കട അങ്ങനെയൊക്കെ നോക്കിയിരിക്കും.
2: അതെ, നമ്മുടെ പിറന്നാൾ ഓർക്കാൻ ഒരേ ഒരാള് നമ്മുടെ അമ്മയാണ്, നമ്മുടെ പിറന്നാൾ. അതെ
1: അതെ അതെ, അത് നോക്കിയിരിക്കും. എല്ലാവരുടെ പുറത്തറിയാം, പിള്ളേരുടെ, മക്കളുടെ, പേരക്കടാങ്ങളുടെയും, ഞങ്ങളുടെ മരുമക്കളുടെ ആണെങ്കിലും ഒക്കെ നാലുപേരുടെ നോക്കി ഇരിക്കും.
2: ഞാൻ ഏതായാലും വയസ്സ് ചോദിക്കുന്നില്ല,
1: ഷഷ്ടൂർത്തിയായിട്ടില്ല,
2: എത്രാമത്തെ പിറന്നാളാണെന്ന് ചോദിക്കാൻ വന്നതാണ്. പക്ഷെ ഇനിയിപ്പോ വയസ്സ് ചോദിക്കണ്ടല്ലോ.
1: വിളിച്ചു പറഞ്ഞാല് ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഫുള്ള് റേഡിയോ നോക്കണോണ്ട് എല്ലാരും തമ്മിൽ തമ്മിൽ പിന്നെ വിളി തുടങ്ങും. കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ രാജീനേയും കലേനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അമ്മേനെ ഞങ്ങൾ നാലുപേരും കൂടി മാറി മാറി നോക്കും. നമുക്ക് 80 നമ്മുടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചായിരുന്നു ഞങ്ങളുടെ.
2: അപ്പൊ അമ്മയുടെ 80
1: അമ്മയുടെ ഫെബ്രുവരിയിലായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ എല്ലാരെയും ഞങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നടത്തിയായിരുന്നു.
2: നല്ല പരിപാടിയായിരുന്നു അല്ലേ? അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി കാണുമല്ലോ.
1: അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, ഇത് ബർത്ത്ഡേ എല്ലാരും വിളിച്ച് വിഷ് ചെയ്യണത് ഇഷ്ടമാണ്.
2: അപ്പൊ അമ്മക്ക് ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമാണോ? അമ്മ
1: കേൾക്കും, അമ്മ കേൾക്കും. അമ്മയും അതെ, അമ്മയും ഒറ്റക്കായിരുന്നു, കൊറേ അച്ഛൻ മരിച്ചതിന്റെ ഒരു 2 നിന്നു. അപ്പൊ ആ വെളുപ്പിന് ആ പാട്ട് കേൾക്കാൻ വേണ്ടി ഓണാക്കും, പോയി കിടക്കും, എന്നാലും ആ റേഡിയോ ഓണാക്കി വെക്കും. എന്ന് വെച്ചാൽ നേരം പോകില്ല, നമ്മ ഒറ്റക്ക് ആകുമ്പോ ഉള്ള ഒരു ഏറ്റവും ഒരു ഇതല്ലേ, നമ്മുടെ ജോലി ചെയ്യണ ഇത് അറിയില്ല, എവിടെങ്കിലും പോയാലും റേഡിയോയിലെ കാര്യങ്ങളെ പറയണത്.
2: അത് ശരി,
1: എല്ലാ പരിപാടിയും കുറിച്ച് പറയും.
2: എല്ലാ പ്രോഗ്രാമും ഇഷ്ടപ്പെടുന്നു അല്ലേ?
1: അതെ, അത് പിന്നെ അല്ലയോ, ഇതാണ് ഒരു ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ഇതല്ലേ ഞങ്ങളുടെ.
2: ഓക്കേ, അപ്പൊ

0: ലത, ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെയും പിറന്നാൾ ആശംസകൾ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: പിന്നെ ഇതുപോലെ ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിയുമ്പോ കുറച്ചൊക്കെ ഒരു മയത്തില്.
1: അയ്യോ, അതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഇല്ല. നന്നും കാര്യം ഇപ്പോൾ ഇതുവരെ ഇതൊക്കെ തടക്കുന്നു, തടുപ്പ് അങ്ങനെ ഒരു പേടി വരും നിങ്ങക്ക്.
0: ഏ അങ്ങനെ
1: പിന്നെ നമുക്ക് കോൾ എടുത്ത് കഴിയുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല.
0: സത്യത്തിൽ ഞാനൊന്ന് പേടിച്ചായിരുന്നു.
1: എന്നുവെച്ചാല് പെട്ടെന്ന് ഇങ്ങനെ ഇതിൽ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കുമ്പോ ഒട്ടും ഇതില്ലല്ലോ. അതുപോലെ തന്നെ ലാൻഡ് ഫോണും അല്ല. അപ്പൊ ഇങ്ങനെ മറ്റേ കോൾ ഇതൊക്കെ ആകുമ്പോ വേണ്ടി നമ്മുടെ ആൾക്കാരുടെ ഒരു പേരും വരുമല്ലോ. അങ്ങനെ പറ്റിപ്പോതാ, സോറി.
0: ഓക്കെ, ലതയ്ക്ക് ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടില്ല, ലതയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് ടു കൺട്രീസിലെ ഒരു പാട്ട് വെച്ചു,
0: ടു കൺട്രീസിലെ.
1: അതിലേതാ? മറ്റേ ഇതുമായിട്ടുള്ള പാട്ടില്ലേ, ദിലീപും മമതാ മോഹൻദാസിന്റെ ഉള്ള പാട്ട് പാടിയത് നല്ല കേൾക്കുമ്പോ രസം തോന്നുന്നത്.
0: കാനഡ,
1: അതന്നെ, കാനഡയിലായിട്ടുള്ള പാട്ട്.
0: അത് വെച്ചു തരാം. അപ്പോ ഒരിക്കൽ കൂടി ആശംസകൾ.
1: ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടുള്ളൊരു ഇതല്ലേ, സർപ്രൈസ് അല്ലേ?
0: സർപ്രൈസ്. അപ്പൊ ഇതുവരെ ആരും പിറന്നാളിന് സർപ്രൈസ് തന്നിട്ടില്ല.
1: ഇല്ല ഇല്ല ഇല്ല, അത് ആദ്യമായിട്ടാണ് എന്നോട് ചോദിക്കണ്ട ചേച്ചി. 15 ആണോ 14 ആണോ? ഞമ്മള് 14 ആണ് അതൊന്നും മറന്നു നോക്കുമ്പോ രാവിലെ തന്നെ വിളിച്ചു ചേച്ചി. അപ്പൊ ഇങ്ങനെ ഒരു ഇതാന്നോട്ടൊട്ടും പ്രതീക്ഷയില്ല.
0: ശരി ശരി, അപ്പൊ നമുക്ക് പാട്ട്
1: ഓക്കെ.
0: താങ്ക്
1: യു, താങ്ക് യു. ഞാൻ സോറി, എന്നെ ഇതാക്കി ഒന്നും വിചാരിക്കുന്നിട്ട് വേണം. പെട്ടെന്ന് അങ്ങോട്ട് തൈപോലാണ്, നമുക്ക് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷ ഇല്ലാത്ത കൊള്ളായണ്ടേ.
0: ഒരു കുഴപ്പമില്ല, സന്തോഷമായില്ല അത്രയും.
1: ഓക്കെ, പിന്നില്ലേ.
0: ശരി, പാട്ട് കേൾക്കാം.
1: താങ്ക് യു, താങ്ക് യു.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.
1: ഹലോ.
2: ഹലോ,
1: ആരാണ്?
2: ഹലോ, ഇത് സിദ്ധാർത്ഥനാണോ?
1: അതെ.
2: ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: താങ്ക് യു.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. സിദ്ധാർത്ഥൻ സരള ദമ്പതികളുടെ വിവാഹ വാർഷികം ഈ മാസം 13-ന്. ശരിയാണോ?
1: ഓക്കെ.
2: അപ്പോ ഒരു ഗാനം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചിട്ടുണ്ട്. താങ്കൾക്ക് ആരാണെന്നൊന്ന്
1: കണ്ടുപിടിക്കാം. കേൾക്കാറുണ്ട് ഞാൻ എഫ് എം റേഡിയോ രാവിലെ മോർണിംഗ് റെയിൻബോ കേൾക്കും. ആ സമയത്ത് നടക്കുന്ന സമയത്ത് അത് വെച്ച് കേൾക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോ സമയത്ത് ഇയാളുടെ പേര് പറഞ്ഞേ കേൾക്കാം. ബന്ധമുള്ളതാണ്.
2: സീതാ രമേശ് കടക്കരപ്പള്ളി.
1: ആ, സീതാ രമേശ് കടക്കരപ്പള്ളി. ഓക്കെ.
2: അപ്പൊ താങ്കൾക്കും സരള ചേച്ചിക്കും കൂടെ ആശംസ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല.
2: അപ്പൊ ഞാൻ ആദ്യം വിളിച്ചു.
1: അതെ, ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിരുന്നു. ഈ 0484 എന്ന് പറഞ്ഞ കൂടുതൽ കോളുകൾ ഈ ഇതിലെ കാലം വരാറുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോ എന്തെങ്കിലും വേറെ ഗുലുമാല കാര്യങ്ങൾ സംസാരിക്കാം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ സേവല്ലാത്ത നമ്പർ എടുക്കാത്തത്. അതുകൊണ്ടായിട്ടല്ല, ബിസിനസ്സുകാരൊക്കെ ആകുമ്പോഴത്തെ ഇവർ വിളിച്ചിട്ട് ചുമ്മാ വെറുതെ അവിടെ നിന്ന് വരുന്നുണ്ട് ലോൺ വേണോ, അവിടെ നിന്ന് വരത്തെ ഞാൻ കാളെ വഴി ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. വേറെ ഒന്നുകൊണ്ടായിട്ടല്ല. ഇപ്പൊ ഞാൻ പിന്നെ 3 പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലും കാര്യത്തിനായിരിക്കും വിളിച്ചെന്ന് പറഞ്ഞവരാണ് ഇപ്പൊ എടുത്തത്. കയറി ഉണ്ടായിട്ടില്ല. സേവിങ്ങുകളുടെ സേവ ചെയ്യുന്ന നമ്പർ ഞാൻ കൂടുതൽ എടുക്കാറുള്ളൂ. കാരണം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നക്കാരാണല്ലോ.
2: അതെ, എല്ലാവരും പ്രശ്നക്കാരല്ലെന്ന് മനസ്സിലാക്കണം.
1: മനസ്സിലാക്കണം. നമ്മൾ എല്ലാ 100-ൽ 10% പേരായിരിക്കും ഇതുപോലെ വിളിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും പറയുന്നത്. പിന്നെ നമ്മളിപ്പോ അത് അതിൽ നമ്പർ എടുക്കുമ്പോ കൃത്യമസ്ഥ ആണെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
2: ഞാൻ വിളിച്ചത് ഒരു പ്രശ്നമായിട്ട് തോന്നിയോ?
1: ഇല്ല ഇല്ല, പ്രശ്നമില്ല. നമ്മൾ റേഡിയോ അല്ലെങ്കിൽ സ്വാഗതമാണ്, നമ്മൾ കേൾക്കുന്നുണ്ട്.
2: എവിടെയാണ് സ്ഥലം?
1: ഇത് സ്ഥലം തുറവൂര്, ചേർത്തല തുറവൂർ,
2: ചാവടി
1: എന്ന് പറഞ്ഞു.
2: ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു?
1: നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെന്നുള്ള പാട്ട് കേൾക്കാം.
2: ഉണ്ണിക്കണ്ണന്റെ ഫാൻ?
1: ഉണ്ണിക്കണ്ണന്റെ ഫാൻ വേണം.
2: ഉണ്ണിക്കണ്ണന്റെ ഭക്തനാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: ഭക്തനാണ്, ഭക്തനാണ്. ഒരു ഓവർ ഭക്തല്ല, നമ്മൾ നല്ലൊരു മിനിമത്തിലുള്ള
2: ഒരു ഭക്തിയാണ്.
1: അതെ അതെ, കാടുകയറി ഭക്തിയില്ല.
2: അതുകൊണ്ടാണ് അമ്പലപ്പുഴ.
1: അതുമല്ല, അല്ല, ഈ പാട്ട് എനിക്ക് കാണാതെ അറിയാം. ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ എഫ് എം എയിൽ പാടും, നോക്കാറൊക്കെ ഉണ്ട്. അല്ല, പാട്ടൊന്നുമില്ല, ഞാൻ ബിസിനസ്സുകാരാണ്. അതല്ല, കരോക്കായിൽ ഞാൻ ഇട്ടത് പാടി, ഞാൻ തന്നെ പാടി ആസ്വദിക്കാറുണ്ട്.
2: അപ്പോ ഈ സരള ചേച്ചി ഈ പാട്ടൊക്കെ
1: പുള്ളിക്കാർക്ക് ആസ്വാദനമൊക്കെ ഉണ്ട്. പാട്ടൊക്കെ തന്നെ ഇതൊക്കെ പാടും. ഇല്ല, ഞാനിപ്പോ പുറത്ത് നിൽക്കുവാണ്.
2: അപ്പൊ പാട്ട് പാടാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ രണ്ടുപേര് പാടാം.
1: ഇല്ല, പാട്ട് പാടാൻ പറ്റിയ സ്ഥലമല്ല അത് നമ്മൾ നിൽക്കുന്നത്. ഞാനിപ്പോ ഫേർ പുറത്താണ്. അപ്പൊ അത് വെച്ചാൽ മതി, കുഴപ്പമില്ല. അവര് വിളിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് ഇനി ഒരു അവസരത്തിലാകാം.
2: ഓ, ഇനി ഒരു അവസരത്തിലാകാം പാട്ടൊക്കെ.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
2: അപ്പോ രണ്ടുപേർക്കും സരള ചേച്ചിയോട് പ്രത്യേകം പറയണം.
1: ഓക്കെ,
2: ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ വിവാഹ വാർഷിക ആശംസകൾ.
1: ഓക്കെ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ,
3: ആ നമസ്കാരം.
2: അമ്മുവിന്റെ നമ്പറാണ്.
3: അമ്മു എന്ന് പറഞ്ഞാൽ അമൃത പി ജഗദീശൻ. എന്താ, എന്റെ നമ്പറാണ്, പക്ഷെ അമ്മുവാണ് മകളാണ്. അമ്മു കേട്ടാ, അമ്മു
2: ആലങ്ങാട് കോട്ടപ്പുറത്തുള്ള ജിജിയുടെ മകൾ അമ്മുവിന് വേണ്ടിയാണ്. അമ്മു എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഈ മാസം 17-ാം തീയതി അമ്മുവിന്റെ ജന്മദിനമാണ്. ഗിഫ്റ്റായിട്ട് ഒരു പാട്ട് കൊടുക്കണമെന്ന് ഞാൻ ആകാശവാണിയോട് അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞ് സുമയാണ്.
3: സുമാരേവി അല്ലേ? അറിയും, സുമന അറിയും. ഞാൻ വാർഡ് മെമ്പർ ആയിരുന്നു, അപ്പൊ തൊഴിലുറപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് സുമ.
2: അമ്മുക്കുട്ടിയെ വിളിച്ച് പാട്ട് കൊടുക്കാനാണ് സുമ പറഞ്ഞിരിക്കുന്നത്, പ്രതീക്ഷയോടെ കാത്തിരിക്കും. പക്ഷെ അമ്മുക്കുട്ടിയെ നമുക്ക് കിട്ടിയില്ലല്ലോ.
3: അമ്മുക്കുട്ടി വേറെ സ്ഥലത്താണല്ലോ, ഞാൻ പുറത്താണ്. ഞാൻ കോട്ടപ്പുറത്താണ്. എന്റെ നമ്പർ കൊടുത്തിരുന്നത് കേട്ടാ. അതാണ്.
2: അതെ, അത് കുഴപ്പമില്ല. അപ്പൊ അമ്മുവിന് റേഡിയോ കേൾക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ അമ്മുവിന് വേണ്ടിയാണ്.
3: അറിയാൻ പറ്റും. SCMSC പഠിക്കുകയാണ്, എഞ്ചിനീയറിംഗ്. ഇപ്പൊ 2-ാം വർഷത്തേക്കായി, 2 സെമസ്റ്റർ കഴിഞ്ഞു.
2: ഓക്കെ, താങ്കളുടെ പേരെന്താണ്?
3: ജഗദീഷ് ആയിരുന്നു. ജഗദീഷ് എന്നാണ് ശരിക്കും പേര്. ജഗദീഷ് ഞാൻ 3-ാം തവണ മെമ്പർ ആയിരുന്നു. ഈ കഴിഞ്ഞ തവണ 21-ാം തീയതി മെമ്പർ ആയിരുന്നു. 2010 തുടങ്ങി 21-ാം തീയതി 2000-2025 മെമ്പർ ആയിരുന്നു. 3 ടൈമിൽ ഉണ്ടായിരുന്നു.
2: അത് ശരി.
3: കാലങ്ങാട് കരിമ്പിന്റെ ഒരു ഏരിയ. കരിമ്പ് ആദ്യമായിട്ട് ഞാൻ കൃഷി ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം. കരിമ്പ് നമ്മള് വളരെ പണ്ട് കാലങ്ങാട് പേര് വന്ന് കരിഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ തൊഴിലുറപ്പിലാണ് ആദ്യം കരിമ്പ് തുടങ്ങി. ജയരമായിരുന്നില്ല, കാരണം കുറച്ച് ഇപ്പൊ നടക്കില്ല. ഇപ്പൊ രണ്ടാമത് സൊസൈറ്റിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് നടത്തുന്നുണ്ട്. ശർക്കരയൊക്കെ ഉണ്ടായി, ആലങ്ങാടൻ ശർക്കര എന്നൊക്കെ പറഞ്ഞു.
2: ആലങ്ങാട് ശർക്കര,
3: ആലങ്ങാടൻ ശർക്കര എന്ന് പറയും. ആലങ്ങാടിന്റെ പേര് വന്നത് ഈ ആല എന്ന് പറഞ്ഞ ആലകൾ ഉള്ളതുകൊണ്ട് ആല എന്നുള്ള പേര് വന്നതാ. അങ്ങനെയാണ് ആലങ്ങാടിന്റെ പേര് വന്നത്, കരിമ്പ് ഉള്ളതുകൊണ്ട്. ഇഷ്ടംപോലെ കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശമായിരുന്നു.
2: അത് ശരി, ശരി.
3: പിന്നെ പ്ലാസ്റ്റിക് സംഭരണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്ലാസ്റ്റിക് ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങി 2011-ാണ്. അത് എല്ലാ വീടിനും ഫ്രീ ആയിട്ട് എടുക്കും, ഞങ്ങൾ എടുത്തിട്ട് പോകും. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സഞ്ചി അടിച്ച് ഇറക്കി, അവസാനം ഈ പ്ലാസ്റ്റിക് എടുത്ത് ഈ സഞ്ചി ഇറക്കി, സഞ്ചി എല്ലാ വീട്ടിലെത്തിച്ച് കുടുംബശ്രീ ഉണ്ടുകൊണ്ട് സ്കീമിന്റെ ചെയ്ത് സഞ്ചി പ്ലാസ്റ്റിക് ഒഴിവാക്കി സഞ്ചിയാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞ സ്കീമിന്റെ ചെയ്ത് കൊടുക്കും വീടുകളിൽ. ഞങ്ങള് ഇത് കുറച്ചതിനു ശേഷം ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. ഫ്രീ ആയിട്ട് എല്ലാ വീട്ടിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് എടുക്കും, ഒറ്റ ദിവസം കൊണ്ട് എല്ലാ മാസം എടുക്കും. അത് ഒരുക്കണ യൂണിറ്റ് കൊടുത്തിട്ട് ഗ്രാനുകളാക്കി മാറ്റും. അത് ഒരുക്കണ യൂണിറ്റ് ഉണ്ട്. നമ്മള് പരമാവധി സഞ്ചി ആണ് അടിച്ചു കൊടുത്ത് സഞ്ചി പഴയ ശീലം തിരിച്ചുകൊണ്ടിരാനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പരിപാടിയിലേക്ക് പോയത്. ഓക്കെ, സന്തോഷം, സന്തോഷം. ഓക്കെ,
2: അപ്പൊ അമ്മുവിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം. അമ്മുവിന് ആകാശവാണി കൊച്ചി FM ന്റെയും പിറന്നാൾ ആശംസകൾ.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
1: ഹലോ, നമസ്തേ.
2: ഹലോ
1: ഹലോ,
2: നമസ്കാരം.
1: നമസ്തേ.
2: എന്തോ പരിചയമുള്ള പോലെയാണല്ലോ.
1: അതെ,
2: എങ്ങനെ പരിചയം?
1: പരിചയം ആകാശവാണിയിലല്ലയോ.
2: ഇതെങ്ങനെ മനസ്സിലായി? സേവ് ചെയ്ത് വെച്ചിരിക്കുന്നോ നമ്പറ്?
1: നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഞാൻ സ്ഥിരം ആകാശവാണിയുടെ ശ്രോതാവല്ലേ.
2: അതെ, പക്ഷെ ഇത് ആകാശവാണിയിൽ നിന്നാ വിളിച്ചെന്ന് കൃത്യമായി അറിഞ്ഞത്?
1: കൃത്യമായി അതാണ് ഞാൻ പറഞ്ഞത്, ശബ്ദം എനിക്ക് സുപരിചിതമാണ്. എല്ലാവരുടെയും ശബ്ദം ഞാൻ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ശബ്ദം, മാഡം, എല്ലാവരുടെയും ശബ്ദം എനിക്ക് വളരെ സുപരിചിതമാണ്.
2: ശരി, അപ്പൊ ഞാൻ ആരാണെന്നൊന്ന് പറയോ, ശബ്ദം മനസ്സിലാക്കിയിട്ട്.
1: ശബ്ദം മനസ്സിലാക്കിയിട്ട് ലൗലി മാഡം.
2: അല്ലല്ല,
1: അല്ല, ഞാനത് മറന്നു പോയില്ല മാഡം. പ്രീത മാഡം അല്ല, പ്രീത മാഡത്തിന്റെ ശബ്ദവും
2: അല്ല.
1: ഞാൻ തോറ്റു.
2: തോറ്റുപോയി.
1: തോറ്റു. ഞാൻ തോറ്റു. ഞാൻ തോറ്റു.
2: തോറ്റില്ലേ? അപ്പോ നമ്മൾ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. എന്റെ പേര് രശ്മി.
1: രശ്മി മാഡം. ആ മാഡം സംസാരിച്ചില്ല, ശബ്ദം കേട്ടിട്ടുണ്ട് കേട്ടോ.
2: ഓക്കെ, അപ്പോ ഒരു കത്ത് അയച്ചിരുന്നല്ലോ, ഇത് മണ്ണഞ്ചേരി ചേന്നനാട്ട് രാധാകൃഷ്ണ പണിക്കർ അല്ലേ?
1: അതെ അതെ.
2: ഓക്കെ,
1: ആകാശവാണി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ചെറുപ്പം മുതലേ എല്ലാ പരിപാടിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, സൗകര്യം കിട്ടുന്ന പോലെയൊക്കെ എല്ലാ പരിപാടികളും കേൾക്കും. അത് കൂടുതലും കേൾക്കുന്നത് ഈ സംഗീത പരിപാടികൾ ആണ് കേൾക്കുന്നത്, ചലച്ചിത്രഗാനം അതുപോലുള്ള പരിപാടികൾ. അത് തന്നെ എന്ന് പറഞ്ഞാൽ കാൽപ്പനഗതിയുടെ അക്ഷരമുദ്ര വൈവിധ്യങ്ങളും കൂടെ ചേർന്ന സ്വർഗങ്ങൾ തീർക്കുന്ന ഒരു വിസ്മയമാണ് ആകാശവാണി. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ മധുരമുള്ള അക്ഷരക്കൂട്ടുകളുണ്ട്, ഈ ശ്രോതാക്കളുടെ മനം കവരുന്ന അവതാരകരാണ് അതിന്റെ മേൻപിടി. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും വളരെയേറെ ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ഈ ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മകളൊക്കെ ഉണ്ട്, അതിലെ ഈ പരിപാടികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.
2: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിലെ എന്റെ ഭാര്യ പത്മകുമാരി, മക്കള് സതീഷ് കുമാറ്, ശ്രീകുമാരി, മരുമക്കള് സുനിൽ കുമാറ്, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്ന പേരെ കുട്ടികളുമായിട്ട് അങ്ങനെ

0: കഴിഞ്ഞുകൂടുന്നു. 2015 പെൻഷൻ പറ്റി. അതിനുശേഷം എഴുത്തും വായനയും അല്പം സംഗീത പരിപാടികളൊക്കെ ഉണ്ട്, തബലയും ഹാർമോണിയൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു.
1: സംഗീതത്തോടാണ് താല്പര്യം കൂടുതൽ?
0: അതെ, വളരെ വളരെ. കാര്യം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മനുഷ്യന്റെ മനസ്സും ശരീരവും കൊണ്ട് കൈകാര്യം ചെയ്യുന്നതായിരുന്നു പഴയ സംഗീതം. ഇപ്പോഴത്തെ സംഗീതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക്സ് ആണ് മാറാ. അത് ആ ശബ്ദ തരംഗങ്ങളും പഴയ ഉപകരണങ്ങളുടെ വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദങ്ങളും ആയിട്ട് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. അത് നമ്മുടെ കേൾവിക്ക് തന്നെ ഒരു വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്ന് വെച്ചാൽ പുതിയ തലമുറയിലുള്ള ഗാനങ്ങളും അതുപോലുള്ള സംഗീതങ്ങളും മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്.
1: അതെ, നല്ല നല്ലതാണ്. രണ്ട് രീതിയാണെന്ന് മാത്രം.
0: അതെ, രണ്ട് രീതിയാണ്. ഞാൻ ഈ പറഞ്ഞതാണ് അതിന്റെ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു മുഖർശങ്ക് വായിലൊരു സാധനം വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ വീശണതായിട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ കഴിവാണത്. ആ വായിക്കുന്ന ആളുടെ, അതുപോലെ ഒരു തബല, ഒരു ഹാർമോണി, ഒരു ഗിറ്റാറ്, അതുപോലെ ക്ലാർനെറ്റ്, ഇതുപോലെ ഫ്ലൂട്ട്, ഇതെല്ലാം ശ്വാസം, മനസ്സ്, ശരീരം, അവയവങ്ങൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ ശബ്ദ തരംഗങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ പുതിയതെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില വ്യത്യസ്തതകളുണ്ട്. ഇലക്ട്രോണിക്സ് സംഗീതമാണ് കൂടുതലും. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തതകൾ.
1: മനസ്സിലായി. ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ എല്ലാ പ്രോഗ്രാമും അങ്ങനെ കേൾക്കാറുണ്ടല്ലേ?
0: എന്താ പറയുക, മനുഷ്യന് ഏത് വിധത്തിലുള്ള വിവരവും വിജ്ഞാനം കൊടുക്കാം, ആ സാങ്കേതികമായിട്ടുള്ള എല്ലാ തലങ്ങളിലും ഉള്ള പല പല കാര്യങ്ങളാണ് എടുത്ത് ഈ ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. അതിനകത്ത് എല്ലാം ഇങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ, എല്ലാരും പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, സമയം കിട്ടുമ്പോൾ എല്ലാം നമ്മളിത് കേൾക്കും. ചലച്ചിത്രഗാന പരിപാടി കേൾക്കും, ഡോക്ടറോട് ചോദിക്കാൻ കേൾക്കും.
1: ഇന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: കറുത്ത പെണ്ണെ, നിന്റെ കണ്ണാടി ചില്ലിനുള്ളിൽ വരച്ചതാരാണെന്റെ വർണ്ണചിത്രം എന്ന് പറഞ്ഞ കളക്ടർ മാലതി.
1: ഓക്കേ, ആ പാട്ട് നമ്മൾ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: കെ പി മോഹനൻ പെരുമ്പളം, അക്കമ്മ ജോസഫ് കിടങ്ങൂറ്, രാധാവേലാറ്, മുംതാസ് ബീഗം മയ്യനാട്, ടി പി രാജലക്ഷ്മി ചേർത്തല, അവർക്കാണ് ഡെഡിക്കേഷൻ. പാരിടുക്ക കൊടുക്കാം, ബഹുമാരിടുക്ക കൊടുക്കാം.
1: കൊടുക്കൂ.
2: ഹലോ.
1: ഹലോ.
2: ഹലോ മാഡം,
1: പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റേഡിയോ ഒക്കെ ഓൺ ചെയ്യണത് ഞാനാണ്.
1: അതെല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ വെച്ച് വന്ന് ഉടനെ തന്നെ റേഡിയോ ഓൺ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ?
2: അതെ അതെ. അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കേ അത് ശ്രദ്ധിച്ച് കേൾക്കാനും പറ്റും, നമ്മുടെ ജോലിയും നടക്കും. നമ്മുടെ വേറെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ, ഞാൻ ഓടി വെച്ചെന്ന് പറഞ്ഞ അപ്പൂപ്പന്റെ പാട്ട് വരുന്നുണ്ട് ഓടി വാന്നും പറഞ്ഞ് ഞാൻ അവരെ ചെന്ന് വിളിച്ചോണ്ട് വരും.
1: കുട്ടികളെ വിളിച്ചോണ്ട് വരും?
2: വിളിച്ചോണ്ട് വരും. അന്നേരം അവര് പറഞ്ഞോണ്ട് എപ്പോഴും എവിടെ കേട്ടാലും കുഞ്ഞു, പിന്നെ മകന്റെ കുഞ്ഞു കൊച്ചു വരെ പറയുവേ, പിന്നെ അപ്പൂപ്പന്റെ പാട്ട്, അപ്പൂപ്പന്റെ പാട്ടെന്നും പറഞ്ഞ എവിടെയോ കേട്ടാ പോലും ഓടി വരും അപ്പൂപ്പനോട് പറയാൻ, അപ്പൂപ്പന്റെ പാട്ട് കേൾക്കുന്ന അപ്പൂപ്പ റേഡിയോയില്, പിന്നെ അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും അപ്പൂപ്പ അപ്പൂപ്പന്റെ പാട്ട് കേൾക്കുന്നുണ്ട്.
1: അപ്പൊ അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്.
2: ശരി മാഡം.
1: ഓക്കെ, പാട്ട് വെച്ചുതരാം.
2: ആ ശരി.

0: ഹലോ,
1: ഹലോ, നമസ്കാരം മാം.
0: നമസ്കാരം. ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: അമ്മയെ വിളിച്ചൊരു ഗാനം കൊടുക്കണമെന്നും പറഞ്ഞ് അർജുനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ആ ശരി,
0: ഓക്കെ.
1: എന്റെ മകനാണ് അർജുൻ.
0: എന്ത് ചെയ്യുന്നു അർജുൻ?
1: മകൻ ITA പാസ്സായി, ഇപ്പൊ ഒരു കടയിൽ പോണേന്. ജോലിയൊന്നും ആയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ, എന്റെ മകൻ, അവന്റെ അച്ഛന്റെ അമ്മ, അത്രയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അവന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 4 വർഷം തകയാണ്. ഈ 24-ാം തീയതി വരുമ്പോ 4 വർഷമാകും. അതിനു വേണ്ടിയാണ് ഞാനൊരു പാട്ട് ചോദിച്ചത്. അപ്പൊ ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ആ പാട്ടാണ് എനിക്ക് വേണ്ടത്. നാരായണൻ എന്നാണ് അവന്റെ അച്ഛന്റെ പേര്. 30 വർഷം പിന്നെ 3 മാസവും 7 വർഷവും മുമ്പ് ആള് മരിച്ചു. അത്രയും കാലം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച്. 1992 നവംബർ 1-ാം തീയതി ആയിരുന്നു കല്യാണം. 2022 ജൂലൈ 24-ന് ആള് പോയി. ഞങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോയി. ആള് പെട്ടെന്ന് പോയി.
0: ജീവിതം അങ്ങനെയാണല്ലോ.
1: പക്ഷെ എനിക്കും വയ്യാണ്ടായതുകൊണ്ടേ, എന്റെ മോനാണ് ഇപ്പൊ പോണത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിവിടെ ഇരുന്നിട്ട് എന്റെ മോൻ പോകുമ്പോ 20 വയസ്സേ ആയിട്ടുള്ളേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
0: അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് ശബ്ദത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, നല്ല വിഷമത്തോടെയാണ് എന്നോട്.
1: വിഷമമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. എന്റെ മോൻ പോണ്, പക്ഷെ എന്നെ ഞങ്ങൾ ഇട്ടിട്ട് പോയതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്റെ മോൻ പോണത്. പിന്നെ എനിക്ക് വയ്യാണ്ടാക്കി ദൈവം. രണ്ടും കൂടി ഞങ്ങൾക്ക് ഒരേ സമയത്ത് തന്നു.
0: അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ചേച്ചി.
1: ഇപ്പൊ 4 വർഷമായിട്ടേ ഈ പെരക്കകത്ത് തന്നെ കഴിയണോണ്ടേ ഒന്നും പോകാൻ പറ്റണ. എല്ലാരും എന്റെ മോൻ തന്നെ ചെയ്യണത്. പിന്നെ എല്ലാവരൊക്കെ അങ്ങനെ മറ്റുള്ളവരും ഇതാക്കും വീട്ടീന്നാകെങ്കിലും. പക്ഷെ എന്നാലും എല്ലാ കാര്യത്തിനും എന്റെ മോൻ തന്നെ പോണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തോണ്ടേ എല്ലാത്തിനും പോണത് എന്റെ മോന്.
0: ഇതെല്ലാം ശരിയാവും, ഒന്നും വിഷമിക്കണ്ട. മോന് നല്ലൊരു ജോലി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ അസുഖങ്ങളെല്ലാം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം.
1: എനിക്ക് പണിക്ക് പോകാൻ പറ്റണേ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ. വേറൊന്നുമില്ല, ഞങ്ങൾക്ക് 2 പേർക്കും മാറ്റിട്ട് ഒരാളെ കൊണ്ടുപോവുകയും ചെയ്തു, ഒരാളെ പണിക്ക് വിടാണ്ടാക്കി. അതുകൊണ്ടുള്ളൊരു ദൈവത്തിനോട് ഒരു പരിഭവം, അത്രേ ഉള്ളൂ.
0: നമ്മള് പരിഭവപ്പെട്ടിട്ടും പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് ചേച്ചിയുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും, ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ
1: എല്ലാവർക്കും ഉണ്ട്. ഈ റേഡിയോ കേൾക്കുമ്പോ ഓരോരുത്തർ പറയുമ്പോഴില്ലേ, ഓ ഞാൻ മാത്രമല്ല, എനിക്കും ഇല്ല. ഇനി റേഡിയോ മാത്രമാണ് എന്റെ ഇത്, റേഡിയോ രാവിലെ വെക്കും.
0: ഓക്കെ, അപ്പൊ ഇനി വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ.
1: ആത്മാവിന് ശാന്തി കിട്ടണേ എന്ന് മാത്രമേ എപ്പോഴും.
0: അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഒരു കുഴപ്പം വരില്ല. ചേച്ചിക്ക് നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോകും, ഒന്നും വിഷമിക്കേണ്ട കേട്ടോ. ഓക്കെ.
1: താങ്ക് യു.

0: ഇപ്പൊ ഹാപ്പിയായോ?
1: ആ
0: ഏ, ഹാപ്പി ആയി എന്ന് എനിക്കറിയാം. ആ ചിരിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ.
1: ഓക്കെ, എല്ലാരോടൊക്കെ ഇങ്ങനെ ഇത്തിരി സംസാരിക്കുമ്പോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനും കുഴപ്പമില്ല. ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിച്ചേ, ജോലിക്ക് പോണ വീട്ടുകാരൊക്കെ നല്ല ഇത് പറഞ്ഞു തരും, നല്ല ധൈര്യം തരും. ഇപ്പൊ എവിടെയും പോകാൻ പറ്റണില്ലല്ലോ.
0: അതെ, നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കുക, എന്ത് വന്നാലും നമ്മൾ നേരിടണം. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ, നമ്മൾ എന്തും മരുന്നെടുത്ത് വെച്ച് കാണാന്നുള്ള ഒരു
1: പക്ഷെ എനിക്ക് മാത്രം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല.
0: നമ്മൾ കൂടുതൽ വിഷമിക്കുന്നോറും നമ്മൾ തളർന്നു പോവാണ്.
1: എല്ലാരും പറയും മനസ്സിന് ഇങ്ങനെ ഇതാകണം ഇതാകണം, എല്ലാരും പറയും ഇങ്ങനെ.
0: അതെ, മനസ്സിന് ധൈര്യം കൊടുക്കുക. ഓക്കെ, എല്ലാം നന്നായിട്ട് വരും കേട്ടോ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ആ ചേച്ചി പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ.
1: ശരി, ഓക്കെ, താങ്ക് യു മാം.

0: പാട്ടുകളും വിശേഷങ്ങളുമായി നമ്മൾ ഒന്നിച്ചിരുന്ന ഈ മനോഹര നിമിഷങ്ങൾക്ക് ഇവിടെ വിരാമമാവുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് രശ്മി രഘുരാജ്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 1:56 16 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 9:30.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: സേവന വാർത്തകൾ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികയിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491295100.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
6: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
5: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
7: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
8: പറയൂ.
7: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
8: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
7: എങ്ങനെ ചെയ്യേണ്ടത്?
8: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
7: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
8: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
7: ഇത്രയുള്ളൂ?
8: ഇത്രയുള്ളൂ.
7: ഇപ്പോൾ മനസ്സിലായി.
8: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
7: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
10: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റൊഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9946883190. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
12: ആകാശവാണി FM വാർത്തകൾ.
1: ആറ് ദിവസത്തെ വിദേശ പര്യടനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിലാണ് അദ്ദേഹം വിദേശ പര്യടനം നടത്തിയത്. ഇന്നലെ അന്തരിച്ച ഇതിഹാസ ഗായിക S. Janaki സംസ്കാരം ഉച്ചകഴിഞ്ഞ മൈസൂരുവിൽ കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാനോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ ഇടപെടാനോ കോടതിക്ക് അവകാശമില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരം ശ്രീമൂലസ്ഥാനത്തെ ആൽമരം നടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് കല്ലാടിയിലെ ദുരന്തഭൂമിയിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ കാണാതായ എല്ലാവരുടെയും മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പത്തെ ക്രമീകരണങ്ങളാണ് പുനഃസ്ഥാപിച്ചത്. മലപ്പുരം കൽപ്പകഞ്ചേരി കലിങ്ങൽപറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. ഇറാനെതിരെ അമേരിക്കയുടെ വ്യോമാക്രമണം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ

0: ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ പ്രതികാര നടപടി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസിലും വനിതാ വിഭാഗം ഡബിൾസിലും ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ലണ്ടനിൽ. ലോക ഒന്നാം നമ്പർ താരം യാനിക് സിംഗർ കിരീടം നിലനിർത്താൻ അലക്സാണ്ടർ സ്വരേയുമായാണ് രാത്രി 8:30 ഫൈനലിൽ ഏറ്റുമുട്ടുക.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റും 32 സെക്കൻഡും. ഇപ്പോൾ
1: ഓർമ്മ ചിന്ത.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം
1: ഞാൻ എം വി ശശികുമാർ.
0: ഞാൻ റിയ.
1: റിയ, ഒരു ഉറക്കച്ചടവിലാണ് ഓർമ്മച്ചിന്തിലേക്ക് വന്നത്. കളി കാണാറുണ്ടോ?
0: ചടവ് ഒരിത്തിരി ഇല്ലാതില്ല.
1: ഒരുപക്ഷെ ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം നമ്മുടെ ചുറ്റും അലയടിക്കുന്നത്. പലരുടെയും ഇഷ്ട ടീമുകൾ പുറത്തായെങ്കിലും ഇപ്പോഴും ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ, അല്ലേ?
0: ആവേശം ഇത്തിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടുവന്നതിനേക്കാൾ അധികം കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും കൊടികളും പിന്നെ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടുതലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഈ കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സ്, നമ്മുടെ ഓഫീസ് ഇരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു പന്തലൊക്കെ കെട്ടി ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ച് എന്തോരം ആളുകളാണ് രാത്രി എന്നില്ല പകലെന്നില്ല കളി കാണാൻ വരുന്നതെന്ന് അറിയോ?
1: കളി ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു രസം തന്നെയാണ്.
0: അതെ അതെ,
1: സ്റ്റേഡിയത്തിലൊക്കെ ഇരുന്ന് കാണുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഈ ഫ്ലെക്സുകൾ എന്തിനാണ് ഇത്ര അധികം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതൊരു നമുക്ക് ഒരു പരിസ്ഥിതി പ്രശ്നം കൂടിയല്ലേ?
0: അത് മാത്രമല്ല, ഒരു മത്സരം പോലെയായി. അയാൾ ഇത്രയും വലിയ ഒരു ബാനർ വെച്ചു അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് വെച്ചു, അതുകൊണ്ട് ഞാൻ അതിനേക്കാളും വലുത് വെക്കണം എന്നുള്ള ഒരു മത്സരം പോലെ ആയതുപോലെ തോന്നുന്നു.
1: ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി, ബ്രസീൽ തോറ്റപ്പോ ബ്രസീലിന്റെ വലിയൊരു ഫ്ലെക്സ് എടുത്തു മാറ്റുന്നു വളരെ വിഷമത്തോടെ. എന്തിനു വേണ്ടിയായിരുന്നു പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് വെക്കുന്നത്? നമുക്ക് ടീമുകളോടുള്ള ഇഷ്ടം വരാം, ആവേശം വരാം, കളി കാണാം, ഒന്നിച്ചിരുന്ന് കളി കാണാം. പക്ഷേ അങ്ങനെ ഒരു ആരാധനയുടെ ആവശ്യമുണ്ടോ?
0: നമ്മൾ അത്തരം ആരാധകരല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്.
1: തീർച്ചയായിട്ടും മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യം ഈ കളിയിലെ എവിടെയും ഇല്ലതാനും, എന്നിട്ടും ഇത്രയും ആവേശം കാണുമ്പോൾ എന്നെങ്കിലും ഇന്ത്യ ഇങ്ങനെ ഫിഫ കപ്പിന്റെ ഒരു ക്വാർട്ടറിലോ സെമി ഫൈനലിലോ ഒക്കെ എത്തുമ്പോൾ എന്തായിരിക്കാം ഇവിടുത്തെ ആവേശം? ഞാൻ അതാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വരട്ടെ,
0: അങ്ങനെ ഇന്ത്യയും എത്തട്ടെ, ലോകത്തിന്റെ ആ ഒരു വേദിയിലേക്ക് ഇന്ത്യയും എത്തട്ടെ.
1: അങ്ങനെയുള്ള ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഓർമ്മച്ചിന്തിലെ ആദ്യത്തെ കത്തിലേക്ക് പോകാം.
0: എല്ലാവർക്കും ഓർമ്മച്ചിന്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
1: ഓർമ്മച്ചിന്തിലെ ആദ്യത്തെ ഇന്നത്തെ ശ്രോതാവ് ഒരു സന്ദേശമാണ്, നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുള്ള സന്ദേശമാണ് വായിക്കുന്നത്. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് CSP കുട്ടി, ബ്രാക്കറ്റിൽ ഹരി ഒളശ എന്ന് എഴുതിയിട്ടുണ്ട്. വെളിപ്പേരായിരിക്കാം. എൻ്റെ ഓർമ്മകൾ എന്നെ കൊണ്ടുപോകുന്നത് 1900

0: പട്ടിണിക്കാലം, റേഷൻ തന്നെ ബുദ്ധിമുട്ടി വാങ്ങുന്ന ഒരു കാലം. മഴ പെയ്താൽ അടുക്കള സ്വിമ്മിംഗ് പൂളാകും, ഓലമേന അടുക്കള, വിറകും അറക്കപ്പൊടി ഉപയോഗിച്ചുള്ള അടുപ്പും. എനിക്കും എൻ്റെ അനുജനുമുള്ളത് പാകം ചെയ്തു തരാൻ ബുദ്ധിമുട്ടുന്ന വല്യമ്മച്ചി. മാതാപിതാക്കൾ ചെറുപ്പത്തിലേ ഇല്ലാതായെന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നനഞ്ഞ ഓലച്ചൂട്ടും മരച്ചീനിയുടെ തൊലി കളഞ്ഞ വിറകും ഊതി ഊതി കത്തിക്കുന്ന പ്രിയ അമ്മൂമ്മ. കഷ്ടിച്ച് ചോറും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കറിയും. ഇന്ന് ആ അമ്മൂമ്മയില്ല, ആ അനുജനില്ല. എൻ്റെ ഓർമ്മയിൽ ആ കൂട്ടുകെട്ടിൽ ഞാൻ മാത്രം ബാക്കി. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ പ്രിയപ്പെട്ടത് ആ പഴയ ഇല്ലായ്മയുടെ കാലം. മഴ ഇപ്പോൾ തോർന്നു, നിർത്തട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാല സ്മരണ, അത് വളരെ ദയനീയമായൊരു ചിത്രമാണ് ഈ സന്ദേശത്തിലൂടെ വരച്ചിടുന്നത്. അതോടൊപ്പം ഇന്ന് അദ്ദേഹം അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറി കരകയറി, പക്ഷേ പ്രിയപ്പെട്ടവർ അപ്പോഴേക്കും ഇല്ലാതായി. അങ്ങനെ ഒരു വ്യർത്ഥതയും അങ്ങനെ ഒരു വ്യസനവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് അറിയിക്ക് തോന്നുന്നത്?
1: ഒരു കാലഘട്ടത്തിന് മുൻപുള്ള ഓർമ്മകളൊക്കെ എടുത്താൽ അതിൽ കൂടുതലായി വരുന്നത് ഇതേപോലുള്ള പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ്. നമുക്ക് അയക്കുന്ന കൂടുതലും ആളുകൾക്ക് പറയാനുള്ള കഥകളും ഇത്തരം ആണെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴും ദാരിദ്ര്യ വിമുക്തമൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും
0: ഇത്രമാത്രം ഒരു പട്ടിണി നമുക്ക് ഇല്ലാതായി കാണും.
1: ഇത്ര പട്ടിണിയൊന്നും ഇപ്പോ ഇല്ല എന്ന് വിശ്വസിക്കാം.
0: തീർച്ചയായും, കാരണം ഇത് ഹരിത വിപ്ലവത്തിനൊക്കെ മുമ്പുള്ള നാളുകളാണ്. ഒരുപക്ഷെ നമ്മള് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ധാന്യങ്ങൾക്കായി കാത്തു നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മുടെ രാജ്യം ഒരുവിധം ഉൽപാദനം സ്വയം പര്യാപ്തമാവുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ എത്തുന്നുണ്ടോ എന്നതിലേ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുള്ളൂ. കാരണം ചിലർക്കെങ്കിലും ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനാകില്ല. അത്തരം ഓർമ്മകളാണ് ഈ സന്ദേശത്തിലൂടെ നമ്മുടെ മുമ്പിൽ വരുന്നത്. എന്തായാലും ലോകം മുന്നോട്ട് പോകുന്നു, ആളുകളുടെ അവസ്ഥ മാറുന്നു. ഇദ്ദേഹത്തിൻ്റെ പോലെ തന്നെ കൂടുതൽ പേരുടെ ഈ ഇല്ലായ്മയുടെ ലോകം മാറി നിറവിൻ്റെ ലോകം വരട്ടെ എന്ന പ്രതീക്ഷയോടെ നമുക്കൊരു ഗാനത്തിലേക്ക് പോയാലോ.

0: അങ്ങനെ ഓർമ്മച്ചിന്തിൻ്റെ രണ്ടാമത്തെ കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ ഓർമ്മച്ചിന്തിന്, എൻ്റെ പേര് റോസിലി ഗർവാസിസ്. കോഴിക്കാടൻ വീട്, കാഞ്ഞൂർ. 72 വയസ്സ്. എൻ്റെ വീട് മേലൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. 1952 എൻ്റെ അപ്പൻ്റെ അമ്മ അതിലൂടെ ആദ്യമായി ഓടിയ ബസ്സിൽ കയറി അമ്മമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ മല്ലുശ്ശേരിയിൽ മാമോദീസയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴി ബസ് മരത്തിലിടിച്ചു. ഒരു സ്ത്രീ അപ്പോൾ തന്നെ മരിച്ചു. അമ്മമ്മ അന്ന് 48 വയസ്സ്, 24 മണിക്കൂർ ജീവിച്ചു. അപ്പൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന് അപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 1957 എനിക്ക് 4 വയസ്സ് തികയാറായപ്പോഴാണ് വസൂരി എന്ന മഹാപകർച്ചവ്യാധി നാട്ടിൽ പടർന്നത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ 26 പേരുണ്ടായിരുന്നു. അപ്പൻ്റെ അമ്മമ്മയും മുത്തിയമ്മമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പൻ്റെ അപ്പനും അപ്പപ്പന് 6 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു. അന്ന് 3 ആണിൻ്റെയും 1 പെണ്ണിൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. വലിയപ്പന് 4, അമ്മായിക്ക് 3, അപ്പന് 2, ഇളയപ്പന് 1 കുട്ടിയുമായിരുന്നു. മുത്തിയമ്മമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. 103 വയസ്സിലാണ് മുത്തിയമ്മമ്മ മരിച്ചത്. അന്ന് ഞാൻ 3-ാം ക്ലാസ്സിലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അനിയത്തി ഫിലോമിനയ്ക്കും വസൂരി പിടിപെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വാവയെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരച്ചിലായി. എന്നെ അപ്പൻ കാർ ഷെഡിൽ എടുത്തുകൊണ്ടുപോയി ഒരു മൂലയിൽ നിന്ന് പറഞ്ഞു, കാണിച്ചു തരാം, കരയരുത്, അമ്മയെ വിളിക്കരുത്. അന്നേരം എൻ്റെ കുഞ്ഞനുജത്തി മരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയെ മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞാനറിഞ്ഞു. അപ്പൻ എന്നെ എടുത്തിട്ട് പോയി, ദേ കിടക്കുന്നു കണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടതായിട്ട് എനിക്കറിവില്ല. അമ്മയുടെ അപ്പുറത്തായിരുന്നു അവൾ കിടന്നിരുന്നത്. അന്ന് ദീനം മാറി രക്ഷപ്പെട്ടവരാണ് രോഗിയെ നോക്കാൻ നിൽക്കുക. അന്ന് അവളെ മാത്രമാണ് പകൽ സംസ്കരിച്ചിട്ടുള്ളത്. പള്ളിയിലേക്കുള്ള വഴിയിലുള്ള വീടുകളിൽ കയറി പറഞ്ഞു, 11 മണിക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്, വാതിലടച്ച് ഇരുന്നു കൊള്ളുക. എൻ്റെ അനിയത്തിക്ക് പൂച്ചക്കണ്ണായിരുന്നു. ചുരുണ്ട മുടിയും നല്ല വെളുത്ത സുന്ദരിയുമായിരുന്നു. അമ്മയുടെ അപ്പൻ്റെ പൂച്ചക്കണ്ണായിരുന്നു അവൾക്ക്. 2.5 വയസ്സായിരുന്നു. ഞാൻ അമ്മയുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉണ്ണീശോ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ചിത്രം കാണുമ്പോൾ അമ്മേ നമ്മുടെ ഫിലോമിന എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ച് എടുത്തു കാണുമായിരുന്നു. വീട്ടിലെ ബാക്കി 25 അംഗങ്ങളിൽ ഇനി ഒരാളും കുറയല്ലേ കാഞ്ഞൂർ പുണ്യാള എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും എന്നെയും കൂട്ടി കാഞ്ഞൂർ പള്ളിയിൽ പോയി 25 അമ്പെടുത്തു വെച്ചു. കൊച്ചിന് കരപ്പനും കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഞാനിപ്പോൾ ജീവിക്കുന്നത് കാഞ്ഞൂരിലാണ്. ഞങ്ങളുടെ ചെറിയ പള്ളിയിൽ അൾത്താരയുടെ 2 വശത്തുമായി 6 കുഞ്ഞുമാലാഖമാരുണ്ട്. അതിൽ ഇപ്പോഴും എൻ്റെ കുഞ്ഞനിയത്തി ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഇല്ല, അത്രയും സൗന്ദര്യമുള്ള ഒരു മാലാഖ കുഞ്ഞിനെയും ഞാനതിൽ കണ്ടിട്ടില്ല. എഴുതിയിരിക്കുന്നത് റോസിലി ഗർവാസിസ്.
1: ഈ സന്ദേശം വായിക്കുമ്പോൾ നമ്മൾ ഏകദേശം 70 വർഷം പുറകോട്ട് പോവുകയായിരുന്നു. അന്നത്തെ സാമൂഹികാവസ്ഥ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം, അതുപോലെ അന്ന് ഇത്തരം അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു ആളുകൾ കണ്ടിരുന്നതെന്ന് നമ്മുടെ ചില പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് ഓർമ്മ വരും. V.S. അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ, അദ്ദേഹം 7 വയസ്സോ മറ്റോ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ വസൂരി വരികയുണ്ടായി. ഒരാളും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ദൂരെയുള്ള ഒരു ഓലക്കുടലിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അസുഖം പിടിച്ചവരെ. അഥവാ മരിക്കുകയാണെങ്കിൽ ആ ഓലക്കുടലിലൂടെ അങ്ങ് കത്തിച്ചു കളയും. അത്തരത്തിൽ അപരിഷ്കൃതമായിട്ടായിരുന്നു നമ്മൾ ഇത്തരം രോഗികളെ

0: കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ അസുഖങ്ങളും അങ്ങനെയായിരുന്നു. ഇപ്പം സ്മാൾ പോക്സ് നമ്മുടെ വസൂരിയെ കുറിച്ച് പറഞ്ഞു, അതേപോലെ കുഷ്ഠരോഗം വന്നാൽ അങ്ങനെയായിരുന്നു. കാരണം അവരെ സമൂഹത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കി ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയായിരിക്കാം, പക്ഷേ വളരെ മോശമായ രീതിയിലായിരുന്നു രോഗികളോട് പെരുമാറിയിരുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് രോഗം ഒരു കുറ്റമാണോ എന്ന് തോപ്പിൽവാസി തൻ്റെ നാടകത്തിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരവസ്ഥയൊക്കെ ഇന്ന് നമുക്ക് മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കെല്ലാം ഈ സ്മാൾ പോക്സിനുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മ, എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇഞ്ചക്ഷൻ എടുത്ത പാട് സാധാരണ ഇഞ്ചക്ഷൻ പോലെയല്ല. ഈ സ്മാൾ പോക്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ വട്ടത്തിലൊരു പാട് വരും, അത്
1: പലരുടെയും കയ്യിൽ അത് കണ്ടിട്ടുണ്ട്.
0: അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രക്തചന്ദനമൊക്കെ അരച്ച് പുരട്ടുമായിരുന്നു. അത്തരത്തിലായിരുന്നു. പക്ഷേ പഴയ സാമൂഹികാവസ്ഥ, അതുപോലെ കൂട്ടുകുടുംബം, ഇന്നിപ്പോൾ 26 പേരുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് ഇക്കാലത്തെ കുട്ടിക്ക് ആലോചിക്കാൻ കഴിയുമോ? എന്തോ ഒരു അടുപ്പമുള്ള സ്നേഹബന്ധങ്ങളുള്ള ഒരു കുടുംബമായിരിക്കും അത്. എന്തായാലും റോസ്ലിൻ്റെ ഈ സന്ദേശം ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി.
1: അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവമാണ്, അത് പല രീതിയിൽ പറയാം. പക്ഷേ ഇതിലെവിടേക്കോ ഒരു കാവ്യാത്മകത കൂടിയുണ്ട്. ഞാനിത് ശരിക്കും വിഷ്വലൈസ് ചെയ്തു കേട്ടോ.
0: അതെ, മാത്രമല്ല എനിക്ക് ആ എൻ്റെ അനുജത്തിയുടെ സൗന്ദര്യമില്ല ഒരു മാലാഖയ്ക്കും എന്ന് പറയുമ്പോൾ, അനുജത്തിയോടുള്ള സ്നേഹമാണ് നമ്മുടെ മുൻപിൽ ഒരു മാലാഖയായിട്ട് അനുജത്തിയെ തോന്നിപ്പിക്കുന്നത്.
1: അപ്പോൾ ഈ റോസ്ലി ഗർവാസിസ്, ഇവർ ഒരു എഴുത്തുകാരിയാണോ എന്നറിയില്ല, പക്ഷേ നല്ലൊരു വാസന കൂടെയുണ്ട്, അതുകൂടെ പറഞ്ഞു വെക്കണമല്ലോ.
0: വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. നമുക്കപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം, ഇങ്ങനെയൊരു ഗാനമുണ്ട്. തീർച്ചയായും ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.
1: ശരി.

0: ഈ സന്ദേശം അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് സുമിത സി വി ആണ്. ഇപ്പോൾ അഴീക്കോട് താമസിക്കുന്നു. പ്രിയപ്പെട്ട ആകാശവാണി, എൻ്റെ അറിവിൻ ആഴവും പരപ്പും ആഹ്ലാദത്തിൻ അഴകും ആകാശവാണിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും ആകാശവാണിയുമായുള്ള എൻ്റെ ബന്ധം മുറിയാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. റേഡിയോയുമായി ബന്ധപ്പെട്ട മധുരതരമായ ഓർമ്മകൾ ഒന്നിലധികമുണ്ട് എനിക്ക് പങ്കുവയ്ക്കാൻ. അതിലൊന്ന് ഞാനിവിടെ കുറിക്കുന്നു. ഓർമ്മതൻ താളം എന്നാണ് ഈ ഓർമ്മയ്ക്ക് പേരിട്ടിട്ടുള്ളത്. ആ സഹോദരിമാർ പുതിയ റേഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ അറിവും ആഹ്ലാദവും സമയസൂചികയും അതായിരുന്നല്ലോ. എന്നാൽ ഏറെ നാളായി അവരുടെ അറിവിൻ്റെ വരവിന്, ആഹ്ലാദത്തിൻ്റെ ഒഴുക്കിന്, എന്തിന് സമയത്തിന് പോലും തടസ്സം വന്നിരിക്കുന്നു. കാരണം റേഡിയോ മിണ്ടുന്നില്ല. അറ്റകുറ്റപ്പണി ചെയ്യുന്ന ആൾ ഇനി ഇതിങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അതെ, അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും അതിന്മേൽ ചെലവഴിച്ചു കഴിഞ്ഞു. അതിനാൽ പല പ്രാവശ്യം റേഡിയോ തുറന്നു വെച്ച് അതിൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമെല്ലാം നിഷ്ഫലമായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും അവരുടെ സങ്കടങ്ങൾക്ക് ചെവി നൽകാതെ ദാക്ഷിണ്യമേതുമില്ലാതെ മുന്നോട്ട് പോയി. ഒപ്പം റേഡിയോ വേണമെന്ന അവരുടെ ആഗ്രഹവും ഇന്ന് അവർക്ക് സന്തോഷമാണ്. കാരണം അവരുടെ നഷ്ടപ്പെട്ട അറിവിൻ ഉറവിടവും ആഹ്ലാദവും സമയനിഷ്ഠയും തിരിച്ചു വരുന്നു. അതെ, അവരിലേക്ക് പുതിയ റേഡിയോ എത്തുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോൾ ചേട്ടൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് ഉറപ്പു തന്നിരുന്നു. ചേച്ചിമാരോടൊപ്പം അവളും പടിഞ്ഞാറെ കുഞ്ഞറയത്ത് ചേട്ടനെയും കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വടക്കുനിന്നും ഒരു ശബ്ദം ഒഴുകി വന്നു. അത് അടുത്തടുത്തു വന്നു. കാത്തിരുന്ന അവരിൽ ആഹ്ലാദത്തിൻ്റെ തിരയിളക്കം. ചേട്ടൻ റേഡിയോയുമായി വരുന്നതാണെന്ന് അവർ ഓർപ്പിച്ചു. ശബ്ദം അടുത്തടുത്തു വന്നു. ആകാംക്ഷയുടെ പരകോടിയിലാണ് സഹോദരിമാർ. അവർ കാത്തു നിൽക്കുകയാണ് ആ ശബ്ദം വീട്ടിലേക്കെത്തുവാൻ. എന്നാൽ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷയ്ക്കുമേൽ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ ശബ്ദം പടിഞ്ഞാറ് അറബിക്കടലിനെ ലക്ഷ്യമാക്കി ഒഴുകി. അവർ ആശയറ്റിരുന്നു. വെളിച്ചമേകിയിരുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ തെളിച്ചവും ഇല്ലാതായി. മഴയ്ക്കായി വേഴാമ്പലുകൾ കാത്തിരിക്കും പോലെ അവർ മറ്റൊരു ശബ്ദത്തെ പ്രതീക്ഷിച്ചിരുന്നു. നിമിഷങ്ങൾ ഒച്ചുകളായി മുന്നോട്ടു പോകവേ അവരിൽ നിന്നും അകന്ന ആ മനോഹര ശബ്ദം തിരിച്ചു വരുന്നു. ചേട്ടനൊപ്പം അത് മന്ദം മന്ദം അവരുടെ അരികിലേക്ക്. ഈ ഓർമ്മ അയച്ചിട്ടുള്ളത് സുമിത സി വി. ഒരു റേഡിയോയ്ക്കായി കാത്തിരുന്ന അനുഭവമാണ് സുമിത എഴുതിയിട്ടുള്ളത്.
1: ഇന്നത്തെ കത്തുകൾക്കൊക്കെ എന്തോ ഒരു നേരത്തെ പറഞ്ഞതുപോലെ കാവ്യാത്മകത കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ, തീർച്ചയായും. കാരണം അവരുടെ റേഡിയോ ഇല്ലാത്തൊരു അനുഭവം അവര് മറ്റൊരാളുടെ അനുഭവമായിട്ടാണ് നമുക്ക് സന്ദേശമായി അയച്ചിട്ടുള്ളത്.
1: റേഡിയോ കാത്തിരിക്കുന്ന അനുഭവം.
0: അതെ, മാത്രമല്ല ഒരു ആകാംക്ഷ, ഒരു ശബ്ദം അടുത്തെടുത്ത് വരുന്നു, പിന്നീട് അത് അകന്നകന്നു പോകുന്നു. അപ്പൊ നമുക്ക് സംശയമായി ഇത് റേഡിയോ കിട്ടിയില്ലേ എന്ന്. എനിക്കിങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി അത് മറ്റാരെങ്കിലും ആയിരുന്നുവോ, ഇവരുടെ റേഡിയോ മോഹം പൊലിഞ്ഞുവോ എന്നൊക്കെ സംശയിച്ചു. പക്ഷേ
1: കിട്ടിയോ കിട്ടിയില്ലേ?
0: അതെ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ചേട്ടൻ ചിലപ്പോൾ അവരെ ഒന്ന് കളിപ്പിച്ചതായിരിക്കാം. പിന്നെ ചില സ്ഥലത്ത് പണ്ടൊക്കെ റേഡിയോ ട്രാൻസ്മിഷൻ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുമായിരുന്നു. അപ്പോൾ വ്യക്തമായി കേൾക്കുന്ന സ്ഥലം നോക്കി നടന്നതായിരിക്കാം ഒരു പക്ഷേ ഈ വ്യക്തി. പ്രത്യേകിച്ച് ഷോർട്ട് വേവിലൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് അത് വളരെ കൃത്യമായും കൂടുതൽ വ്യക്തമായൊക്കെ കേൾക്കാൻ കഴിയുമായിരുന്നു. അത്തരത്തിലൊരു പ്രദേശം അന്വേഷിച്ച് നടന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ പലരും എഴുതി കണ്ടിട്ടുണ്ട്, നമുക്ക് ഈ റേഡിയോ കേൾക്കുന്നത് ഏരിയൽ തെങ്ങിൻ്റെ മുകളിൽ കയറ്റി വെച്ചാണ്, അതല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അത്തരത്തിലൊക്കെ റേഡിയോ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴും പലർക്കും റേഡിയോ ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതിനുവേണ്ടി അതിയായി ആഗ്രഹിക്കുക, അത് കേൾക്കാനായി അടുത്ത വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഉള്ളിലിരിക്കുകയാണ് റേഡിയോ. മൊബൈലിലൂടെയാണ് പലരും കേൾക്കുന്നത്, അതല്ലാതെ റേഡിയോയിലൂടെ കേൾക്കുന്നവരുമുണ്ട്. ചിലരൊക്കെ ചില അനുഭവങ്ങൾ എഴുതാറില്ലേ, റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ വീട്ടിൽ അന്ന് മുതിർന്നവർക്ക് മാത്രമേ അധികാരമുള്ളൂ, ഒന്നില്ലെങ്ക് മുത്തശ്ശി, അതല്ലെങ്കിൽ അമ്മാമൻ, ഇവരൊക്കെ വന്നിട്ടാണ്, അച്ഛൻ, ഇവരൊക്കെയാണ് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കൊന്നും അത് തൊടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ കാലം പോയി, കുട്ടികൾ മൊബൈലിലിരുന്ന് റേഡിയോ കേൾക്കുന്നു, അതല്ലെങ്കിൽ ടി വി കാണുന്നു. ആ നിലയ്ക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു.
1: അപ്പോൾ റേഡിയോയുടെ സാങ്കേതിക വിദ്യ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ റേഡിയോ കേൾക്കുന്നതിനോടുള്ള ഒരു താല്പര്യം ആ ഒരു തലമുറയ്ക്ക് അത് കൂടുതലാണെന്ന് പറയാതെ വയ്യ.
0: തീർച്ചയായും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഈ എന്താ പറയുന്ന പച്ചപരിഷ്കാരി എന്ന് തന്നെ പറയട്ടെ, ചിലരൊക്കെ ചോദിക്കും ഇപ്പോഴും റേഡിയോ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് റേഡിയോ ഏത് കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരാണ് അത് കേൾക്കാതെ മാറിപ്പോയത്.

0: നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഓ റേഡിയോ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വളരെ രസമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം സത്യം പറഞ്ഞു.
1: അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മളിവിടെ ഉള്ളതും അല്ലേ.
0: തീർച്ചയായിട്ടും അപ്പോൾ അവർക്കെല്ലാം ഹൃദ്യമായ ഒരു ഗാനത്തിലേക്ക് തന്നെ പോയാലോ.

0: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
1: അടുത്ത സന്ദേശം. പ്രിയമുള്ള ഓർമ്മചിന്തന്, ഞാൻ ബാബുരാജ് വി എസ്. ഇപ്പോൾ ലോകം മുഴുവൻ ലോക ഫുട്ബോൾ മാമാങ്കം നടക്കുകയാണല്ലോ. എവിടെ നോക്കിയാലും അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും കാണാം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഫുട്ബോൾ ഒരു ആവേശമാണെന്ന്. ഫുട്ബോളിനോട് ഒരുതരം ഭ്രാന്താണ്. ലോകകപ്പ് നടക്കുന്ന ഈ സമയം എന്റെ കുട്ടിക്കാലം ഓർമ്മചിന്തമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. 10-12 വയസ്സ് പ്രായം, ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി, ബ്രാക്കറ്റിലൊരു കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ, കൂട്ടുകാരുടെ പേര് പറയുന്നില്ല, ഒത്തിരി ഉണ്ടെന്ന്. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടി തുണികൊണ്ട് പന്ത്

0: ഉണ്ടാക്കി കളിക്കുന്ന കാലം. 1978-79 കാലഘട്ടമാണ് കേട്ടോ. തുണിപ്പന്ത് കളിച്ച് കളിച്ച് കുടൽമാല കിടക്കുന്നത് പോലെയാക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉണങ്ങിയ ഒതളങ്ങ ഫുട്ബോളായി കളിക്കും. മനസ്സിലായോ? പണ്ട് മൺചിരാതിന് പകരം ഒതളങ്ങ രണ്ടായി മുറിച്ച് അതിന്റെ കുഴിയിൽ എണ്ണ ഒഴിച്ച് വിഷു ദിവസവും അമ്പലത്തിലെ വിശേഷ ദിവസവും ഉപയോഗിക്കാറുണ്ട്. ഈ ഒതളങ്ങ ഒരു വിഷക്കായ കൂടിയാണ്. ഒതളങ്ങയിൽ നിന്ന് ഉയർച്ചയായി റബ്ബർ പന്ത് വാങ്ങി. റബ്ബർ പന്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു ഒരു ഫുട്ബോൾ വാങ്ങാമെന്ന്. വർഷം 1980 കഴിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി പൈസ കൂട്ടിവെച്ച് ഞാനും ഒരു കൂട്ടുകാരനും കൂടി എറണാകുളം ബ്രോഡ്വേയിൽ പോയി ഒരു ഫുട്ബോൾ വാങ്ങിച്ചു. വില 120-130 ആയിരുന്നു. അക്കാലഘട്ടത്ത് അത് എന്ത് വിലയാണല്ലേ.
1: തീർച്ചയായും, കാരണം എനിക്കൊരു അനുഭവം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് പറയാം.
0: ശരി. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. വീട്ടിൽ ആരും തന്നെ ഇതിനായിട്ട് പൈസ ചോദിക്കില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ടും കളി തന്നെ. അന്നൊക്കെ പലതരത്തിലുള്ള കളികൾ ഉണ്ടായിരുന്നു. കല്ലചിറ എന്ന പേരുള്ള സ്ഥലത്തായിരുന്നു കളി. 4-5 ഫുട്ബോൾ കോർട്ടിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലാണ്. ഫുട്ബോൾ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 50-100 രൂപയ്ക്ക് ഇടക്കൊച്ചി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ ബെറ്റ് വെച്ച് കളിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ജയിക്കും, ചില സമയത്ത് തോൽക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ കത്ത് നിർത്താം. ഫുട്ബോൾ ഓ ഷേപ്പിലാണ്. ഈ ഓയുടെ തുന്നൽ വിട്ടുപോകും. അത് തുന്നാൻ മാത്രം ആവേശമുള്ള കൂട്ടുകാരുണ്ട്. പിന്നെ എല്ലാവർക്കും 18-20 വയസ്സായി. പല പല ജോലിക്ക് പോയി തുടങ്ങി. കുടുംബമായി ജീവിക്കുന്നു. 1986 എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ അർജന്റീനയുടെ കളി കണ്ടു. ആ ചേച്ചിയുടെ ഭർത്താവിന് കെൽട്രോണിലായിരുന്നു ജോലി. അന്നു മുതൽ ഇന്ന് വരെ അർജന്റീന കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. 1990-94 വീട്ടിൽ കളർ TVയിൽ കളി കാണുമായിരുന്നു. എല്ലാ കൂട്ടുകാരും ഉണ്ടാകുമായിരുന്നു. ആ കാലം നല്ല രസമുള്ളതായിരുന്നു. എന്ന് ബാബുരാജ് VS വെള്ളശ്ശേരി ഹൗസ്, കുമ്പളങ്ങി, കൊച്ചി.
1: 1986 ചില കളികൾ ബാബുരാജ് പറഞ്ഞത് കാണാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ബ്രസീലിന്റെ ഒരു വെളുത്ത പെല എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ടായിരുന്നു. എന്റെ ഹീറോ അക്കാലത്ത് അദ്ദേഹമായിരുന്നു. സീക്കോ വെളുത്ത പെല എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. അദ്ദേഹം പെനാൽറ്റി മിസ്സാക്കി ആ കളിയിൽ. ബ്രസീൽ തോറ്റു. അങ്ങനെ നമ്മുടെ കളി ആവേശം കുറഞ്ഞു. അതെന്റെ ഓർമ്മയിലുണ്ട്. 86 കളിയെ കുറിച്ച് പറയുമ്പോൾ അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു തുണി കൊണ്ട് തുന്നി ഫുട്ബോൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. ഈ വെള്ളക്കായ് എന്ന് ഇവിടെ പറയും, മച്ചിങ്ങ എന്ന് പറയും. മച്ചിങ്ങയാണ് നമ്മുടെ ബോൾ പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ. പട്ടത്തണ്ടാണ് ബാറ്റ്. ഈ തെങ്ങിന്റെ ഓലയുടെ തണ്ട് പട്ടത്തണ്ട് എന്ന് പറയും അവിടെ. അത് വെട്ടി ബാറ്റിന്റെ ഏകദേശം ഒരു ഷേപ്പ് ആക്കാൻ നമുക്ക് പറ്റും. അതാണ് ബാറ്റ് ഉപയോഗിച്ച് കളിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മൾ അന്ന് സ്കൂളുകളിലാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ചില ഏട്ടന്മാർക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. അപ്പോൾ ആ ബാറ്റൊക്കെ കണ്ട് നമുക്കതില്ലാന്ന് കണ്ടപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ ആശാരിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബാറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മരമൊക്കെ എടുത്ത് അദ്ദേഹം ആ ബാറ്റിൻ്റെ ഷേപ്പ്, അദ്ദേഹം അത്രയും ആലോചിക്കുന്നുള്ളൂ, ബാറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കറക്റ്റ് ബാറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നു. ഒറ്റത്തടിയിൽ, മരത്തിൽ
0: ഒറ്റത്തടിയിൽ.
1: ആ ഒറ്റത്തടിയിലാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് വലിയ അബദ്ധമാണ്. ഒറ്റത്തടിയിലല്ല ബാറ്റ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ക്രിക്കറ്റ് ബോൾ കൊണ്ട് അതിലെറിഞ്ഞപ്പോൾ മറ്റേ ശരിക്കുള്ള ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച പോലെയല്ല, നമ്മുടെ കയ്യിൽ ആസകലം ഒരു തരിപ്പ് അരിച്ചു കയറും. കാരണം ബാറ്റ് പല പല കഷ്ണങ്ങളായിട്ടുള്ള ഇതുകൊണ്ടാണ് അതിന്റെ ഹാൻഡിൽ പിടി വരെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. വില്ലോ മരം കൊണ്ടാണ് ശരിക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുക എന്ന് പറയും. ഇത് പ്ലാവിന്റെ ഒരു തടി കിട്ടിയപ്പോൾ അദ്ദേഹം നമുക്ക് ഒരു സഹായം ചെയ്തതെന്നാണ്. പക്ഷെ അതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റില്ല. റബ്ബർ പന്തുകൊണ്ടൊക്കെ കളിക്കാൻ പറ്റും. പക്ഷെ ക്രിക്കറ്റ് ബോൾ കൊണ്ട് അതിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. നമുക്ക് അത് അങ്ങനെയല്ല ശരിക്ക്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ തുണി കൊണ്ട് ബോൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ ഒരു നമ്മളോടുള്ള ഒരു അനുകമ്പെന്നോ അനുതാപമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മരത്തിലൊരു ബാറ്റ് പണി തന്നു. പക്ഷേ ശരിയായ ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെയല്ലല്ലോ.
0: അന്നൊക്കെ ആളുകള് കണ്ടുവരുന്നതേ ഉണ്ടാവുള്ളൂ.
1: അല്ല, ക്രിക്കറ്റൊക്കെ നാട്ടും പുറത്ത് വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോ കാരണം കളി കാണാൻ അവസരമില്ല. നമ്മൾ ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത മാത്രമാണ്. സുനിൽ ഗാവസ്കർ അത്ര അടിച്ചു, ഗുണ്ടപ്പ വിശ്വനാഥ് സെഞ്ചുറി അടിച്ചു. ഇന്നാണെങ്കിൽ കുട്ടികൾക്ക് അത് കാണാൻ അവസരമുണ്ട്. യൂട്യൂബിലിരുന്ന് കളി കാണാം, വീണ്ടും വേണമെങ്കിൽ കാണാം. അന്ന് അങ്ങനെ ഒരു അവസരമൊന്നുമില്ല. ആകെ ക്രിക്കറ്റ് കമന്ററി ആകാശവാണിയിൽ കേൾക്കും. അതെ, ആ ഒരു വിവരം വെച്ചാണ് നമ്മളെല്ലാം കളി തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ, കളി പഠിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു അനുഭവത്തിലേക്കാണ് ശരിക്കും ഈ സന്ദേശം എന്നെ കൊണ്ടുപോയത്.
0: അത് കൊള്ളാലേ. അക്കാലത്ത് അത് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു.
1: വെറും ഭാവന. ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് എഴുത്തുകാരാണ് നമ്മളെ ഈ കളിയെ കുറിച്ച് ഒരു ഉദാഹരണം ഉണ്ടാക്കുന്നത്.
0: അങ്ങനെ നമ്മൾ ഫുട്ബോളിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് ഒരു ചാട്ടം ചാടി.
1: അതെ, ലോകകപ്പ് നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ്.
0: ശരി, അപ്പൊ

ഈ സന്ദേശം അയച്ചിട്ടുള്ളത് പെരുമ്പാവൂരിൽ നിന്ന് മധുവാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടേത് ഒരു കർഷക കുടുംബമാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഞങ്ങൾ 8 മക്കളും താമസിച്ചിരുന്നു. വീട്ടിൽ ഭക്ഷണത്തിനുള്ള മിക്ക വസ്തുക്കളും കൃഷി ചെയ്താണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പശുക്കളും കോഴികളും താറാവുകളും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. എൻ്റെ വീട്ടിൽ നെല്ല് കുത്തുന്ന ഒരു മില്ല് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത വീടുകളിലെല്ലാം അരി വേണമെങ്കിൽ ഞങ്ങളുടെ മില്ലിനെ ആശ്രയിക്കണമായിരുന്നു. ചേച്ചിമാർ ആ ജോലി ഭംഗിയായി ചെയ്യുമായിരുന്നു. ഞങ്ങൾ രാവിലെ പശുക്കളെ പുല്ല് തീറ്റി തൊഴുത്തിൽ കെട്ടിയാണ് സ്കൂളിൽ പോകാറുള്ളത്. അടുത്തുള്ള വീടുകളിലെ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ കളിക്കാൻ വരുന്നത് പതിവായിരുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വലിച്ചിരുന്ന ഇലക്ട്രിക് സർവീസ്

0: സർവീസ് വയർ പൊട്ടി നിലത്ത് മുട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റിൽ നിന്നും പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് പോകുന്ന വയറിൻ്റെ താഴെ ഇൻസുലേഷൻ ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലേക്ക് കറണ്ട് കിട്ടുന്നതിന് നെല്ല് കുത്തുന്ന മില്ലിൽ നിന്നും താൽക്കാലികമായി ഒരു കണക്ഷൻ കൊടുത്ത് കറണ്ട് എടുക്കുക പതിവായിരുന്നു. നിലത്ത് പൊട്ടിക്കിടന്ന സർവീസ് വയർ കണ്ട് എൻ്റെ ചേട്ടന് ഒരാശയം തോന്നി. വീട്ടിലെ റേഡിയോയിൽ പാട്ടും മറ്റും കേൾക്കുന്നത് ഇലക്ട്രിക് ലൈനിലൂടെ വരുന്ന ശബ്ദമാണെന്ന് കരുതിയ ചേട്ടൻ റേഡിയോ ഓണാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. നിലത്ത് കിടന്ന വയറെടുത്ത് പാടാൻ ശ്രമിച്ചു. വയറിലൂടെ പാടിയാൽ അകത്തിരുന്ന റേഡിയോയിൽ തൻ്റെ ശബ്ദം വരുമെന്നാണ് ഏട്ടൻ കരുതിയത്. വയറെടുത്ത് പിടിച്ചതും ഷോക്കേറ്റ് ഏട്ടൻ സ്തബ്ധനായിപ്പോയി. എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടൻ തന്നെ ഒരു മരക്കഷ്ണമെടുത്ത് ഏട്ടൻ്റെ കൈ വയറിൽ നിന്നും വിടുവിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. കൈ വലിയ രീതിയിൽ പപ്പടം പൊള്ളയ്ക്കുന്നതുപോലെ വിരലുകളെല്ലാം പൊള്ളിച്ചിരുന്നു. ഇത് പിന്നീട് വീട്ടിലറിഞ്ഞു. എല്ലാവർക്കും വഴക്ക് കേട്ടതും ഇന്നും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ എനിക്ക് 50 വയസ്സും ഏട്ടന് 52 വയസ്സുമായി. മാർക്കോണിയുടെ കണ്ടുപിടുത്തം പോലെ മറ്റൊന്ന് കണ്ടുപിടിക്കാനിരുന്ന ഏട്ടൻ്റെ ആശയം കുടുംബസദസ്സുകളിൽ ഇടയ്ക്ക് പറയുമ്പോൾ ഏട്ടൻ ചിരിയടക്കാൻ പാടുപെടുന്നത് കാണാം. അന്ന് ഷോക്കേറ്റതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വാദത്തിൻ്റെ അസുഖമൊന്നും ഇതുവരെയും അദ്ദേഹത്തിന് വന്നിട്ടില്ല, ഇനി വരില്ല എന്നും കരുതുന്നു.
1: എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നു. ഈ കരണ്ടിനോടുള്ള കളി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കളി തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഈ ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യ നിർഭാഗ്യം എന്നൊക്കെ പറയാം അല്ലേ?
0: അതെ, ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി കണക്ഷൻ കട്ടാവുന്ന ചില സംവിധാനങ്ങളൊക്കെ പുതിയ വീടുകളിലൊക്കെ ഉണ്ട്. പഴയ വീടുകളിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒരു ചില വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ വെറും ഒരു കമ്പിയുണ്ട്, കമ്പി വെള്ളത്തിൽ റോഡിട്ട് ചൂടാക്കാം. അതൊക്കെ അറിയാതെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് കറണ്ടുമായി കളിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇപ്പോഴും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചേട്ടൻ റേഡിയോയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും അന്ന് അദ്ദേഹത്തിന് റേഡിയോയോടൊരു താല്പര്യം അന്നും ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ.
1: കത്തെന്തായാലും രസകരമായതുകൊണ്ട് നമ്മളും ചിരിക്കുകയാണ്.
0: ആർക്കും അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ, എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
2: Hello, come on, I will teach you.

0: തീർച്ചയായും കത്തെഴുതി വരെ നമുക്ക് പരിഗണിക്കണമല്ലോ.
1: അതെ അതെ. ഏറ്റവും പ്രിയ ഓർമ്മ ചിന്തിന്, ഞാൻ 1978 ജനുവരി മുതൽ സ്ഥിരം റേഡിയോ ശ്രോതാവാണ്. കൊച്ചി FM കേൾക്കാൻ തുടങ്ങിയത് കൊറോണ കാലം മുതലാണ്. മുൻപത്തെ റേഡിയോയിൽ ഏരിയലിൽ നിന്നും നൂൽക്കമ്പി കെട്ടണം, മുകളിലേക്കും നീട്ടിയിടണം. തൃശൂര് ഇത് വളരെ വ്യാപകമായി കിട്ടും. അങ്ങനെ കൊറോണ സമയത്ത് ഇദ്ദേഹത്തിന്റെ റേഡിയോ കേടായി, അങ്ങനെ അതിന്റെ ശബ്ദം പോയി. അന്വേഷിച്ചപ്പോൾ കോടാലിയിൽ ഒരു റിപ്പയർ ഷോപ്പുണ്ട്, അവിടെ കൊടുത്താൽ 2-3 ദിവസം കഴിഞ്ഞേ റേഡിയോ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. റേഡിയോ ഇല്ലാതെ വല്ലാതെ വിഷമമാണ്, അതുകൊണ്ട് കോടാലിയിലെ ആ ഷോപ്പിൽ ഇദ്ദേഹം റേഡിയോ കൊടുത്തില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ കൊടകരയിലുണ്ട് എന്നറിഞ്ഞു. അവിടെ പോയി ഒരു റേഡിയോ വാങ്ങി. അത് പരീക്ഷിച്ചപ്പോൾ കൊച്ചി FM നന്നായി കിട്ടുന്നുണ്ട്. അത് ബെഡ്റൂമിലും മുൻപത്തെ റേഡിയോ നടപ്പുരയിലും. അതായത് അവൻ തൃശൂർക്കാരനും പിന്നത്തവൻ കൊച്ചിക്കാരനും. നടപ്പുരയിലിരിക്കുന്നവൻ തൃശൂരും അകത്തിരിക്കുന്നവൻ കൊച്ചിയാണ് കേട്ടോ. ഓർമ്മചിന്തിലേക്ക് എഴുതാൻ കാരണം, വെള്ളിത്തിര എന്നെ കടാക്ഷിച്ചില്ല, ഞാൻ നിരാശനായി. അതുകൊണ്ടാണ് ഇത് ഓർമ്മചിന്തിലേക്ക് അയക്കുന്നത്. കൊള്ളുമോ എന്നറിയില്ല. ഞങ്ങളുടെ കാവൽ രക്ഷകനായ ടോമി 12 March ഞങ്ങളെ വിട്ടുപോയി. വല്ലാത്ത ദുഃഖത്തിലാണ്. എനിക്ക് തോന്നുന്നു നായയാണ്, നായ തന്നെയാണ്. അതെ, വളരെ കാര്യപ്പെട്ടതായിരുന്നു. കളിവീടുറങ്ങിയല്ലോ എന്ന പാട്ട് വേണം ദേശാടനത്തിലെ. അത് എഴുതിയിരിക്കുന്നത് ജോർജ് കണ്ണംപിള്ളി, ഇത്തുപാടം PO മറ്റത്തൂർ.
0: ടോമി പോയപ്പോൾ കളിവീടുറങ്ങിയല്ലോ എന്നുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെ തന്നെയാണ് അല്ലേ? ശരിക്കും ഈ പെറ്റ്സ് എന്ന് വളർത്തു മൃഗങ്ങളും, പട്ടിക്കുട്ടിയായാലും അതല്ലെങ്കിൽ പശു ആയാലും പൂച്ചയായാലും ഒക്കെ, ഇപ്പൊ ചില പക്ഷികളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്, പുതിയ കുട്ടികള്, വിദേശത്തു നിന്നൊക്കെ ഉള്ള പക്ഷികൾ, അവയൊക്കെ ഇറക്കുമതി കുട്ടികളെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഇറക്കുമതി പെറ്റ്സ്, അവയുടെ പ്രതികരണവും വളരെ വിചിത്രമാണെന്ന് പറയണം. കാരണം വളരെ ഭംഗിയുള്ള തൂവലുള്ള ഒരു പക്ഷിയാണ്, അതിന്റെ പേര് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എന്റെ വൈഫാണ് പറഞ്ഞത്, വൈഫിന്റെ കൊളീഗ് വളർത്തുന്നുണ്ടെന്ന്. വീട്ടിൽ വേറെ ആരുമില്ല, ഈ കുട്ടിയും ഈ പക്ഷിയും മാത്രമേ ഉള്ളൂ.
1: വർത്താനം പറയൂ.
0: അവര് തമ്മിലാണ് എല്ലാം. ഈ കുട്ടി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അപ്പൊ ഈ പറ്റുമായി കഴിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ട്രെയിനിങ് എന്തായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കുന്ന സ്ഥലത്താക്കി, ഇതിനെ നോക്കാനുള്ള സെൻറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അവിടെയാക്കി. തിരിച്ചു വന്നപ്പോൾ ഇത് ഇതിൻ്റെ ഭംഗിയുള്ള തൂവലെല്ലാം സ്വയം കൊത്തി ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അതിൻ്റെ ഏറ്റവും അടുത്ത ആള് പോയതിനുള്ള പ്രതിഷേധം. കാരണം അതിനെ ഉപേക്ഷിച്ച് പോയല്ലോ. ആ ഒരു വികാര പ്രകടനം, നമ്മളുടെ ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാതെ സിനിമയ്ക്ക് പോയാലൊക്കെ പണ്ട് നമ്മളൊക്കെ പിണങ്ങി നിന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിരുന്നിന് പോയാൽ ഒക്കെ കുട്ടികളൊക്കെ പിണങ്ങാറുണ്ട്. അതുപോലെ ഈ ജീവികളും പ്രതികരിക്കുന്നു. പണ്ടും എല്ലാ ജീവികളും പ്രതികരിച്ചു കാണും, പക്ഷേ ഇങ്ങനെ സ്വയം വേദനിപ്പിച്ചുള്ള
1: പ്രതികരണമൊക്കെ.
0: തീർച്ചയായിട്ടും ഈ വളർത്തുമൃഗങ്ങൾക്കും ജീവികൾക്കും എല്ലാം വികാരങ്ങളുണ്ട്. അവയും നമ്മളെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അവര് പോയാലും
1: ജീവനുള്ളവയല്ലേ, അതുകൊണ്ട് എന്തായാലും വേദനയും വികാരങ്ങളും എല്ലാം ഉണ്ടാവും.
0: ആ മാത്രമല്ല, ഈ മൃഗങ്ങളുടെ സ്നേഹത്തിൽ കാപട്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളിൽ സ്നേഹം ഇല്ലാതെ സ്നേഹം അഭിനയിച്ച് കാണിക്കേണ്ട കാര്യം അവർക്കില്ല. ഒരു വലിയ ക്വട്ടേഷൻ തന്നെ ഉണ്ട്, മൃഗങ്ങൾ എത്ര നല്ല സുഹൃത്തുക്കൾ, ചോദ്യങ്ങളില്ല വിമർശനങ്ങളുമില്ല. ഈ ചോദ്യങ്ങളും വിമർശനങ്ങളും ആണല്ലോ ശരിക്കും മനുഷ്യബന്ധത്തെ തെറ്റിക്കുന്നത്.
1: ഇന്നത് സംസാരിക്കാൻ തുടങ്ങുന്നു, അന്ന് മനുഷ്യനും ഇതേപോലുള്ള മൃഗങ്ങളുമായുള്ള ബന്ധം അവിടെ വഷളാകും.
0: തീർച്ചയായും അത് ഇതേപോലൊരു ക്വട്ടേഷൻ ഉണ്ട്, സിംഹം എന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുവോ അന്ന് ഈ വേട്ടക്കാരന്റെ ബടായി നിൽക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മൾ വലിയ വലിയ വേട്ടക്കാരുടെ കഥകളൊക്കെ ഉണ്ട്, ഞാൻ ആ സിംഹത്തെ പിടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ സിംഹം എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ ബടായി എല്ലാം നിൽക്കും. എന്തായാലും നമുക്കപ്പോൾ തൽക്കാലം ഇന്നത്തെ നമ്മുടെ ഓർമ്മ ചിന്ത അവസാനിപ്പിക്കാം. ഒരു പാട്ടിലേക്ക് പോലെ അദ്ദേഹം പാട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: കളിവീടുറങ്ങിയല്ലോ
0: ദേശാടനത്തിലെ ആ പാട്ടോടെ നമുക്ക് ഈ ഓർമ്മ ചിന്ത അവസാനിപ്പിക്കാം.

അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ കത്തുകളായി അയക്കാം. കത്തുകളയക്കേണ്ട വിലാസം പറഞ്ഞുതരാം. ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. ഇനി ഓർമ്മചിന്തയിലേക്ക് ഓർമ്മകൾ വാട്സാപ്പ് സന്ദേശങ്ങളുമായി അയക്കാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നവർ ഓർമ്മചിന്ത എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 94 47

0: 56 22 12. ഒരിക്കൽ കൂടി പറയാം, 94 47 56 22 12. അപ്പോൾ എല്ലാ കഥകൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ എം വി ശശികുമാർ,
0: ഞാൻ റിയ, സഹകരണം വിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ഇന്ത്യ. 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായതായി റിപ്പോർട്ട്. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം കർണാടകയിലെ കനിയനഹുണ്ടി ഫാമിൽ. എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശി വിക്രം റാണിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാറോട് അടിയന്തര റിപ്പോർട്ട് തേടി. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ്, വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആറു ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ചു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 3:00 2 മിനിറ്റും 36 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മാച്ചിസ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗുൽസറിന്റെ വരികൾ, വിശാലിന്റെ സംഗീതം. പാടിയത് ഹരിഹരൻ, സുരേഷ് വാത്കർ, വിനോദ് നേക്കാൾ, KK എന്നിവർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 9:30. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഭേഡിയ എന്ന ചിത്രത്തിൽ നിന്ന് അർജിത് സിംഗ്, സച്ചിൻ ജിഗർ എന്നിവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ.

AR റഹ്മാന്റെ സംഗീതത്തിൽ സുഖ്വിന്ദർ സിംഗ്, തൻവി, മഹാലക്ഷ്മി അയ്യർ, വിജയ് പ്രകാശ് എന്നിവർ പാടിയ ഗാനം. വരികൾ ഗുൽസർ. ചിത്രം സ്ലം ഡോഗ് മില്യനയർ.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കൊച്ചി എഫ്എം 102.3.
1: ആകാശവാണി എഫ്എം വാർത്തകൾ.
0: രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്തു പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച ഇന്ത്യ. 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി, ഒരാളെ കാണാതായതായി റിപ്പോർട്ട്. വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശി

0: വിക്രം റാണിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. വാട്സ്ആപ്പ് സന്ദേശകാന പരിപാടിയിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജസ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 9446455888. ഒരിക്കൽ കൂടി പറയാം, 9446455888. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായുള്ള പാട്ടുകളും ആശംസകളും ഒക്കെ അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും സമയം കളയാതെ മെസ്സേജസിലേക്ക് കടക്കാം. ഹലോ നാലുമണിപ്പൂവേ, എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന പാട്ട് വെച്ചുതരണം എന്ന് പറഞ്ഞിട്ടുള്ളത് എ എം ജോണിയാണ്, ചെമ്പുക്കാവിൽ നിന്നും. എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം തന്നെ കേട്ട് നമുക്ക് നാലുമണിപ്പൂക്കൾ തുടങ്ങാം.

0: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
2: നാലുമണിപ്പൂകളിലേക്ക് വീണ്ടും സ്വാഗതം. ഹലോ, ഇഷ്ടപ്പെട്ട നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും ശശികുമാറാണ്. ഇന്നലെ അന്തരിച്ച അതുല്യ ഗായിക എസ് ജാനകിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരങ്ങളായ ഒരു പിടി നാലുമണിപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. മാനസമണിവീണയിൽ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ഇപ്പോഴും കേൾക്കുമ്പോഴും ഒരു പുതിയ ഗാനത്തിന്റെ ഫീൽ പകർന്നു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് ആ മനോഹരമായിട്ടുള്ള ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: നാലുമണിപ്പൂവിന് അടുത്ത ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് വിനീത് കുമാറാണ്. സ്ഥലം പട്ടിമറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹായ് നാലുമണിപ്പൂവ്, എന്റെ പെങ്ങള് ഹരിതയ്ക്ക് ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആഗതൻ എന്ന മൂവിയിലെ മഞ്ഞുമഴക്കാട്ടിൽ എന്ന പാട്ടാണ്. ഈ പാട്ട് തന്നെയായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പെങ്ങൾക്ക് വേണ്ടി പാട്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന ഈ പാട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ആഗതനിലെ ആ മനോഹരമായിട്ടുള്ള സോങ് കേൾക്കാം നാലുമണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലേക്ക് അടുത്ത വന്ന മെസ്സേജ് സനയാണ് അയച്ചിരിക്കുന്നത്. പറവൂരിൽ നിന്നും ദുരന്തർ എന്ന മൂവിയിലെ ഗെഹ്രാഹുവ എന്ന സോങ് വെച്ച് തരുമോ എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഈ മനോഹരമായിട്ടുള്ള പാട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി വെക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിബി ആന്റണിയാണ്. ഹലോ നാലുമണിപ്പൂവേ, ഞാനൊരു ഹാർഡ് കോർ അർജന്റീന ഫാനാണ്. ഇന്നത്തെ വിജയത്തിലൂടെ സെമി ഫൈനൽ ഉറപ്പിച്ച സന്തോഷത്തിൽ എല്ലാ അർജന്റീന ഫാൻസിനും വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജോണി വാക്കർ എന്ന മൂവിയിലെ ചാഞ്ചക്കം തെന്നിയും എന്ന പാട്ടാണ് കേട്ടോ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് സന്തോഷത്തോടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സന്തോഷം എനിക്ക് ഊഹിക്കാം. ഹേ വാമോസ് അർജന്റീന എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാ അർജന്റീന ഫാൻസിനും വേണ്ടിയിട്ട് ദാ വരുന്നു പാട്ട്.

അടുത്ത മെസ്സേജ് വായിക്കാം. നമസ്കാരം നാലുമണി പൂവി, ഞാൻ ചെറായിൽ നിന്നും ആര്യയാണ്. ജാനകി അമ്മയുടെ ആ മധുര ശബ്ദം നിലയ്ക്കുന്നതല്ല, അത് തലമുറകളിലൂടെ സംഗീതമായി ഒഴുകിക്കൊണ്ടിരിക്കും. പാട്ടുകളിലൂടെയും ഇണങ്ങളിലൂടെയും ജാനകി അമ്മ എന്നും നമ്മളിൽ ജീവിക്കും. തെന്നിന്ത്യൻ വാനമ്പാടിക്ക് പ്രണാമം. ജാനകി അമ്മ പാടിയ പപ്പിയുടെ സ്വന്തം അപ്പൂസിലെ എൻ പൂവെ എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്നാണ് ആര്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേ നാലുമണി പൂവെ എന്നൊക്കെ ചോദിച്ചിട്ട് കാർത്തികയാണ് കൊച്ചിയിൽ നിന്നും. ഞാൻ ജാനകി അമ്മയോടുള്ള ഒരു ട്രിബ്യൂ

ട്രിബ്യൂട്ടായിട്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് പപ്പയുടെ സ്വന്തം മപ്പൂസലെ പാട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ആവശ്യപ്പെട്ട പോലെ തന്നെ പപ്പയുടെ സ്വന്തം മപ്പൂസലെ പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

എപ്പോ കേട്ടുകഴിഞ്ഞാലും വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണല്ലേ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ എന്ന സിനിമയിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ എന്തായാലും അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ദേവപ്രിയ, കുറുപ്പമ്പടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 8-ാം ക്ലാസ്സിലാണ് ദേവപ്രിയ പഠിക്കുന്നത്. എന്റെ കാനഡയിലുള്ള ചേച്ചി ചിത്ര ചേച്ചിക്കും 2-ാമത്തെ ചേച്ചി അപർണ ചേച്ചിക്കും കൂടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തുടരും സിനിമയിലെ കൺമണിപ്പൂവേ എന്ന സോങ്ങാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ രണ്ട് ചേച്ചിമാർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു തുടരും മൂവിയിലെ സോങ്.

നാലുമണിപ്പൂക്കളിലേക്ക് ദാ വീണ്ടും സ്വാഗതം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ യാസീൻ, ചെന്നൈയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന പരിപാടിയാണ് ഒരു നല്ല തമിഴ് പാട്ട് വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള തമിഴ് പാട്ട് തന്നെ കേൾക്കാം അടുത്തത്.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് ഷൈനി സാനു. എനിക്ക് ഇഷ്ടഗാനങ്ങളിൽ എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ ഒന്നാണ് അനാറി എന്ന മൂവിയിലെ ഫൂലോ സാ ചെഹരാ തെരാ എന്ന പാട്ട്. വെച്ചു തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഷൈനി സാനു ആവശ്യപ്പെട്ട ആ ഒരു ഇഷ്ടഗാനം തന്നെ കേൾക്കാം നാലുമണിപ്പൂക്കളിൽ അടുത്തത്.

ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് മെസ്സേജസ് അയച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ മെസ്സേജസ് അല്ലെങ്കിൽ പാട്ടുകളൊക്കെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, സമയപരിധി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നാളെയും മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. നാലുമണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, ഒബിസി, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491250505.
1: മെഗാ കളക്ഷൻ, മെഗാ വിലക്കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈജി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം

0: 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം 2026 സൗജന്യ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കേന്ദ്രം ആലപ്പുഴ കീപ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ കോളേജിലെത്തി ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 9846597311.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: പള്ളിപ്പാട് ഗവൺമെന്റ് ITI പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ കീഴിൽ ആരംഭിക്കുന്ന സൌജന്യ ഹ്രസ്വകാല കോഴ്സായ അസിസ്റ്റന്റ് സർവേയർ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപേക്ഷകർ ഈ മാസം 15 നേരിട്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. 6894209730973768940.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ ഹോസ്റ്റലിൽ ഏതാനും ഒഴിവുകൾ ഉണ്ട്. കേന്ദ്ര കേരള സർക്കാർ സ്ഥാപനങ്ങളിലോ സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 9446742049. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
2: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ പൈതൃകത്തെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ കർണാടകയിലെ കനിയനഹുഡിയിൽ പുരോഗമിക്കുന്നു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജിയം ജോൺ ചടങ്ങിൽ പങ്കെടുത്തു. സ്വകാര്യ പ്രോവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിനായി ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. 6 മാസത്തേക്ക് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം. വിയറ്റ്നാമിലെ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞിരമറ്റം എന്ന പ്രദേശത്തേക്കാണ്. പ്രകൃതി സൗന്ദര്യം, മതസൗഹാർദ്ദം, സാംസ്കാരിക പാരമ്പര്യം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് കാഞ്ഞിരമറ്റം. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ ഐക്യത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്നു. കാഞ്ഞിരമറ്റം പള്ളിയിലെ ചന്ദനകുട മഹോത്സവം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങളുടെ ധാരാളം ആരാധനാലയങ്ങളും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയരെ, കാഞ്ഞിരമറ്റത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും കലാസ്നേഹിയുമൊക്കെയായ ഒരാളാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
1: ഞാൻ കാഞ്ഞിരമറ്റം സ്വദേശിയാണ്. എൻ്റെ പേര് ഗോപി, ഗോപി എടമ്പാടെന്നാണ് അറിയപ്പെടുന്നത്. കാഞ്ഞിരമറ്റത്തിൻ്റെ ചരിത്രഭൂമിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന കൊച്ചി എഫം ആകാശവാണിക്ക് എൻ്റെ ഹൃദ്യമായ ഞാൻ സ്വാഗതം ആശംസിച്ചു. ഈ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞാൽ ഈ ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭൂമിയാണ്. ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, പ്രത്യേകിച്ച് ഷെയ്ഖ് വലിയുദ്ദീൻ മഖ്ബറയൊക്കെയുള്ള ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ വിശ്വവിഖ്യാതമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കാഞ്ഞിരമറ്റം പ്രദേശത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതമൈത്രിയുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടുന്ന് കാലത്തെ വാങ്കുവിളിയുടെ മനോഹരമായ ശബ്ദവും അതുപോലെ തന്നെ ഗുരുധർമ്മക്ഷേത്രത്തിലെ ഗുരുദേവ വൈഖരിയുടെയും അപ്പുറമുള്ള പുളിയേറ്റിക്കര പള്ളിയുടെ സങ്കീർത്തനങ്ങളുടെ സാന്ദ്രമായ സംഗീതവും ഇടകലർന്ന് പുതിയൊരു പ്രണവ മന്ത്രവുമായാണ് ഓരോ പ്രഭാതവും ഇവിടെ ഉണരുന്നത്. അപ്പോൾ ഈ കാഞ്ഞിരങ്ങളുടെ നാടാണ് ശരിക്കും ഈ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞാൽ. അതാണ് ഈ പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഈ കാഞ്ഞിരമറ്റം പ്രദേശത്തിൽ ഈ മില്ലിങ്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മില്ലിങ്കലിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു തോട് പോലെ ഇങ്ങനെ വെട്ടി, അപ്പോൾ അന്ന് ഒരു കുളമാണ്, ഇന്നത്തെ ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്ന സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉള്ളത് ഒരു കുളമായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയൊരു പാർക്ക് പോലെ ഉണ്ട്, പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നടത്തിയത് വലിയൊരു സെന്ററായി മാറുകയാണ്, സിറ്റി പോലെയായി. അതൊരു മനുഷ്യനിർമ്മിതമാണ്. അവിടുന്ന് പൂത്തോട്ട ഇവിടുന്ന് കായലിന്റെ അനുബന്ധിച്ച് ഇങ്ങോട്ട് ഉൾനാടൻ ഇല ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇങ്ങനെ വരികയും ഈ മില്ലുണ്ടായിരുന്നോണ്ടാണ് മില്ലിങ്കൽ നിന്ന് പേര് വന്നത്. പഴയകാലത്ത് വലിയ ചന്ത ഉണ്ടായിരുന്നു ഈ കാഞ്ഞിരമറ്റം. അതിപ്പോ ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ചന്ത പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ചന്ത നടക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ ദിവസം ഉണ്ട് ചന്തയുണ്ട്. ഇപ്പൊ മത്സ്യം, വഞ്ചിയും ഇത് ബോട്ട് വരെയും വരാറുണ്ട്. മത്സ്യത്തൊഴിലാളികള് വൈകുന്നേരം നേരങ്ങളിൽ മത്സ്യമൊക്കെ ആയിട്ട് വന്ന് വിൽക്കുവാനാ ഈ മാർക്കറ്റിൽ കൊണ്ടുവരും, അങ്ങനെ വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പൊ അതൊരു സിറ്റിയായി വളർന്നു
2: കഴിഞ്ഞു.
1: വയൽ കയറി കിടക്കുവാണ്. എങ്കിലും അവിടെ നന്നായിട്ടുള്ള ഇപ്പൊ അത് മാലിന്യമൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. മാലിന്യം അങ്ങനെ കൊണ്ട് തടയാനൊന്നും പറ്റില്ല. ഇടയ്ക്കുണ്ട്, കുണ്ടകത്തേക്കൊക്കെ പോകും ബോട്ടിംഗ് സർവീസ് ടൂർ
3: ഇതായിട്ട്.
1: അപ്പൊ ഈ അമ്പല്ലൂര് ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന് പറഞ്ഞതിന് വേണ്ടി ഒത്തിരി സ്ഥലമൊക്കെ എടുത്തിട്ട് അത് പിന്നെ മാറിപ്പോവുകയാണ്. ഇപ്പൊ ഇനി പുതിയതായിട്ട് എന്താ വ്യവസായ പദ്ധതിയൊക്കെ വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രദേശത്തെ ഒട്ടാകെ 19 ഹിന്ദു ദേവാലയങ്ങൾ, ഒരു 10 മുസ്ലിം പള്ളികളും, 9 ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 35 ആരാധനാലയങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ അമ്പല്ലൂർ പഞ്ചായത്ത്.

0: ഈ പള്ളിയുടെ കീഴിൽ നന്നായിട്ടൊരു സ്കൂള് പ്ലസ് ടു വരെയും പ്രവർത്തിക്കുന്നു. നല്ല നിലയിൽ ആ സ്കൂള് നല്ല മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത.
1: പിന്നെ സാറ് ഇവിടെ കാഞ്ഞിരമറ്റത്തെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് അല്ലേ?
0: അപ്പൊ
1: സാറ് ഏത് മേഖലയിലാണ്? കവിതയാണോ കഥയാണോ?
0: കവിതയായിട്ടാണ് തുടങ്ങുന്നത്. അത് കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1996 ഞാൻ ഹൗസിംഗ് ബോർഡിലാണ് എനിക്ക് ജോലി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ സംസ്ഥാന ജീവനക്കാരുടെ ഇടയിൽ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ ഒരു കവിതാ മത്സരത്തിന് ക്ഷണിച്ചിരുന്നു കലാമുദിയിലൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ചന്ദ്രഗുരു ഭാഗം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് ചന്ദ്രഗുരു, അദ്ദേഹമാണ് എൻ്റെ. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കവിതാ മത്സരം നടത്തുന്നുണ്ട്, എന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ

0: ഇങ്ങനെ ഒരു കവിതാ മത്സരം നടത്തുന്നുണ്ട്, എന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ മത്സരത്തിന് അയക്കാന്ന് കുട്ടിയാണ് എന്നോട് വന്ന് പറഞ്ഞത്. ചെറുപ്പത്തിലേക്ക് എഴുതുമായിരുന്നു, നാടകം ഗാനങ്ങളൊക്കെ എഴുതുമായിരുന്നു, കുറെ കവിതകളൊക്കെ എഴുതിയതല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്ക് അയക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അയച്ചു. അയച്ച് ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്കൊരു അറിയിപ്പ് കിട്ടി, നിങ്ങൾക്ക് കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടി. വിഷയം ഇതായിരുന്നു, മൗസല പറഞ്ഞു. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ അധർമ്മം കൊടികുത്തു വാഴുക ഇപ്പോ ഈ കാലഘട്ടത്തിൽ എന്നാണ് അതിന്റെ കേന്ദ്ര ആശയം. അറിയുന്നു ഞാനെന്ന് കൃഷ്ണ, നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വയാലും, അല്ലെങ്കിൽ എന്തേ അവതരിക്കാത്തു നീ വല്ലാത്ത അധർമ്മം പുനരും ഈ വേളയിൽ. കലിയുഗ കാലോളം വിഷമയ ധൂളികൾ ഉലകാക പേമാരി പെയ്തിടുമ്പോൾ ഗോവർദ്ധനക്കിരി കുടയുമായി നീ എന്തേ ഗോപാലബാലക എത്താത്തത് എന്ത് നീ എന്ന് പറഞ്ഞിട്ടാ കവിത അങ്ങനെ പോകുന്നു. അപ്പൊ വന്നിട്ട് അവസാനം പറയായി, ഏരക പുല്ലിൽ ഒടുങ്ങുന്നു യാദവർ, ഏതോ നിഷാദിന്റെ അമ്പേറ്റ് വീണ നീ അവിരാമം ഒഴുകും ഈ അവതാര കഥയുടെ അവസാന ചിഹ്നവും ഇട്ടുപോകെ. അറിയുന്നു ഞാനെന്ന് കൃഷ്ണ, നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വ്യാജം, ദൂരെയായ ഏതോ കടലിരമ്പം ദ്വാരക വീണ്ടും കടലെടുക്കാൻ. ഈ ഇന്ത്യ മഹാ രാജ്യത്തില് നമ്മൾ കാത്തു സൂക്ഷിച്ച പലതും ഒക്കെ പോവുക. എനിക്ക് കടമ്പനീട്ടയും മധുസൂദൻ നായരും കൂടിയാണ് തരുന്നത്. അതെന്റെ ജീവിതത്തില് ഏറ്റവും വലിയ അനർഹ നിമിഷമായി ഞാൻ അതിനെ കാണുന്നു. അതാണ് എന്റെ കവിതയിലേക്കുള്ള കാൽവെപ്പിന്റെ ഒരു തുടക്കം.
1: പിന്നീട്
0: എഴുതാറുണ്ട്, പിന്നെ ചെറുകഥയിലേക്ക് അല്പം കടന്നിട്ടുണ്ട്.
1: കവിതാ പുസ്തകങ്ങള്
0: പ്രസിദ്ധീകരിക്കാൻ പോണേയുള്ളൂ. ഈ സീതായനാണ് എന്റെ കവിത, 46 കവിതകൾ കൂടുന്ന സീതായൻ. അതിലൊരു ആമണി സന്ധ്യകൾ ഇങ്ങ് പോയി എന്നും പറഞ്ഞൊരു കവിതയുണ്ട്, അത് ഹൗസിംഗ് ബോർഡിലെ തിരുവാതിരയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി എഴുതിയത്.
1: ഈ ആകാശവാണിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് ഏത്?
0: അത് മൗസലപൂർവ്വം.
1: റേഡിയോയിൽ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്?
0: ഞാൻ ഈ പാട്ട് എനിക്ക് ഭയങ്കര പഴയ പാട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ന് പോലും കേട്ടു. ഈ ആകാശവാണിയിലെ നല്ല പാട്ടുകൾ നമുക്ക് കേട്ടുള്ളൂ, അതുകൊണ്ട് ഞാനത് എപ്പോഴും കേൾക്കും.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന നല്ലൊരു ഇഷ്ടഗാനം?
0: ആ ചന്ദനമണി വാതിൽ വാദിചാരി.
1: ഓക്കെ, അപ്പൊ ശരി. അപ്പൊ സാറിനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം.

0: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവ്.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിൻ്റെ നാട്ടുവഴിയിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാഞ്ഞിരമറ്റം പള്ളിയിലാണ്. വലിയ പള്ളി, മലയപ്പള്ളി എന്നിങ്ങനെ രണ്ട് പള്ളികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞി വയ്ക്കുന്നതിനും മലയപ്പള്ളിയിൽ തേങ്ങ ഉടയ്ക്കുന്നതിനുമൊക്കെയായി ധാരാളം ആളുകൾ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ചരിത്രവും മറ്റു വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതിനായി പള്ളി കമ്മിറ്റി അംഗമായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു.
1: എൻ്റെ പേര് സൂഫി കാഞ്ഞിമറ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കാഞ്ഞിമറ്റം സ്വദേശിയാണ്. നിലവിൽ കാഞ്ഞിമറ്റം പള്ളിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിമറ്റത്ത് വന്നെത്തിയ ഒരു ആത്മീയ ഗുരുവാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ അലി അള്ളാഹു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ആത്മീയതയ്ക്കുള്ള ഒരു വലിയൊരു അന്തരീക്ഷമായി ഈ പ്രദേശം മാറുകയായിരുന്നു. അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരുടെ സംഗമ കേന്ദ്രമാണ്. എല്ലാ വർഷവും ജനുവരി 14 ഇവിടെ കൊടുവത്ത് ചന്ദനക്കുട മഹോത്സവം നടക്കാറുണ്ട്. അവിടെ നമുക്ക് ഒട്ടനവധി ആളുകൾ, നമുക്ക് കേരളത്തിൽ നിന്നും പുറത്തു നിന്നുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കാഞ്ഞിമറ്റം പള്ളിയിൽ ആ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത്. 12, 13, 14, 15 ദിവസങ്ങളിലാണ് ഈ കൊടുവത്ത് ചന്ദനക്കുട ഇവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട ദിവസമാണ് ജനുവരി 14.
2: മകരവിളക്കിന്റെ
1: അന്ന് അതേ ദിവസമാണ് നമുക്കിവിടെ ഈ കൊടുവത്ത് ചന്ദനക്കുട. അപ്പൊ നമുക്കിവിടെ വർഷങ്ങൾക്ക്

0: മുമ്പ് ഈ പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയപ്പള്ളിയുടെ ഭാഗം നോക്കിയാൽ മകരജ്യോതി കത്തുന്നതായി നമുക്ക് കാണാൻ
1: സാധിക്കുമായിരുന്നു.
0: ഞങ്ങളുള്ള
1: ആളാണ്
0: ഇപ്പൊ പിന്നെ മരങ്ങളൊക്കെ ഉള്ളതായതിനു ശേഷം കാണാതെയാണ്. പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ കാഞ്ഞിരപ്പള്ളി സന്ദർശിക്കുകയും ഇവിടെ തേങ്ങ കൊടുക്കുകയും ഇവിടെ വഴിപാട് ചക്രക്കഞ്ഞിയൊക്കെ ആണെങ്കിൽ ചക്രക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് അവർ ഇവിടുന്ന് പോകാറുള്ളത്. പിന്നെ ശേഖുബലി തന്നെയുള്ള അവൻകുവിന്റെ ശിഷ്യനാണ് നിസാമുദ്ദീൻ, ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ. പിന്നെ നമ്മുടെ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്നത് കാഞ്ഞിരമുറ്റം കാഞ്ഞിര മരങ്ങളാൽ തിങ്ങി നിന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശേഖുബലി തന്നെയുള്ള അവനുകു ഇവിടെ വന്നിരിക്കുകയും ഇതിലെ അന്ന് പാല മുൻകുന്നം റാന്നി ഈരാറ്റുപേട്ട ഭാഗത്തുനിന്ന് പോകുന്നവരൊക്കെ മലചരക്കുമായിട്ട് ഇതിലേക്ക് കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ശേഖുപുരത്ത് എന്തെല്ലാം മുൻകൂനെ അവർ നിരന്തരം കാണുകയും അപ്പോൾ ഇവിടെ വരുന്ന ഇതിലെ പോകുന്ന ആളുകൾക്ക് പല പല സമയങ്ങളിലായിട്ട് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ശേഖുപുരത്ത് എന്തെല്ലാം മുൻകൂ അത് അറിയുകയും പിന്നെ അതിന് വേണ്ട ഇലകൾ കൊണ്ടുള്ള പിന്നെ മരുന്നുകൾ അന്ന് കൊടുക്കുകയും അങ്ങനെ കഠിനമായ വയറുവേദന വന്ന ആളുകളെല്ലാം ഇങ്ങനെ ഈ ശേഖുപുരത്തിന് അള്ളാഹുനക്ക് കൊടുത്ത മരുന്നുകളിൽ വയറുവേദന മാറിയിട്ടൊക്കെയുള്ള അപ്പം അങ്ങനെ ആളുകൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാറുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ അറിഞ്ഞ ആളുകൾ ഇങ്ങനെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വരാൻ തുടങ്ങി. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പം അന്ന് ചക്കരയിൽ അരി ഇട്ട് വേവിച്ച് അപ്പം കുറേ പേർക്ക് കുടിക്കാറുണ്ട്. അങ്ങനെയാണ് ചക്കര കഞ്ഞി ഇവിടെ ഒരു നേർച്ചയായിട്ട് വരികയും പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു പോയതാണ് ശേഖുപുരത്തിനെല്ലാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല ഇതുപോലെ കവികളും എഴുത്തുകാരും എല്ലാം ശേഖുപുരത്തിനെല്ലാം അവനുവിൻ്റെ ജീവചരിത്രങ്ങൾ ഇംഗ്ലീഷിലൊക്കെ എഴുതി പുസ്തകങ്ങളാക്കിയിട്ടുള്ള പല കാര്യങ്ങളിലും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഈ ജനുവരി ദിവസങ്ങളിൽ ഇപ്പം കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളും അവരുടെ ബന്ധുക്കളും എല്ലാ ജാതിയിലുള്ള ആളുകളും നമ്മളിവിടെ ഒത്തുചേരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇവിടെ ഒരേ പ്രദേശങ്ങളിൽ ചക്രക്കഞ്ഞി വെക്കലും അത് കുടിക്കലും ഇപ്പോൾ അത് അവിടെ വേറെ ഒന്നുമില്ല, ആരുണ്ടാക്കിയാലും അത് കുടിക്കാൻ ആളുകൾ ക്യൂ ആണ്. അപ്പം അങ്ങനെ എല്ലാവരും വന്ന് ചക്രക്കഞ്ഞി കുടിക്കലും പിന്നെ അവരുടെ പരിചയപ്പെടൽ അങ്ങനെയാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ഈ പൂച്ചാക്കെ പാണാവള്ളി പോട്ട് വെച്ച് നിന്നൊക്കെ ആളുകൾ നടന്നൊക്കെയായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറേ ആളുകൾ വള്ളത്തിൽ വരുമായിരുന്നു. ഈ മുറ്റം മുഴുവനും ആളുകൾ അന്നും ഇന്നും അതെ ഈ കുടുംബത്തിൻ്റെ സമയങ്ങളിൽ ഇവിടെ ആളുകളെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പം എന്തോ ഒരു പ്രത്യേക ഒരു ആത്മീയ അനുഭൂതിയാണ്. പിന്നെ ഇപ്പം കാഞ്ഞിരമുറ്റം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരേ മനസ്സാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. ഇവിടെ എല്ലാവരും ഒന്നാണ്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നേർച്ചയെന്ന് പറയുന്നത് ഇവിടെ മൗലൂദ്, റാത്തീബ്, യാസീൻ ഓതും, പിന്നെ പട്ട് മൂടുന്ന പരിപാടിയാണ് ഇവിടെ. പിന്നെ മലയപ്പള്ളിയുണ്ട്, അവിടെ തേങ്ങ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. തേങ്ങ അവിടെ പൊടിക്കും ആളുകൾ.
1: പിന്നെ
0: ബാബര് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ബാബരുമായിട്ടൊരു ഒരു ബന്ധമുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അവിടെ നമ്മള് മലയപ്പള്ളിയിൽ തേങ്ങ കൊടുക്കാനുള്ള സ്ഥലവും സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ കൊടുക്കും. പിന്നെ ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ സഹായവും ഒക്കെ ആയിട്ട് നമുക്കിവിടെ അപേക്ഷകൾ വരും. അപ്പം അത് നമ്മൾ ഇതമായ തീരുമാനത്തിൽ എടുത്തിട്ട് നമുക്കത് വേണ്ട സഹായങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും, ആളുകൾക്ക് കൊടുക്കാറുണ്ട്.
1: ചക്കരക്കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുവാണോ?
0: ചക്കരക്കഞ്ഞി വെക്കുന്ന സാധനം ഇവിടെ തൊട്ടടുത്ത കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും കൊണ്ടുവരും. അവർക്ക് ഒരു അവർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരിങ്ങനെ ചൂട്ടും മടലും ഒക്കെ ആയിട്ട് അവർ ജനുവരിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവരൊരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ
1: മടലിച്ച്
0: വെക്കും. രണ്ടും ഇങ്ങനെ അവരപ്പൊ നമ്മുടെ വീട്ടിലെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് അതിങ്ങനെ അവർ നമുക്ക് രസമാണ് അത് കാണാൻ വേണ്ടി. നമ്മളിപ്പോ ചാലക്കപ്പാറ, അരയങ്കാവ്, ഇപ്പൊ കുളിയേറ്റിക്കര, കീച്ചേരി, ഇങ്ങനെയുള്ള ആമ്പല്ലൂര്, പാർപ്പാവൂട്, ചെത്തിക്കോട്, ഇവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ പൂത്തോട്ട, ചെമ്പ്, കാട്ടിക്കുന്ന്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ
1: ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ വരുവാ. അപ്പൊ ഞങ്ങളും കാത്തിരിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ മറ്റേ കൊണ്ടുതരും അന്ന്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കൊറേ സാധനങ്ങൾ അവർ കൊണ്ടുതരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാഞ്ഞിരപ്പറ്റം കൊടുത്തു വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. പിന്നെ ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈയിടെ ഒരു വാർത്തയിലൊക്കെ നിറഞ്ഞ ഒരാളാണല്ലോ. അപ്പൊ എന്തായിരുന്നു ആ സംഭവം, അതൊന്ന് പറയാം.
0: ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ തൃപ്പൂണിത്തുറ പേട്ട ഇന്ന് നമ്മൾ എസ് എൻ എസിലേക്ക് വരുന്ന വഴിക്ക് ഒരു മൂന്ന് മാനുകൾ ഈ നമ്മുടെ മെട്രോയിൻ്റെ ഫുട്പാത്തിലെ മൂന്ന് മാനുകൾ തുറന്നു വെച്ചേക്കുവായിരുന്നു. പിന്നെ അവിടുന്ന് മാനുകൾ താഴത്തോട്ട് പോയി വളരെ കനം കുറഞ്ഞ രീതിയിലാണ് അവിടെ ഈ മാനുകളുടെ മുകളിൽ വെച്ചേക്കുന്നത്. എനിക്ക് ഇവിടെ രണ്ട് രണ്ടര മൂന്ന് മീറ്ററോളം താഴ്ചയുണ്ട് ഈ കനാലിന്. അപ്പം നമ്മളതിലേക്ക് ഇപ്പം നമ്മളെ കുട്ടികൾ

0: ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചയെ കണ്ടാണല്ലോ ഫുട്പാത്തിൽ നടന്നു പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ നേരെ നമ്മൾ ഈ കനയിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു, ഞാനത് നിലയിൽ പോകുന്ന വഴിക്കാണ് എനിക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് ഭയാനകരമായിപ്പോയി. നമുക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുള്ളതാണല്ലോ, അത് ഒട്ടനവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലാണ്. പ്രത്യേകിച്ച് ഈ മെട്രോൻ്റെ എന്നൊക്കെ പറയുമ്പോൾ മനോഹരമായിട്ട് കിടക്കുവാണല്ലോ. അപ്പം ആളുകൾ ഇത് താഴത്തോട്ട് നോക്കാതെ ഇങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ നടന്നു പോകുമല്ലോ. പക്ഷേ അത് അപ്പം അങ്ങനെ ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ പ്രതിഷേധം എന്ന നിലയിൽ ഒരു പ്രതിഷേധ ബോർഡ് കയ്യിലൊരു ബോർഡൊക്കെ പിടിച്ച് ഞാൻ ആ മാൻഫോളിൽ ഇരുന്നു കൊണ്ട് കണ്ടത് വൈകിട്ട് 6 മണി ആണ് കണ്ടത്. ഞാൻ അപ്പം തന്നെ അത് ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം തന്നെ ജനങ്ങൾ ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞാനിതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു ചെറിയ ബോർഡൊക്കെ പ്രക്രിയയായി മാൻഫോളിലൊക്കെ പറഞ്ഞ് കയറ്റി ഞാനിങ്ങനെ മാൻഫോളിൻ്റെ അകത്ത് കയറി ഇരുന്ന് പ്രതിഷേധിച്ച്. അപ്പം അത് മൊത്തത്തിൽ അത് ജനങ്ങളെ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് അസോസിയേഷനും സോഷ്യൽ മീഡിയകൾ, പിന്നെ ലോക്കൽ വാർത്താ ചാനലുകൾ, പിന്നെ ടി വിയിലും ഒക്കെ വന്ന് പത്രങ്ങളിലെല്ലാം പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഗത്തോടൊപ്പമുള്ള പത്രങ്ങളിലെല്ലാത്തിലും ഉണ്ടായിരുന്നു. അത് അധികാരികളിലേക്ക് പെട്ടെന്ന് എത്തി. അത് പിന്നെ ഇപ്പോൾ ഇരുമ്പിൻ്റെ പ്രത്യേക തരം ഷീറ്റ് ഉപയോഗിച്ച് അത് അടച്ചു. അപ്പം അത് മനോഹരമാക്കി
1: ആണല്ലേ. അപ്പോൾ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ.
0: പാട്ട് ശെഖിനെ പറ്റി പാട്ട്
1: പറഞ്ഞു.
0: ഞാനൊരു എഴുത്തുകാരനാണ്, മാപ്പാട്ടാണ് കൂടുതൽ എഴുതുന്നത്. ഇപ്പം എൻ്റെ ഈ കാഞ്ഞിപുരത്തിൻ്റെ സ്നേഹനിലാവ് എന്ന് പറയുന്ന ഒരു മദക് ഗാനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്.
2: കാഞ്ഞി

0: ഞാൻ
1: സ്വന്തമായിട്ട്
0: എഴുതിയാണല്ലേ. ആ മാപ്പിളപ്പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
1: അപ്പൊ ഒരുപാട് ഗാനങ്ങൾ ഇപ്പൊ ഷെരീഫ്, രഹന, അഫ്സല്, ഒട്ടനവധി ആളുകൾ എന്റെ പാട്ടുകൾ.
0: ഓ അല്ലേ. പിന്നെ മാപ്പിളപ്പാട്ട് അല്ലാതെ മറ്റേ ഒപ്പനപ്പാട്ടുകളോ അങ്ങനത്തെ
1: പാട്ടുകളും ഇങ്ങനെ രഹന എന്റെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായികയാണ് രഹന, ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്
0: അല്ലേ.
1: സിനിമാ പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്.
0: അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്.

0: വിവിധ മതവിഭാഗങ്ങളുടെ ധാരാളം ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പ്രശസ്ത ദേവീ ക്ഷേത്രമായ കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: പേര് മോഹൻദാസ്, സെക്രട്ടറി കാഞ്ഞിരമറ്റം ക്ഷേത്ര സംബന്ധിനി സമാജം. കാഞ്ഞിരമറ്റം ക്ഷേത്ര സംബന്ധിനി സമാജത്തിൻ്റെ കീഴിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് അയ്യൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും രണ്ട് കാഞ്ഞിരമറ്റം കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രവും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കാഞ്ഞിരമറ്റം കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തു നിന്നാണ്. കേരളത്തിലെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മൂല ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ.

0: ജഗാഭവതി ക്ഷേത്രം കൊടുങ്കോലൂർ അമ്മയുടെ ചൈതന്യമാണ്. ക്ഷേത്രത്തിന്റെ പ്രധാന ദേവതയായ ഭദ്രകാളി വടക്കോട്ടും ശിവൻ കിഴക്കോട്ടും കൃഷ്ണനും നാഗദേവങ്ങളും ഉപദേവന്മാരായിട്ടും ആണ് നിലവിലെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ. ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിൽ മകം നാൾ ഭഗവതിയുടെ പിറന്നാളായിട്ടും പൂരം നാള് തൂക്കം ദിവസമായിട്ടും ആഘോഷിച്ചു വരുന്നു.
1: ഇവിടെ തൂക്കമാണോ
0: പ്രധാനമായിട്ടുള്ളത്? 8 ദിവസത്തെ ഉത്സവമായിട്ടാണ് ഇപ്പൊ കൊണ്ടാടുന്നതാണ്. കുംഭമാസത്തില് അരിയറോട് ആരംഭിക്കും. അരിയർ ചടങ്ങോട് ആരംഭിച്ചിട്ട്
1: അതെന്താ ചടങ്ങ് എന്ന് പറയാമോ?
0: അത് താലപ്പൊലിയാണ്. താലപ്പൊലി സങ്കല്പം തലേ ഒരു ഇതായിട്ട് താലപ്പൊലിയായിട്ട് ആരംഭിച്ചിട്ട് താലപ്പൊലി തന്നെയാണ് ഇവിടെ പ്രധാനം. പക്ഷെ അത് അരിയറോ താലപ്പൊലിയോടും കൂടി ആരംഭിച്ചിട്ട് 8 ദിവസം 8-ാം ദിവസമാണ് പൂരം ആയിട്ട് വരുന്നത്. ആ ദിവസം അതിന് തൂക്കവും പിറ്റേ ദിവസവും ആറാട്ടുമായിട്ടും ആണ് നടന്നു വരുന്നത്. ഉത്സവത്തിന്റെ ആദ്യ ദിനമായ അരിയർ ചടങ്ങോടുകൂടി 7 ദിവസത്തെ കളവുണ്ട്. 5 ദിവസം 4 കേട് കളവും 6-ാം ദിവസം 8 കൈയും 7-ാം ദിവസം മകം ദിവസം 16 കേട് കളവായിരുന്നു. കളമെടുത്തും പാട്ടും
1: പ്രാധാന്യമാണ്.
0: പിറ്റേ ദിവസം ഈ പൂരത്തെ നാള് കളവൊന്നുമില്ല. പൂരത്തിന് നമ്മളുടെ തൂക്കം മാത്രമേ ഉള്ളൂ. 2 ദിവസം ഈ 7-ാം ദിവസം മകം വളരെ പ്രധാനമായിട്ട് അവിടെ ആഘോഷിക്കുന്നത്. അന്ന് ഇവിടുത്തെ ഭഗവതി അയ്യൻകോൾ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശാസ്താവിനെ സ്വീകരിച്ച് കൂട്ടേക്കാൽ കൊണ്ടുവന്നിട്ട് ശിവനെയോട് കൂട്ടിയിട്ട് 5 അരപ്പുറത്തുള്ള ഉത്സവം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ 2026 വരെ ആഘോഷിക്കുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ പല രീതിയിലുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സപ്താഹം എല്ലാ 25 വർഷമായിട്ട് കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് സപ്താഹം നടന്നു വരുന്നുണ്ട്. ഈ വർഷം 2026 സപ്താഹം അത് ഓഗസ്റ്റ് 2-ാം തീയതി വരെയാണ്. നവരാത്രി വളരെ അധികം വിപുലമായി കൊണ്ടാടുന്നുണ്ട്. ലാസ്റ്റ് ദിവസം 3 ദിവസം വളരെ നവരാത്രിക്ക് ലക്ഷാർച്ചന അതുപോലെ ദീപക്കാഴ്ച അങ്ങനെയുള്ള വളരെയധികം വിവിധ രീതിയിലുള്ള ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കളഭാഭിഷേകം ചതുശനിവേദ്യം ഇവയെല്ലാം കൊണ്ടാണ് കൊണ്ടാടുന്നത്. എല്ലാ രീതിയിലും നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ഏപ്രിൽ മാസം വിഷു ഉണ്ട്, വിഷു ആഘോഷമുണ്ട്. വിഷു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തിരുവോണത്തിന് വലിയ പൂക്കൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിനിടയിൽ വരുന്നതാണ് സപ്താഹം വരുന്നത്. ഇവിടുത്തെ തന്ത്രി പുലയന്നൂർ മനയിലുള്ള അനുജൻ നാരായണ നമ്പൂരിപ്പാടാണ് ക്ഷേത്ര മേൽശാന്തി നാഗഞ്ചേരി മന നാരായണ നമ്പൂരി.
1: അപ്പോൾ ഇതൊരു പാട്ടിൻ്റെ പരിപാടി കൂടിയാണ്. പിന്നെ ഇഷ്ടമുള്ള പാട്ട്, സിനിമ പാട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് പറയാനുണ്ടോ?
0: മലയാളി പാട്ടുമെല്ലാം
1: മതി.

കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.

0: മുസ്ലിം ഹിന്ദു ആരാധനാലയങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾക്ക് ഇനി ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ വിശേഷങ്ങളാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിനായി ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം.
1: എൻ്റെ പേര് ജോർജ് ഉറീസ്, കാഞ്ഞിരട്ട സ്വദേശിയാണ്. കാഞ്ഞിരട്ടത്ത് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി ഇടവക്കാരാണ്. ഏകദേശം 300 ഇടവക്കാരുള്ള ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി. കാഞ്ഞിരട്ടത്തിന്റെ വളർച്ചയ്ക്ക് സുപ്രധാന പങ്കുവച്ചിട്ടുള്ള ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി. കാരണം യു പി മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസ്സുകൾ നടക്കുന്ന വലിയൊരു സ്കൂള് പള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നാട്ടിലെ ഒട്ടേറെ പേർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് കാരണമായത് ഈ സ്കൂളാണ്. 1939 സ്കൂൾ സ്ഥാപിച്ചത്. ചെറിയ യു പി സ്കൂളായിട്ടാണ് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് അത് വളർന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ 10,000 കുട്ടികളുള്ള സ്കൂളായി മാറി. അതുപോലെ 1,100 അധ്യാപകരൊക്കെ ഉള്ള സ്കൂളായി മാറി. ഒരു കാലഘട്ടത്തിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ 50 കഴിഞ്ഞിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയത് ഈ സ്ഥാപനമാണ്.
0: പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സ്കൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഇവിടെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈകല്യം ഉള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: അതിനടുത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് പെലിക്കൻ സെന്റർ. സെന്റ് ജോർജ് ശ്രീവാ പള്ളിയുടെ ചേർന്ന് സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പെലിക്കൻ സെന്റർ. റെവറൻഡ് ഫാദർ സാംസൺ മേലോത്താണ് അത് നയിക്കുന്നത്. 200 ഇൻമേറ്റ്സ് ഉണ്ട്. മറ്റ് അസുഖങ്ങൾ കൊണ്ട് മാനസിക വിഭ്രാന്തികൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകളാണ് താമസിക്കുന്നത്. മറ്റാരും ആശ്രയമില്ലാത്ത നിർദ്ധനരായ ആളുകളെ സഹായിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിന്നെ കാഞ്ഞിരട്ടത്തിന് അനുഗ്രഹീതമായ മോസ്ക് ഉണ്ട്, തങ്കളച്ചൻ്റെ പള്ളി എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പുറത്തെ തൃപ്പൂർക്കുളത്ത് അമ്പലമുണ്ട്, ശിവപാർവതിമാരുടെ അമ്പലമാണ്. അവിടെ പാർവതി മംഗല്യം എന്ന വിശിഷ്ട വഴിപാടൊക്കെ ഉണ്ട്. ഏറ്റവും പഴക്കമുള്ളൊരു അമ്പലമാണ്. അതിൻ്റെ പഴക്കം പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഏറ്റവും ആദ്യത്തെ ക്ഷേത്രധാരണ

0: ഞങ്ങളെല്ലാം വിശ്വസിച്ച് പോരുന്നത്. തൊട്ടടുത്ത് വിത്തേരിക്കാവ് എന്ന് പറഞ്ഞ മറ്റൊരു ക്ഷേത്രമുണ്ട്, അത് പാടത്താണ് ഇരിക്കുന്നത്. അവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വരാറുള്ളത്. മുടിയേറ്റ് ആണ് അവിടുത്തെ പ്രധാന ഉത്സവത്തിൻ്റെ ഒരു വിശേഷത. അത് കാണുന്നതിന് എല്ലാവരും രാത്രി ഒരു 2 മണി 3 മണി സമയം വരെയും അമ്പലത്തിൽ പാടത്ത് ഉറക്കളിച്ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വിശേഷമായ കാര്യങ്ങളാണ് കാഞ്ഞിരത്തുള്ളത്. കാഞ്ഞിരത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ദേവാലയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ മതസൗഹാർദ്ദം, എല്ലാവരും നല്ല സൗഹാർദ്ദമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മൂന്നും ഒരുപോലെ ഉള്ള സ്ഥലമാണ് കാഞ്ഞിരത്ത്. പക്ഷേ യാതൊരു തരത്തിലുള്ള വർഗീയമായ കാര്യങ്ങളുമില്ല. എല്ലാവരും പരസ്പരം സഹകരിച്ചു പോകുന്നു എന്നതാണ് നാടിന്റെ വിശേഷത.
1: അപ്പോ ഇതൊരു പാട്ടിന്റെ പരിപാടി കൂടിയാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
0: ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാല് ഇൻ ഹരിഹർ നഗറിൽ ഏകാന്ത ചന്ദ്രിക എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.

0: പാട്ടിൻ്റെ നാട്ടുവഴിയിൽ അടുത്തതായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് അധ്യാപികയും വളർന്നുവരുന്ന ഒരു എഴുത്തുകാരിയുമായ ശ്രീമതി സുജ സോണിയാണ്.
1: പേര് സുജ സോണി. കാഞ്ഞിരമറ്റത്ത് ചാലക്കപ്പാറയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ടീച്ചറാണ്. KMJ പബ്ലിക് സ്കൂളിൽ, നമ്മുടെ കാഞ്ഞിരമറ്റ മോസ്കിനോട് ചേർന്ന ഒരു സ്കൂളുണ്ട്. സ്കൂളിലെ അധ്യാപികയാണ്. കാഞ്ഞിരമറ്റത്തെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചതും വളർന്നതും എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നതും കാഞ്ഞിരമറ്റത്ത് തന്നെയാണ്. കാഞ്ഞിരമറ്റത്തിൽ അതിൻ്റെ കോട്ടയം ബോർഡറിലുള്ള അരിയങ്കാവിൽ നിന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം അരിയങ്കാവ് എന്ന് പറയുമ്പോൾ അരിയങ്കാവ് ദേവീ ക്ഷേത്രം പണ്ട് മുതലെയുള്ള, കുഞ്ഞിലേ മുതൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കണം. പിന്നെ അരിയങ്കാവിലെ പൂരം എന്ന് പറയുന്നത് നമ്മുടെ നാനാജാതി മതസ്ഥർ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു പൂരമാണ്. ഏപ്രിൽ മാസത്തിലാണത്. അതിന് അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതെന്ന് പറയുന്നത് ഗരുഡൻ തൂക്കാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ മറ്റ് ഞാനങ്ങനെ കേട്ടിട്ടില്ല. കേരളത്തിൽ
2: ഒരുപാട്
1: തൂക്കം തീണ് ഗരുഡൻ തൂക്കം എന്ന് പറയണത് എന്തോ ഒരു പ്രത്യേക വികാരമാണ് അത് കാഞ്ഞിരമറ്റക്കാർക്ക്. അത് ജാതി മതഭേദമൊന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന അത് കാഞ്ഞിരമറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കാഞ്ഞിരമറ്റം പള്ളി കൊടുകുത്താണെങ്കിലും അരിയങ്കാവ് പൂരമാണെങ്കിലും നമ്മുടെ കീച്ചേരി പള്ളി പെരുന്നാളാണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് അതൊരു വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കാഞ്ഞിരമറ്റത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കും ഒക്കെ കൊണ്ട് സമ്പന്നമാണ്.
2: പിന്നെ വേറെ ഇപ്പം ഒരു ടീച്ചറാണെന്നതിലെ പോലെ ഒരു സാഹിത്യകാരി കൂടിയാണ്, എഴുത്തുകാരി കൂടിയാണ് അല്ലേ, അറിയപ്പെട്ട് വരുന്ന അല്ലേ ഒരു എഴുത്തുകാരി. അപ്പൊ ഏത് മേഖലയാണ്
1: കൂടുതലും കവിതകള്, ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി FBയിലൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് പണ്ടൊക്കെ എഴുതി ഇങ്ങനെ നമ്മൾ ഡയറിയിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രസിദ്ധപ്പെടുത്താൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണ് അങ്ങനെ പതുക്കെ FBയിലൊക്കെ എഴുതി തുടങ്ങിയത്. FBയിൽ എഴുതി തുടങ്ങി ഇപ്പം സാഹിത്യപരമായിട്ട് ബന്ധമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയമായപ്പോൾ നമുക്കത് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് എഴുത്തിനായിട്ട് ഞാൻ ഇരുന്നല്ല, എന്നിലേക്ക് വന്നു ചേർന്നതാണെന്ന് പറയാം. അങ്ങനെ കവിത എഴുതി അങ്ങനെ പിന്നെ നമ്മുടെ ചുറ്റുപാടുകളും കാണുന്ന ഓരോ ഇതുകളൊക്കെ കാണുമ്പോഴും അത് വിഷമമായിട്ട് തീരുന്ന സഹജീവികളുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ ആ വിഷമം സങ്കടമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനത് എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ എഴുതി എഴുതിയാണ് കഥകൾ എഴുതി. ഞാനിപ്പോൾ ഈ അടുത്ത ഏപ്രിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഗുഡ്ഗാവിലെ കടുക് പാഠങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് കഥയാണ്, ചെറു 10 ചെറുകഥകൾ. അപ്പം അത് വായിച്ചവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറയണം, അതുകൊണ്ട് സന്തോഷം തോന്നി. അങ്ങനെ
2: ആണല്ലേ. ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ
1: മത്സരങ്ങളിലെ കവിതകളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ കഥ സമാഹാരം ഇറക്കിയപ്പോഴൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വക ഒരു ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട്. കാഞ്ഞിരമറ്റം അമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ വക. പിന്നെ കവിതകൾക്കൊക്കെ കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്.
2: സ്കൂൾ കാലം തൊട്ടേ എഴുതുമായിരുന്നു.
1: സ്കൂൾ കാലം തൊട്ടൊക്കെ എഴുതിയിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോഴും. അതൊക്കെ അന്നേരം നമ്മളതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. മനസ്സിൽ തോന്നണം അങ്ങനെ എഴുതി വയ്ക്കുന്നു.
2: മത്സരങ്ങളിലൊന്നും പങ്കെടുത്തില്ല.
1: സ്കൂളിലൊന്നും അങ്ങനെ ഒന്നും ഞാൻ മത്സരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അന്നൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ കുറച്ച് നാളായൊരു 5-10 വർഷങ്ങളോളം ആയുള്ളൂ ഞാൻ അങ്ങനെ ഇത് ഇച്ചിരി കാര്യമായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുള്ളൂ. പണ്ടൊക്കെ എഴുതി അത് അങ്ങനെ തന്നെ കളഞ്ഞു. അത്രയും അതൊന്ന് സൂക്ഷിച്ചു വെക്കണമെന്നോ അത്രയൊക്കെ ഉള്ള ബോധമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അന്ന് ഇന്നാണ് അതങ്ങനെ ചിന്തിക്കണ, അത് എഴുതി വെച്ചിരുന്ന ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത്. ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സും റിലേറ്റീവ്സും എൻ്റെ മോനും ഒക്കെ പറഞ്ഞു അത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്തിനാ അമ്മ പ്രസിദ്ധീകരിക്കുക, അങ്ങനെ പറഞ്ഞു.
2: ആദ്യമായിട്ടാണ് ഈ ഗുഡ്ഗാവിലെ കടുക് പാഠങ്ങൾ ആദ്യത്തെ പുസ്തകമാണ്?
1: ആദ്യത്തെ
2: പുസ്തകമായിട്ട് എഴുതിയ
1: ചെറുകഥയാണ്.
2: ബാക്കി മുഴുവൻ കവിതകളാണ് അല്ലേ?
1: കവിതകളാണ്, കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എഴുതണം എന്നാണ് ആഗ്രഹം. പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് നമുക്ക് അത് എഴുതാനായി.
2: എഴുതിയതില്ലേ ഇപ്പൊ ഏറ്റവും നമ്മൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കവിത?
1: കവിത ഉണ്ട്. ഓൾമോസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഒരു മാമ്പഴക്കാലം എന്ന് പറഞ്ഞു. നമ്മുടെ നാടിനോട് ചേർന്ന് നമ്മുടെ ആഗ്രഹാതുരത്വം തോന്നുന്ന പണ്ടത്തെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട്

0: ഇനിയും ഒരുപാട് കവിതകളും കഥകളും ഒക്കെ എഴുതി ഒത്തിരി
1: സാഹിത്യ
0: രംഗത്ത് നല്ലൊരു നിലയിലേക്ക് എത്താനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
1: താങ്ക് യു.
0: ഇനി നമ്മൾക്ക് പാട്ടൊക്കെ കേൾക്കാറുണ്ട്, റേഡിയോയിലെ പരിപാടികളൊക്കെ കേൾക്കാം.
1: പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂടുതലും സിനിമാ പാട്ടുകളാണ്. പിന്നെ ലളിതഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പഴയ പാട്ട്, പുതിയ പാട്ടുകളോട് വലിയ താല്പര്യമില്ല. കേൾക്കാറുണ്ട് എങ്കിലും പഴയ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
0: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം,
1: നമ്മുടെ കെ ജയകുമാർ സാറിന്റെ ദീപം ദീപം സന്ധ്യാദീപം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, രവീന്ദ്ര മാഷ് സംഗീതം നൽകി, ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പഴയ പാട്ടുകളുണ്ട് അതിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്.
0: ശരി ശരി, അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാൻ കേട്ടോ.
1: താങ്ക് യു.

0: പ്രിയരെ, ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തെ വിശേഷങ്ങളാണ്. അടുത്ത ആഴ്ച പുതിയ നാടും അവിടുത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം. എല്ലാവർക്കും നന്ദി.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം ശ്രീദേവി MP, CK ശ്രീകലാ.

0: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ-വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ-വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ-വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ-വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ-വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഇ-വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ

0: ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: സമയം 6 മണി കഴിഞ്ഞ 10:32. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ഹരിതശലഭങ്ങൾ, പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ, 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
1: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ദുരന്ത ലഘൂകരണത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. 9:30 അക്ഷര സൗരഭം, മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. 10:00 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
5: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും, മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്, TV, ഹോം അപ്ലയൻസസ്.

0: അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെറീൻ ഡ്രൈവ് കൊച്ചി.
1: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഷൌക്കത്ത് എ വി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, വയലോപ്പള്ളി ശ്രീധര മേനോന്റെ തുയിലുണർത്തൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: 7:35 മുതൽ FM ഡയറി തുടരും. സമകാലികം. ജോലി നഷ്ടമാകുന്ന IT കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. എട്ടഞ്ചിന് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം, അവസാന ഭാഗം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ. പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രസവാനന്തര പരിചരണം. ആശ KP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി.

0: എഫ് വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ. പാട്ടിൻ്റെ നാട്ടുവഴി, കാഞ്ഞിരമറ്റം, പുനഃപ്രക്ഷേപണം. 4 മണിക്ക് ആകാശവാണി എഫ് വാർത്തകൾ. വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
1: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
0: 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ചോളം, കമ്പ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അരയൻകാവിലുള്ള ലതിക രാജപ്പന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
4: ഗാനം.
0: 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, ജോലി നഷ്ടമാകുന്ന ഐ ടി കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു ആദ്യഭാഗം. പുനഃപ്രക്ഷേപണം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം. 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. അന്നവാർപ്പ് രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് അന്തരിച്ച പ്രിയ ഗായിക എസ് ജാനകി ആലപിച്ച ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മർ.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ ഇന്റർഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ കരാരടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിഇ, ബിടെക്, ബിഎസ്, എംഇ, എംടെക്, എംഎസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റഗ്രേറ്റഡ് എംടെക്, എംസിഎ അല്ലെങ്കിൽ നെറ്റ് PhDയോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 27 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. ആപ്ലിക്കേഷനും മറ്റു വിശദവിവരങ്ങൾക്കും recruitment.qsat.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 80 78 01 96 88 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 80 78 01 7

0: ക്ഷമിക്കണം 9688.
1: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.

0: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
5: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കേം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ, ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ, ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
4: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക S ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങ്

0: പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക കെഎസ്എഫ്ഇ ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്ര ആചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 2-ാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ

0: ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 40:33. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. രചന വർഗീസ് മാളിയേക്കൽ, സംഗീതം KV ജോബ്.

ചിത്രം ഉദ്യോഗസ്ഥ. യൂസഫ് അലി കേസരിയുടെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം. ഗായിക എസ് ജാനകി.

അടിമകൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാരാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന, പി സുശീല ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴ പെയ്തു. ലക്ഷദ്വീപിൽ മഴ പെയ്തില്ല. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: ഹരിതശലഭങ്ങൾ, പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പാഠപുസ്തകങ്ങൾക്കപ്പുറം കൃഷിയുടെ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു വിദ്യാലയത്തിലേക്കാണ് ഇന്ന് നാം എത്തുന്നത്. ഇവിടെ കുട്ടികൾ അക്ഷരങ്ങൾ മാത്രമല്ല, വിത്ത് നട്ടു വളർത്തുവാനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനും പഠിക്കുന്നു. പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് കേട്ടറിയാം. സ്കൂളിലെ പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി.
3: എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിൽ കോട്ടപ്പുറം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ. 1900 ക്രിസ്ത്യൻ പുരോഹിതർ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ വിദ്യാലയം 2025-26 അതിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷം വിപുലമായ രീതിയിൽ നടത്തുകയുണ്ടായി. അക്കാദമിക മികവിനോടൊപ്പം കലാ, കായിക, സാഹിത്യ, കാർഷിക രംഗങ്ങളിലും വിദ്യാലയം മികച്ചു നിൽക്കുന്നു. ഈ മികവാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് 2025-26 മികച്ച വിദ്യാലയത്തിനുള്ള KCPC സംസ്ഥാന അവാർഡ് പള്ളിപ്പുറം സെന്റ് മേരീസിന് ലഭിച്ചത്. കൂടാതെ പഞ്ചായത്തിലെ മികച്ച കാർഷിക വിദ്യാലയ അവാർഡ്, മികച്ച വിദ്യാലയത്തിനുള്ള എക്കോസെൻസ് അവാർഡ് എന്നിവയും പള്ളിപ്പുറം സെന്റ് മേരീസിന് ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാർഷിക രംഗത്ത് വിദ്യാലയം നടത്തിപ്പോരുന്നത്. ഓണത്തിന് ഒരു വട്ടിപ്പൂ എന്ന പേരിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ ആരംഭിച്ച പൂക്കൃഷിയായിരുന്നു

0: വിപുലമായ കൃഷി ചെയ്യുന്നതിൽ ആദ്യത്തെ സംരംഭം. ഓണക്കാലത്തെ ആഘോഷങ്ങളിൽ പ്രത്യേകിച്ച് പൂക്കളം ഇടുന്നതിനും മറ്റും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കൾ വാങ്ങിയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായിട്ട് തൈകൾ നട്ട് പരിപാലിച്ച് അതിൽ നിന്നും കിട്ടുന്ന പൂക്കൾ ഉപയോഗിച്ച് തന്നെ ഓണാഘോഷം നടത്തണമെന്നുള്ള ഒരാഗ്രഹം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ആദ്യ വർഷം വിദ്യാലയ ആവശ്യത്തിന് മാത്രമായ പൂക്കൾ ആണ് ലഭിച്ചതെങ്കിലും തൊട്ടടുത്ത വർഷം അടുത്തുള്ള കമ്പോളങ്ങളിൽ കൊടുക്കാവുന്ന രീതിയിൽ പൂക്കൃഷി നടത്തുവാനായിട്ട് വിദ്യാലയത്തിന് കഴിഞ്ഞു. കാർഷിക ഗ്രൂപ്പ് അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടങ്ങളിൽ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് അഗ്രോ കേഡറ്റ് സ്കോപ്സ് എന്ന പേരിൽ കൂടുതൽ കാര്യക്ഷമമായ കാർഷിക ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് ഹരിതശലഭങ്ങൾ എന്ന പേരിൽ വളരെ ഗൗരവത്തോടെ കൃഷിയെ സമീപിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഹരിതശലഭങ്ങൾ എന്ന് രേഖപ്പെടുത്തിയ പ്രത്യേകം തയ്യാറാക്കിയ ക്യാപ്പുകൾ ഉപയോഗിച്ചാണ് കുട്ടികൾ കാർഷിക പ്രവർത്തനത്തിനായി ഇറങ്ങുന്നത്. ഒഴിവു സമയങ്ങളിലും വൈകുന്നേരങ്ങളിലുമാണ് കുട്ടികൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. വിദ്യാലയത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനൊപ്പം തന്നെ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച പച്ചക്കറി തൈകൾ വീട്ടുവളപ്പിൽ കൊണ്ടുപോയി നടുകയും അവ പരിപാലിക്കുകയും മികച്ച വിളവെടുക്കുകയും ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ വിളവുകൾ വിദ്യാലയത്തിൽ കൊണ്ടുവരാനും അത് ഉച്ചഭക്ഷണത്തിനായി കൊടുക്കുവാനുമുള്ള സൗകര്യവുമുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ പാരിതോഷികവും നൽകാൻ വിദ്യാലയം ശ്രദ്ധ കാണിക്കുന്നു. വിവിധ തരത്തിലുള്ള പച്ചക്കറികളും നല്ല രീതിയിൽ തന്നെ വിദ്യാലയത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ശീതകാല പച്ചക്കറിയിൽ കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, കാരറ്റ്, ബീറ്റ്റൂട്ട് എന്നിവ കൃഷി ചെയ്യുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്തു. ലഭിച്ച വിഭവങ്ങൾ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഉപരിയായി വിദ്യാർത്ഥികൾക്ക് അത്ര പരിചിതമല്ലാത്ത കാരറ്റ്, ബീറ്റ്റൂട്ട്, കാബേജ്, കോളിഫ്ലവർ ഇവയുടെയൊക്കെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പിന്നീടുള്ള മാസങ്ങളിൽ തക്കാളി, വഴുതന, പച്ചമുളക്, പയർ, വെണ്ട തുടങ്ങിയവയും കൃഷി ചെയ്യുകയുണ്ടായി. ഇവയിൽ നിന്നും നല്ല വിളവ് ലഭിക്കുകയുണ്ടായി. ആദ്യ വർഷങ്ങളിൽ മേൽപ്പറഞ്ഞ കൃഷികളോടൊപ്പം തന്നെ നെൽകൃഷിയും റാഗി കൃഷിയും നടത്തുകയുണ്ടായി. നെൽകൃഷിയുടെ വിത്ത് വിതയ്ക്കൽ പരമ്പരാഗതമായ രീതിയിൽ പാളത്തുപ്പിയും കർഷക വേഷങ്ങളും അണിഞ്ഞ കുട്ടികൾ തന്നെ വന്ന് വിത്ത് വിതയ്ക്കുകയുണ്ടായി. വിളവെടുപ്പിനും ഒരു ഉത്സവ ഛായ സൃഷ്ടിച്ച് വിളവെടുപ്പ് നടത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ വർഷം ക്രോപ്പ് മ്യൂസിയം എന്ന പദ്ധതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കുട്ടികൾക്ക് വിവിധ ധാന്യ വിളകളുടെ പ്രത്യേകിച്ച് ചോളം, നെല്ല്, റാഗി എന്നിവയുടെ കൃഷിരീതികൾ വിത്ത് വിതയ്ക്കുന്ന ഘട്ടം മുതൽ വിളവെടുക്കുന്ന ഘട്ടം വരെ നേരിട്ട് കണ്ട് ചെയ്തു പഠിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ സോഷ്യൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണം ഒരുക്കാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വിദ്യാവനം, നഴ്സറി യോജന എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ലഹരി വ്യാപനമടക്കം വിവിധ തരത്തിലുള്ള ഭീഷണികൾ വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അതിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ഒരു ചാലക ശക്തിയായിട്ട് ഈ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്ന പള്ളിപ്പുറം പഞ്ചായത്തിനും പള്ളിപ്പുറം കൃഷിഭവനും ഹൃദ്യമായ രീതിയിൽ നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു.
1: കൃഷി ഇവിടെ ഒരു പാഠ്യവിഷയം മാത്രമല്ല, ജീവിത പാഠമാണ്. വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടവും കുട്ടികൾ സ്വന്തമായി ചെയ്യുന്നു. ക്ഷമ, സഹകരണം, പ്രകൃതി സ്നേഹം എന്നീ മൂല്യങ്ങൾ ഈ പ്രവർത്തനങ്ങളിലൂടെ വളരുന്നു. വിളവെടുത്ത പച്ചക്കറികൾ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലും ഉപയോഗിക്കുന്നു. സ്വന്തം അധ്വാനത്തിന്റെ ഫലം സ്വന്തം ഭക്ഷണമായി മാറുന്നത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ്. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന അഗ്രോ കേഡറ്റ് സ്ക്വാഡ് ഹരിതശലഭങ്ങൾ സ്റ്റുഡൻസ് കോർഡിനേറ്റർ ക്രിസ്റ്റ്യാനോ നെയ്തൽ.
2: ഞങ്ങളുടെ സ്കൂളിൽ കൃഷിയിൽ താല്പര്യമുള്ള 30 കുട്ടികളെ അഗ്രി കേഡറ്റ്സായി സെലക്ട് ചെയ്യുകയും അവരുടെ നേതൃത്വത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. അഗ്രി കേഡറ്റ്സിനെ ഹരിതശലഭങ്ങൾ എന്നാണ് ഞങ്ങൾ പേര് നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് കുറേ അറിവുകളും ശാസ്ത്രീയ വശങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലേക്ക് കൃഷിഭവനിൽ നിന്നും വിവിധ തരത്തിലുള്ള പച്ചക്കറിത്തൈകൾ നൽകുകയും അതുവഴി വീടുകളിൽ ഞങ്ങൾ പച്ചക്കറിത്തോട്ടം ഒരുക്കി വരികയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വീടിനോട് ചേർന്ന റെസിഡൻസ് അസോസിയേഷനിലേക്കും ഇത്തരത്തിലുള്ള കൃഷി ചെയ്യണം എന്ന സന്ദേശം വ്യാപിപ്പിക്കാൻ സാധിച്ചു.

0: കൂടാതെ വിവിധ തരത്തിലുള്ള കൃഷി യാത്രകൾ ഈ അഗ്രികേഡറ്റ്സിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച പച്ചക്കറി തൈകൾ ഞാൻ നട്ട് പരിപാലിച്ച് വിളവെടുത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് നൽകി വരുന്നു.
1: മണ്ണിനെ അറിയുന്ന കുട്ടികളാണ് നാളെയുടെ പ്രകൃതി സൗഹൃദ സമൂഹത്തെ വാർത്തെടുക്കുന്നത്. അത്തരമൊരു മാതൃകയാണ് ഈ വിദ്യാലയത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ. അഗ്രോ കേഡറ്റ്സ് കോഡ് ഹരിതശലഭങ്ങൾ, സ്റ്റുഡൻസ് ജോയിന്റ് കോർഡിനേറ്റർ സോണറ്റ് സേവിയർ.
2: കർഷകരെങ്ങനെ കൃഷി ചെയ്യുന്നു, എന്തൊക്കെ വളങ്ങൾ ഉപയോഗിക്കുന്നു, ഏതെല്ലാം ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി ഹരിതശലഭങ്ങൾ ഒരു ഫീൽഡ് വിസിറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ അക്വാപോണിക്സ് ഗ്രാമമായ ചെറായിയിലുള്ള ശ്രീ ദിലീപ് കുമാർ കുറശ്ശേരി എന്ന കർഷകന്റെ ഗൃഹത്തോട് ചേർന്നുള്ള കൃഷിയിടം ഞങ്ങൾ സന്ദർശിച്ചു. അക്വാപോണിക്സ് ഗ്രാമമായ ചെറായിയിലെ മത്സ്യകൃഷിയും സാധാരണ കൃഷിയും സംയോജിപ്പിച്ചുള്ള കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മഴമറ കൃഷിയുടെ സാധ്യതകൾ, ശാസ്ത്രീയമായ വിളവെടുപ്പ് രീതികൾ, കൃത്യമായ വിളവെടുപ്പ് സമയം എന്നിവ കർഷകനിൽ നിന്ന് പഠിച്ചു. കോഴി വളർത്തൽ, തേനീച്ച കൃഷി, ഇഞ്ചി, മഞ്ഞൾ, വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ പരിപാലന രീതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കർഷകൻ സ്വന്തമായി തയ്യാറാക്കി ഉപയോഗിക്കുന്ന വിവിധ തരം വളക്കൂട്ടുകൾ പരിചയപ്പെട്ടു. പലതരം ജീവാണുവളങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗക്രമം പഠിക്കാൻ കഴിഞ്ഞു. പഠനയാത്രയുടെ ഭാഗമായി ഞങ്ങളുടെ 30 കേഡറ്റുകൾ അടങ്ങുന്ന സംഘം കർഷകനുമായി ഒരു മുഖാമുഖം പരിപാടി നടത്തി. കുട്ടികൾ തയ്യാറാക്കിയ 30 ചോദ്യങ്ങൾ കർഷകനോട് നേരിട്ട് ചോദിക്കുകയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. പ്രകൃതിയെ അടുത്തറിയാൻ സഹായിച്ച ഈ പഠനയാത്രയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഞങ്ങളുടെ സ്കൂളിലും സ്വന്തം വീടുകളിലും നാട്ടിലുമെല്ലാം പുതിയൊരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഹരിതശലഭങ്ങൾക്ക് സാധിച്ചുവെന്ന് അഭിമാനത്തോടെ പറയാം.
1: ഫോറസ്റ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിദ്യാലയത്തെ കൂടുതൽ ഹരിതാഭമാക്കുന്നു. വിദ്യാലയത്തിന്റെ ഫോറസ്റ്റ് ക്ലബ് കോർഡിനേറ്റർ നവനീത്.
3: വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള വിദ്യാവനം ഫോറസ്റ്റ് ക്ലബ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റുകളിലൊന്നാണ്. വനത്തിൽ സംരക്ഷിക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും പേരും ശാസ്ത്രീയ നാമവും മറ്റു വിവരങ്ങളും വിദ്യാലയത്തിന് മുൻവശം സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ക്ലബിന്റെ മറ്റൊരു പ്രവർത്തനമാണ് നഴ്സറി യോജന. വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുവളർത്തി തൈകളാവുമ്പോൾ അവ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും കൊണ്ടുപോയി നട്ടുവളർത്തി പരിപാലിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഫോറസ്റ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഴ്സറി യോജനയുടെ ഭാഗമായി ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, സമീപ വിദ്യാലയങ്ങൾ എന്നിവയിലെല്ലാം തന്നെ കുട്ടികൾ തൈകൾ കൊണ്ടുപോയി നടുകയുണ്ടായി. അതോടൊപ്പം തന്നെ പക്ഷി നിരീക്ഷണ ക്ലാസ്സുകളിലൂടെ കുട്ടികൾക്ക് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ അതിന് അനുസൃതമായിട്ടുള്ള പ്രൊജക്ടുകളും ഫോറസ്ട്രി ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിൽ നടന്നു വരുന്നു. നഴ്സറി യോജനയുടെ ഭാഗമായി സോയിൽ ബെഡ് തയ്യാറാക്കുകയും വിത്തുകൾ പ്രോസസ് ചെയ്ത് ആവശ്യമായ വളം സ്വയം കുട്ടി കർഷകർ തന്നെ തയ്യാറാക്കി സോയിൽ ബെഡിൽ നിക്ഷേപിക്കുകയും വിത്തുകൾ ആവശ്യമുള്ള നീളത്തിൽ ക്രമപ്പെടുത്തി നടുകയും ചെയ്തു. തുടർച്ചയായ പരിചരണത്തിനൊടുവിൽ 3 കൊണ്ട് 1000 തൈകൾ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാധിച്ചു. തുടക്കം മുതൽ വിത്തുകളുടെ എല്ലാ വളർച്ചാ വികാസങ്ങളും കുട്ടികൾ കണ്ടു മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. അതോടൊപ്പം വിദ്യാവനത്തിൽ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും അടക്കം 100 വ്യത്യസ്ത തരത്തിലുള്ള തൈകൾ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കിക്കൊണ്ട് കാടിന്റെ വശ്യതയും നാടിന്റെ മനോഹാരിതയും കുട്ടികൾക്ക് മനസ്സിലാക്കാനും അനുഭവിച്ചറിയാനും സാധിക്കുന്നുണ്ട്. ഇതുവഴി നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിവിധ വെറൈറ്റിയിലുള്ള പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു.
1: കുട്ടികളുടെ ആവേശവും അധ്യാപകരുടെ പ്രോത്സാഹനവും ഒന്നിക്കുമ്പോൾ ഒരു സാധാരണ സ്കൂൾ തോട്ടം അറിവിന്റെ ജീവിക്കുന്ന പാഠശാലയായി മാറുന്നു.

0: ഇനി കാർഷിക വാർത്തകൾ.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവ രോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്തു നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532. മറ്റൊരു നമ്പർ പറയാം, 04872699087.
0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് SSLCയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. കോഴ്സ് ഫീസ് 30,000 രൂപയാണ്. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ അപേക്ഷ khadi.kerala.gov.in എന്ന ഐഡിയിൽ സമർപ്പിക്കണം. khadi.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 9747321760.
1: റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ഈ മാസം 15-ാം തീയതിക്ക് മുമ്പായി അതതു പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. അപേക്ഷാ ഫോറം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ പറയാം, 04812301231. നമ്പർ ഒരിക്കൽ കൂടി, 04812301231. തെങ്ങിന് ചെല്ലിക്കുത്തു വരാതിരിക്കാൻ കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. കൂമ്പിന് ചുറ്റുമുള്ള 24 ഇല കവിളുകളിൽ 45 ദിവസം കൂടുമ്പോൾ മണലും പാറ്റാഗുളികയും അല്ലെങ്കിൽ തുല്യ അളവ് മണലും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിടുക. മണ്ട വൃത്തിയാക്കിയ ശേഷം 20 ഗ്രാം കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 4G, ഡിപ്രോണിൽ 0.3G, കാർബോ സൾഫാൻ 6G എന്നിവയിലേതെങ്കിലും 200 ഗ്രാം മണലുമായി ചേർത്ത് കൂമ്പിന് ചുറ്റുമുള്ള 23 ഇല കവിളുകളിലിടുക. വർഷത്തിൽ 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. മീൻവല കൂമ്പോലയ്ക്ക് ചുറ്റും കെട്ടുകയും ഇളക്കവിളിൽ ഇറക്കി വയ്ക്കുകയും ചെയ്യുക.
2: സസ്യങ്ങളിലെ മൂലകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനി പറയാം. പഴം പച്ചക്കറി വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും പങ്ക് നിർണായകമാണ്. പക്ഷേ കൃഷിക്കാർ ഇതിന് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി കാണുന്നില്ല. ഇക്കാരണത്താൽ ഉൽപാദനം കുറയുന്നതിനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കുറയുന്നതിനും ഇടവരുന്നു. ഉപമൂലകങ്ങൾ എന്ന പദം കൊണ്ട് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ 3 പ്രധാന പോഷക മൂലകങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നത്. ഈ 3 മൂലകങ്ങളും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നീ രാസവള മൂലകങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. വിളകളിൽ ഇവയുടെ ആവശ്യകത ഒട്ടും കുറച്ച് കാണാവുന്നതല്ല. സാധാരണ സാഹചര്യങ്ങളിൽ ഈ മൂലകങ്ങൾ പ്രത്യേകമായി ചേർക്കേണ്ടെന്ന ആവശ്യം ഉണ്ടാകാറില്ല. അതിനാലാണ് ഇവയെ ഉപമൂലകങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നുള്ള മാറിയ സാഹചര്യത്തിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ 3 മൂലകങ്ങളുടെയും ചില സൂക്ഷ്മ മൂലകങ്ങളുടെയും പ്രകടമായ അഭാവം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവയുടെ പ്രാധാന്യവും അവയുടെ അഭാവം മൂലം വിളകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാര മാർഗങ്ങളും പറയാം. ഫോസ്ഫറസ് എന്ന മുഖ്യ മൂലകത്തേക്കാൾ കൂടിയ തോതിൽ ചെടികൾക്ക് ആവശ്യമുള്ള ഒരു മൂലകമാണ് കാൽസ്യം. സസ്യങ്ങളിലെ കോശഭിത്തി നിർമ്മാണത്തിന് അവിഭാജ്യമായ ഒരു ഘടകമാണ് കാൽസ്യം. ഇതോടൊപ്പം തന്നെ മനുഷ്യർക്കും കന്നുകാലികൾക്കും വളരെ ആവശ്യമുള്ള ഒരു ധാതു ലവണം കൂടിയാണ് കാൽസ്യം. ഇലക്കറികൾ, മത്സ്യം, പാൽ എന്നീ ഭക്ഷണ വസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ കാൽസ്യം പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാകുന്നു. കാലികളിൽ തീറ്റപ്പുല്ലിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം അവയുടെ ആരോഗ്യത്തെയും പാൽ ഉൽപ്പാദനത്തെയും ഗണ്യമായി ബാധിക്കുന്നു. ചെടിയുടെ പുതുതായി വളരുന്ന വേരുകളിൽ കൂടിയാണ് അവ മണ്ണിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കുന്നത്. ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും മണ്ണിൽ ഈ മൂലകം ലഭ്യമാവണം.

മണ്ണിൽ ഈ മൂലകത്തിന്റെ അഭാവം വിളകളെ പ്രതികൂലമായി ബാധിക്കുന്നു. കാൽസ്യത്തിന്റെ അഭാവത്തിൽ ചെടിയുടെ വളർന്നു വരുന്ന മുകുളഭാഗങ്ങൾ വികൃതമായും പഴുത്തും കാണപ്പെടുന്നു. വാഴയിൽ നാമ്പ് അടഞ്ഞു നിൽക്കുന്നതിനും ഇല വിടരാതെ ചീഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. തക്കാളിയിൽ കായകളുടെ മേൽഭാഗം കറുപ്പ് ബാധിച്ച് അഴുകിപ്പോകുന്നതും കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ്. കുമായ വസ്തുക്കൾ മണ്ണിൽ ചേർത്തുകൊടുത്താൽ കാൽസ്യത്തിന്റെ അഭാവം പരിഹരിക്കുവാൻ സാധിക്കും. ചെടികളിൽ പച്ചനിറം കൊടുക്കുന്ന ഹരിതകം രൂപപ്പെടുത്തുന്നതിൽ അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് മഗ്നീഷ്യം. ഇലകളിൽ ഞരമ്പുകൾക്കിടയിലെ ഭാഗങ്ങൾ മഞ്ഞളിച്ച് കാണുന്നത് മഗ്നീഷ്യത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇലകൾ പൂർണ്ണമായും മഞ്ഞളിക്കുന്നത് നൈട്രജന്റെ കുറവ് മൂലമാണ്. ഈ മൂലകത്തിന്റെ അഭാവത്തിൽ ചെടികളിൽ പ്രകാശ സംശ്ലേഷണ ശേഷി കുറയുകയും തന്മൂലം ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ഇതിലുപരിയായി തെങ്ങ് മുതലായ വിളകളിൽ കൊപ്രായുടെ എണ്ണ ഉൽപ്പാദനത്തിനും മഗ്നീഷ്യം പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. വാഴ, പച്ചക്കറി വിളകൾ

0: പച്ചനിറം കൊടുക്കുന്ന ഹരിതകം രൂപപ്പെടുത്തുന്നതിൽ അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് മഗ്നീഷ്യം. ഇലകളിൽ ഞരമ്പുകൾക്കിടയിലെ ഭാഗങ്ങൾ മഞ്ഞളിച്ച് കാണുന്നത് മഗ്നീഷ്യത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇലകൾ പൂർണ്ണമായും മഞ്ഞളിക്കുന്നത് നൈട്രജന്റെ കുറവ് മൂലമാണ്. ഈ മൂലകത്തിന്റെ അഭാവത്തിൽ ചെടികളിൽ പ്രകാശ സംശ്ലേഷണ ശേഷി കുറയുകയും തന്മൂലം ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ഇതിലുപരിയായി തെങ്ങ് മുതലായ വിളകളിൽ കൊപ്രായുടെ എണ്ണ ഉൽപ്പാദനത്തിനും മഗ്നീഷ്യം പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നു. വാഴ, പച്ചക്കറി വിളകൾ എന്നിവയ്ക്കും ഈ മൂലകം ആവശ്യമാണ്. ജൈവകൃഷി രീതിയിൽ പച്ചിലവളങ്ങൾ ചേർക്കുന്നത് വഴി മഗ്നീഷ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താം. മഗ്നീഷ്യം സൾഫേറ്റ് ഈ മൂലകമടങ്ങിയിട്ടുള്ള ഒരു പ്രധാന രാസവളമാണ്. മണ്ണിലെ അമ്ലത നിയന്ത്രിക്കുന്നതിന് കുമ്മായത്തിന് പകരമായി ഡോളോമൈറ്റ് ചേർക്കുകയാണെങ്കിൽ വിളകൾക്ക് അത്യാവശ്യമായ മഗ്നീഷ്യം അതിൽ നിന്നും ലഭിച്ചുകൊള്ളും. നൈട്രജനെ പോലെ തന്നെ മണ്ണിലെ ജൈവാംശത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു മൂലകമാണ് സൾഫർ. ചെടികളിൽ അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നതിനും അതിൽ നിന്ന് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നതിനും സൾഫർ അത്യാവശ്യമായ മൂലകമാണ്. മനുഷ്യരുടെ ആഹാരത്തിലും സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. ഈ മൂലകത്തിന്റെ അഭാവത്തിൽ സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുകയും പുതുതായി വരുന്ന ഇലകൾ പച്ചനിറം കിട്ടാതെ കുറെ കാലം മഞ്ഞളിപ്പ് ബാധിച്ച് കാണപ്പെടുകയും ചെയ്യും. വാഴകൃഷിയിൽ, പ്രത്യേകിച്ച് ചെങ്കൽ മണൽ പ്രദേശങ്ങളിലുള്ള കൃഷിയിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ചിട്ടയായ ജൈവവള പ്രയോഗത്തിലൂടെയോ സൾഫർ അടങ്ങിയിട്ടുള്ള മറ്റു വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്.
1: ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ചിലയിടങ്ങളിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.8°C, കുറഞ്ഞ താപനില 25.1°C. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം, മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ. മറക്കാതെ കാതോർക്കൂ, ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം.

മധുരഗീതങ്ങളുടെ അമരഗായിക. അറിയിപ്പ്: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന ബുധനാഴ്ച 15 വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842426387, 04842426397, അല്ലെങ്കിൽ 944545888. വിളിക്കേണ്ട സമയം ഈ വരുന്ന ബുധനാഴ്ച 15 വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനിയൊരു ഇനിയൊരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. അന്നക്കിളി എന്ന ചിത്രത്തിനു വേണ്ടി പഞ്ചു അരുണാചലം രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന് S. ജാനകി പാടിയത്.

അന്നക്കിളി എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി പഞ്ചുവരണജലം രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
1: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
0: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം.

0: കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോളതാപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർദ്ധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
1: പൃഥ്വി കാ ഔസത് താപമാൻ 1900 കി തുലനാമേ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ബഡ് ചുക്കാ ഹൈ ഔർ വൈജ്ഞാനിക് ഇസേ ജൽവായു പരിവർത്തൻ കി ഗംഭീർ ചേതാവനി മാൻതേ ഹൈ. ഭാരത് നേ ജോ പ്രധാനമന്ത്രി ജി കേ നേതൃത്വ മേ തയ് കിയാ 1.5 ഡിഗ്രി തക് സീമിത് രഖനേ കേ ലിയേ പേരിസ് സംജോതേ കേ തഹത് പ്രയാസോ കേ തഹത് ഭാരത് നേ വർഷ 2070 തക് നെറ്റ് സീറോ മത്ലബ് കാർബൺ ഉത്സർജ്ജൻ കോ ശൂന്യ കർനേ കാ ലക്ഷ്യ രഖാ ഹൈ.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്

0: ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കന്യനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഈവനിംഗിലേക്ക്. ഇന്നാദ്യം
1: സമകാലികം.
2: സമാധാനകാലത്തെ തയ്യാറെടുപ്പ് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിൽ ലഘൂകരിക്കുമെന്ന് പറയാറുണ്ട്. ദുരന്തങ്ങളെ സംബന്ധിച്ചും ഈ പാഠം പ്രസക്തമാണ്. ദുരന്തങ്ങളെ പ്രവചിക്കാനും ഒഴിവാക്കാനും ലഘൂകരിക്കാനും ഇന്ന് മാനവലോകത്തിന് കഴിയുന്നുമുണ്ട്. കൃത്യമായ കാലാവസ്ഥാ പ്രവചനമൊക്കെ ഇക്കാര്യത്തിൽ സഹായകമാകുന്നു. എന്നാൽ ശാസ്ത്ര സമൂഹം നൽകുന്ന ഇത്തരം വിവരങ്ങൾ നാം എത്രമാത്രം പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ശരിയായ തയ്യാറെടുപ്പില്ലാത്തതും അശ്രദ്ധമായ ചില നടപടികളുമല്ലേ പല ഒഴിവാക്കാവുന്ന ദുരന്തങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണം? സമകാലികം ഇന്ന് അന്വേഷിക്കുന്നത് ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിൽ നാം എവിടെ നിൽക്കുന്നു എന്നതാണ്.
3: കേരളം ഒരു ബഹുമുഖ ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്.
2: ഇത്തരം ദുരന്തങ്ങളെ നേരിടുന്നതിന് പ്രത്യേക ചട്ടങ്ങൾ നിലവിലുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്:
3: കേരളത്തിൽ പ്രളയ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതകളുണ്ട്, കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ വേണമെന്നില്ല, ശക്തമായ കാറ്റ് കേരളത്തിൽ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അത് ചുഴലിയൊന്നുമല്ല, മിന്നൽ ചുഴലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രതിഭാസങ്ങൾ ഒട്ടനവധി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടിമിന്നൽ കൊണ്ട് നഷ്ടമുണ്ട്, വരൾച്ചയുടെ സാധ്യതകളുള്ളൊരു പ്രദേശമാണ്. തീരശോഷണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കേരളത്തിൽ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനുഷ്യ വന്യജീവി സംഘർഷം. ഇപ്പോ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ പ്രധാനമായും ഇവയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇവയൊക്കെയാണ് പ്രധാനമായും ഉണ്ടാകുക. എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ മനുഷ്യനിർമ്മിതമായ ദുരന്ത സാധ്യതകളുണ്ട്. കേരളത്തിൽ കേട്ടുകേൽവിയില്ലാത്ത തരത്തിലുള്ള ചൂട് നമ്മളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോ ബഹുമുഖ തലത്തിലുള്ള ദുരന്ത സാധ്യതകളുള്ളൊരു പ്രദേശമായി കേരളം കണക്കാക്കപ്പെടുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾക്ക് കേരളത്തിൽ ഓറഞ്ച് ബുക്ക്, നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായി വർഷാവർഷം പുതുക്കുന്ന ഓറഞ്ച് ബുക്ക് ലഭ്യമാണ്. ഈ ഓറഞ്ച് ബുക്കിൽ ഓരോ വകുപ്പുകളും ഒരു ദുരന്ത സാഹചര്യത്തിലും ദുരന്ത സാഹചര്യം ഉണ്ടാകുന്ന

0: മുൻപ് മൺസൂണിനെ പരിഗണിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങളിലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതിന് എന്തുമാത്രം സാമ്പത്തികം ലഭ്യമാണെന്നും എവിടുന്ന് ലഭ്യമാണെന്നും ഒക്കെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ഒരു വളരെ വ്യക്തമായ പ്രോട്ടോകോൾ ഈ കാര്യത്തിനുണ്ട്. നമ്മൾ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതാണ്ട് മെയ് മാസം ആദ്യം തന്നെ ആരംഭിക്കാറുണ്ട് ഈ മൺസൂൺ കാലത്തെ നേരിടുന്നതിന് വേണ്ടി. അപ്പോ പ്രോട്ടോകോളുകൾ എഴുതപ്പെട്ടതാണ്, അത് ഓരോ സ്റ്റേക്ക് ഹോൾഡറും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് അതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വിശദമായി തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഒരു ചുരുങ്ങിയ പ്രഭാഷണത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യമല്ല. ദുരന്ത നിവാരണം എന്നത് ഒരു ചാക്രികമായ പ്രവൃത്തിയാണ്. ഒരിക്കലും അതിൽ ഇതോടുകൂടി നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് എന്ന ഒരു അഭിപ്രായം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. രാജ്യത്ത് സ്വതന്ത്രമായ ഒരു അവലോകനം ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയിരുന്നു 2022. ആ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവലോകനം നടത്തുമ്പോൾ നമ്മൾക്ക് രാജ്യത്ത് 4-ാം സ്ഥാനമാണ് ഇത്തരം ദുരന്ത പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും അതിൽ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ നമ്മൾക്ക് വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ രാജ്യത്തെ ഒട്ടുമിക്ക ദുരന്ത നിവാരണ അതോറിറ്റികളും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്ന് സന്ദർശിച്ച് പല കാര്യങ്ങളിലും പഠനം നടത്തുകയും അത്തരം പ്രവർത്തനങ്ങൾ അവരവരുടെ സംസ്ഥാനത്ത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത് നമ്മളോട് അത്തരത്തിൽ സമീപിച്ചത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനമുള്ള ഒറീസ സർക്കാരാണ്. ഒറീസ സർക്കാരിന്റെ മുന്നറിയിവ് നൽകുന്ന സൈറനുകളുടെ പ്രവർത്തനം, അത് ആ സംവിധാനം നമ്മളുടെ കേരളത്തിലെ കവചം സംവിധാനത്തിന് തത്തുല്യമാക്കണം എന്നാഗ്രഹിച്ച് നമ്മളുടെ സാങ്കേതികമായ സഹായം അവർ തേടിയിട്ടുണ്ട്. അപ്പോ നമ്മൾ അവരുടെ ചില സാങ്കേതിക സഹായങ്ങൾ തേടുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിനേക്കാൾ വളരെ മികച്ചു നിൽക്കുന്നു ഇല്ലയോ എന്നതിനേക്കാൾ എറിയും കുറഞ്ഞും ചില മേഖലകളിൽ നമ്മൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു, മറ്റു ചില മേഖലകളിൽ മറ്റു ചില സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ടു നിൽക്കുന്നു. ഒരിക്കലും ദുരന്ത നിവാരണത്തിൽ, പ്രത്യേകിച്ചും ദുരന്ത നിവാരണ പ്രവർത്തകർ, ഞങ്ങൾ ഈ മേഖലയിലെ ഏറ്റവും മികച്ചവരാണ് എന്ന അഭിപ്രായം പുറപ്പെടുവിക്കില്ല. കേരളത്തിൽ നമ്മൾ അത്തരം ഒരു അഭിപ്രായ പ്രകടനത്തിന് തയ്യാറാകാറുമില്ല.
1: പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഇത്തരം ദുരന്തമുഖങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധി ലിബി ജോൺസൺ:
2: ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അനുഭവിക്കുന്നത് ജനങ്ങളാണ്, ആ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളാണ്. അവര് ഒരു ഭരണ സംവിധാനത്തെ എത്രത്തോളം കാര്യക്ഷമമായിട്ടും എത്രത്തോളം അവരുടെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. കെട്ടുറപ്പുള്ള വീട്ടിൽ താമസിക്കുന്നവര്, ബാങ്കിൽ അക്കൗണ്ടിൽ പണം ലഭ്യമായിട്ടുള്ളവര്, ഇപ്പൊ ഉരുൾപൊട്ടൽ വേറൊരവസ്ഥയാണ്, എന്നാലും പലതരത്തിലുള്ള സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ വളരെ നെറ്റ്വർക്ക്ഡായിട്ടുള്ള വിഭാഗങ്ങൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കരകയറുകയും പാവപ്പെട്ട, പ്രത്യേകിച്ച് പാവപ്പെട്ട സ്ത്രീകൾ മാത്രം വസിക്കുന്ന കുടുംബങ്ങളുണ്ട്, പ്രായമായവർ മാത്രമുള്ള കുടുംബങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ അവരുടെ ക്യാമ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തവും അതിന് ശേഷം ഉണ്ടാകുന്ന അതില് ഭരണ സംവിധാനം 1, ജനകീയ സംവിധാനം 2. ഇപ്പം 2018 പ്രളയത്തിന്റെ സമയത്ത് എനിക്കറിയാം കുടുംബശ്രീ സംവിധാനം വളരെ മെച്ചപ്പെട്ട നിലയിൽ നാട്ടിലുള്ള പാവപ്പെട്ടവരെ, ഏറ്റവും വീക്കായിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭരണ സംവിധാനവും ജനകീയ സംവിധാനവും തമ്മിലുള്ള ഒരു ഏകോപനവും, ജനകീയ സംവിധാനത്തിന് ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസുമാണ് പലപ്പോഴും ദുരന്ത സമയത്തും അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് റിക്കവറി സമയത്തും പിന്നീട് പുനരധിവാസം റീഹാബിലിറ്റേഷൻ മുതലായ സംഗതികൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഏകോപനം, അവരുടെ വിശ്വാസവും ഏകോപനവുമാണ് എനിക്കിപ്പോഴും വളരെ പ്രധാനപ്പെട്ടതായിട്ട് മുഖ്യമായിട്ടുള്ള ഒരു വസ്തുതയായി തോന്നിയിട്ടുള്ളത്. ഭരണ സംവിധാനത്തിന് പലപ്പോഴും സെലക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏറ്റവും പാവപ്പെട്ടവനാരെ, ഏറ്റവും ദുരന്തം അനുഭവിക്കുന്നവനാരെന്നുള്ളത് ഒരു ഭരണ സംവിധാനത്തിൽ കൂടി മാത്രം കണ്ടെത്തുക എന്നുള്ളത് ഒരിടത്തും നടക്കുകയില്ല. അതിൽ വളരെ ശക്തമായിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജനകീയ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണ സംവിധാനത്തിന് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: പ്രകൃതി ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ കാലോചിതമായ മാറ്റങ്ങളും ആവശ്യമാണ്. സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ:
3: രാജ്യത്ത് ദുരന്ത നിവാരണ നിയമം നടപ്പാക്കിയപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ച ഒരു കാര്യം, ദുരന്തമുണ്ടായതിന് ശേഷമുള്ള അതിന്റെ കൈകാര്യം ചെയ്യലല്ല, മറിച്ച് ദുരന്ത ലഘൂകരണത്തിലൂടെ ദുരന്ത സാധ്യതകൾ നേരത്തെ തന്നെ കണ്ടെത്തി അത് വളരെ ചിട്ടയായ പ്ലാനിനോടുകൂടി അത് ഇല്ലാതാക്കുന്നതിനോ അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജില്ലാതലത്തിലുള്ള ഒരു അതോറിറ്റി, സംസ്ഥാന തലത്തിലുള്ള ഒരു അതോറിറ്റി, ദേശീയ തലത്തിലുള്ള ഒരു അതോറിറ്റിയും ഏതാണ്ട് എല്ലാ നിയമങ്ങൾക്കും മുകളിൽ പ്രത്യേക അധികാരങ്ങൾ നൽകിക്കൊണ്ട് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതത് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ദുരന്തമുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി പ്ലാനുകൾ ഉണ്ടാക്കി അവ പരിഹരിക്കാനുള്ള

0: ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എപ്പോഴും ദുരന്തം ഉണ്ടായതിന് ശേഷം വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. എന്നാൽ നേരത്തെ തന്നെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രകൃതി ജന്യമായിട്ടുള്ള ദുരന്തങ്ങളും പ്രത്യേകം പ്രത്യേകം ലിസ്റ്റ് ചെയ്ത് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് ലഘൂകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ അതോറിറ്റികൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്ലാനുണ്ട്, സംസ്ഥാന തലത്തിൽ ഒരു പ്ലാനുണ്ട്, ജില്ലാ തലത്തിൽ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനുകൾ 5 വർഷം കൂടുമ്പോൾ അത് പുതുക്കേണ്ടതാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റും അത് നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി പാലിച്ച് അത് നടപ്പാക്കുന്നില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി കേസെടുക്കാനുള്ള വ്യവസ്ഥ പോലും ഈ നിയമത്തിനകത്തുണ്ട്. കേരളത്തിൽ അടിക്കടിയായിട്ട് ഇത്തരം ദുരന്തങ്ങൾ വരുന്നതിന്റെ ഒരു കാരണം നമ്മുടെ പഴയ രീതിയിലുള്ള കാലാവസ്ഥയല്ല. ഇപ്പോ ലോകത്തെമ്പാടും കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മൺസൂൺ നമ്മൾ വിചാരിക്കുന്നത് പോലെ പല ദിവസങ്ങളിലായി ചെതറിപ്പോകുന്ന മൺസൂൺ അല്ല, വളരെ പെട്ടെന്ന് വന്ന് ഒറ്റയ്ക്ക് മഴ പെയ്ത് അല്ലെങ്കിൽ കൂട്ടമായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജല വർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയാണ്. അപ്പൊ നമ്മുടെ മണ്ണിന് അത് ശേഖരിച്ചു വെക്കാനുള്ള കഴിവില്ലാതാവുകയും പലയിടത്തും നമ്മൾ നേരത്തെ ഉള്ള മണ്ണിന്റെ സ്റ്റെബിലിറ്റി ഇളക്കി മാറ്റി റോഡ് പണിക്കോ കെട്ടിട നിർമ്മാണത്തിനോ മറ്റേതെങ്കിലും വൻകിട പ്രോജക്ടുകൾക്കോ വേണ്ടി നിലനിൽക്കുന്ന കുന്നുകൾ ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അത് വെള്ളത്തിന് താങ്ങാൻ പറ്റാതെ അത് താഴേക്ക് ഒലിച്ചു വന്ന് വലിയ മണ്ണൊലിപ്പോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചിട്ടുള്ള 2018 ദുരന്തത്തിൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് വെള്ളപ്പൊക്കം കൊണ്ടല്ല, മറിച്ച് മണ്ണിടിഞ്ഞു വീണിട്ടാണ്. അത്തരത്തിലുള്ള ആഘാതങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോജക്ടുകൾ നടപ്പാക്കുന്നതിലുള്ള സമയബന്ധിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ്. ഈ ദുരന്തം നേരത്തെ കണ്ട് മണ്ണ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കേരളം വളരെ ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. അറബിക്കടലിലേക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് ചരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 3000 മില്ലിമീറ്ററോളം മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ മഴ കൃത്യമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം. അത് തടയുന്ന നിർമ്മാണങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഈ ആഘാതം ഉണ്ടാകുന്നത്. അപ്പോ പലപ്പോഴും പല വകുപ്പുകളും ഈ ദുരന്തം നേരത്തെ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ ചെയ്യാറില്ല. വാസ്തവത്തിൽ കേരളം ഉണ്ടാക്കിയ ദുരന്ത മുന്നറിയിപ്പ് സൈറൺ അതുപോലെയുള്ള ദുരന്ത മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്. ഒറീസി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലെത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വോളണ്ടിയർ ആക്കുന്നത്, എങ്ങനെയാണ് ഏർലി വാർണിംഗ് സിസ്റ്റം നേരത്തെ തന്നെ ആളുകൾക്ക് സൈറൺ കൊടുത്ത് അറിയിപ്പ് നടത്തി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളം ആ കാര്യത്തിലൊക്കെ നല്ല മോഡലാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ സർക്കാർ തലത്തിൽ പല വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ദുരന്ത ലഘൂകരണം സമയത്തിന് ചെയ്യാൻ നമുക്ക് ഒരു വീഴ്ച പലപ്പോഴായി കാണാറുണ്ട്. ആ വീഴ്ച കൂടി വാസ്തവത്തിൽ കേരളം പരിഹരിക്കേണ്ടതാണ്. നമ്മുടെ പഴയ നിയമങ്ങൾ 1970s 1980s ഉണ്ടാക്കിയ നിയമം കൊണ്ട് നമ്മൾ ഇനിയും പരിസ്ഥിതിയെ കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് പരാജയം സംഭവിക്കും. പുതിയ കാലത്ത്, പുതിയ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് നമ്മുടെ പ്രോജക്ടുകളെല്ലാം അതിന്റെ നടത്തിപ്പ് ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ദുരന്തം ഏറ്റുവാങ്ങുന്ന ഒരു ജനതയായിട്ട് മാറും.
1: സാമൂഹികമായ അവബോധവും പ്രകൃതി ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻ മേധാവി ഡോക്ടർ താര കെജി.
2: എത്രത്തോളം നമ്മൾ പര്യാപ്തരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മാത്രമുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒരു നല്ല ദുരന്ത നിവാരണം ഉണ്ടാവണം എന്നില്ല. ഈ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതിലെ ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോ അഗ്നിശമന സേനയുണ്ട്, പോലീസ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ഇങ്ങനെ നിരവധി ഏജൻസികളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ദുരന്ത നിവാരണത്തിൽ സംഭവിക്കേണ്ടത്. അതിനെത്രത്തോളം പര്യാപ്തരാണ് നമ്മൾ എന്നുള്ളതും കൂടി ഇതിനകത്തൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. നമ്മളുടെ തയ്യാറെടുപ്പുകൾ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോഴും ദുരന്ത നിവാരണം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത്. നമ്മൾ എപ്പോഴും ഈ ദുരന്തം വന്നു കഴിഞ്ഞിട്ടുള്ള പ്രതികരണ പിന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിൽ നമ്മൾ വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ദുരന്ത നിവാരണത്തിൽ ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് തയ്യാറെടുപ്പുകൾ ഫലപ്രദമായി നടത്തുക എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് മൈക്രോ സ്കെയിലുള്ള മാപ്പുകൾ, ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ പ്രദേശം സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, പിന്നെ അതിന്റെ തീവ്രത ഓരോ ഭാഗത്തും എത്രയുണ്ടാകും എന്ന് നമ്മൾ മൈക്രോ സ്കെയിലില് ചെറിയ ഭൂപടങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ മൈക്രോ സ്കെയിലിലെ മാപ്പുകൾ ഇപ്പോഴും തയ്യാറാക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും വളരെ വലിയ സ്കെയിലിലുള്ള മാപ്പുകളാണ് തയ്യാറാക്കി ഇപ്പൊ നിലവിൽ ഇരിക്കുന്നത്. അത് പ്രാദേശികമായി നമുക്ക് തീരുമാനമെടുക്കാൻ പര്യാപ്തമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ജനങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് സംവിധാനം കിട്ടി കഴിഞ്ഞാലും ഏറ്റവും ആദ്യം

0: ആദ്യം പ്രതികരിക്കേണ്ടത്, ഈ ഏജൻസികൾ വരുന്ന എത്തുന്നതിന് മുമ്പ് പ്രതികരിക്കേണ്ടത്, സ്വയം രക്ഷിച്ച് ഓടി പോകേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതോ ജനങ്ങളാണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടത്ര അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചിട്ടില്ല. രാജ്യത്തിന്റെ മൊത്തം നമ്മൾ ഒരു സ്ഥിതി വിവരം എടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി അവയർനെസ് വളരെ പരിമിതമാണ് എന്ന് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെയും സ്ഥിതി. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു റെഡ് അലർട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണം? ആ പ്രദേശത്ത് താമസിക്കുന്നവര് എങ്ങോട്ടാണ് പോകേണ്ടത്? അതോ ഏജൻസികൾ വന്ന് പറയുന്നത് വരെ കാത്തിരിക്കണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അപ്പോ നമ്മളൊരു കമ്മ്യൂണിറ്റി ദുരന്ത നിവാരണ പ്ലാനുകൾ ഉണ്ടെങ്കിൽ റെഡ് അലർട്ട് കിട്ടിയാൽ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുക, നിങ്ങൾ ഇന്ന ഷെൽട്ടറിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അപ്പൊ നമുക്ക് ഇപ്പോ ചുഴലിക്കാറ്റുകളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതികൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള രൂപകൽപ്പന പ്ലാനുകൾ, ഡിസൈനുകൾ ഇന്ത്യയിൽ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഈ ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങളെ നേരിടാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിലുള്ള കെട്ടിട നിർമ്മാണ പ്ലാനുകൾ, മൾട്ടി ഡിസാസ്റ്റർ റെസിസ്റ്റന്റ് ബിൽഡിംഗ് പ്ലാൻ, അതില്ല. അപ്പൊ ഇവിടെയും അത് വാസ്തവത്തില് ഇന്ത്യ മൊത്തം അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ പരിസ്ഥിതിക്ക് അനുസൃതമായിട്ട് ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ നേരിടാൻ പര്യാപ്തമായ വീടുകളുടെ ഡിസൈനുകൾ, കെട്ടിട നിർമ്മാണ ഡിസൈനുകൾ വാസ്തവത്തിൽ ഉണ്ടാക്കാം. പക്ഷെ ഒരു നാഷണൽ കോഡ് ഉണ്ടെങ്കിൽ, ഒരു കെട്ടിട നിർമ്മാണ ചട്ടം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഫലപ്രദം. പിന്നെ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു രംഗം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റികളുടെ ഒരു ഘടനയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥരുടെ തന്നെ ഒരു കൂട്ടായ്മയായിട്ടാണ് ആ ദുരന്ത നിവാരണ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരോ മന്ത്രിമാരോ ഒക്കെ ചേരുന്ന ഒരു ഘടനയാണ് എല്ലായിടത്തും നിലവിലുള്ളത്. ഇതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് അഗ്നി ബാധ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, വെള്ളപ്പൊക്കം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, ചുഴലിക്കാറ്റ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ട്, അല്ലെങ്കിൽ ആ രംഗത്തെ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണെങ്കിൽ സർക്കാരുകളെ ഫലപ്രദമായി ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും വേണ്ട കാര്യങ്ങൾ ഇന്നിന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് സർക്കാരിനെ ധരിപ്പിക്കാനും അവർക്ക് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് സാധിക്കും.
1: ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ അവ ആവർത്തിക്കുക തന്നെ ചെയ്യും. ദുരന്തങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പക്ഷേ എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം മനസ്സിലാക്കുക? അതുകൊണ്ട് തന്നെ അടുത്ത ദുരന്തത്തിനായി കാത്തിരിക്കാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: കാശിനെക്കുറിച്ച് ചിന്തിനാശ

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ THSLC മറ്റ് തുല്യ പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പൊതുവിഭാഗങ്ങൾക്ക് 300 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 150 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ടി യോഗ്യത നേടുന്നതിന് 2-ൽ കൂടുതൽ തവണ അവസരങ്ങൾ വിനിയോഗിച്ചവർ അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം ഹോം പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഈ മാസം 24 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രോസ്പെക്റ്റസിൽ ലഭ്യമാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: തങ്ങളുടെ ഒരു സ്വപ്നം ഇതാ സഫലമാകാൻ പോകുന്നു. പാക്കനാരും പാണനാരും വടുതല നായരും ആഹ്ലാദിച്ചു. അമതൻ ആഹ്ലാദിച്ചു. രചകനും ഉപ്പുകൂറ്റനും ആഹ്ലാദിച്ചു. പറയിപ്പെറ്റ പന്തിരുകുലം ഒന്നാകെ ആഹ്ലാദിച്ചു. അമതനും കൂട്ടരും ചാളകൾ തോറും കയറിയിറങ്ങി. രക്ഷിതാക്കളെ കണ്ടു, കുട്ടികളെ കണ്ടു, പള്ളിക്കൂടത്തിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ ആ ദിവസം വന്നെത്തി. പള്ളിക്കൂടവും പരിസരവും താണജാതിക്കാരെക്കൊണ്ട് നിറഞ്ഞു. അഗ്നിഹോത്രി സമാഗതനായി. പള്ളിക്കൂടത്തിന്റെ പണി കണ്ട് വിസ്മയിച്ചു. പെരിന്തച്ചനെ അഭിനന്ദിച്ചു. പാണനാർ ഉടുക്കുകൊട്ടിപ്പാടി. കുട്ടികളും ചെറുപ്പക്കാരും പാട്ടേറ്റുപാടി. അന്തരീക്ഷം ശബ്ദമുഖരിതമായി. വടുതല നായർ പാട്ടിനൊത്ത് നൃത്തം ചവിട്ടി. കാരക്കലമ്മ വീണ കയ്യിലെടുത്തു കമ്പിമീട്ടി. പെട്ടെന്നതാ കെട്ടിടത്തിന്റെ ഒരു മൂലയിൽ തീ ആളിപ്പടരുന്നു. കിഴക്കേ മൂലയിൽ, അതാ പടിഞ്ഞാറേ മൂലയിലും തീ. തെക്കേ മൂലയിലും വടക്കേ മൂലയിലും തീ ആളിപ്പടർന്നു. പുരുഷാരത്തിൽ നിന്നും ഒരു കൂട്ട നിലവിളി ഉയർന്നു. അതാ നാറാണത്തോടി വരുന്നു. ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ എത്തി. പാക്കനാർ അമതന്റെ മുഖത്തേക്ക് നോക്കി. വടുതല നായർ അഗ്നിഹോത്രിയുടെ മുഖത്തേക്ക് നോക്കി. പറയിപ്പെറ്റ പന്തിരുകുലം നെഞ്ചത്ത് കൈവച്ച് ഉറക്കെ വിളിച്ചു, അപ്പാ, വായില്ല കുന്നിലപ്പാ. പെട്ടെന്ന് ഇടിവെട്ടി. കനത്ത മഴ ആരംഭിച്ചു. 4 മൂലകളിൽ നിന്നും ഓരോ തീപ്പൊരി ആകാശത്തേക്കുയർന്നു. അതൊരൊറ്റ തീപ്പൊരിയായി മാറി. അത് വായുവിൽ സഞ്ചരിച്ചു. പട്ടേരിയുടെ ഭവനത്തെ ലക്ഷ്യമാക്കി അത് നീങ്ങി. പള്ളിക്കൂടത്തെ വിഴുങ്ങാൻ ശ്രമിച്ച് തീ കെട്ടടങ്ങി. അപ്പോഴേക്കും പട്ടേരിയുടെ ഇല്ലത്തിന് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഭൂപ്രഭുക്കളെല്ലാം പട്ടേരിയുടെ ഭവനത്തിൽ സന്നിഹിതരായിരുന്നു. ഓരോരുത്തരായി പുറത്തേക്ക് ചാടി. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പട്ടേരി മുറ്റത്തിറങ്ങി നിന്ന് തപ്പിത്തടഞ്ഞു വീണു. അയ്യോ അയ്യോ, പട്ടേരി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. പട്ടേരിയുടെ ഇല്ലം വെന്തു വെണ്ണീറായി. കനത്ത കരിങ്കല്ലുകൊണ്ട് പണിത ചുമരുകൾ മാത്രം ബാക്കി നിന്നു. മഴ അങ്ങോട്ട് മാത്രം എത്തി നോക്കിയില്ല. നാറാണത്ത് എത്തി. എന്താ പട്ടേരി, ഇല്ലം കത്തണത് കാണാൻ പറ്റില്ല അല്ലേ? എന്നോടിത് വേണ്ടായിരുന്നു, പട്ടേരി പൊട്ടിക്കരഞ്ഞു. ആളപായമൊന്നും ഉണ്ടായില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് കൂട്ടിക്കോളൂ. തീ എന്ന വസ്തുവിന് കണ്ണ് കാണില്ല, കാതില്ല, ബുദ്ധിയില്ല. ഇത് പട്ടേരി ലേശം മുമ്പ് മനസ്സിലാക്കേണ്ടതായിരുന്നു.

0: ക്ഷമിക്കൂ നാറാണത്തെ, ഞാൻ ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. പള്ളിക്കൂടത്തിന് ഇനിയും തീ വയ്ക്കണോ? വേണ്ട, മത്തിയായി. അയ്യോ എൻ്റെ ഇല്ലം, ഇനിയും പൂതിയുണ്ടെങ്കിൽ അത് മനസ്സിലിരുന്നോട്ടെ ട്ടോ ബട്ടേരി. നാറാണത്ത് പൊട്ടിച്ചിരിച്ചു. മഴ നിന്നു. പള്ളിക്കൂടത്തിൻ്റെ നാലു മൂലകളും പുതിയ വൈക്കോൽ കൊണ്ട് മേയപ്പെട്ടു. ഒരിക്കൽ കൂടി പാണനാരുടെ ഉടുക്കിൽ നിന്നും നാദമുയർന്നു. അന്തരീക്ഷം ശബ്ദമുഖരിതമായി. കരക്കിലമ്മ വീണമീട്ടിപ്പാടി. ഉപ്പുകൂറ്റൻ തൻ്റെ ചാക്കഴിച്ച് കുട്ടികൾക്ക് എള്ളുണ്ട എടുത്തുകൊടുത്തു. അമതൻ്റെ ചുണ്ടിൽ സംതൃപ്തിയുടെ ചിരിവിടർന്നു.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയൻഹുഡിയിൽ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റു വിവരങ്ങളും HSCAP.Kerala.gov.in ൽ പ്രസിദ്ധീകരിക്കും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിക് സിനറും അലക്സാണ്ടർ സ്വരവും അല്പസമയത്തിനകം ഏറ്റുമുട്ടും.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: മിസ്റ്റർ സുമേഷ്, കൺട്രോൾ യുവർ സെൽഫ്. ട്രീറ്റ് എന്റേതാണെങ്കിലും വയറു തന്റെയാ, പയ്യെ കഴിച്ചു തീർത്താൽ മതി.
2: എന്നാലും സാറിന് ഈ 5-സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇതറിഞ്ഞിരുന്നേ ഞാൻ 2 ദിവസം പട്ടണി കടന്നേനെ.
3: അയ്യോ, പൊറോട്ട ഒറ്റയ്ക്ക് ഇരിക്കുന്നു.
2: സാർ 2 ചിക്കൻ ഫ്രൈ കൂടെ ഓർഡർ ചെയ്തേ.
1: ആ, ഓർഡർ ചെയ്യാം, ഓർഡർ ചെയ്യാം. പിന്നെ ഇതെല്ലാം ഞാൻ ഏൽപ്പിച്ച പണി താൻ ചെയ്യുന്നതിനുള്ള ചെലവാണ് കേട്ടോ. നാളെയെങ്കിലും ഫിനിഷ് ചെയ്യണം. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ.
3: സാർ, ഈ സൂപ്പർ സുമേഷിനെ പറ്റി എന്താ വിചാരിച്ചു വെച്ചേക്കുന്നെ? ഞാൻ ആ പണി ഇന്നലെയാ തീർത്തു. ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്.
1: ആഹാ, വെരി ഗുഡ്. ബട്ട് താനത് ഇന്നലെയാണ് ഫിനിഷ് ചെയ്തതെങ്കിൽ പറഞ്ഞത് ശരിയായില്ല.
3: അതെന്താ സാർ അങ്ങനെ ഒരു ടോക്ക്? നേരത്തെ തീർത്തത് കുറ്റമാണോ? കുറച്ച് പൊറോട്ടയ്ക്കും കോഴിക്കറിക്കും വേണ്ടി എന്ത് പണിയും ചെയ്യുന്ന ആളല്ല സാർ ഈ സുമേഷ്. സുമേഷിന്റെ ഉദ്ദേശശുദ്ധിയാണ് സാർ ചോദ്യം ചെയ്തത്.
1: അയ്യോ, യു കംപ്ലീറ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ് മീ മിസ്റ്റർ സുമേഷ്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പാസ്റ്റിൽ തീർന്നെങ്കിൽ ഐ ആം ഫിനിഷ്ഡ് എന്ന് പറയില്ല. ഐ ഫിനിഷ് ദ വർക്ക് ഓൾറെഡി എന്നാണ് പറയേണ്ടത്.
3: ഓ, എന്ന്? അപ്പോ ഞാൻ ഫിനിഷ് ദ വർക്ക് ഓൾറെഡി യെസ്റ്റർഡേ കേണൽ സാർ. ഇപ്പോ ഐ ഫിനിഷ് ദ പൊറോട്ട ഓൾസോ.
1: മിസ്റ്റർ സുമേഷ്, താൻ ആ പറഞ്ഞതും ശരിയായില്ല.
3: ഓഹോ, ഇത്രയും വലിയൊരു പണി സമയത്തിന് മുന്നേ തീർത്തതിന് 5 പൊറോട്ടയും 2 ചിക്കൻ ഫ്രൈയും ലൈറ്റായി കഴിച്ചത് ശരിയായില്ല അല്ലേ?

0: പാടില്ല സാർ, പാടില്ല. കേണൽ ഗജേന്ദ്രൻ ഇത്രക്ക് കണക്ക് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് വിഷമമായി.
1: ഓ മൈ ഗോഡ്, അതല്ലടോ താൻ പ്രസന്റിൽ, അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഐ ആം ഫിനിഷ്ഡ് എന്നാണ് പറയേണ്ടത്. ഐ ആം ഫിനിഷ്ഡ് ഈറ്റിംഗ്, ദാ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞു എന്ന്.
0: ഓ ഓ ഓ ഓ, വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പോ ഇന്നലെ കഴിഞ്ഞത് ഐ ഫിനിഷ്ഡ്, ഇപ്പൊ കഴിഞ്ഞത് ഐ ആം ഫിനിഷ്ഡ്. മനസ്സിലായി മനസ്സിലായി. അപ്പൊ സാറേ ഒരു മട്ടൻ ബിരിയാണി കൂടി അങ്ങ് പറ.
1: അതെന്തിനാ, താനല്ലേ ഇപ്പോൾ ഐ ആം ഫിനിഷ്ഡ് എന്ന് പറഞ്ഞത്?
0: അതുണ്ടല്ലോ സാറേ, മനസ്സ് വിഷമിച്ച അപ്പൊ എനിക്ക് പിന്നെയും വിശക്കും. എന്തോ രോഗമാ. കൈയാണങ്ങ സാറേ, പെട്ടെന്നായിക്കോട്ടെ.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: മെഗാ കളക്ഷൻ, മെഗാ വിലക്കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈജി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: യുവവാണി.

0: വിസലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ, അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് യുവവാണി പരിചയപ്പെടുത്തുന്നത്. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ യുവവാണിയിൽ ഉണ്ടായിരുന്നു. തുടർ ഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയിലേക്ക് സ്വാഗതം. സാധാരണ പാടുന്നവർക്ക് പോലും വിസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിസിൽ ചെയ്യാനൊന്നും പറ്റില്ല. പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു, എന്നാൽ പോലും എല്ലാവർക്കും വിസിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാടുന്നവരെ പോലെ ഇതിന്റെ പിച്ചും ടോണും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? അത്
1: നമ്മള് മനസ്സിൽ താളബോധം ഉണ്ടാവുകയും പിച്ചുകളെ കുറിച്ച് ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാവുകയും ചെയ്താൽ സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരായാലും ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ല. അപ്പം മനസ്സിലെ താളബോധവും പിന്നെ പഠിച്ചെടുക്കാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും പറ്റുമെന്നാണ് തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ബേസായിട്ടുള്ള സൗണ്ടുകൾ, ഇപ്പോൾ കൂടുതലും ഷാർപ്പായിട്ടുള്ള സൗണ്ടുകളായിരിക്കുമല്ലോ വിസിലിംഗിൽ കേട്ടിട്ടുണ്ടാവുക.

0: താഴെ എന്നുള്ള സൗണ്ടുകളും. നമ്മൾ ആ ബ്രത്ത്ലെസ് പാട്ട് പാടിയല്ലോ മണ്ണിലിന്ത, ആ പാട്ടിൻ്റെയും അങ്ങനെ ഹൈപിച്ചു. ഈ രണ്ടും നമുക്ക് ഒരു പിച്ചിന്റെ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്.
1: എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ?
0: പ്രാക്ടീസിലൂടെ ഇത് മികച്ചതാക്കി എടുക്കുക എന്നുള്ളതല്ലാതെ ടെക്നിക്കായിട്ട് പറഞ്ഞുതരാൻ, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ചുണ്ട് കൂർപ്പിച്ച് വായു പുറത്തേക്ക് വിടുന്ന രീതിയിലാണ്. അപ്പം അത് മാക്സിമം ശക്തിയിൽ താളത്തിനനുസരിച്ച് പിച്ചിനനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴൊക്കെ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നോ, ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എപ്പോഴാണോ നമ്മൾ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ചുമ്മാ വിസിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊരു പ്രാക്ടീസ് ആവും, പ്രത്യേകിച്ച് പ്രാക്ടീസ് സെഷൻ വേണ്ടി വരാറുണ്ട്.
1: വളരെ ആവശ്യമാണ്. പാട്ടുകാരാണെങ്കിൽ സാധകം ചെയ്യും.
0: അപ്പോൾ
1: നമ്മളിങ്ങനെ എപ്പം സമയം കിട്ടുന്ന അപ്പോഴൊക്കെ വിസ്ലിംഗ്,
0: തീർച്ചയായിട്ടും
1: അതാണ് അതിൻ്റെ ഒരു ഇത്. ക്രിസ്റ്റി അത് തന്നെയാണോ ചെയ്യാറ്?
2: അതെ, ഞാൻ തന്നെയാണ്.
1: അപ്പോൾ ഇങ്ങനെ ചൂളമടിച്ചിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ടോ, ഇതെന്താണ് ഈ വഴി പോകുമ്പോൾ ചൂളമടിച്ച് പോകുന്നതെന്ന്?
2: അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, പൊതുവെ ഒരു ബാത്റൂം സിംഗറാണ് ഞാൻ.
1: ആ ശരി. അപ്പോൾ ബാത്റൂമിലിരുന്നാണ് പാട്ടുകളെല്ലാം? പുറത്ത് ചിലപ്പോൾ
2: അപകടമാകും ചെയ്യാറില്ല.
0: നമ്മളിപ്പോൾ വീട്ടിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിലിലൂടെ വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്രിസ്റ്റി വിളിക്കുകയാണെങ്കിൽ കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പുറത്തെ റൂമിൽ നിന്നല്ലേ മറ്റത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കേൾക്കാൻ പറ്റും, അല്ലാതെ നമ്മൾ വിളിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത്
1: വേറെ
0: മോളെ ഇപ്പം മാളുമാണ് ഇപ്പം മോളെ അങ്ങനെ. അപ്പം ക്രിസ്റ്റീനാണ് വിളിച്ചത്, മാളുവിനാണ് വിളിച്ചത്, അവർക്ക് തിരിച്ചറിയാം.
1: അവർക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ.
0: വൈഫിനെ വിളിക്കുമ്പോൾ സാധാരണ ഒരു ടോണാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വൈഫ്

0: തെളിക്കുന്ന
1: അത്
0: പോലെയാണ്
1: തന്നെ അത്
0: അല്ലേ?
1: തന്നെ. അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ വയസ്സിൽ അറിയാൻ സാധിക്കും. അതല്ല, ഇപ്പോൾ നമ്മളൊരു റോഡിലൂടെ നടന്നാൽ പോലും നമ്മൾ തൊട്ട് മുമ്പിലുള്ള ഒരാളെ വിളിക്കണേ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുമ്പിലേക്ക് ആൾ തിരിഞ്ഞു നോക്കും. സാധാരണ ഇതിൽ തിരിഞ്ഞു
0: അത്
1: നോക്കാറുണ്ട്,
0: ശരിയാ.
1: ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. അതുകൊണ്ട്
0: സ്ത്രീകളാണെന്നുണ്ടെങ്കിലും പണി കിട്ടും.
1: ആ പൊതുവേ നമ്മൾ അങ്ങനെ സ്ത്രീകളൊക്കെ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇതിന് പോകാറില്ല, കാരണം വെറുതെ എന്തിനാ.
0: ശരി, അപ്പോൾ ഇനി നമുക്കൊരു പാട്ടിലേക്ക് അങ്ങ് പോയാലോ, എന്തു പറയുന്നു?
2: പോവാം.

0: ഈ വിസ്ലിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഒരു സന്ദർഭം കാണുമല്ലോ, അതെന്തായിരുന്നു?
1: നമ്മൾ പാട്ടുകൾ പ്രൊഫഷണലായിട്ട് വേദികളിൽ പാടി തുടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. കൂത്താട്ടുകുളത്തെ സമീപ പ്രദേശത്തെയും വേദികളിലൊക്കെ ഓണാഘോഷത്തോടനുബന്ധിച്ചൊക്കെ, അപ്പോൾ പല ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെയൊക്കെ നമുക്ക് വേദി തന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്കൊരു പ്രോത്സാഹനം തരുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൂടാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സിനിമകളിലും മറ്റും ഈ പാട്ടുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ഇൻട്രോയുടെ ഭാഗമായിട്ടൊക്കെ ഈ വിസിൽ ഉപയോഗിക്കാറുണ്ട്. അംഗവൈകുണ്ഠപുരത്തെന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു ബീജിയം പോലെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഭാഗമായിട്ട്

0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോണല്ലേ.
1: അതെ അതെ, അപ്പോൾ അങ്ങനെ വിസ്ലിംഗിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്.
0: തീർച്ചയായിട്ടും.
1: ശരി, അപ്പോൾ ഇനി ഒരു പാട്ട് കേട്ടാലോ?
0: തീർച്ചയായിട്ടും.

0: അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഏതായിരുന്നു? രണ്ടുപേരും, അച്ഛനും മകനും പറയണം.
1: ഈ ശാസ്ത്രീയ സംഗീതം വഴങ്ങാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശാസ്ത്രീയമായിട്ട് സംഗതികൾ കൂടുതലുള്ള പാട്ടുകൾ നമുക്ക് പ്രശ്നങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയ ക്ലാസിക്കൽ വിസിൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, വളരെ പ്രശസ്തരായവരും ഉണ്ട്.
0: ഈ സംഗീതം പഠിച്ചിട്ട് ഇത് വിസിൽ ചെയ്യുന്നവരുണ്ടോ?
1: അതെ, സംഗീതം പഠിക്കുകയും അതോടൊപ്പം അവർക്ക് വിസിൽ ചെയ്യാൻ കഴിവുള്ളവരും ഉണ്ട് ഞങ്ങളുടെ അസോസിയേഷനുകളിൽ.

0: ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ ഉണ്ട്.
1: അപ്പം
0: നമുക്ക് പലപ്പോഴും ഈ ശാസ്ത്രീയം ടച്ചുള്ള പാട്ടുകൾ പ്രശ്നം വരാറുണ്ട്.
1: ക്രിസ്റ്റിക്കോ?
2: ഞങ്ങളുടെ വെള്ള ഓഫീസിലേഴ്സ് ഗ്രൂപ്പിൽ ഇവർ മത്സരമൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ പാടാൻ നേരത്ത് പ്രാക്ടീസൊക്കെ നല്ല പാടാണ്. അങ്ങനെ
1: എന്നിട്ട് പാട്ട് പഠിക്കാൻ ശ്രമിച്ചോ?
2: ശ്രമിച്ചു,
1: പഠിക്കുന്നുണ്ട്,
2: പ്രാക്ടീസ് ചെയ്ത് പാടുന്നുണ്ട്.
1: ആണല്ലേ, ആ ശരി.
0: ഓക്കലിൻ്റെ ആളാണ് പുള്ളി. ഒരു നൂറുകണക്കിന് പാട്ടറിയാം പുള്ളി. എവിടെയെങ്കിലും വേദി കിട്ടിയാൽ പാടാൻ പറഞ്ഞാൽ പാടില്ല, ഓക്കൽ പാടാൻ പറഞ്ഞാൽ പാടില്ല.
1: വിസിലിങ്ങിലാണ് കംഫർട്ടബിൾ.
0: എനിക്കറിയില്ല, പുള്ളി പാട്ട് നന്നായിട്ട് പാടും, ഇഷ്ടംപോലെ പാട്ട്, എന്തോരം പാട്ടറിയാം പാടാൻ. പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി
1: പാടില്ല. ശരി, അപ്പൊ നമുക്കിനി ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ?
0: ശരി.

0: ഇനി ചോദിക്കാനുള്ളത്, ആളുകൾക്ക് ചില മിസ്കൺസെപ്ഷൻസ് ഒക്കെ കാണും ചിലപ്പോൾ വിസ്ലിംഗിൻ്റെ കാര്യത്തിൽ. ഓ, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരും കാണും. പക്ഷെ നമുക്കറിയാതെ നിസ്സാരമല്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനും പഠിച്ചെടുക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസ് എന്തെങ്കിലും, തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത് വന്ന് നേരെ ചോദിച്ചിട്ടുണ്ടോ?
1: ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, നമ്മൾ പ്രൊഫഷണലായിട്ട് പല വേദികളിലും ഈ വിസിൽ സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പല പ്രോഗ്രാമുകളും വിളിക്കുന്നുണ്ട്. എന്നാൽ പുതുതായിട്ട് പല സ്ഥലത്തും നമ്മൾ ഈ വിസിലിംഗ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേദിക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ വിസിൽ സംഗീതം നല്ലതാണെന്ന് അവർക്കൊരു ബോധ്യമില്ലാത്തതിനാൽ ആ വേദി നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് പ്രധാനമായിട്ടും ഈ വിസിൽ സംഗീതം കൂടുതൽ പോപ്പുലറൈസ് ആവാത്തോണ്ടായിരിക്കാം.
0: അപ്പോൾ പോപ്പുലറൈസ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്?
1: ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിസിൽ ചെയ്യുന്ന കലാകാരന്മാരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്കാണ് ഈ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന സംഘടന പോയിക്കൊണ്ടിരിക്കുന്നത്. സമയാസമയങ്ങളിൽ പല പല മീറ്റിങ്ങുകൾ വയ്ക്കുക, ട്രെയിനിങ് സെഷനുകൾ വയ്ക്കുക, അതുപോലെ ഒത്തിരി മത്സരങ്ങൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ മത്സരങ്ങൾ വയ്ക്കുക. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ പോയിട്ട് ഓഡിഷൻ പോലെ ഈ വിസിലിംഗിലേക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഇതിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഓഡിഷൻ പോലെയുള്ള പരിപാടികൾ, സ്പോർട്സിലൊക്കെ വിവിധ ലീഗ് മത്സരങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു വിസിൽ ചെറിയ ചെറിയ വിസിൽ ടീമുകൾ ഉണ്ടാക്കിയിട്ട് വിസിൽ ലീഗ് മത്സരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ആകർഷകരാകും. ഇപ്പോൾ തന്നെ പല വിസിലേഴ്സും ഈ സംഘടനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തരും പുതുതായിട്ട് വരുമ്പോൾ ഇപ്പോൾ കയ്യിലുള്ളതിനേക്കാളും ഒരുപടി മെച്ചമുള്ള വിസിലറാണ് ഇത് പുതുതായിട്ട് വന്നേക്കുന്നത്, അടുത്തുള്ളത് കുറച്ചും കൂടെ കഴിവുള്ളവർ വരുന്നു. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാരും ആവശ്യമുള്ള പ്ലാറ്റ്ഫോം കിട്ടാതെ പോകുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. പൊതു പെർഫോമൻസിനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും വെളിച്ചം കാണാതെ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതലും ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഞങ്ങളുടെ വേൾഡ് ഓഫ് വിസിലേഴ്സിനോടൊപ്പം കൈകോർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ട് വേൾഡ് ഓഫ് വിസിലേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വിസിലേഴ്സ് അണിനിരന്നുള്ള ഒരു പ്രോഗ്രാം നടത്തി അതിലെ ഗിന്നസ് റെക്കോർഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം.
0: അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
0: അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് വിസിൽ ഗാനങ്ങൾ ആലപിച്ചതിനും പിന്നെ വിശേഷങ്ങൾ പങ്കുവച്ചതിനും ശ്രീ അനിൽ ജേക്കബിനും മകൻ ക്രിസ്റ്റി അനിലിനും ഞങ്ങളുടെ നന്ദി.
2: താങ്ക് യു.
1: താങ്ക് യു.
0: വിസിലിംഗ് സംഗീതം വേദികളിൽ അവതരിപ്പിക്കുന്ന അച്ഛൻ മകൻ കോംബോ, അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെയാണ് ശ്രോതാക്കൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.

0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
1: യുവവാണി സമാപിക്കുന്നു.

0: മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവ്.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: എഫ് എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചില്ല എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം പകർന്ന്, എസ് ജാനകി ആലപിച്ച ഗാനം.

0: കളക്ഷൻ വമ്പൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
1: അയച്ചാടിയുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി 2 വർഷത്തിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെയും മറ്റന്നാളും കോളേജിൽ നടക്കുന്നു. അഡ്മിഷന് താൽപ്പര്യമുള്ള പ്ലസ് ടു സയൻസ്, VHSE, ITI, KGCE പാസായ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. ഇതുവരെ പോളിടെക്നിക് പ്രവേശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം. SC ST OEC OBC H വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യവും സ്കോളർഷിപ്പും ലഭിക്കുന്നതാണ്. സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 8547005084 അല്ലെങ്കിൽ 9496582763. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 8547005084 9496582763. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ ഗ്രാൻഡ്സ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, MCA, MSc IT, MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 വൈകിട്ട് 5 കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0481-2562503. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0481-2562503.

നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. പാർട്ട് ടൈം ജോലി നൽകുവാൻ താൽപര്യമുള്ള സ്ഥാപന മേധാവികൾ UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെ 0484 2576 756 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 2576 756.

കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 12 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9995113019 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995113019. FM ഇവനിംഗിൽ ഇനിയൊരു

തമിഴ് ഗാനം. അടിമൈപ്പെൺ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും പി സുശീലയും പാടി അനശ്വരമാക്കിയ ഗാനം. ഗാനശില്പികൾ അവിനാശി മണി, കെ വി മഹാദേവൻ.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം മറീൻ ഡ്രൈവ് കൊച്ചി.
2: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
3: രാമറിന് വലിയ നിരാശ തോന്നി. താൻ കൂടി അപ്പോൾ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കേളപ്പന്റെ നിർദ്ദേശപ്രകാരം അടിയെങ്കിലും ഏറ്റുവാങ്ങാൻ കഴിയുമായിരുന്നല്ലോ. പിന്നീട് അവിടെ എത്തിയ കുഞ്ഞിക്കേളുവാണ് അടിച്ചവരെക്കുറിച്ചുള്ള വിശദ വിവരം രാമറോട് പറഞ്ഞത്. കുഞ്ഞിക്കേളു പതിവ് ശാന്തഭാവം വിട്ട് അപ്പോൾ വിറളി പൂണ്ടു നിൽക്കുകയായിരുന്നു. കേളപ്പനെ മർദ്ദിച്ചതിൽ ഇയാൾ ഇത്രമാത്രം ദേഷ്യം കൊള്ളുന്നത് എന്തിന്? അവിടെ ചിതറി നിൽക്കുന്നവരെയെല്ലാം കുഞ്ഞിക്കേളു ഒന്നിച്ചു കൂട്ടുന്നതാണ് പിന്നീട് കണ്ടത്. എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ രാമർ വിഷമിച്ചു. പെട്ടെന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നവർക്ക് നടുവിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കുഞ്ഞിക്കേളു വിളിച്ചു പറഞ്ഞു, ഭാരത് മാതാ കീ ജയ്, അമ്പലത്തിൽ പ്രവേശനം തന്നേ തീരൂ. അവിടെ കൂടി നിൽക്കുന്നവർ ഒന്നിച്ച് അതേറ്റു വിളിച്ചു. കുഞ്ഞിക്കേളുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് രാമർ തിരിച്ചറിഞ്ഞു, അതേ ശബ്ദം. എന്നും അസമയങ്ങളിൽ തക്ഷൻകുന്നിന്റെ പലയിടത്തുനിന്നും കേൾക്കാറുള്ള ശബ്ദം ഇതുതന്നെയാണ്. രാമർ അന്നേരം നിയന്ത്രിക്കാൻ കഴിയാത്ത ആവേശത്തോടെ കുഞ്ഞിക്കേളുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് അയാളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അത് നിങ്ങളായിരുന്നില്ലേ? എന്നാൽ കുഞ്ഞിക്കേളു ഒന്നും പറഞ്ഞില്ല. രാമറുടെ ചോദ്യം കേൾക്കാതെ നിർവികാരതയോടെ പകൽ തണുപ്പിലൂടെ എങ്ങോട്ടേക്കോ നടന്നു പോവുകയായിരുന്നു. പിന്നീട് കുറേ നാളുകൾ തക്ഷൻകുന്നിൽ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പുലർകാലത്തെ ഇരുളിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചായിരുന്നു. ആരാണത് നടത്തിയതെന്ന് ഇപ്പോൾ വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാർ രഹസ്യം പറയുമ്പോൾ ആ പേരുകളും അവർ പറഞ്ഞു തുടങ്ങി. നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിരുന്നു. ഒരാൾ മറ്റൊരാളെ മർദ്ദിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ആ ദേശത്ത് വളരെ അപൂർവമായ കാര്യങ്ങളായിരുന്നു. ചെറിയ ചെറിയ കളവുകൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. തേങ്ങയും വാഴക്കുലയും അടക്കയുമാണ് മോഷണം പോകാറുള്ളത്. അത് നടത്തുന്നവരെ നാട്ടുകാർക്ക് അറിയാം. എന്നാൽ അവരോട് ഒട്ടും ദേഷ്യം കാണിക്കാറില്ല. അമ്പലനടയിൽ നടന്ന കയ്യേറ്റം അവരുടെ സങ്കല്പങ്ങൾക്കപ്പുറത്തുള്ള ഒന്നായിരുന്നു. അതുകൊണ്ടായിരിക്കാം അത് മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ അവർ മടി കാണിച്ചു. പകലുകളും രാത്രികളും പതിവ് പോലെ തന്നെയായിരുന്നുവെങ്കിലും അവരുടെ കാലബോധത്തിൽ വലിയൊരു വിഭജനം വീണു കഴിഞ്ഞിരുന്നു. അമ്പലനടയിലെ അടിക്ക് മുമ്പും പിമ്പും എന്നതിലാണ് അവർ കാലത്തെ ഇപ്പോൾ നിർണയിക്കുന്നത്. ആറാട്ട് അടുത്തതോടെയാണ് ഈ ചിന്തയിൽ അല്പം ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ആറാട്ടും ഉത്സവവും എത്തിക്കഴിഞ്ഞാൽ തക്ഷൻകുന്നുകാർക്ക് പിന്നെ ചിന്തയും സംസാരവും അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഉണ്ടാകുമെന്നാണ് ഓരോ കൊല്ലവും അവർ കണക്ക് കൂട്ടുന്നത്. മൂരികളുടെ കുടമണികൾ കൂടുതൽ കിലിങ്ങും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഉത്സവത്തിനും ചന്തയ്ക്കും പതിവിൽ കവിഞ്ഞ തിരക്കായിരിക്കും എന്നും. ജുമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കുവാൻ പോയ പോക്കർ ഹാജിയെ കാത്തു നിൽക്കുകയായിരുന്നു രാമർ. തേങ്ങയുടെ പണം ഏൽപ്പിക്കുവാൻ വേണ്ടി ഹാജിയെ തിരഞ്ഞു നടന്നപ്പോഴാണ് അദ്ദേഹം പള്ളിയിലുണ്ടെന്നറിഞ്ഞത്. പോക്കർ ഹാജി പള്ളിയിൽ നിസ്കരിക്കുന്നത് പുറത്തുനിന്നും കാണാമായിരുന്നു. തലയിൽ എപ്പോഴും കെട്ടിയിരുന്ന മുണ്ട് അഴിച്ച് വിടർത്തി നെറ്റിയോട് ചേർത്ത് ഇരു ചെവികൾക്ക് പിറകിലൂടെ താഴ്ത്തി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തെ മറ്റാരെയോ പോലെ തോന്നിപ്പിക്കുന്നുവെന്ന് തമാശയോടെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് മൂർച്ച കുറഞ്ഞ പഴയ കത്തികൾ ശേഖരിച്ച് പണിപ്പുരയിലേക്ക് പോവുകയായിരുന്ന കൊല്ലൻ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്. ഇങ്ങനെ വെറുതെ നിൽക്കുന്ന നേരത്ത് ഇങ്ങക്ക് ചന്തയൊക്കെ ഒന്ന് പോയി കണ്ടൂടെ. വലിയ പത്രാസിലാണ് ഇക്കൊല്ലത്തെ ചന്ത. പൂവെടിത്തറയ്ക്ക് ചുറ്റും ഭഗവതിയുടെ അമ്പലം വരെയും ചന്തയാണ്. നാട്ടിൽ കാണാത്ത എന്തൊക്കെയോ ആടെ കാണാനുണ്ട് പോലും. ആടെ കിട്ടാത്തതായി ഒന്നുമില്ലാന്നും കേൾക്കുന്നു. കുഞ്ഞിക്കണ്ണൻ സംസാരിക്കുന്നതിനനുസരിച്ച് ചാക്കിൽ കിടന്ന കത്തികൾ ഒച്ച വെച്ചുകൊണ്ടിരുന്നു. ആറാട്ടായാൽ എല്ലാവരും കത്തികൾക്ക് മൂർച്ച കൂട്ടും, പാത്രങ്ങൾക്ക് ഈയം പൂശും. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കണ്ണനും ഈയം പൂശുകാർക്കും വലിയ തിരക്കായിരിക്കും. തനിയെ നിന്നുകൊണ്ട് രാമർ ചിന്തിച്ചു, ചന്തയിൽ പോകണോ? ആറാട്ടുകാലത്ത് ചന്തയിൽ പോയിട്ട് ഒരുപാട് കാലമായി. പോക്കർ ഹാജിക്ക് പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തോന്നി വെറുതെ ഒന്ന് ചന്തയിലേക്ക് പോവുക തന്നെ.

0: പോയേ തീരൂ എന്നൊരു തോന്നലും മനസ്സിലപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. പ്രാക്കൂഴം പാട്ടുതറ കഴിഞ്ഞ് താന്നിമരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ എന്തിൻ്റെയോ മുകളിൽ വലിയ കല്ലുകൾ പതിക്കുന്ന ശബ്ദം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നു. അടുത്തെത്തുന്നതുവരെ അതെവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കണ്ടു മാതാമ്മയുടെ ബസ് നിരത്തിൻ്റെ തെക്കുവശത്ത് നിറംകെട്ട് അവശനിലയിൽ കിടക്കുന്നു. ബസ്സിന് മുകളിലേക്ക് കുട്ടികൾ തമാശയ്ക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻഭാഗത്തെ ചില്ലുകൾ പാടെ തകർന്നിരിക്കുന്നു. ബസ്സിന്റെ മുന്നോട്ട് നീണ്ടുകിടക്കുന്ന ഭാഗത്തിന്റെ ആകൃതി മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുന്നു. ടയറുകൾ നിലത്തോട് പൂർണമായും അമർന്നു കഴിഞ്ഞു. വാതിലുകളും കാണാനില്ല. കേടായതിനാൽ പിന്നെ ബസ് ഓടിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. മാതാമ്മയ്ക്ക് കച്ചവടവും കുറഞ്ഞു. ഇനി ബസ്സിന് ഓട്ടമുണ്ടാകില്ല. ബസ്സിന്റെ ദയനീയ അവസ്ഥയിലേക്ക് നോക്കി രാമർ ദുഃഖിച്ചു. അതിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: പ്രകൃതിയുടെ രുചി. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
5: ചമ്പുവിലെ ഗദ്യം കേരളത്തിൽ മണിപ്രവാള കാലഘട്ടത്തിൽ രൂപപ്പെട്ട പ്രധാന സാഹിത്യശാഖയാണ് ചമ്പു. ഗദ്യവും പദ്യവും കൂടി ചേർന്ന കാവ്യരൂപമാണ് ചമ്പു. കഥാഭാഗങ്ങൾ ഗദ്യത്തിലും നീതിസാരങ്ങൾ പദ്യത്തിലുമുള്ള പഞ്ചതന്ത്ര രീതിയിൽ നിന്നായിരിക്കണം ചമ്പുവിലെ ഗദ്യപദ്യ മിശ്രണ രീതി സ്വീകരിച്ചത്. കഥാഭാഗം പദ്യവും വർണ്ണന ഗദ്യവും എന്നതാണ് ചമ്പുവിന്റെ സ്വഭാവം. മലയാളത്തിലെ ആദ്യകാല ചമ്പുക്കൾ 13-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുണ്ടായതാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം തുടങ്ങി ആദ്യകാല ചമ്പുക്കൾ അച്ചി ചരിതങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ചമ്പുക്കൾ സ്ത്രീ സൗന്ദര്യ വർണ്ണനയിലായിരുന്നു അഭിരമിച്ചിരുന്നത്. മിക്കവാറും ദേവദാസികളായിരുന്നു അതിലെ നായികമാർ. മധ്യകാല ചമ്പുക്കളിൽ പുരാണ കഥകളെ ആസ്പദമാക്കി രചനകളുണ്ടായി. രാമായണം, നൈഷതം, ഭാരതം തുടങ്ങി പുനത്തിൻ്റെയും മഴമംഗലത്തിൻ്റെയും മറ്റും ചമ്പുക്കൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അക്കാലത്ത് ഗദ്യമെഴുതുക പ്രയാസമേറിയ കാര്യമായാണ് കണക്കാക്കിയിരുന്നത്. കവിതകളും പദ്യങ്ങളും ശ്ലോകങ്ങളും എല്ലാം ഇഷ്ടംപോലെ എഴുതുന്നവർക്കും ഗദ്യമെഴുതാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഗദ്യം കവീനാം നികഷം വദന്തി എന്ന ചൊല്ലുണ്ടായത്. അതായത് സ്വർണത്തിൻ്റെ മാറ്റ് ഉരകല്ലിൽ ഉരച്ച് നോക്കുന്നത് പോലെ കവിയുടെ മാറ്റ് അറിയണമെങ്കിൽ ആ കവി ഗദ്യത്തിൽ കാണിച്ച മികവ് കാണണം എന്നർത്ഥം. അത്രയധികം പ്രാധാന്യം ചമ്പുവിലെ ഗദ്യത്തിനുണ്ടായിരുന്നു. പ്രധാനമായും താളനിബദ്ധവും അലങ്കാരമയവുമായ ഗദ്യശൈലിയാണ് ചമ്പുവിലെ ഗദ്യം. പാദങ്ങൾ തിരിച്ചിട്ടില്ലെങ്കിലും പദ്യം എന്ന പോലെ ചൊല്ലാവുന്ന ഗദ്യം ആണ് ഇവയിൽ ഉപയോഗിക്കുന്നത്. തരംഗിണി മുതലായ ഭാഷാവൃത്തങ്ങളാണ് ഇവയിൽ പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. നിരണം കൃതികളിലെയും തുള്ളൽ കൃതികളിലെയും പദ്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഗദ്യത്തിൻ്റെ താളഘടന. അക്കാലത്തെ സാമൂഹ്യ അവസ്ഥകളും വിവിധ ജനവിഭാഗങ്ങളുടെ സാമാന്യ ജീവിത രീതിയും നർമ്മരസ പ്രധാനമായി വിവരിക്കുന്നവയാണ് ഗദ്യങ്ങളിൽ അധികവും. ചില ഉദാഹരണങ്ങൾ നോക്കാം. നായാട്ടുവിശേഷത്തിൽ നായാടി വൃന്ദങ്ങൾ കാടിളക്കുമ്പോൾ വർത്തമാനം പറയുന്നത് നില്ലു നില്ലങ്ങട നല്ല വന്നിക്കടും കൂറ്റഞ്ചിറ്റുന്നതേ എന്നും മറ്റും തുടങ്ങുന്ന ഭാഗങ്ങൾ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിലും കാണാം. ചമ്പുവിലെ അയോധ്യ വർണ്ണന ഗദ്യം ഹരഹര ശിവശിവ നാനാ നഗരി തിലകമയോധ്യ നഗരി വിചാരേ എന്ന് ഹരഹര ശിവശിവ പുകഴരുതോർത്താൽ അഭിഷേകോത്സവ മഹിമ വിശേഷം എന്ന് തുടങ്ങുന്ന നമ്പ്യാരുടെ വർണ്ണനയും തമ്മിലുള്ള സാമ്യം അതിശയകരമത്രേ. വായുവിൻ്റെ അഭാവത്തെപ്പറ്റിയുള്ള വർണ്ണന കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ലാത്ത കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: ചുരുക്കത്തിൽ ചമ്പുവിലെ ഗദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുടെ പദ്യസാഹിത്യത്തിൻ്റെയും സമ്പത്താണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.

കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇവയാണ്: 04 284 286 2610, അല്ലെങ്കിൽ 9249 05 3563. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04 84 286 2610, അല്ലെങ്കിൽ 9249 05 3563.

എഫ് എം ഇവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്, 1936 സ്ഥാപിതമായ. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ഇത് 570 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ളതും ഇന്ത്യയുടെ പ്രോജക്ട് ടൈഗർ സംരംഭത്തിന്റെ ജന്മസ്ഥലവുമാണ്. ദേശീയോദ്യാനത്തിന്റെ ഏകദേശം 73% ഇടതൂർന്ന ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 50 ഇനം സസ്തിനികൾ, 580 ഇനം പക്ഷികൾ, 25 ഇനം ഉരഗങ്ങൾ എന്നിവ ഇവിടെ വസിക്കുന്നു. നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. രാവിലെ 8:00 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ എഫ് എം ഇവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഇവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: ഞാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 28 ഞായർ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണ രീതി കൊണ്ട് മികച്ച നിലവാരം പുലർത്തി. ശ്രോതാക്കളെ ആകാശവാണിയോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സാജുവിന്റെ അവതരണ ശൈലി ഏറെ ഹൃദ്യമായി തോന്നി. ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ, മുൻപ് ഓർമ്മചിന്ത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സാജു തന്നെയല്ലേ ഇത്? അഭിനന്ദനങ്ങൾ. അതെ, മുൻപ് ഓർമ്മചിന്ത പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള സാജു തന്നെയാണ് ആ ഫോൺ ഔട്ട് ഗാനോത്സവം അവതരിപ്പിച്ചത്. പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇദ്ദേഹം മറ്റു ചില പരിപാടികളെ കുറിച്ചുകൂടി കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും എന്നും എപ്പോഴും ഉന്നത നിലവാരം പുലർത്തുന്നവയാണ്. ആരോഗ്യം, കല, കായികം, സാഹിത്യം, യുവവാണി, കുട്ടികളുടെ പരിപാടി, ശാസ്ത്രദീപ്തി എന്നിങ്ങനെ ഏത് വിഭാഗത്തിലെ പരിപാടികളും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. അവയെല്ലാം അണിയിച്ചൊരുക്കുന്ന ആകാശവാണി കുടുംബത്തിന് ഞങ്ങളുടെ ഏവരുടെയും അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. ആലങ്കൽ ദേവസ്ഥയുടെ കത്തായിരുന്നു ഇത്.
1: ഈ അഭിപ്രായം അയച്ചത് ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങരയാണ്. വാട്സാപ്പിൽ വന്നതാണ്. ആകാശവാണി പരിപാടികളിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് സമകാലികം. അതിൽ ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ളതും സൗജന്യ യാത്രയെക്കുറിച്ചുള്ളതും ശ്രദ്ധേയമായിരുന്നു. പിന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തെക്കുറിച്ചുള്ള സമകാലികം. സത്യത്തിൽ വിദ്യാർത്ഥികൾ ധാരാളം പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട്. അവധി ദിനം ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് കൺസെഷൻ ലഭിക്കുന്നത് ഇതിൽപ്പെടുന്നു. പിന്നെ റിയ ചെയ്ത ആ സമകാലികം നന്നായിരുന്നു. ആകാശവാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉച്ചാരണ ശുദ്ധിയാണ്. എന്നാൽ വിദ്യാർത്ഥി ഉച്ചാരണം കേട്ടത് വിദ്യാർത്ഥി എന്നാണ്. ആത്യന്തികം അർത്ഥം അവസാനത്തേത് എന്നൊക്കെയാണ്. അത് ഉച്ചരിച്ച് കേട്ടത് അത്യന്തികം എന്നാണ്. മറ്റൊന്ന്, ഇതിനു മുന്നേ കത്തുകളിൽ കൂടി പറയുകയും കേൾക്കുകയും ചെയ്തതാണ് നോവൽ പാരായണം ബോബി അല്ലേ ബാബു എന്നാണ് കേൾക്കുന്നത്. ആകാശവാണി ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കണം. ഇത് ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര അയച്ച അഭിപ്രായമാണ്. ബോബിയുടെ പേര് പറയുന്നതിനെ കുറിച്ച് മറ്റൊരു കത്തും വന്നിട്ടുണ്ട്. മിനി കേസ് ആളം തിരുത്തുന്ന അയച്ചതാണ്. UK കുമാരിന്റെ തക്ഷൻകുന്ന് സ്വരൂപം അയക്കുന്നത് ബോബി സി മാത്യു ആണല്ലോ. എന്നാൽ അനൗൺസർ പലപ്പോഴും ബോബി എന്ന് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഉച്ചാരണം ബാബു എന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വായിക്കുന്നത് ബോബി സി മാത്യു എന്ന് പൂർണ്ണമായും പറയണമെന്നാണ് മിനി കേസ് പറയുന്നത്.
0: തക്ഷൻകുന്ന് സ്വരൂപം നോവൽ വായന കോഴിക്കോട് നിലയത്തിന്റെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ളത് ബോബി സി മാത്യു ആണ്. അവിടെ നിന്ന് ശബ്ദലേഖനം ചെയ്ത പരിപാടി രണ്ടാമത് പുനഃപ്രക്ഷേപണം ചെയ്യുകയാണ് കൊച്ചി നിലയം ചെയ്യുന്നത്. എന്തായാലും പരിപാടി ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര ഒന്നിലധികം സമകാലികത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: ദൈവത്തിന്റെ മനോഹരമായ കവിതയാണ് ബാല്യം എന്നും ബാലവേല നിർമ്മാർജ്ജനം സർക്കാരിന്റെ മാത്രം കടമയല്ലെന്നും ഓരോരുത്തരുടെയും കടമയാണെന്നും വ്യക്തമാക്കിയ ഡോക്ടർ തൊമ്മച്ചൻ സേവ്യരുടെ സുഭാഷിതം അവസരോചിതമായി. ആ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള വറ്റല്ലൂർ മലപ്പുറത്തു നിന്നാണ്. സാഹിത്യ സുരഭിയിൽ ചങ്ങമ്പുഴ കൃതികളെക്കുറിച്ച് പ്രിയ എസ് നടത്തിയ പ്രഭാഷണം അത് ശ്രദ്ധേയമായിരുന്നു. കെ ആർ മീര അവതരിപ്പിച്ച കഥയും ആന്റണി കൂട്ടാലിക്കലിന്റെ കവിതയും മികച്ചതായി. കവിധാരയിൽ പാലാ നാരായണൻ നായരുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ അശ്വമേധം എന്ന കവിത ഉൾപ്പെടുത്തിയത് സന്ദർഭോചിതമായി. ഒളപ്പമണ്ണയുടെ കവിത ജിഷാമേരി ആലപിച്ചതും ആർ രാമചന്ദ്രന്റെ അജന്ത യു ശാര്യകൃഷ്ണ ആലപിച്ചതും ഹൃദ്യമായി എന്നും രാമചന്ദ്രൻപിള്ള എഴുതിയിട്ടുണ്ട്.
0: സാഹിത്യ സുരഭി, സുഭാഷിതം എന്നീ പരിപാടികൾ രാമചന്ദ്രൻപിള്ളയ്ക്ക് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹം അതുപോലെ കാവ്യധാരയെക്കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്ന് കോട്ടൂർ ബാഹുലേനും എഴുതിയിട്ടുണ്ട്.
0: ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ചുള്ള പ്രതികരണത്തിന് നന്ദി. അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് MS രാജൻ സൗത്ത് വാഴക്കുളമാണ്. ഒരു പരാതിയോടുകൂടി തുടങ്ങട്ടെ, ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായവേദിയിലേക്കുള്ള കത്ത് തുടങ്ങുന്നത്. ഇത് 4-ാമത്തെ കത്താണ്. 1970 മുതൽ റേഡിയോ ശ്രോതാവാണ്. ഇപ്പോൾ 5 വർഷമായി ഒരു ഇടവേളയില്ലാതെ രാവിലെ 6:30 മുതൽ രാത്രി 9 മണിവരെ കേൾക്കും. കാരണം കിടപ്പിലായതുകൊണ്ടാണ് എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. റേഡിയോ മാത്രമാണ് ശരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാനോത്സവത്തിലേക്ക് ഏതാണ്ട് 13 ഗാനങ്ങൾക്കായി കത്തയച്ചിട്ടുണ്ട്. എന്നാൽ ചില ശ്രോതാക്കളുടെ കത്തുകൾ അടുപ്പിച്ച് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പരാതിയായി പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം 5 May വെള്ളിത്തിര തുടങ്ങിയിട്ട് 20 ദിവസത്തിനുള്ളിൽ 2 തവണ വിളിച്ചവരുമുണ്ട്. ഇങ്ങനെ ഒരു പരാതിയോടുകൂടിയാണ് അദ്ദേഹം തന്റെ കത്ത് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില്ലുജാലകം വളരെ നന്നാവുന്നുണ്ട്. അതുപോലെ സമകാലികം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാവുന്നു. FM ഹെൽത്ത് ലൈനെ കുറിച്ചും അദ്ദേഹം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: July 4 സമകാലികത്തിൽ അവതാരക വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശങ്ങളെ പറ്റി പറയുന്നത് കേട്ടു. ഇത് എഴുതിയത് ഗിരിനഗറിൽ നിന്ന് സുഷമയാണ്. മാത്രവുമല്ല, ബസ് മുതലാളിമാർക്കും ലാഭമുണ്ടാക്കാതെ ജീവിക്കാൻ പറ്റുമോ? കുട്ടികൾ നന്നായി പഠിക്കൂ, നല്ല ഒരു നിലയിലെത്തുമ്പോൾ മനസ്സിലാകും.

0: ആ ബസ് കാശ് നഷ്ടമായില്ല എന്ന്. സമകാലീനത്തെക്കുറിച്ചാണ്. പിന്നെ KSRTCയോട് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുപ്പിക്കുകയല്ലേ ഭേദം എന്നും സുഷമ ചോദിക്കുന്നുണ്ട്.
1: സമകാലികത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചാണ് സുഷമ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അഭിപ്രായത്തിന് നന്ദി.
0: അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്തിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. തക്ഷൻകുന്ന് സ്വരൂപം വായന വളരെയധികം നന്നാകുന്നുണ്ട്. പാട്ടിന്റെ നാട്ടുവഴിയിലൂടെ കാക്കനാടിന്റെ ചരിത്രം പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 1979 കാലഘട്ടത്തിൽ എന്റെ കോളേജ് പ്രൊഫസർ കാക്കനാടിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. സുഭാഷിതം മുടങ്ങാതെ കേൾക്കുന്നുണ്ട് എന്നും അബ്ദുൽ ജലീൽ എഴുതിയിട്ടുണ്ട്.
1: സുഭാഷിതം, പാട്ടിന്റെ നാട്ടുവഴി എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തയച്ചിട്ടുള്ളത് ആലങ്ങാട് നിന്ന് ജബ്ബാറാണ്. വെള്ളിത്തിര തത്സമയ ഫോണിൻ പരിപാടി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നാണ് ജബ്ബാർ അറിയിക്കുന്നത്. അതോടൊപ്പം 28-ാം തീയതിയിലെ ഫോൺ ഔട്ട് ഗാനോത്സവം ഗംഭീരമായിരുന്നു എന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. വിടരുന്ന മുട്ടുകൾ എല്ലാം തന്നെ ഇഷ്ടമായി എന്നാണ് ഈ കത്തിലൂടെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത്. 4 മണിപ്പൂക്കളും ഓർമ്മച്ചിന്തും അസലായി എന്നും അറിയിക്കുന്നുണ്ട്. പരിപാടികളെക്കുറിച്ച് അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പ്രേമലത അയ്യപ്പൻ കാവിൽ നിന്നും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-5 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത കൊങ്കണി ഗാനങ്ങൾ കേട്ടിരുന്നു, വളരെയധികം ഇഷ്ടമായി. പാടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്നും പ്രേമലത എഴുതിയിട്ടുണ്ട്.
1: കൊങ്കണി ഗാനങ്ങൾ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഒരു കത്ത് കൂടി ജബ്ബാർ ആലങ്ങാട് അയച്ചിട്ടുണ്ട്. June 27 ഫോൺ ഔട്ട് ഗാനോത്സവം KV ലീല അവതരിപ്പിച്ചത് ഇഷ്ടമായി എന്നാണ് ഈ കത്തിൽ ജബ്ബാർ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: PT ജയൻ കടുത്തുരുത്തി അയച്ച അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. നോർവേയിലെ സമറോയ് ദ്വീപിന്റെ അത്ഭുതപ്പെടുത്തുന്ന വിശേഷങ്ങളുമായി June 11 കേൾപ്പിച്ച ശാസ്ത്രദീപ്തി ഡോക്ടർ കൊച്ചു ബേബി മാഞ്ഞൂരാൻ പറഞ്ഞു തന്നത് ഇഷ്ടപ്പെട്ടു. June 13 കിസാൻ വാണി, പശു ഫാം നടത്തുന്ന ലേഖ, ടെറസിൽ പച്ചക്കറി കൃഷി നടത്തുന്ന ജോർജ് മാത്യു ഇവരുമായുള്ള അഭിമുഖം കേട്ടിരുന്നു. ഇതൊക്കെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് വിജയക്കൊടി പാറിക്കുന്ന ഇവരുടെ മനസ്സും, അതുപോലെ സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം മെനക്കെടുന്ന ഇവരെ മനസ്സാ നമിക്കുന്നു എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. പിന്നെ 14-ാം തീയതി ഞായറാഴ്ച രാവിലെ കേട്ട സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഗാനങ്ങൾ കേട്ടപ്പോൾ പഴക്കം അല്പം കൂടിപ്പോയോ എന്ന് തോന്നി, എങ്കിലും പരിപാടി ഇഷ്ടമായി എന്നാണ് ജയൻ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ മറ്റേ കണ്ണ് മൂടിക്കെട്ടി വന്ന വർക്കിച്ചായൻ. June 14 ദീപസ്തംഭ മഹാശ്ചര്യം, ചിരിയുടെ അമിട്ട് പൊട്ടിച്ചു. ആശംസകൾ.
1: PT ജയൻ കടുത്തുരുത്തി എഴുതിയ കത്തുകൾ തീരുന്നില്ല. ഷിഗല രോഗത്തെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടമായെന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതുപോലെ പ്രഭാതഗീതത്തിൽ ചിത്ര, ഉണ്ണിമേനോൻ, ഗണേശ് സുന്ദരം എന്നിവർ പാടിയ ഗാനങ്ങൾ കേട്ടു. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ആ പ്രഭാതഗീതം സമ്മാനിച്ചു എന്നാണ് PT ജയൻ പറയുന്നത്. കാവ്യധാര, ശാസ്ത്രദീപ്തി, ദീപസ്തംഭ മഹാശ്ചര്യം, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് PT ജയൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ചന്ദ്രൂർ താഹ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊന്ന് അലർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത അഭിമുഖ പരിപാടി, അത് ഒത്തിരി പേർക്ക് ഗുണം ചെയ്യും എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മഹിത മലയാളത്തിൽ കിട്ടുന്ന അറിവ് ഹൃദയഹാരിയും രസകരവുമാണ്. ഈ സർഗയാത്ര തുടരട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. രക്തദാനം മഹാദാനം, രക്തദാനത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിയതും അതിനെക്കുറിച്ച് സംസാരിച്ചതും മഹത്തരമായി എന്നും ചന്ദ്രൂർ താഹ എഴുതിയിട്ടുണ്ട്.
1: ആരോഗ്യ പരിപാടികളെ കുറിച്ചാണ് കൂടുതൽ അഭിപ്രായം ചന്ദ്രൂർ താഹ എഴുതിയിട്ടുള്ളത്. ആ പരിപാടികൾ ഇഷ്ടമായി, പ്രയോജനകരമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദിയട്ടുവെന്നുമാണ്. FM മോർണിംഗ് സെലക്ഷനെ കുറിച്ചാണ് അദ്ദേഹം തന്റെ അഭിപ്രായം ആദ്യം അറിയിക്കുന്നത്. June 15 പ്രക്ഷേപണം ചെയ്ത സത്യനെ അനുസ്മരിച്ചുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. നീലക്കുയിൽ, ചെമ്മീൻ, ഓടയിൽ നിന്ന് യക്ഷി എന്നീ ചിത്രങ്ങളിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് ഉചിതമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കത്തിൽ അദ്ദേഹം സമകാലികത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ബ്ലഡ് ഡോണേഴ്സ് ഡേ, അതായത് രക്തദാതാ ദിനം, ഉചിതമായി സമകാലികം ആചരിച്ചു എന്നാണ് ഈ കത്തിലൂടെ അദ്ദേഹം അറിയിക്കുന്നത്. ആരോഗ്യ പരിപാടികൾ, കാർഷിക ജീവനം, FM മോർണിംഗ് സെലക്ഷൻസ്, ഇങ്ങനെ നിരവധി പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: സുരേഷ് CG NAD ആലുവയിൽ നിന്നും അയച്ച കത്ത് ഇങ്ങനെയാണ്. 7-ാം തീയതിയിലെ ഓർമ്മച്ചിന്ത് റിയ, ഉണ്ണികൃഷ്ണൻ എന്നിവർ അവതരിപ്പിച്ചത് നന്നായിരുന്നു. റിയ, ലൗലി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ഓർമ്മച്ചിന്തിൽ അതിന്റെ തുടക്കത്തിൽ നടത്തിയ ആമുഖ അവതരണം, അത് വേണ്ട ഒരു വിഷയമായിരുന്നു നന്നായി ഇതിൽ തുടങ്ങിയത്. പ്രത്യേകിച്ച് മരണ വീടിന്റെ കാര്യം എടുത്തു പറഞ്ഞത്. പിന്നെ വെള്ളിത്തിരയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാറ്റം വരുത്തിയ വെള്ളിത്തിരയുടെ സിമ്പൽ എന്നാണ് സുരേഷ് എഴുതിയിരിക്കുന്ന സിഗ്നേച്ചർ ട്യൂൺ. പ്രതീക്ഷിച്ചതുപോലെ നന്നായില്ല എന്നാണ് അഭിപ്രായം. പിന്നെ വെള്ളിത്തിരയിൽ ഇപ്പോഴും സ്ഥിരം വിളിക്കുന്ന ചിലരുണ്ട്. അവരുടെ സംഭാഷണ രീതി ഒന്നാണ്. പേരും ജോലിയും സ്ഥലവുമൊക്കെ അവർ മാറ്റി പറയുന്നു. അത് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതെന്തുകൊണ്ട് FM മാത്രം മനസ്സിലാക്കുന്നില്ല എന്നാണ് സുരേഷ് ചോദിക്കുന്നത്.
1: തീർച്ചയായും ഈ വിഷയം പലവട്ടം അഭിപ്രായവേദിയിലും വെള്ളിത്തിരയിലുമൊക്കെ പരാമർശിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കളാണ് ഇക്കാര്യത്തിൽ

0: അല്പം ജാഗ്രത പുലർത്തേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മാത്രം വെള്ളിത്തിരയിൽ പങ്കെടുക്കുക എന്നത് സ്വയം തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ FM-ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു തത്സമയ പരിപാടിയിൽ ഒരു ശ്രോതാവ് പങ്കെടുക്കുമ്പോൾ അവരെ നിർദ്ദയം ഒഴിവാക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരേ ശ്രോതാവ് തന്നെ വിളിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടും ആ കോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇനിയെങ്കിലും തുടർച്ചയായി ഇങ്ങനെ തത്സമയ പരിപാടികളിൽ വിളിക്കുന്ന ശ്രോതാക്കൾ ഇക്കാര്യത്തിൽ ഒരു കരുതൽ പുലർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: പതേപോലെ ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിശദമായി എഴുതിയിട്ടുണ്ട്. July 2 കീമോതെറാപ്പിയെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി കേട്ടു, ഇഷ്ടമായി. ഭ്രൂണഹത്യ മുട്ടയെക്കുറിച്ച് റിയാസ് ചെയ്ത സമകാലീയം കേട്ടിരുന്നു. എയർ ഫ്രയർ എന്ന നൂതന പാചക ഗാഡ്ജറ്റിനെ കുറിച്ച് പ്രൊഫസർ രമാദേവി നൽകിയ വിവരണം അറിവ് നൽകുന്ന ഒന്നായിരുന്നു.
0: ശാസ്ത്രദീപ്തിയായിരുന്നു
1: അത്. ഈ ആഴ്ചയിലെ ചിത്രപതംഗം, ആ പരിപാടി ഗാനരചയിതാവ് മുരളി നീലാംബരി, അഭിനേതാവ് ശ്രീജിത്ത് രവി എന്നിവർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേട്ടു. മറ്റൊന്ന് കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടി July 3 രാത്രി 9:30 കേട്ടിരുന്നു. അഭേഷ് രഘുവരൻ ചെയ്ത ശാസ്ത്രദീപ്തി മനുഷ്യന്റെ നഖത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. കുട്ടികളിലെ ന്യൂറോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് MV ശശികുമാർ ഡോക്ടർ ഡേവിഡ്സൺ ദേവസിയുമായി നടത്തിയ സംവാദം ഇഷ്ടപ്പെട്ടു. ഡോക്ടർ രമ്യ വിജയൻ പങ്കെടുത്ത ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടി, കർക്കടക ചേരിയെക്കുറിച്ചുള്ളത്, ആ വൈദ്യോപദേശങ്ങൾ വിലപ്പെട്ടതാണ്, റിയയുടെ പെർഫോമൻസും എക്സംപ്ലറി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ഹലോ കൊച്ചി FM ആയിരുന്നു പരിപാടി. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നിരവധി പരിപാടികളെ കുറിച്ച് പതിവ് പോലെ ഗോപൻ മേനോൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. വിശദമായ അഭിപ്രായങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു.
1: June 24 വിടരുന്നമുട്ടുകളിൽ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ എല്ലാം തന്നെ വളരെയേറെ നന്നായിരുന്നു എന്നാണ് ജബ്ബാർ ആലങ്ങാട് എഴുതിയിരിക്കുന്നത്.
0: ഈ കത്ത് അയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനാണ്. കിസാൻവാണിയിൽ പ്രക്ഷേപണം ചെയ്ത സിസിൽ ചന്ദ്രനുമായുള്ള അഭിമുഖം ഇഷ്ടമായി എന്നറിയിക്കാനാണ് അദ്ദേഹം ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതുപോലെ PT മാധവൻ തുരുത്തിക്കര അയച്ചിട്ടുള്ള കത്തുകളാണ് ഇനി. ഓർമ്മച്ചിന്ത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുണ്ട്. തൃക്കാക്കരയുടെ വിശേഷങ്ങൾ അറിയാൻ സാധിച്ച പാട്ടിന്റെ നാട്ടുവഴി ഇഷ്ടമായി എന്ന് PT മാധവൻ പറയുന്നുണ്ട്. കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ കവിത കേട്ടു, ഇഷ്ടമായി. മഹിത മലയാളം ഡോക്ടർ P ആന്റണി സാർ അവതരിപ്പിച്ചത് വിജ്ഞാനപ്രദമായി. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ കത്തുകളിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: NK വിജയൻ കിഴക്കമ്പലം July 6 സമകാലികത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ പരിപാടി ജനശ്രദ്ധ ആകർഷിക്കും വിധം അവതരിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയില്ല. മഴയുടെ കുറവ് സമസ്ത മേഖലയും തളർത്തുമെന്ന് ഉറപ്പാണ്. 35% മഴയുടെ കുറവാണ് ഇക്കൊല്ലം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അച്ചടി മാധ്യമങ്ങൾ പറയുന്നത്. മഴവെള്ളം സംഭരിച്ചു വെക്കാനും ഒഴുകിപ്പോകുന്ന ജലം പറമ്പുകളിലും മറ്റും തടസ്സമുണ്ടാക്കി ഭൂഗർഭ ജലസ്രോതസ് വർദ്ധിപ്പിക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. ഇത് സംബന്ധിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ആകാശവാണി ശ്രമിക്കുമല്ലോ എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: മഴക്കുറവിനെ കുറിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടി സമകാലികത്തിലായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം തന്നെയായിരുന്നു അന്ന് സമകാലികം കൈകാര്യം ചെയ്തത്. എല്ലാവരും അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അഭിപ്രായവേദിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22.
3: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. MyG ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ്, കൊച്ചി.
4: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകിത്തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിനെ കൊണ്ട പാടിച്ച് ആ ഓർമ്മ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെ പോലുള്ള പെരുമാറ്റം എത്ര വലിയ പാട്ടുകാരിയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ടാ സഹകരിച്ച് പാട്ട് പാടിത്തരാ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി നല്ല ലെവലില് അവര് പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടിത്തരുന്നത്. അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയ ഒരു ദിവസം മലയാളികൾക്ക് മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കാൻ നോക്കി. അവരുടെ വേർപാടുകളുടെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നുപോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 April 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിനെ 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ടു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല. പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രികൾ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണുമ്പോഴപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില്, അതായത് 60s 70s ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതുകയാണ്.
0: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ

0: ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
1: സംഗീത നിരൂപകൻ രവി മേനോൻ.
2: പി സുശീലയുടെ ശബ്ദത്തെ പെരിയാറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ, എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ MS വിശ്വനാഥന്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പൊ അതിന്റെ പല്ലവിയില് രണ്ടാമത്തെ വരിയില് അനുരാഗത്തിന് ആദ്യ നൊമ്പരം എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അപ്പൊ അതിൽ എന്താണ് അതിന്റെ മീനിങ് ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിന്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടില് കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്നു നൽകിയിട്ടുള്ള ഭാവം അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്ദ്ര സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവര് ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോ മദൻമോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഉപി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫി സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിന്റെ സംഗീത ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
0: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ MS ബാബുരാജിന്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരന്റെ വരികൾ ബാബുരാജിന്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിന്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എ ടി ഉമ്മറിന്റെയും സൽദായുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33 സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 കേരള സർക്കാരിന്റെ പുരസ്കാരം ജാനകിയമ്മയെ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂരമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുണ്ണുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
2: കെ രാഘവന്റെയും ദക്ഷിണാമൂർത്തിയുടെയും എം വി ശ്രീനിവാസന്റെയും സലിൽ ചൌധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80 ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാഖ് ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.

0: എസ് ജാനകി അമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം, അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.
1: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി.
0: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
1: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്.
2: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. എത്രയോ ആയിരം പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുകും പൂക്കാലം എന്ന രണ്ട് ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിലും ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് ONV സാർ എഴുതി പറന്ന് പറന്ന് പറന്ന് ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ രണ്ട് പാട്ടുകളും കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ AJ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് K.J.കുമാറാണ്. 1991 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലായിരുന്നു. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെന്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവര്. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറിനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
3: നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ സന്ധി കണ്ണീരിതെന്തേ സന്ധി സ്വർണമുകിലി ഗോപികേ നിൻവിരൽ രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും കിളിയെ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
1: സംഗീത സംവിധായകൻ രമേശ് നാരായൺ.
4: നമ്മൾക്കെല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിനൊരു ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഗീതജ്ഞരിലും സംഗീത പ്രിയരിലും ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകിയമ്മയായിട്ടുള്ള പരിചയം വച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ജാനകിയമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകിയമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി മിയാ

0: കീത്തോടി ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവര്.
1: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. 11 തവണ കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
2: ജാനകി അമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്, അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
3: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ:
2: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്കിന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞാൻ.
3: പിന്നണി ഗായിക മധുവന്തി നാരായൺ:
4: ഇന്ന് നമ്മൾ മ്യൂസീഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ ഒരു പാടി വെച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകിയമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ആ ഫയറോടുകൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്ന് ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല. സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക, അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലന്റ് ആയിട്ടോ റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിന്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
1: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിനു മുന്നിൽ ഭാഷയുടെയോ ദേശത്തിന്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തന്റെ സംഗീത സബരിയ കൊണ്ട് തെളിയിച്ചു.
3: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി:
5: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും 10 ആണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലത്ര പേർക്ക് അറിയാമെന്നറിയില്ല.

പാഠത്തിൽ അവരുടെ ശുദ്ധിയോ മലയാള ഭാഷ ഉച്ചരിക്കുന്നതിലൊക്കെ ഉള്ള കൃത്യത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് ഒരു പാട്ട്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിൽ പുറമെ, അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം ടോണുകളുള്ള ഒരു കൃഷ്ണനോടൊപ്പം മെലഡിക് ബ്യൂട്ടി കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു ഒരു സംഗീതത്തിന്റെ ശില്പം പോലത്തെ സൗകര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ് താനി. പെട്ടെന്ന് ഓർമ്മ ഒരു താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനുള്ള ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്, ഓർക്കസ്ട്രയിൽ താളം ഇല്ലാതെ ആ പാടുന്ന വിരുദ്ധം പോലെ. അത് അതിന്റെ ചില വേരിയേഷൻസ് ഒക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള, അതുപോലെ തന്നെ ജനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ശ്രീനസിന്റെ ചില കോമൺനെസ് ഒക്കെ എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിലെ അതോട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.

0: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
1: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
0: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്തായാലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴങ്ങും, മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
2: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏക മകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകിയമ്മ അമ്മയെന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകിയമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകിയമ്മ പാടുന്ന, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവുമില്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേയില്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിന്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ.

0: നമ്മളിപ്പോ ഉള്ള ഈ പാട്ടുകാരുടെ പറയുന്ന ഡൈനാമിക്സ് ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ് 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ കന്നഡമൊക്കെ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. 20-ഓളം ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 വർഷത്തിൽ 50,000-ത്തോളം പാട്ടുകൾ, ഓഹ് ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യാണ്, ഒരു ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്.
1: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000-ക്കണക്കിന് ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

ആകാശവാണി കൊച്ചി FM 102.3 അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന ബുധനാഴ്ച 15 വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842426387, 04842426397, അല്ലെങ്കിൽ 94464558888. വിളിക്കേണ്ട സമയം ഈ വരുന്ന ബുധനാഴ്ച 15 വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842426387, 04842426397, അല്ലെങ്കിൽ 94464558888. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 10 മണി കഴിഞ്ഞ് 46 സെക്കൻഡ്. ഇപ്പോൾ
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ശ്രീദാസിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിന് ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ ധാരാളം രേഖകൾ ഹാജരാക്കാൻ പറയുന്നുണ്ട്. കടയുടെ ലൈസൻസ്, വാടക ചീട്ട്, ആധാർ, പാൻ കാർഡ്, പ്രൊജക്ട് റിപ്പോർട്ട് എന്നിവയാണ് അവർ പറയുന്ന രേഖകൾ. ഈ പറയുന്ന രേഖകൾ ഹാജരാക്കിയാലും ചില ബാങ്കുകൾ മുദ്രാ ലോൺ തരുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ആയതിനാൽ രേഖകൾ സഹിതം മുദ്രാ ലോണിന് അപേക്ഷിച്ചിട്ടും വായ്പ ലഭിക്കുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ? കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ് പരാതി നൽകേണ്ടത്?
1: മുദ്രാ ലോൺ സംബന്ധിച്ച ഈ കത്തിലെ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KI വർഗീസ്.
3: ശ്രീദാസ് മുദ്രാ ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മുദ്രാ ലോൺ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ഉദ്ദേശിച്ച് 2015 April 8 ഇന്ത്യയുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പാ പദ്ധതി. അത് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗിലും ട്രേഡിംഗിലും സർവീസസിലും ഉള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്. കൂടാതെ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പ 4 വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അതിൽ 1-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിശു സ്കീമാണ്. ശിശുവില് വായ്പയായി ലഭിക്കുക 50,000 രൂപ വരെയാണ്. അതിനു മുകളിലുള്ള സ്കീം കിഷോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50,001 മുതൽ 500,000 വരെയുള്ള വായ്പകളാണ് കിഷോർ വിഭാഗത്തിൽ പെടുന്നത്. 500,000 മുകളിൽ 1,000,000 വരെയുള്ള വായ്പകൾ തരുൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 1,000,000 മുകളിൽ 20,000,000 വരെ തരുൺ പ്ലസ് എന്ന സ്കീമിലാണ് അറിയപ്പെടുന്നത്. ശിശു വിഭാഗത്തിൽ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണിയായിട്ട് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ ആവശ്യം 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. എന്നാൽ കിഷോറും തരുണും സ്കീമുകളിൽ ആകുമ്പോൾ, അതായത് 50,000 മുകളിൽ 20,000,000 വരെയുള്ളതിന് ബാങ്കുകൾ 20% മാർജിൻ മണി ചോദിക്കാറുണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 100,000 രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്കീം. പിന്നെ വായ്പ കാലാവധി വായ്പയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായിട്ടും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പയുടെ കാലാവധി 500,000 വരെയുള്ള വായ്പയുടെ കാലാവധി 5 വർഷമായിരിക്കും. അതിന് 6 മോറട്ടോറിയം പീരീഡ് ലഭിക്കുന്നതാണ്. 500,000 മുകളിലുള്ള വായ്പയ്ക്ക് 7 വരെ കാലാവധി ഉണ്ടായിരിക്കും. അതിന് 12 മോറട്ടോറിയം പീരീഡും ലഭിക്കുന്നതാണ്. പിന്നെ നോക്കേണ്ടത് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൊടുക്കേണ്ട രേഖകൾ: 1, നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും പ്രൂവ് ചെയ്യാനുള്ള ആധാറിന്റെ കോപ്പി, പാനിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, വോട്ടർ ID മുതലായ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ലൈസൻസിന്റെ കോപ്പി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തല്ല സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ലീസ് ഡീഡിന്റെ കോപ്പി കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡായിട്ട് കഴിഞ്ഞ 6 ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ യും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സിന്റെയും കോപ്പി കൊടുക്കേണ്ടി വരും. കൂടാതെ പ്രോജക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് പ്രോജക്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ വായ്പ എടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ആ വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വാങ്ങിക്കുന്ന മെഷീനറി, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ക്വട്ടേഷൻ അതിനോടൊപ്പം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഈ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ടും അത്

0: അതുപോലെ തന്നെ ടേം ലോൺ ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ NBFCകൾക്ക് കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായം ആയിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ വായ്പയ്ക്കുള്ള എലിജിബിലിറ്റി വ്യക്തികൾക്കും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററി കൺസേണും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ ഇവിടെ അപേക്ഷ വേണമെങ്കിൽ ഈ ഓൺലൈനായിട്ട് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടലിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബ്രാഞ്ച് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുകൂടാതെ തന്നെ ഉദ്യമി മിത്ര പോർട്ടൽ വഴിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചത് മുദ്ര വായ്പ റിജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ വായ്പ അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായ്പ ബാങ്ക് ശാഖയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ 7 ദിവസത്തിനും 10 ദിവസത്തിനും ഉള്ളിൽ ഇതിൻ്റെ തീരുമാനം എടുക്കണം. ഒന്നുകിൽ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ വായ്പ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാഖയിൽ നിന്ന് വായ്പ നിരസിക്കുവാനുള്ള കാരണം എന്തെന്ന് രേഖാമൂലം നിങ്ങൾ മേടിക്കണം. ആ കാരണം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിൻ്റെ നോഡൽ ഓഫീസർ, അത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ ആയിരിക്കും. അപ്പോൾ ആ നോഡൽ ഓഫീസർക്ക് ഈ കാര്യം നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആ നോഡൽ ഓഫീസറും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത പോംവഴി ബാങ്കിങ് ഓംബുഡ്സ്മാന്, റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് പരിശോധിക്കും. അങ്ങനെ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ MSME മുദ്ര ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്, അവിടെയും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. സാധാരണ രീതിയിൽ വായ്പകൾ റിജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ലോ സിബിൽ സ്കോർ ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സ്കോർ 650-നും 700-നും ഇടയ്ക്കുള്ളവരെയാണ് സാധാരണ രീതിയിൽ ഈ വായ്പയ്ക്ക് എടുക്കുക. പക്ഷേ നേരത്തെ വായ്പ എടുത്ത് നിങ്ങൾ തിരിച്ചടവിന് മുടക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്നും വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വായ്പകൾ നിരസിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭം അത് വയബിൾ അല്ല, അത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് തോന്നൽ ബാങ്കിനുണ്ടായി കഴിഞ്ഞാൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കഴിവില്ല എന്ന് തോന്നിയാലും ഒക്കെ വായ്പകൾ നിരസിക്കാം. അങ്ങനെ വായ്പകൾ നിരസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെല്ലാം രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ട് വീണ്ടും വായ്പ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ മുദ്രാ ലോൺ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വായ്പ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളല്ലാതെ വേറെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റീസും ഇതിന് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു ജീവന ഉപാധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്കീമാണ് മുദ്ര ലോൺ സ്കീം. അപ്പൊ അതുകൊണ്ട് അത് താങ്കൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു.
1: അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: ജോലി വാഗ്ദാനത്തിന്റെ പേരിൽ ഏകദേശം 245,000 രൂപ നഷ്ടപ്പെട്ടതിന്റെ ഒരു പരാതിയാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. UAEയിലുള്ള റേ മൈഗ്രേഷൻ എന്ന ഏജൻസി മുഖേന ലക്സംബർഗ് എന്ന യൂറോപ്യൻ രാജ്യത്തേക്ക് ഓഫീസ് ക്ലർക്ക് വേക്കൻസിയിൽ ഞാൻ അപേക്ഷിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ എന്റെ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുകയും തുടർന്ന് ഇന്റർവ്യൂ പരിശീലനം നൽകുകയും ചെയ്തു. മലയാളികളാണ് ഇക്കാര്യത്തിന് എന്നെ വിളിച്ചിരുന്നത്. വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയുമാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തത്. ചെയ്തിരുന്നത്. 2025 ഫെബ്രുവരിയിലാണ്

പ്രൊസീജിയറുകൾ തുടങ്ങിയത്. ഫാമിലി വിസയാണ് അവർ ഓഫർ ചെയ്തിരുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ഇന്റർവ്യൂ നടത്തുകയും എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. 3 ഘട്ടങ്ങളിലായി 2,45,000 രൂപ ഞാൻ അവർക്ക് നൽകുകയും ചെയ്തു. ആദ്യത്തെ 2 പേയ്മെന്റുകൾ എന്റെ SBI ബാങ്ക് അക്കൌണ്ടിൽ നിന്നും UAE എംഷ്രക് അക്കൌണ്ടിലേക്ക് അയക്കുകയും 3-ാമത്തെ പേയ്മെന്റ് 2025 ഒക്ടോബർ 15 എന്റെ ഗൂഗിൾ പേയിൽ നിന്നും ജെ

0: എന്റെ ഗൂഗിൾ പേയിൽ നിന്നും ജെ നിജാന്തൻ എന്ന അക്കൌണ്ടിലേക്കുമാണ് അയച്ചത്. ഇന്റർവ്യൂ പാസ്സായി എന്നും വിസയ്ക്ക് അപേക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. പൈസ കൈമാറിയതിനു ശേഷം ഏജൻസി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കുറച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയും ചെയ്യാൻ തുടങ്ങി. UAE നമ്പറിലേക്ക് ഞാൻ പലതവണ വിളിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും മറുപടിയൊന്നും ലഭിച്ചില്ല. 2026 ജനുവരി മാസമായിട്ടും മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേ തുടർന്ന് കുന്നത്തുനാട് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയും വിശദവിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തയുടൻ ആ ഏജൻസിയുടെ ഹെഡാണ് എന്ന് പറഞ്ഞ ഒരു മലയാളി എന്നെ വിളിക്കുകയും കേസ് പിൻവലിക്കുകയാണ് എങ്കിൽ എഗ്രിമെന്റ് പ്രകാരം 70% തുക റീഫണ്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു. ഇക്കാര്യം ഞാൻ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ചപ്പോൾ കേസ് പിൻവലിക്കണ്ട എന്നും റീഫണ്ട് നൽകിയാൽ പിൻവലിച്ചാൽ മതിയെന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ 4 മാസമായി കേസിന്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവർ ഏജൻസിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും നിയമപരമായി മുന്നോട്ട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞുവെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. പണം ഇടപാടുകൾ നടത്തിയതിന്റെയും എഗ്രിമെന്റ് ചെയ്തതിന്റെ എല്ലാ വിവരങ്ങളുടെ രേഖകളും എന്റെ കയ്യിലുണ്ട്. നഷ്ടമായ തുക തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ. ആയതിനാൽ ഇതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ്.
2: പരാതി സശ്രദ്ധം വായിച്ചു. 245,000 രൂപ 3 തവണയായി യൂറോപ്പിലുള്ള രാജ്യത്ത് ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഏജൻസി പണമായി ഇത്രയും തുക മേടിച്ചത്. ഇവരായിട്ട് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെല്ലാം മലയാളികളായിട്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2026 ജനുവരിയിലാണ് അവസാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിപ്ലൈ ഇല്ലാന്ന് മനസ്സിലാക്കിയത്.
3: പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സൈബർ സെല്ലിലാണ് ആദ്യം കംപ്ലയിന്റ് നൽകിയിട്ടുള്ളത്. അതേ തുടർന്ന് UAE സ്ഥാപനത്തിൽ നിന്ന് ഒരു മലയാളി പരാതി നൽകിയ ആളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 70% കൊടുത്ത തുകയുടെ റീഫണ്ട് നൽകി പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെ ഇതേ തുടർന്ന് തുടർ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. പരാതിയുടെ ഉള്ളടക്കം ഇതാണ്. എന്നാൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, പരാതി നൽകിയയാൾ സൈബർ സെല്ലിലല്ല ഈ കാര്യവിവരങ്ങൾ അറിയിക്കേണ്ടത്, മറിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എവിടെയാണോ, നമ്മുടെ വീടിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ റിട്ടേൺ ആയിട്ട് കാര്യവിവരങ്ങൾ എലാബറേറ്റ് ചെയ്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പണമിടപാടുകൾ നടത്തിയതിൻ്റെയും എഗ്രിമെന്റ് ചെയ്തതിൻ്റെയും വിവരങ്ങൾ അടങ്ങിയ പകർപ്പുകൾ ഹാജരാക്കി എഴുത്ത് പരാതിയിൽ മെൻഷൻ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാൻ ആണ് ആവശ്യപ്പെടേണ്ടത്. വായിച്ചെടുത്തോളം പരാതിയിൽ ചീറ്റിംഗ് കേസാണ് അട്രാക്ട് ചെയ്യുക. 420 ഒഫൻസ് ആണ് പണ്ടത്തെ IPC പറയുന്നത്. എന്നാൽ 2025 ശേഷം നടന്ന സംഭവമായതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 318 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാം. പരാതി നൽകിയിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രം പരാതി നൽകിയയാൾ താമസിക്കുന്ന വീട്ടുപരിധിയുടെ ജൂറിസ്ഡിക്ഷൻ മജിസ്ട്രേറ്റ് കോടതി എവിടെയാണോ അവിടെ പ്രൈവറ്റ് കംപ്ലയിന്റ് വഴി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയോട് FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം ആരംഭിക്കുകയും അതോടൊപ്പം പരാതി നൽകിയ ആൾക്ക് സിവിൽ നടപടികൾക്കായി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയും അപ്രോച്ച് ചെയ്യാവുന്നതാണ്.
1: ഇനി 3-ാമത്തെ പരാതി. ചേർത്തലയിൽ നിന്നും മുരളിയുടേതാണ് പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
0: എന്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി കൃഷി ചെയ്യുന്ന പാടം നികത്തി റിസോർട്ട് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെ തുടർന്ന് എഴുപുന്ന വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അവിടെ നിന്നും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും ഈ വ്യക്തി ഇപ്പോഴും റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ?
1: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
4: ഒരു ശ്രോതാവ് ചോദിക്കുന്നത്, കൃഷി ചെയ്യുന്ന നിലം നികത്തി അവിടെ ഒരു റിസോർട്ട് പണിത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് വകവയ്ക്കാതെ റിസോർട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാമെന്നതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിയമം ഈ ശ്രോതാവിനെ സഹായിക്കാതിരിക്കില്ല. ആദ്യം തന്നെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും RDO തുടർന്ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകാം. കൃഷിഭൂമി അനധികൃതമായി നികത്തിയിട്ടുണ്ടെങ്കിൽ കേരള പാടശേഖര തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റ് ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരവും നടപടി ആവശ്യപ്പെടാൻ സാധിക്കും. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണമോ റിസോർട്ട്

0: ബോട്ടിൻ്റെ പ്രവർത്തനങ്ങളോ തുടരുകയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനും നിയമം അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പരാതികളിൽ വികാരപരമായി പ്രതികരിക്കുന്നതിനേക്കാൾ ആവശ്യമായ രേഖകൾ ശേഖരിച്ച് ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയും ആവശ്യമെങ്കിൽ കോടതിയുടെ സഹായം തേടുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ നിയമപരമായ മാർഗം.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമഞ്ജുഷ. ഇന്നലെ അന്തരിച്ച പ്രിയ ഗായിക എസ് ജാനകി വിവിധ ഹിന്ദി ചിത്രങ്ങളിൽ, അതുപോലെ തന്നെ വിവിധ തമിഴ് ചിത്രങ്ങളിൽ വിവിധ ഗായകരോടൊപ്പം ആലപിച്ച ഗാനങ്ങളാണ് ഇന്ന് ഗാനമഞ്ജുഷയിൽ ആകാശവാണി കൊച്ചി FM നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആദ്യം ഘായൽ എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി എസ് ജാനകി നയിച്ച ഗാനം. ഗാനരചന അഞ്ജാൻ, സംഗീതം ബപ്പി ലാഹിരി.

0: മനസ്സ് പാടാതോ കാവേരി പോല പൊങ്കുര മനസ്സ് പാടാതോ.
1: ആഖിരി രാസ്ത എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി മുന്ന അസീസിനോടൊപ്പം എസ് ജാനകി ശബ്ദം പകർന്ന ഗാനമാണ് ഗാനമഞ്ജുഷയിൽ അടുത്തതായി. സംഗീത സംവിധാനം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

ദീവാനാസനം എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം പാടിയ ഗാനം. ഗാനരചന ശാന്താറാം, സംഗീതം നിഖിൽ വിനയ്.

വൈദേഹി വന്ദാച്ച്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ദേവ.

ഹംസെ ഹേ മുക്കാബില എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി എസ് ബി ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം എസ് ജാനകി ശബ്ദം പകർന്ന ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പി എൽ സന്തോഷ്, സംഗീതം എ ആർ റഹ്മാൻ. അവസാനമായി അഴിയാത്ത കോലങ്ങൾ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നുള്ള ഗാനം, ഗംഗൈ അമരന്റെ രചന ചിട്ടപ്പെടുത്തിയത് സലിൽ ചൗധരി.

പ്രിയ ശ്രോതാക്കളെ, ഗാനമഞ്ജുഷയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകി. വിവിധ ഗായകരോടൊപ്പം ആലപിച്ച ഗാനങ്ങളായിരുന്നു. ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.